ആകാശവാണി കവരത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1152 കിലോഹെർട്സ്. പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഇന്ന് ശകവർഷം 1947, വൈശാഖം 23, മലയാള വർഷം 1201, മേടം 30, 2026 മെയ് 13 ബുധനാഴ്ച. ഇപ്പോൾ സമയം 6:20:54.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ: ആദ്യം സാബിർ നവാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് മാപ്പിളപ്പാട്ടുകൾ, 7:20 ദ്വീപവിശേഷം, ഇതിൽ സേവന വാർത്ത കേൾക്കാം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി, 7:45 അമിനി ദ്വീപുകാരനായ നൌഫൽ, മയിം എന്നീ സഹോദരങ്ങൾ പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

കാലാവസ്ഥ അറിയിപ്പുകൾ. ലക്ഷദ്വീപിൽ ഇന്ന് ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള ചാറ്റൽ മഴയ്ക്കോ ശക്തമായ മഴയ്ക്കോ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ ഇന്ന് രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. വിവിധ ദ്വീപുകളിൽ രേഖപ്പെടുത്തിയ താപനില: കവരത്തി കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. അഗത്തി മിനിക്കോയി ദ്വീപുകളിൽ 31 ഡിഗ്രി സെൽഷ്യസ് ഉയർന്ന താപനിലയും 30 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനിലയും രേഖപ്പെടുത്തുമ്പോൾ, അമിനി ദ്വീപിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 29 ഡിഗ്രി സെൽഷ്യസ്. കാലാവസ്ഥാ അറിയിപ്പുകൾ കഴിഞ്ഞു.

ഇനി അല്പസമയത്തിനുള്ളിൽ പ്രഭാതഭേരി തിരുവനന്തപുരം റിലേ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ 6:55 തുടർന്ന് കേൾക്കാം.

ആകാശവാണി സമയം 6:30. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം പത്രവൃത്താന്തം. മെഡിക്കൽ പ്രവേശനത്തിനായി ഈ മാസം 3 നടത്തിയ നീറ്റ് യുജി പ്രവേശന പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന പശ്ചാത്തലത്തിൽ റദ്ദു ചെയ്തു. പുതിയ പരീക്ഷാ തീയതി ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രഖ്യാപിക്കുമെന്ന് ദേശീയ പരീക്ഷാ ഏജൻസി അറിയിച്ചു. രാജ്യത്തുടനീളം കോടതികളുടെ നവീകരണത്തിനും അടിസ്ഥാന സൌകര്യ വികസനത്തിനും മാർഗരേഖ തയ്യാറാക്കുവാനായി ഉന്നതതല സമിതി.

0: സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പ്രഖ്യാപിച്ചു. ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, പ്രാദേശിക കോടതികൾ എന്നിവയുടെ ആധുനീകരണമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മലപ്പുറം മങ്കടക്കടുത്ത് വെള്ളിലയിൽ മലമുകളിലെ കുരങ്ങൻചോല വ്യൂ പോയിന്റിൽ വെച്ചുണ്ടായ മിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിനും ലക്ഷദ്വീപിനും കേരളത്തിനും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തമിഴ്നാട്ടിലെ 717 ടാസ്മാക് മദ്യശാലകൾ അടച്ചുപൂട്ടണമെന്ന് സർക്കാർ ഉത്തരവിറക്കി. ആരാധനാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങിയവയുടെ 500 മീറ്റർ പരിധിയിലുള്ള മദ്യശാലകൾ 2 ആഴ്ചയ്ക്കകം അടയ്ക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. ബ്രിക്സ് രാജ്യങ്ങളുടെ 2 ദിവസത്തെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ചർച്ച ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തോൽപ്പിച്ചു. സായ് സുദർശൻ, വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ അർദ്ധ സെഞ്ചുറി നേടി.
1: ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അകലെ നടക്കുന്ന യുദ്ധത്തിന്റെ വെടിവെച്ചകളോ സൈറനുകളോ കേരളം കേൾക്കുന്നുണ്ടാവില്ല. പക്ഷേ അതിന്റെ പ്രതിധ്വനി നിശബ്ദമായി പലയിടങ്ങളിലും മുഴങ്ങുന്നു. കേരളത്തിന്റെ ഇടുങ്ങിയ വ്യവസായ പാതകളിൽ ചെറുകിട സംരംഭകർ

0: ഇത് അടച്ചുപൂട്ടണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളുമായി കുഴങ്ങുകയാണ് കേരളത്തിലെ ചെറുകിട സംരംഭകർ. ഇന്ത്യൻ കോമൺവെൽത്ത് കൌൺസിൽ ട്രേഡ് കമ്മീഷണർ ഡോക്ടർ വർഗീസ് മൂലൻ.
1: കാരണം ലോകത്തിലെ എണ്ണയുടെയും മറ്റ് വ്യവസായ മൂവ്മെന്റിന്റെയും കാർഗോ മൂവ്മെന്റ്സിന്റെ 30% ഈ ഹോർമോസിലൂടെയാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ അവിടെ ഹോർമോസ് അടച്ചപ്പോൾ ഞങ്ങളുടെ ഏതാണ്ട് 30-40 കണ്ടെയ്നറുകളാണ് അവിടെ രണ്ടാഴ്ച കൊണ്ട് അവിടെ ഹാൻഡായി. അവിടുന്ന് അവിടുന്ന് ഇങ്ങോട്ട് ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു, അതിനും ബാധിക്കുന്നുണ്ട്. അതുപോലെ എല്ലാ അവിടുന്ന് അങ്ങോട്ട് കൊണ്ട് കൊണ്ടുപോകാനുള്ള തടസ്സം വന്നതുകൊണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഓട്ടോമാറ്റിക്കായിട്ട് കൂടും, അസംസ്കൃത സാധനങ്ങളുടെ വില കൂടും, മറ്റുള്ള ആളുകൾക്ക് ജോലി അതിപ്പോ കൂടുതൽ സാലറി ഇല്ലെങ്കിൽ ഉയർത്തേണ്ടി വരും ജീവിക്കാനായിട്ട്. ചെറുകിട എക്സ്പോർട്ടേഴ്സിനും ചെറുകിട ബിസിനസ്സുകാർക്കും വലിയ ബുദ്ധിമുട്ടാവും. 10 ലക്ഷത്തോളം പേരാണ് ഗൾഫിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ തിരിച്ചു പോകുന്നു എന്നാണ് അറിഞ്ഞത്. കണ്ടെയ്നർ മൂവ്മെന്റ്സ് ഒത്തിരി, അതിന്റെ ഫ്രൈറ്റ് 3.5-4 ഇരട്ടിയാണ് ഇപ്പൊ കൂടിയിരിക്കുന്നത്. അപ്പൊ അതനുസരിച്ച് അതിന്റെ വിലകളെല്ലാം ഈ പ്രോഡക്റ്റിൽ നിന്ന് കൂടും. ഇതിന്റെ വിലകളെല്ലാം കൂട്ടിക്കൂട്ടി അവസാനം ഉപഭോക്താവിന്റെ തലയിലാണ് ഇടുക്കിയായിട്ട് ആ വില 2-3 ഇരട്ടിയായിട്ട് ഇതിന്റെ വിലകൾ വരാൻ പോകുന്നത്.
0: മെഴുകുതിരി വ്യവസായിയും ദ കേരള സ്റ്റേറ്റ് സ്മോൾ ഇൻഡസ്ട്രീസ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ പി ജെ ജോസ്.
2: ഉയർന്ന നിലവാരത്തിലുള്ള വാക്സ് ചൈനയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ആവശ്യാനുസരണം ഇമ്പോർട്ട് ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളുടെ പാരഫിൻ വാക്സിന്റെ വില നേരത്തെ 80 രൂപ ഒരു കിലോയ്ക്ക് ഉണ്ടായിരുന്നത് ഇപ്പോ 200 രൂപയിലധികം ഉയർന്നിരിക്കുകയാണ്. വ്യവസായത്തിന് വളരെ പ്രതികൂലമായിട്ട് ബാധിച്ചിരിക്കുകയാണ്. LPG ഗ്യാസിന്റെ സഹായത്തോടെയാണ് ഞങ്ങളുടെ പ്ലാന്റുകളെല്ലാം വർക്ക് ചെയ്യുന്നത്. കൊമേഴ്സ്യൽ ഗ്യാസിന്റെ ദൗർലഭ്യവും മറ്റൊരു പ്രതിസന്ധിയിലേക്കും കൂടെ ഞങ്ങൾ തള്ളിവിട്ടിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റാണ് യൂറോപ്യൻ മാർക്കറ്റ്. അങ്ങോട്ടെല്ലാം ഇപ്പോ ഞങ്ങൾക്ക് കയറ്റുമതി ചെയ്യുവാനായിട്ട് വളരെയധികം പ്രശ്നം നേരിടുന്നു. കണ്ടെയ്നറിന്റെ ദൗർലഭ്യവും ഫ്രൈറ്റ് ചാർജിന്റെ വർധനവും എല്ലാം ഞങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കിയിരിക്കുകയാണ്.
0: അസംസ്കൃത വസ്തുക്കളുടെ വിലയിലെ കുത്തനെയുള്ള വർധനമാണ് ഏറ്റവും അടിയന്തര പ്രത്യാഘാതങ്ങളിൽ ഒന്ന്. പ്ലൈവുഡ്, ഫർണിച്ചർ, പ്ലാസ്റ്റിക്, റബ്ബർ അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, റെഡി ടു ഈറ്റ് ഉൽപ്പന്നങ്ങൾ, ഇങ്ങനെ നിരവധി മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്ന ചെറുകിട യൂണിറ്റുകൾ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില ആഗോള വിപണികളെ ആശ്രയിച്ചാണ്. വിതരണത്തിലെ തടസ്സങ്ങളും വർദ്ധിച്ച ചരക്ക് നിരക്കുകളും ഇന്ധനവിലയിലെ ഏറ്റക്കുറച്ചിലുകളും ചെലവുകളെ നിയന്ത്രിക്കാവുന്ന പരിധിക്കപ്പുറത്തേക്ക് തള്ളിവിടുന്നതായി ഇവർ പരാതിപ്പെടുന്നു.
3: ഭാരതത്തിലെ ചെറുകിട വ്യവസായം വലിയൊരു പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നത്.
0: കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഫുട്വെയർ ഇൻഡസ്ട്രീസ് കേരള ചാപ്റ്റർ ചെയർമാൻ സുനിൽ നാഥ് AV.
3: ഇവർ ഉൽപ്പാദിപ്പിക്കുന്നത് നോൺ ലെതർ ഫുട്വെയർ ആണ്. നോൺ ലെതർ ഫുട്വെയർ എന്ന് പറഞ്ഞാല് പോളിയൂറത്തിൻ ബേസ്ഡ്, EVA ബേസ്ഡ്, PVC ബേസ്ഡ് ആയിട്ടുള്ള സിന്തറ്റിക് ലെതർ അപ്പറോ ഉപയോഗിച്ചിട്ടുള്ള നോൺ ലെതർ ഫുട്വെയർ ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യവസായത്തിന്റെ ബേസിക് റോ മെറ്റീരിയൽ ആയിട്ടുള്ള പോളിയൂറത്തിൻ, ബേസിക് EVA, പോളിവിനൈൽ ക്ലോറൈഡ് തുടങ്ങിയ സാധനങ്ങളൊക്കെ വരുന്നത് പെട്രോളിയം പ്രോഡക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ റോ മെറ്റീരിയലിന്റെ കാര്യത്തില് കൃത്യമായിട്ടുള്ള വില ദാതാക്കൾക്ക് പറയാൻ പറ്റുന്നില്ല. ഇന്നൊരു വിലയാണെങ്കിൽ നാളെ 40% കൂടിയിട്ടുള്ള വിലയാണ്. നമ്മുടെ പ്രോഡക്റ്റിനും കൃത്യമായിട്ടുള്ള വില നിശ്ചയിക്കാൻ പറ്റുന്നില്ല. നമുക്കൊരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ പ്രൊഡക്ഷൻ ടൈം, ലീഡ് ടൈം അങ്ങനെ തുടങ്ങി ഒരാഴ്ചകളോളം സമയം പിടിക്കും. ഇതിന്റെ ബേസിക് റോ മെറ്റീരിയൽ ആയിട്ടുള്ള ഗം അടക്കം, കമ്പോണൻസ്, പിന്നെ ബക്കിള്, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ്. ഇതിന്റെ ഒക്കെ സ്ഥിതി തന്നെയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഹോർമോസ് കടലൊക്കെ കൂടെയാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് മേഖല ആകെ സ്തംഭിച്ചിരിക്കുകയാണല്ലോ. മാത്രമല്ല നമ്മളിപ്പോ പ്രൊഡക്ഷൻ എടുത്ത് അയക്കാൻ നോക്കുമ്പോഴും ഇൻഷുറൻസ് തുക കൂടുന്നത് കൊണ്ട് കണ്ടെയ്നറിന്റെ കൃത്യമായിട്ടൊരു തുക ഇല്ല. നമ്മളിപ്പോ എക്സ്പോർട്ട് ഓർഡർ ആണെങ്കിൽ അത് ഓർഡർ എടുക്കുമ്പോൾ ഒരു വില, പ്രൊഡക്ഷൻ എടുത്ത് അയക്കാൻ നേരാകുമ്പോഴേക്ക് പല മടങ്ങായിട്ട് കണ്ടെയ്നറിന്റെ വാടക വർദ്ധിക്കുന്നു. അതുകൊണ്ട് എക്സ്പോർട്ടും ഇപ്പോൾ നടക്കുന്നില്ല.
0: ഗതാഗതവും ലോജിസ്റ്റിക്സും മറ്റൊരു പ്രധാന ആശങ്കയായി മാറിയിരിക്കുന്നു. ഷിപ്പിംഗ് കാലതാമസവും കണ്ടെയ്നർ ക്ഷാമവും അസ്ഥിരമായ അന്താരാഷ്ട്ര വ്യാപാര റൂട്ടുകളും സംഭരണം പ്രവചനാതീതമാക്കി. ഇന്ധനവിലയിലെ അസ്ഥിരത കാരണം ആഭ്യന്തര ഗതാഗത ചെലവുകൾ പോലും വർദ്ധിച്ചു. കുറഞ്ഞ മാർജിനിൽ പ്രവർത്തിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾക്ക് ലോജിസ്റ്റിക്സിൽ ചെലവഴിക്കുന്ന ഓരോ അധിക രൂപയും നേരിട്ട് വലിയ നഷ്ടം വരുത്തുന്നതായി കണക്കാക്കപ്പെടുന്നു.
4: മെയിനായിട്ടും നമ്മൾ സപ്ലൈ ചെയ്യുന്നത് എന്ന് പറയുന്നത് ഈ എക്സ്പോർട്ടേഴ്സിന് തന്നെയാണ്. അതാണ് നമ്മൾ ഇത് ബാധിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം.
0: കാർഡ്ബോർഡ് ബോക്സ് മാനുഫാക്ചറർ സൂരജ്.
4: കയർ മേഖലയിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്, വെജിറ്റബിൾ എക്സ്പോർട്ടിംഗിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള അടുത്തെല്ലാം കാർട്ടൺ ബോക്സ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ ഇതിലെല്ലാം ഗണ്യമായ ഒരു കുറവ് വന്നിട്ടുണ്ട് എക്സ്പോർട്ടിംഗിൽ. അതിനോട് ബാധകമായി തന്നെ നമ്മുടെ സെയിലും കുറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റോ മെറ്റീരിയൽസ് ക്രാഫ്റ്റ് പേപ്പറാണ്, അത് റീസൈക്കിൾഡ് പേപ്പർ ആണെങ്കിൽ പോലും അതിനകത്തോട്ട് വിദേശത്തുനിന്ന് വരുന്ന ഇമ്പോർട്ടഡ് പേപ്പർ മിക്സ് ചെയ്യുന്നുണ്ട്, പേപ്പറിന്റെ ഒരു ക്വാളിറ്റി ഫൈബർ കണ്ടന്റ് കൂട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അതിന്റെ വരവ് കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് പേപ്പറിന്റെ വില കുതിച്ചു വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് പേപ്പറിന്റെ വില കൂടുകയും നമുക്ക് അതനുസരിച്ച് പ്രോഡക്റ്റിന്റെ വില കൂട്ടാനും പറ്റാണ്ടും കൂടെ വന്നിട്ടുള്ള ഒരു വലിയൊരു പ്രതിസന്ധി നമ്മളിപ്പോ അഭിമുഖീകരിക്കുന്നുണ്ട്.
0: കോയർമാറ്റ് വ്യവസായി ഹരിലാൽ.
5: 40 വരോളം ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. ഈ എക്സ്പോർട്ടേഴ്സിന്റെ ഓർഡറെല്ലാം 40% കുറഞ്ഞിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിലാണെങ്കിൽ

0: സാധനങ്ങളുടെ വില, നാറ്റിങ് പാക്ക് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട്, ഇരട്ടി വില വന്നിട്ടുള്ളതുകൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിന് ആ വില കിട്ടുന്നില്ല. എന്നാൽ റോ മെറ്റീരിയലിന്റെ ഡൈസ് ഉൾപ്പെടെയുള്ള റോ മെറ്റീരിയൽസിന് ഭയങ്കരമായിട്ട് വില കയറിയിട്ടുണ്ട്. ബാങ്കിൽ കൂടുതൽ ഓടിയെടുക്കേണ്ട ഒരു സ്ഥിതി ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. 80 ലക്ഷം രൂപ ഒരു യൂണിറ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പവർലൂം മാറ്റിംഗ് ഉണ്ടാക്കുന്ന പുതിയൊരു യൂണിറ്റ് എന്നിട്ട് ഇപ്പോൾ ഒരു 6 മാസമായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല.
1: സമുദ്രോൽപ്പന്ന വ്യവസായി നിയാസ് മൂപ്പൻ:
2: -20 ശീതീകരിച്ച കണ്ടെയ്നറുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, ഈ സീ ഫുഡ് എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. യുദ്ധം തുടങ്ങിയതിന് ശേഷം $3,500-$4,500 കണ്ടെയ്നർ റേറ്റ് ഉണ്ടായിരുന്നത്, അതിന്റെ ഫ്രൈറ്റ് ഏതാണ്ട് 50% കൂടി $6,000-$6,800 വരെ ആയി മാറി. അത് ഞങ്ങളെ വളരെ അധികം ബാധിച്ചിട്ടുണ്ട്. രണ്ടാമത്, ഈ കണ്ടെയ്നർ ഷിപ്പ് മൂവ്മെന്റ് നടക്കാത്തത് കൊണ്ട് ഈ കണ്ടെയ്നറുകള് തിരിച്ചു വരില്ല, അതുകൊണ്ടാണ് ഈ ഫ്രൈറ്റ് കൂടാനുള്ള കാരണം. ഞങ്ങള് വാങ്ങിച്ച വിലയേക്കാളും കുറച്ചാണ് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ടതായിട്ട് വന്നത്. മറ്റുള്ള രാജ്യങ്ങൾ, വിയറ്റ്നാം, ചൈന, ഇന്തോനേഷ്യ പോലുള്ള രാജ്യങ്ങൾ, അവിടെ ഗൾഫ് യുദ്ധം വലിയ കാര്യമായിട്ട് ബാധിക്കാത്തത് കൊണ്ട് അവിടെ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനായിട്ട് യൂറോപ്പ് സെക്ടർ തയ്യാറായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മൾക്ക് ഇവിടെ ഫ്രൈറ്റ് കൂടുതലും ഇതിന്റെ വില കുറച്ച് വിൽക്കേണ്ടതായിട്ടും വന്നത്.
1: ചെറുകിട മേഖലയിലെ തൊഴിലുകൾ ഭീഷണിയിലാണ്. പല യൂണിറ്റുകളും ജോലി സമയം കുറയ്ക്കാനോ താൽക്കാലിക തൊഴിലാളികളെ വെട്ടിക്കുറയ്ക്കാനോ വിപുലീകരണ പദ്ധതികൾ മാറ്റിവെക്കാനോ നിർബന്ധിതരാകുന്നു. റെഡി ടു ഈറ്റ് വ്യവസായി ഷാജി മാത്യു:
3: അതായത് പെട്രോളിയം ബൈ പ്രൊഡക്ട് ആണല്ലോ, നമുക്ക് 260-280 കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ 400-420 രൂപ എത്തിയിരിക്കുകയാണ്, 120 രൂപ വരെ പെർ കിലോയ്ക്ക് കൂടിയിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ ഞങ്ങളെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുക്കിംഗ് ഓയില് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനമാണെങ്കിലും വളരെയേറെ വില വർദ്ധിച്ചിരിക്കുകയാണ്. ഫ്രോസൺ സ്നാക്സ് ഉണ്ട്, പൊറോട്ട, ഇഡ്ഡലി, ഇടിയപ്പം, പുട്ട്, കടല വരെ ഞങ്ങൾ പുറത്തേക്ക് അയക്കുന്നുണ്ട്. നമ്മുടെ മെയിൻ മാർക്കറ്റ് യുഎസ് ആണ്. പർച്ചേസ് ഓർഡർ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് പിന്നോട്ട് മാറാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ആ റേറ്റിൽ കൊടുത്തോണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഭീകരമായിട്ടുള്ള നഷ്ടങ്ങൾ സംഭവിക്കുന്നെങ്കിൽ പോലും ബിസിനസിന്റെ ആ ഒരു എത്തിച്ച് വെച്ചിട്ട് നമ്മളത് മുടക്കമില്ലാതെ ചെയ്യേണ്ടതായതുകൊണ്ട് ഇപ്പോഴും കൊടുക്കുന്നു.
1: ഹെർബൽ പ്രോഡക്ട്സ് വ്യവസായി കെ ഭവദാസൻ:
4: 5 times ഇൻക്രീസ് ആയിട്ടുള്ള ഒരു കോസ്റ്റ് ആണ് ഇപ്പോ എക്സ്പോർട്ടിന് വന്നുകൊണ്ടിരിക്കുന്നത്. പ്രോഡക്റ്റിന്റെ MRP തന്നെ ഒരുപാട് മാറ്റം മാർക്കറ്റിൽ വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കസ്റ്റമേഴ്സിന്റെ ബൈയിങ്ങിനെ ബാധിക്കുന്നുണ്ട്. ഫണ്ട് റൊട്ടേഷൻ അത് വല്ലാതെ അഫക്റ്റഡ് ആവുന്നുണ്ട്. കാരണം എക്സ്പോർട്ട് പാക്കിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ലാംഗ്വേജിലാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 40 ഫീറ്റ് കണ്ടെയ്നർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 50 lakhs above 70-75 lakhs ഒക്കെ കോസ്റ്റ് വരുന്ന വെസല് അനിശ്ചിതാവസ്ഥയിൽ നിൽക്കുമ്പോൾ ഉണ്ടാവുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെയും ഫണ്ട് ഫ്ലോനെ ബാധിക്കുന്നു.
1: കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾക്ക് അടിയന്തരമായി പിന്തുണ നൽകേണ്ടത് ആവശ്യമാണ്. കുറഞ്ഞ പലിശ നിരക്കിലുള്ള പ്രവർത്തന മൂലധന വായ്പകളോ സബ്സിഡികളോ പണമടയ്ക്കാൻ വൈകിയാൽ പരിരക്ഷയോ ഒക്കെ താൽക്കാലിക ആശ്വാസമായേക്കാം.
5: ഈ 1 April ഒരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വന്നതിൽ 40 കീ പ്രോഡക്ട്സിന്റെ പ്ലാസ്റ്റിക് ആൻഡ് പോളിമർ ബേസ്ഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിന്റെ ഇമ്പോർട്ട് ഡ്യൂട്ടി കുറച്ചിട്ടുണ്ട്.
1: MSME ഡെവലപ്മെന്റ് ഫെസിലിറ്റേഷൻ ഓഫീസ് കേരള ഡയറക്ടർ പ്രകാശ് GS:
5: ഫുട്വെയർ സെക്ടറിൽ ഒക്കെ ഉപയോഗിക്കുന്നിട്ടുള്ള മേജർ റോ മെറ്റീരിയൽസിന്റെ എല്ലാം തന്നെ ബേസിക് കസ്റ്റം ഡ്യൂട്ടി 0 ആക്കിയിട്ടുണ്ട്. ആന്റി ഡംപിംഗ് ഡ്യൂട്ടി, അതായത് നമ്മൾ ഈ റോ മെറ്റീരിയൽ ബൾക്കായിട്ട് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു നേരത്തെ ഉണ്ടായിരുന്നു, അപ്പൊ അത് ഇപ്പൊ ഈ പീരീഡിൽ റിലാക്സ് ചെയ്യലും അല്ലെങ്കിൽ വേവ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ക്യാബിനറ്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള എമർജൻസി ക്രെഡിറ്റ് ലൈൻ ഗ്യാരണ്ടി സ്കീം, കോവിഡ് സമയത്ത് കൊടുത്ത ഒരു വലിയ ആശ്വാസമായിരുന്നു MSMEകളെ സംബന്ധിച്ചും. ആ ഒരു സ്കീം ക്യാബിനറ്റിൽ അപ്രൂവ് ആയിട്ടുണ്ട്. അത് MSMEകളെ സംബന്ധിച്ചോളം അവർക്ക് ഇപ്പൊ ഈ വർക്കിംഗ് ക്യാപിറ്റലിൽ ഉണ്ടായിരിക്കുന്ന ഡിസ്റപ്ഷൻസ് അതിനെ നേരിടാനായിട്ടുള്ള അഡീഷണൽ ലിക്വിഡിറ്റി ക്യാഷ് ക്രെഡിറ്റ് യൂണിറ്റുകൾക്ക് MSMEകൾക്ക് കിട്ടാൻ വേണ്ടി ബാങ്കുകൾക്ക് അത് കൊടുക്കാൻ സാധിക്കും. ഇപ്പോ ആ കൊടുക്കുന്ന അഡീഷണൽ ക്രെഡിറ്റിന് 100% ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്യാരണ്ടി കൊടുക്കുകയാണ്. ഗ്യാരണ്ടി ഫീയും അതിനകത്ത് ചാർജ് ചെയ്യാതെ കൊടുക്കുകയാണ്. അതുപോലെ മിനിസ്റ്റർ ഫൈനാൻസ് കൊണ്ടുവന്നിട്ടുള്ളത് ഗവൺമെന്റ് കോൺട്രാക്ടുകളൊക്കെ തന്നെ ഈ പർട്ടിക്കുലർ ക്രൈസിസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് കോൺട്രാക്ടുകൾ പീരീഡുകളൊക്കെ തന്നെ 2-4 months അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം എന്നുള്ള ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ട്. ഇതുകൂടാതെ നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ മിനിസ്റ്റർ ഓഫ് MSMEയുടെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. സ്റ്റീല്, പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള റോ മെറ്റീരിയലൊക്കെ ബൾക്കായിട്ട് PSUകളിൽ നിന്ന് വാങ്ങി MSMEകൾ കൊടുക്കുന്ന ഒരു സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്.
1: കേരളത്തിലെ ചെറുകിട വ്യവസായങ്ങൾ യുദ്ധം കൊണ്ടുണ്ടായ ഈ സമ്മർദ്ദത്തിൽ തകർന്നാൽ അത് അടച്ചുപൂട്ടുന്ന ഫാക്ടറികൾ മാത്രമല്ല, മറിച്ച് മങ്ങുന്ന സ്വപ്നങ്ങളും തകരുന്ന ഉപജീവന മാർഗങ്ങളുമായിരിക്കും. ഈ ചെറിയ യൂണിറ്റുകളെ സംരക്ഷിക്കുക എന്നത് ഒരു സാമ്പത്തിക തീരുമാനമല്ല, അത് കുടുംബങ്ങളെയും കേരളത്തിലെ സംരംഭക തൊഴിലാളി സമൂഹത്തെയും സംരക്ഷിക്കലാണ്.

ಸಂಗೀತ ಸರಣಿ ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: ആകാശവാണി ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
3: ആകാശവാണി.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ ടി വി കെ ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഇന്നുണ്ടായേക്കുമെന്ന് സൂചന. മുതിർന്ന നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ നേതാക്കളെല്ലാം തീരുമാനം വൈകരുതെന്ന് ആവശ്യപ്പെട്ടു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും സോണിയാഗാന്ധിയുമായും പ്രിയങ്ക ഗാന്ധിയുമായും ഇന്ന് ചർച്ച ചെയ്ത ശേഷമാകും അന്തിമ തീരുമാനം. തുടർന്ന് ഘടകകക്ഷികളെ വിവരം ഔദ്യോഗികമായി അറിയിച്ച് പിന്തുണ തേടും. KPCC മുൻ അധ്യക്ഷന്മാരായ VM സുധീരൻ, MM ഹസൻ, K മുരളീധരൻ, K സുധാകരൻ, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ AP അനിൽകുമാർ, PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ എന്നിവരുമായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ചർച്ച നടത്തിയത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാവിലെയാണ് സത്യപ്രതിജ്ഞ. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയിയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ടെടുപ്പ് തേടും. 107 അംഗങ്ങളാണ് TVK. കേവല ഭൂരിപക്ഷത്തിന് 118 സീറ്റുകളാണ് ആവശ്യം. 120 അംഗങ്ങളുടെ പിന്തുണയാണ് വിജയ് അവകാശപ്പെടുന്നത്. ഇതുകൂടാതെ AIADMKയിലെ 30 വിമത MLA വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന് നടത്തും. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കും. പിന്നീട് മങ്കടയിൽ പൊതുദർശനത്തിനുശേഷം മൃതദേഹങ്ങൾ സംസ്കരിക്കും.

0: ഇന്നലെ വൈകിട്ട് പന്തല്ലൂർ മലയിൽ വ്യൂ പോയിന്റ് കാണാനെത്തിയ ഏഴംഗ വിദ്യാർത്ഥി സംഘത്തിലെ നാലു പേരാണ് മിന്നലേറ്റ് മരിച്ചത്. വെള്ളിമല സ്വദേശികളായ റഹീസ്, ബഹാസ്, സിയാദ്, ഫഹദ് എന്നിവരാണ് മരിച്ചത്. മൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇവർ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ വെള്ളക്കെട്ടിൽ വീണ് നാലും ഏഴും വയസ്സായ രണ്ട് കുട്ടികളും ഇന്നലെ മരിച്ചു. മേൽമുറി പടിഞ്ഞാറേമുക്കു സ്വദേശി അഫ്സലിന്റെ മകൻ ആദിൽ മിറാഷ്, അഫ്സലിന്റെ ഭാര്യ സഹോദരിയുടെ മകൻ മുഹമ്മദ് ഫൌസാൻ എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്കായിരുന്നു സംഭവം. മഹാരാഷ്ട്രയിലെ ജാട്ട് തെഹസിലിൽ കാറ്റിലും മഴയിലും ക്ഷേത്രത്തിന്റെ മതിലിടിഞ്ഞ് ആറുപേർ മരിച്ചു. 15 പേർക്ക് പരിക്കേറ്റു. കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ജനങ്ങൾ മതിലിന് സമീപത്തേക്ക് മാറിയതിന് തൊട്ടുപിന്നാലെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം അറിയിച്ചു. മരിച്ചവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ അതിവേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. സാങ്കേതിക വിപണി എന്ന നിലയിൽ നിന്ന് സാങ്കേതിക വികസനദാതാവായും വിശ്വസനീയമായ ആഗോള പങ്കാളിയായും രാജ്യം മാറുകയാണെന്ന് അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് നവീകരണ വർഷത്തിന്റെ ഭാഗമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച ഭാരത് ഇന്നോവേറ്റ്സ് 2026 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുണ്ടായ ഊർജ്ജ വിതരണ തടസ്സങ്ങൾ ജനങ്ങളെ വലിയ തോതിൽ ബാധിക്കാതെ ഗവൺമെന്റ് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ആഭ്യന്തര ഉൽപ്പാദനം 36,000 ടണ്ണിൽ നിന്ന് 54,000 മെട്രിക് ടണ്ണായി വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിലെ എണ്ണ കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപ നഷ്ടമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ 60 ദിവസത്തേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലും LNG 45 ദിവസത്തേക്ക് ആവശ്യമായ LPG കരുതൽ ശേഖരമായി ഉണ്ടെന്നും വിതരണത്തിൽ പ്രശ്നങ്ങളില്ലെന്നും ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. ഇന്ത്യ ഭൂട്ടാൻ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ട് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ നേതൃത്വത്തിലെ ഉന്നതതല ഇന്ത്യൻ പാർലമെന്ററി സംഘം ഇന്ന് ഭൂട്ടാൻ സന്ദർശിക്കും. സിക്കിമിലെ രാജ്യസഭാ MP DD ലെപ്ച, ത്രിപുരയിലെ ലോക്സഭാംഗം MP ബിപ്ലബ് കുമാർ ദേബ്, വിദേശകാര്യമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരാണ് 51-അംഗ സംഘത്തിൽ. ഈ വർഷത്തെ നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച കേസിൽ രാജസ്ഥാൻ പോലീസിന്റെ പ്രത്യേക അന്വേഷക സംഘം 15 കസ്റ്റഡിയിലെടുത്തു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട പണമിടപാടുകൾ, പരീക്ഷയ്ക്ക് മുന്നോടിയായി എവിടെയെല്ലാം ചോദ്യപേപ്പർ ലഭിച്ചു, ആരെല്ലാമാണ് ഇത് പ്രചരിപ്പിച്ചത് തുടങ്ങിയവ സംബന്ധിച്ച് എല്ലാ തലത്തിലും അന്വേഷണം പുരോഗമിക്കുന്നതായി രാജസ്ഥാൻ പോലീസ് അറിയിച്ചു. ഇന്നലെ ജയ്പൂരിൽ നിന്ന് ചോദ്യപേപ്പർ ചോർച്ചയുടെ സൂത്രധാരനായ മനീഷ് എന്നയാളെ പ്രത്യേക അന്വേഷക സംഘം അറസ്റ്റ് ചെയ്തിരുന്നു. ആകാശവാണിയുടെ 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം സംഘടിപ്പിക്കുന്ന മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 ഭാഗമായി ഇന്ന് രാവിലെ 10 കവിതയുടെ കാൽപ്പാടുകൾ എന്ന വിഷയത്തിൽ KV സജയ് സംസാരിക്കും. PP ശ്രീധരൻ ഉണ്ണി ആമുഖ പ്രഭാഷണം നടത്തും. ഉച്ചയ്ക്ക് 12 പാട്ടിന്റെ പട്ടുനൂലിഴകൾ എന്ന വിഷയത്തിൽ VT മുരളി സംസാരിക്കും. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ശ്രീ വരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം S നവീൻ കച്ചേരി അവതരിപ്പിച്ചു. ആകാശവാണി തിരുവനന്തപുരം നിലയ മേധാവി ഡോക്ടർ AG ബൈജു ഉദ്ഘാടനം ചെയ്തു. 2 CPM സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിലും സെക്രട്ടേറിയറ്റിലും എടുത്ത തീരുമാനങ്ങളും തെരഞ്ഞെടുപ്പ് തോൽവി അവലോകനവുമായിരിക്കും യോഗത്തിന്റെ മുഖ്യ അജണ്ടകൾ. പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം എന്ന കാര്യത്തിലും യോഗത്തിൽ തീരുമാനമുണ്ടായേക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. മുസ്ലിം ലീഗ് നേതൃയോഗം രാവിലെ പാണക്കാട്ട് ചേരും. പാർട്ടി ദേശീയ സംസ്ഥാന നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കും. മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന കാര്യത്തിലെ അനിശ്ചിതത്വം, മുസ്ലിം ലീഗിന്റെ മന്ത്രിമാരുടെ കാര്യം തുടങ്ങിയവ യോഗത്തിൽ ചർച്ചയായേക്കും. പുതിയ അധ്യയന വർഷത്തിൽ പുനരുപയോഗ സന്ദേശവുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. ഡെസ്ക് റിപ്പോർട്ട്.
1: വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പുവരുത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണം എന്നിവ ലക്ഷ്യമിട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. പുതിയ ബാഗ്, കുടചെരുപ്പ്, യൂണിഫോം എന്നിവ ഉപയോഗിക്കുന്നതാണ് അഭിമാനമെന്ന ധാരണ മാറ്റി പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റു കുട്ടികളെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് A+ സാക്ഷ്യപത്രം നൽകും. ഇതിന് വിദ്യാർത്ഥികൾ വസ്തുക്കളോടൊപ്പം ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പുനരുപയോഗത്തിന്റെ പ്രാധാന്യം അംഗീകരിച്ച് ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകുമെന്ന് അറിയിക്കുന്നവർക്ക് ബി പോസിറ്റീവ് സാക്ഷ്യപത്രവും നൽകും.
0: കേരളത്തിന്റെ ഗാന്ധിയാണ് സുകുമാർ അഴീക്കോടെന്ന് പരിസ്ഥിതി പ്രവർത്തക മേധ പട്കർ അഭിപ്രായപ്പെട്ടു. കണ്ണൂരിൽ സുകുമാർ അഴീക്കോട് പുരസ്കാരം എഴുത്തുകാരൻ M. മുകുന്ദനിൽ നിന്ന് സ്വീകരിച്ചു.

0: ശേഷം സംസാരിക്കുകയായിരുന്നു മേധാ ഭട്കർ. ഭാവിയെക്കുറിച്ച് അഴീക്കോടിന്റെ പ്രതീക്ഷകൾ വളരെ വ്യക്തമായിരുന്നുവെന്നും ലാളിത്യം നിറഞ്ഞതായിരുന്നു അഴീക്കോടിന്റെ ജീവിതരീതിയെന്നും അവർ പറഞ്ഞു. തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുകനും പുരസ്കാരം ഏറ്റുവാങ്ങി. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് അഹമ്മദാബാദിൽ തോൽപ്പിച്ചു. 169 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സൺറൈസേഴ്സ് ഹൈദരാബാദ് 14.5 ഓവറിൽ 86 റൺസിന് എല്ലാവരും പുറത്തായി. ഇതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തി. ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 റായ്പൂരിലാണ് മത്സരം. കൊൽക്കത്തയിൽ ISL ഫുട്ബോളിൽ മോഹൻ ബഗാൻ ഇന്റർകാശി മത്സരം ഗോൾരഹിത സമനിലയിലായി. മോഹൻ ബഗാൻ 22 പോയിന്റുമായി രണ്ടാമതും ഇന്റർകാശി 12 പോയിന്റുമായി 10th സ്ഥാനത്തുമാണ്. സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കാൻ കൂടുതൽ സമയം അനുവദിക്കത്തക്ക തരത്തിൽ തീവണ്ടികളുടെ സമയം ക്രമീകരിക്കുമെന്ന് NK പ്രേമചന്ദ്രൻ MP അറിയിച്ചു. DRM തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല അവലോകന യോഗത്തിനുശേഷമാണ് പ്രേമചന്ദ്രൻ ഇക്കാര്യം അറിയിച്ചത്. പുനലൂർ നെല്ലിപ്പള്ളിയിൽ കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞ് ടോറസ് ലോറിക്ക് മുകളിലേക്ക് വീണ് ഒരാൾ മരിച്ചു. സർവീസ് സ്റ്റേഷൻ തൊഴിലാളിയായ സിജു തോമസ് ആണ് മരിച്ചത്. ഇരിട്ടി മാക്കൂട്ടം ചുരംപാതയിൽ കാർ കൊക്കയിലേക്ക് മറിഞ്ഞ് കണ്ണൂർ മുണ്ടയാട് സ്വദേശി മരിച്ചു. കുടകിലെ ഹോംസ്റ്റേ ഉടമ KN ബാലകൃഷ്ണനാണ് മരിച്ചത്. സംസ്കാരം വൈകിട്ട് കണ്ണൂർ പയ്യാമ്പലത്ത്. അതിരപ്പള്ളി വൈശേരിയിൽ കാട്ടാനാക്രമണത്തിൽ രണ്ട് യുവാക്കൾക്ക് പരിക്ക്. കുറ്റിച്ചിറ സ്വദേശി ആഷിൻ ആൻഡ്രോ, ചാലക്കുടി സ്വദേശി ധീരജ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാവുമെന്നത് സംബന്ധിച്ച കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. തീരുമാനം ഇന്നുണ്ടായേക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റ് ഇന്ന് വിശ്വാസവോട്ട് തേടും. മലപ്പുറം മങ്കടയിൽ മിന്നലേറ്റ് മരിച്ച 4 വിദ്യാർത്ഥികളുടെ സംസ്കാരം ഇന്ന്. ഭാവി വളർച്ചയെ രൂപപ്പെടുത്തുന്ന മുൻനിര രാജ്യങ്ങളിലൊന്നായി ഇന്ത്യ ഉയർന്നുവരികയാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി കവരത്തി. മീഡിയം വേവ് 260.4 മീറ്റർ, അതായത് 1152 കിലോ ഹെർട്സ്.

ഈ നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം തുടരുന്നു. ഇന്നത്തെ പ്രധാന പരിപാടികൾ: ആദ്യം സാബർ നവാസ് തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സുഭാഷിതം, തുടർന്ന് ഏതാനും മാപ്പിളപ്പാട്ടുകൾ, 7:20 ദ്വീപ് വിശേഷം, ഇതിൽ സേവന വാർത്ത കേൾക്കാം, 7:35 പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടിയും, 7:45 അമിനി ദ്വീപുകാരായ നൌഫൽ, മൈം എന്നീ സഹോദരങ്ങൾ പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയും, തുടർന്ന് 8:30 മുതൽ 9 മണിവരെ വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളും ഇന്ന് ഈ നിലയത്തിൽ നിന്ന് കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി കവരത്തി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സാബർ നവാസ്.
1: മനുഷ്യന് മൃഗങ്ങളിൽ നിന്ന് വ്യതിരിക്തമാകുന്ന ഒരു നൈസർഗിക ഗുണമാണ് അറിവ് നേടാനുള്ള കഴിവ്. വിദ്യാഭ്യാസം എന്നത് വ്യത്യസ്ത രൂപഭാവങ്ങളിൽ മനുഷ്യകുലത്തിൽ നിലനിന്നിരുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. പ്രാചീനകാലത്തെ പ്രാകൃത രീതികളിൽ നിന്ന് മനുഷ്യൻ ഇന്ന് ഏറെ പുരോഗതി പ്രാപിച്ചിരിക്കുകയാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും ഉയരങ്ങളുടെ ഉച്ചിയിൽ എത്തി നിൽക്കുകയാണ്. നീണ്ട വർഷങ്ങൾ കൊണ്ട് മാത്രം സംജാതമായിരുന്ന മാറ്റങ്ങൾ ഇന്ന് അനുനിമിഷം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷികളെക്കാൾ ഉയരത്തിൽ പറക്കാനും മൃഗങ്ങളെക്കാൾ വേഗതയിൽ ഓടാനും മത്സ്യങ്ങളെക്കാൾ ആഴത്തിൽ നീന്താനും സാധിക്കുന്ന അത്യന്തം അത്ഭുതകരമായ കാലഘട്ടം. വിദ്യാഭ്യാസ മേഖലയിലും അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും ഗവേഷണ രംഗത്തും വമ്പിച്ച കുതിച്ചുചാട്ടങ്ങൾക്ക് നാം സാക്ഷികളായി മാറുന്നു. മുൻകാലങ്ങളിൽ നിന്ന് വിഭിന്നമായി വിദ്യാഭ്യാസം കൂടുതൽ ജനകീയവും സാർവത്രികവുമായ മാനം കൈവരിച്ചിരിക്കുന്നു എന്നത് സന്തോഷകരമായ അനുഭവമാണ്. ഇന്റർനെറ്റ് എന്ന വിസ്മയ ലോകം അന്വേഷണത്തിന്റെയും അറിവ് ശേഖരണത്തിന്റെയും അതിരുകളില്ലാത്ത ലോകമാണ് നമ്മുടെ മുന്നിൽ തുറന്നിടുന്നത്. നേട്ടങ്ങളുടെയും പുരോഗതി

0: യും ഗ്രാഫ് കുത്തനെ ഉയരുമ്പോഴും അഭ്യസ്തവിദ്യർ എന്നു പറയപ്പെടുന്നവരിൽ നിന്ന് അത്ര ആശാസ്യമല്ലാത്ത വിവരങ്ങളാണ് പുറത്തുവരുന്നത്. വിവരവും വിദ്യാഭ്യാസവും ആർജിക്കാൻ അവസരം കിട്ടിയിട്ടില്ലാത്ത അപരിഷ്കൃതർ പോലും ചെയ്യാനറക്കുന്ന കാര്യങ്ങളാണ് വിദ്യാസമ്പന്നരായ പലരും കാട്ടിക്കൂട്ടുന്നത്. ഇവിടെയാണ് നാം ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാവേണ്ടത്. വിദ്യാഭ്യാസത്തിലൂടെ ഒരു വ്യക്തി നേടിയെടുക്കേണ്ടത് എന്താണ്? പഠന പ്രക്രിയയുടെ ആത്യന്തിക ലക്ഷ്യമെന്താണ്? വിദ്യാഭ്യാസ വിചക്ഷണരും സാമൂഹിക പരിഷ്കർത്താക്കളും കൃത്യമായി വിഭാവനം ചെയ്ത നിർവചനങ്ങളുടെ പൊരുളുകൾ തേടേണ്ട സമയമാണിത്. വിദ്യാഭ്യാസം ഒരു നല്ല മനുഷ്യനെ നിർമ്മിക്കുന്നതാവണം. അത് വ്യക്തിത്വ വികാസത്തിനും സ്വഭാവ രൂപീകരണത്തിനും ഉപകരിക്കുന്നതാവണം. ഇരുട്ടിനെ പഴിച്ച് കാലം കഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറു മെഴുകുതിരിയെങ്കിലും കത്തിച്ചുവെക്കുന്നതാണ് എന്ന് പറയുന്നത് പോലെ, മേൽപ്പറഞ്ഞ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കുകയാണ് വേണ്ടത്. പുതിയ വിദ്യാഭ്യാസ കാഴ്ചപ്പാടനുസരിച്ച് ഇപ്പോൾ ശിശു കേന്ദ്രീകൃതമായ പഠന പ്രവർത്തനമാണ് നടന്നുവരുന്നത്. ഇത് വിജയിക്കണമെങ്കിൽ അധ്യാപകർക്ക് പുറമെ രക്ഷിതാക്കളും കൂടുതൽ കാര്യക്ഷമമായി കുട്ടികളുടെ കാര്യത്തിൽ ഇടപെടുന്ന അവസ്ഥയുണ്ടാവണം. ഗർഭാവസ്ഥയിൽ തന്നെ ഒരു കുഞ്ഞിന്റെ വ്യക്തിത്വ രൂപീകരണത്തിന്റെ ആദ്യപടി ആരംഭിക്കുന്നുവെന്ന് ഏറ്റവും പുതിയ ശാസ്ത്രീയ വെളിപ്പെടുത്തൽ കൂടി കണക്കിലെടുക്കുമ്പോൾ ഉദ്ദേശ്യപൂർണമായ ചില ചുവടുവെപ്പുകൾ അനിവാര്യമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും. മാനവികതയിൽ അധിഷ്ഠിതമായ പ്രാഥമിക പാഠങ്ങൾ വീട്ടിനകത്തുനിന്ന് നമ്മുടെ കുഞ്ഞിന് ലഭിക്കണം. അമ്മിഞ്ഞപ്പാലിനോടൊപ്പം നല്ല സ്വഭാവങ്ങളുടെയും ശീലങ്ങളുടെയും ഗാർഹിക പാഠങ്ങൾ അമ്മയിൽ നിന്ന് അഭ്യസിക്കാൻ നമ്മുടെ മക്കൾക്ക് സാധിക്കണം. മീഡിയയുടെ അതിപ്രസരം നമ്മുടെ മക്കളുടെ വ്യക്തിത്വ രൂപീകരണത്തിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട്. മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, ആത്മഹത്യ, സ്ത്രീകളോടുള്ള അതിക്രമം തുടങ്ങിയ ദുശ്ശീലങ്ങൾ പലതും ഇന്നത്തെ വിദ്യാർത്ഥികൾ അഭ്യസിക്കുന്നത് ടെലിവിഷൻ, ഇന്റർനെറ്റ് തുടങ്ങിയ മാധ്യമങ്ങളിൽ കൂടിയാണ് എന്നുകൂടി ഓർക്കുമ്പോൾ ഈ രംഗത്ത് ചില നിയന്ത്രണങ്ങൾ അടിയന്തരമായി നാം സ്വീകരിക്കേണ്ടി വരും. മാതൃരാജ്യത്തോട് കൂറും സ്നേഹവുമുള്ള നല്ല പൌരന്മാരായി വിദ്യാർത്ഥി സമൂഹം വളർന്നു വരണമെങ്കിൽ രാജ്യത്തിനുവേണ്ടി ജീവൻ ബലി കഴിച്ച മഹാമനുഷ്യരുടെയും സൈനികരുടെയും ചരിത്രം ചെറുപ്പം മുതലേ നാം അവരെ ബോധ്യപ്പെടുത്തണം. നൂറ്റാണ്ടുകളായി നാം അനുഭവിച്ച പാരതന്ത്ര്യത്തിന്റെ നേർചിത്രം അവർക്കു മുമ്പിൽ വരച്ചു കാണിക്കുമ്പോൾ മാത്രമേ സ്വാതന്ത്ര്യത്തിന്റെ വിലയും വലിപ്പവും അവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ. മിതവ്യയം ശീലിച്ച് നിലനിൽക്കുന്ന പരിസരത്തോട് നീതി കാണിച്ച് ജീവിക്കുന്ന രക്ഷിതാക്കളുണ്ടെങ്കിൽ മാത്രമേ പരിസ്ഥിതി പരിപാലിക്കുകയും സാമ്പത്തിക അച്ചടക്കം കൈക്കൊള്ളുകയും ചെയ്യുന്ന നല്ല മക്കൾ ഉണ്ടായിത്തീരുകയുള്ളൂ. ജാതിയുടെയും മതത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യന് മനുഷ്യനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന സ്നേഹവും സഹിഷ്ണുതയും പുതിയ വിദ്യാർത്ഥി തലമുറയെ വളർത്തിയെടുക്കാൻ പാഠപുസ്തകങ്ങൾക്ക് പുറമെ പ്രായോഗിക ജീവിതത്തിന്റെ നല്ല പാഠങ്ങൾ പകർത്താൻ അവർക്ക് അവസരങ്ങളുണ്ടാവണം. സാമൂഹിക പ്രതിബദ്ധത, സേവന മനസ്ഥിതി തുടങ്ങിയ ഗുണങ്ങൾ ഉള്ളവരായി കുട്ടികൾ വളരണമെങ്കിൽ ചെറിയ പ്രായത്തിലെ പ്രോത്സാഹനം നൽകണം. ഇങ്ങനെ തുടങ്ങി തീർത്തും ബോധപൂർവമായ ചുവടുവെപ്പുകൾ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും അധികൃതരും ഒറ്റക്കെട്ടായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ പക്വതയും സംസ്കാരവുമുള്ള ഒരു വിദ്യാഭ്യാസ പരിസരം നമുക്ക് പടുത്തുയർത്താൻ കഴിയൂ.
1: സാബിർ നവാസ് തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇപ്പോൾ ഏതാനും മാപ്പിള ഗാനങ്ങൾ കേൾക്കുക. ആദ്യ ഗാനം പി സി ലിയാഖത്ത് സംഗീതം നൽകി ആലപിച്ചത്.

0: ആകാശവാണി കവരത്തിയിൽ കെടാത്ത കനലുകൾ, ദ്വീപജനതയുടെ അതിജീവനത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന പ്രക്ഷേപണ പരമ്പര, മുതിർന്ന പൌരന്മാർ മനസ്സു തുറക്കുന്ന പരമ്പര കെടാത്ത കനലുകൾ, ബുധനാഴ്ചകളിൽ രാവിലെ 7:45 കേൾക്കാം കെടാത്ത കനലുകൾ.
1: മാപ്പിളപ്പാട്ടുകൾ തുടരുന്നു.

0: മാപ്പിളപ്പാട്ടുകൾ സമാപിക്കുന്നു.
1: ദ്വീപ് വിശേഷം. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ നടക്കുന്ന സാമൂഹിക സാംസ്കാരിക വികസന പൊതുപരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ഇനി ആകാശവാണി കവരത്തിയുടെ ദ്വീപ് വിശേഷം എന്ന പംക്തിയിലൂടെ പ്രക്ഷേപണം ചെയ്യാം. വിവിധ സർക്കാർ അർദ്ധസർക്കാർ സ്ഥാപനങ്ങൾ, സന്നദ്ധ സംഘടനകൾ, സാംസ്കാരിക കൂട്ടായ്മകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ ആകാശവാണി കവരത്തി നിലയത്തിന്റെ വാട്സാപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് മുൻകൂട്ടി അയച്ചു തന്നാൽ പ്രസ്തുത വിവരങ്ങൾ ദ്വീപ് വിശേഷം എന്ന പംക്തിയിൽ ഓരോ പ്രഭാതത്തിലും കവരത്തി നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്നതായിരിക്കും. ദ്വീപ് വിശേഷങ്ങളിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന വിവരങ്ങൾ അയച്ചു തരേണ്ട നിലയത്തിലെ വാട്സാപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 9496282383. ദ്വീപ് വിശേഷം.

ഇപ്പോൾ ദീപവിശേഷം കേൾക്കാം. അറിയിപ്പ്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ലക്ഷദ്വീപിൽ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയാണ്. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയുള്ള കാലയളവിൽ സെൻസസ് കണക്കെടുപ്പിനായി നിയോഗിക്കപ്പെട്ട എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും എല്ലാ വീടുകളും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും. 2027 സെൻസസ് രണ്ട് ഘട്ടങ്ങളായി നടത്തും. ഘട്ടം ഒന്ന്, വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും, ഇത് 2026 നടത്തും. ഘട്ടം രണ്ട്, ജനസംഖ്യാ കണക്കെടുപ്പ്, ഇത് 2027.

1977 നടത്തും. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഗാർഹികാവസ്ഥ, സൗകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നൽകുകയും ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത വിവരങ്ങൾ ഒരു നിശ്ചിത റഫറൻസ് തീയതിയിലും സമയത്തിലും രേഖപ്പെടുത്തുന്നു. 2027 സെൻസസ് 2027 HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഡാറ്റ ശേഖരത്തിലേക്കുള്ള ഒരു പ്രധാന മാറ്റമാണ്. അറിയിപ്പ് കഴിഞ്ഞു. ദീപ് വിശേഷം സമാപിക്കുന്നു.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി വല്ല ലോകം എന്ന പരിപാടിയിലൂടെ.

ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ. വാർത്തകൾക്ക് ശേഷം കവരത്തി ആകാശവാണി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാം.

0: വാർത്തകൾ
1: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തമിഴ്നാട്ടിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് സിബിഐ. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിൽ പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യുഎഇ, നെതർലൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് ലിയട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. നാളെയും മറ്റന്നാളുമായി നടക്കുന്ന യോഗത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് അധ്യക്ഷത വഹിക്കുന്നത്. യോഗത്തിൽ പങ്കെടുക്കാനെത്തുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരും മറ്റ് പ്രതിനിധികളും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. തമിഴ്നാട്ടിൽ തമിഴക വെട്രിക്കഴകം പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വിശ്വാസ വോട്ടെടുപ്പ് ഇന്ന് നടക്കും. നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്നതിന് മുന്നോടിയായി പാർട്ടി അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് വിവിധ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ചകൾ നടത്തിവരികയാണ്. വിശദാംശങ്ങളിലേക്ക്.
2: സഖ്യകക്ഷികളുടെ പിന്തുണയ്ക്കൊപ്പം AIADMKയുടെ ഒരു വിഭാഗത്തിന്റെയും അമാമക്കൽ മുന്നേറ്റ കഴകത്തിന്റെ ഏക MLAയായ എസ് കാമരാജിന്റെയും പിന്തുണ TVK സർക്കാർ നേടിയിട്ടുണ്ട്. ഇതേ തുടർന്ന് ശ്രീ കാമരാജിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നിലവിൽ TVKയ്ക്ക് ഇപ്പോൾ ഏകദേശം 150 MLAമാരുടെ പിന്തുണയുണ്ട്. സർക്കാരിന് പിന്തുണ നൽകുന്നതിനെ ചൊല്ലി AIADMK രണ്ട് ഗ്രൂപ്പുകളായി പിളർന്നു. മുൻ മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയുമായ എടപ്പാടി കെ പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള MLAമാർക്ക് TVK സർക്കാരിനെ പിന്തുണയ്ക്കരുതെന്ന്

0: നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാർട്ടി വിപ്പ് ലംഘിക്കുന്നവരെ പുറത്താക്കുമെന്ന് മുതിർന്ന നേതാവ് അഗ്രി കൃഷ്ണമൂർത്തി മുന്നറിയിപ്പ് നൽകി. അതേസമയം വിജയ്ക്ക് പിന്തുണ നൽകിയ 30 MLA സംഘം AIADMK നിയമസഭാ കക്ഷി നേതാവായി SP വേലുമണിയെ തെരഞ്ഞെടുത്തു. മുൻമന്ത്രി CV ഷൺമുഖത്തിന്റെ വസതിയിൽ പാർട്ടി നേതാക്കൾ ഇന്നലെ യോഗം ചേർന്നിരുന്നു. വിശ്വാസ വോട്ടെടുപ്പിൽ TVK സർക്കാരിനെ പിന്തുണയ്ക്കുമെന്ന് ശ്രീ ഷൺമുഖം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്കുശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. KC വേണുഗോപാൽ, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ പ്രധാനമായും പരിഗണനയിൽ ഉള്ളത്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 30 നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം ഉറപ്പിച്ചത്. പശ്ചിമബംഗാളിൽ ഭരണമാറ്റത്തിന് പിന്നാലെ ക്രമസമാധാന നില ശക്തമാക്കാൻ പോലീസ് നടപടി തുടങ്ങി. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ രാഷ്ട്രീയ അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായ കേസുകൾ വീണ്ടും അന്വേഷിക്കാനും പുതിയ പരാതികളിൽ കേസെടുക്കാനും കമ്മീഷണർമാർക്കും SPമാർക്കും ADGP നിർദ്ദേശം നൽകി. പശ്ചിമേഷ്യൻ പ്രതിസന്ധി ആഗോള ഊർജ്ജ വിതരണത്തെ ബാധിച്ചെങ്കിലും ജനങ്ങൾക്ക് അമിത ഭാരം നൽകാതെ സാഹചര്യം കൈകാര്യം ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. CII വാർഷിക ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റം മൂലം ഇന്ത്യയിലെ എണ്ണക്കമ്പനികൾക്ക് പ്രതിദിനം 1,000 കോടി രൂപയുടെ നഷ്ടമുണ്ടെങ്കിലും രാജ്യത്തെ ഇന്ധന വിതരണത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥ, ആഗോള വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിച്ചു. അതിനിടെ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇസ്രയേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനം UAEയിൽ വിന്യസിച്ചതായി ഐക്യരാഷ്ട്രസഭയിലെ US സ്ഥാനപതി മൈക്ക് വാൾസ് സ്ഥിരീകരിച്ചു. ലെബനനിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന നൽകുകയെന്ന് ട്രംപ് വ്യക്തമാക്കി. 2017 ശേഷം ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ ആദ്യ ചൈന സന്ദർശനമാണിത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ വർഷത്തെ നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. ഈ മാസം 3 നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തിയ നീറ്റ് UG പരീക്ഷയിലാണ് ചോദ്യപേപ്പർ ചോർന്നതായി പരാതിയുണ്ടായത്. കേസിൽ രാജസ്ഥാൻ പോലീസ് ഇതുവരെ 15 പേരെ കസ്റ്റഡിയിലെടുത്തു. ക്രമക്കേടിന്റെ സൂത്രധാരണെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. രാജ്യത്തെ വാർഷിക മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ താൽക്കാലിക കണക്കുകളും 4ാം പാദത്തിലെ GDP കണക്കുകളും പുറത്തുവിടുന്ന തീയതിയിൽ കേന്ദ്ര സർക്കാർ മാറ്റം വരുത്തി. എല്ലാ വർഷവും June 7 ഇനി ഔദ്യോഗിക കണക്കുകൾ പുറത്തുവിടുക. മെയ് മാസത്തിലെ അവസാന പ്രവൃത്തി ദിവസമായിരുന്നു വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നത്. GDP കണക്കുകളുടെ കൃത്യതയും ഗുണനിലവാരവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് സ്ഥിതി വിവര കണക്ക് മന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിലെ ഭൌമരാഷ്ട്രീയ സാമ്പത്തിക വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യൻ സമ്പദ്വ്യവസ്ഥ ശക്തമായി മുന്നേറുകയാണെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ന്യൂഡൽഹിയിൽ CII വാർഷിക ബിസിനസ് ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: We can overcome any international global challenge with great resilience. The world is going through a challenging time. The war in West Asia has certainly disrupted global trade and global investment flows, and in these trying times India has a great opportunity to outshine others.
1: IPL ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1ാമതെത്തി. ഇന്നലെ അഹമ്മദാബാദിൽ നടന്ന മത്സരത്തിൽ ഗുജറാത്ത് ഉയർത്തിയ 169 runs വിജയലക്ഷ്യം പിന്തുടർന്ന ഹൈദരാബാദ്

0: 15-ഓളം പേർക്ക് പരിക്കേറ്റു. ശക്തമായ കാറ്റിലും മഴയിലുമാണ് മതിൽ തകർന്നത്. അപകടസമയം 300-ലധികം തീർത്ഥാടകർ പ്രദേശത്തുണ്ടായിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ ഇന്ന് ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ ഓല, ഊബർ, റാപ്പിഡോ തുടങ്ങിയ ബൈക്ക് ടാക്സി ആപ്പ് സേവനങ്ങൾ ഉടൻ നിർത്തലാക്കാൻ നിർദ്ദേശം നൽകി ഗതാഗത മന്ത്രി പ്രതാപ് സർനായിക്. സാധുവായ അനുമതിയോ സർക്കാർ അംഗീകാരമോ ഇല്ലാതെയാണ് ഇത്തരം സേവനങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട്ടിൽ വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാരിന് ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. കേരളത്തിൽ തീരുമാനം വൈകുന്നു. ഇന്ത്യയുടെ ആതിഥേയത്വത്തിൽ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ തുടക്കമാകും. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ തള്ളി അമേരിക്ക. വെടിനിർത്തൽ കരാർ അനിശ്ചിതത്വത്തിൽ. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ചൈനയിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ അന്വേഷണം ആരംഭിച്ച് സിബിഐ. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 runs പരാജയപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കവർത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടി കേൾക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബി ബി സമിയ, സലാഹിയ മൻസിൽ.

0: ഹലോ
1: ഹലോ, ആകാശവാണി കേൾക്കുന്നത് ഫാക്ട് ഫിറ്റി ആണ്. ആരാ?
0: നമസ്കാരം, ഇത് മലപ്പുറം ജില്ലയിലാണ്.
1: എന്താ പേര്?
0: മണി എം.
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
0: അല്ലല്ല, വിളിക്കാറുണ്ട്.
1: എന്ത് ചെയ്യുന്നു?
0: ഞാന് ഗവൺമെന്റ് എംപ്ലോയി ആണ്.
1: എവിടെ വർക്ക് ചെയ്യുന്നേ?
0: ഞാന് മുണ്ടേരി കൃഷി ഫാമില്.
1: എന്തൊക്കെയാണ് വിശേഷങ്ങൾ മലപ്പുറത്ത്?
0: മലപ്പുറത്ത് കുഴപ്പമില്ല. ഇപ്പോ കുറച്ചു നാളായിട്ട് മഴ തുടങ്ങി, രണ്ടു നാളായിട്ട് നല്ല മഴയായിരുന്നു. ഇന്ന് വെയിലാണ്. കാലാവസ്ഥക്ക് ഒരു മാറ്റം വന്നപ്പോ.
1: അല്ല, മലപ്പുറത്ത് എവിടാ?
0: മലപ്പുറത്ത് വാണിയമ്പലം, നിലമ്പൂരിനടുത്ത്. വാണിയമ്പലം എന്ന് പറഞ്ഞ സ്ഥലം, വാണിയമ്പലത്തിനടുത്ത് ശാന്തിനഗർ.
1: വീട്ടില്
0: ഭാര്യയും മൂന്ന് പിള്ളേരും.
1: പിള്ളേരെന്ത് ചെയ്യുന്നു? പഠിക്കാണോ?
0: പിള്ളേര് അല്ലല്ല, രണ്ടാളെ കല്യാണം കഴിച്ചു പോയി. ഒരാള് ജോലി ഉണ്ട്, പിന്നോക്കക്ഷേമ ബാങ്ക് വണ്ടൂര് ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തോടെ ഇവിടെ പ്രസവിച്ച് ചേർക്കണ രണ്ടാളും കല്യാണം കഴിഞ്ഞാണ്. പിന്നെ മോനെ വർക്ക് ചെയ്യാണ്.
1: ഏത് പാട്ടാ വേണ്ടത്?
0: ഇപ്പോ ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് കൊടുത്താൽ മതി.
1: ഡെഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞോളൂ.
0: ഇത് ഞങ്ങളെ പറവക്കൂട്ടം ഒരു കൂട്ടായ്മ ഉണ്ട്, അതിൽക്ക് ഡെഡിക്കേഷൻ ട്ടോ.
1: ഓക്കെ.
0: ഞങ്ങള് മഞ്ചേരി ആകാശവാണിയിലെ പിന്നെ എന്റെ ഗാനം അവതരിപ്പിച്ച ഒരു മണിക്കൂർ എന്റെ ഗാനം അവതരിപ്പിച്ച ഒരു കൂട്ടായ്മ ആണ് പറവക്കൂട്ടം തന്നിട്ട്.
1: കേട്ടിട്ടുണ്ട്.
0: അവർക്ക് അവർക്ക് ഡെഡിക്കേഷൻ ചെയ്യാം.
1: ശരി, എന്നാ പാട്ട് വെച്ചു തരാം കേട്ടോ. വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കാം.
0: ആയിക്കോട്ടെ.

0: പഠിപ്പും പൊലിമയും
1: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
0: ആകാശവാണി കവർത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.
2: ആകാശവാണി കവരത്തി ഇപ്പോൾ കെടാത്ത കനലുകൾ എന്ന പരിപാടി കേൾക്കാം.
3: കെടാത്ത കനലുകൾ.

0: ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാരുടെ റേഡിയോ പരിപാടിയായ കെടാത്ത കനലുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഭവങ്ങളുടെ വെളിച്ചവും അറിവിന്റെ കരുത്തും കൈമുതലായുള്ള നമ്മുടെ മുതിർന്ന തലമുറയെ ആദരവോടെ നെഞ്ചോട് ചേർക്കുന്ന ഈ പരിപാടിയിൽ ലക്ഷദ്വീപിന്റെ തറവാട്ട് ദ്വീപായ അമിനി ദ്വീപിൽ നിന്നുള്ള രണ്ട് സഹോദരങ്ങളാണ് ഇന്ന് പങ്കെടുക്കുന്നത്. പരമ്പരാഗത നാട്ടുവൈദ്യത്തിന്റെ പിന്മുറക്കാർ, തലമുറകളുടെ അറിവും അനുഭവവും വെളിച്ചമാക്കുന്നവർ. ലക്ഷദ്വീപിന്റെ ഇന്നലകളിൽ നമ്മുടെ ആരോഗ്യമേഖല നേരിട്ടിരുന്ന പ്രയാസം എത്രമാത്രമായിരിക്കുമെന്നത് ഇന്നിന്റെ സൗകര്യത്തിലും നാം നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നാം നടന്നു കയറിയ വഴികളിലേക്കും ഓർമ്മകളിലേക്കും നമുക്കൊന്നെത്തി നോക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അമിനി ദ്വീപിൽ നിന്നുള്ള നൌഫൽ, മൈമ എന്നീ സഹോദരങ്ങളാണ്. കാതോർക്കാം.
1: എന്റെ പേര് നൌഫൽ എന്ന്, ബാപ്പിയ പേര് സയ്യിദ് ബുഹാരി എന്ന്, കീഴാവിലേട്ടങ്ങെന്നാണ് പേര്. ബാപ്പിയ പിരേനെ പേര്. എന്റെ ബാപ്പി തിത്തോടെ പേരെന്നല്ല പൂളക്കടം. പൂളക്കടം അഹമീൻ അമ്മുവാണ്. എട്ടാക്കാടി സയ്യിദ് ബുഹാരി, ഹംസ, ആനുമ്മ, നഫീസ മുതലായ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാനും എന്നാ പെങ്ങളും നന്നാ മൂത്തവും ഉണ്ട് മുന്തിരം എന്ന നിലയിൽ. പെങ്ങളെ പേര് മൈമ എന്ന നിലയിൽ. കവരത്തിയെല്ലാം അവിടെ ഉള്ള സമയത്ത് പലരെയും ട്രീറ്റ് ചെയ്യുന്നതാണ്, പലർക്കും സുഖം കിട്ടുകയും ചെയ്യുന്നത്. പിന്നെ കിട്ടേണ്ടത് കൊണ്ടില്ലേ, കിട്ടേണ്ടത് അപ്പാടി കൊണ്ട് തന്നെ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ശരിയാകും. അത് താമസിക്കേണ്ടതനുസരിച്ച് ഈ ട്രീറ്റ്മെന്റും താമസിച്ചുകൊണ്ടാണ് പോവാ. എന്നാ ബാപ്പേ ബാപ്പ പാരമ്പര്യത്തിലാണ് വൈൻ്റത്. എന്നാൽ പൂളക്കടം അഹമ്മദ് അവിടെ ഉണ്ടാണ് ഇങ്ങനെ തുടങ്ങണം ഞങ്ങളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. എന്നിട്ട് എന്നെ ബാപ്പേഞ്ഞ്, പിന്നെ ബാപ്പയും ഇളാപ്പയും കാഞ്ഞ്, പിന്നെ അവരെണ്ണം മരണപ്പെട്ട ശേഷം ഞാനും എന്നാ പെങ്ങളും എന്നാ മൂത്തവനും പെങ്ങളെ മോനും എല്ലാം കാണും ഇപ്പൊ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടുള്ളത്. അഗത്യണ്ട് ഒരാളെ കൊണ്ടുവന്ന് അമ്മേനെ കീഴാവാണി ഊടുത്തച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്ന് മറ്റേ അവിടെ ഊടുത്തച്ച് വിളിച്ചോണ്ട് തന്നെ പിരിയുന്ന മുറ്റത്തേക്ക് കിടത്തി ഇയാളെ എല്ലാ പൊട്ടിപ്പോയാണ് മുൾ. ഈ മുൾ പൊട്ടിയത് ഇവ രണ്ടും കൂടി ലാപ്പയും ബാപ്പയും കൂടി കിടത്തി കാറ്റക്കെട്ടിൽ വെച്ച് കിടത്തി അയാളെ കെട്ടി നല്ല ഇതാക്കി എല്ലാ ഇതും മൂത്രവും കാസ്റ്റവും എല്ലാം ആ കിടന്നിടത്ത് തന്നെ ഒരു 3 മാസം ശരിക്കലും ട്രീറ്റ് ചെയ്ത് എന്നിട്ട് ശരിയാക്കി തെങ്ങ് കയറ്റിച്ചൂട്ടാണ് വിട്ടത്. തെങ്ങ് കയറ്റക്കാരനാണ് ഞാൻ വീണത്. തെങ്ങനെ വെച്ചിട്ടും വീണ് വരുത്തം കിട്ടും. അപ്പൊ അയാളെ തെങ്ങനെ വെച്ച് ഏറ്റിച്ചാണ് തിരിച്ച് നാട്ടൊക്കെ വിട്ടത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. പിന്നെ അകത്തിൽ തന്നെ വേറെ ഒരാളുണ്ട് ഇതുപോലെ വീണ് വരുത്തം കിട്ടി വന്ന് സമ്മിലെന്ന് പോലെ അകത്തി. അയാളെ ഇതുപോലെ ശരിയാക്കി ബാപ്പയും ഇളാപ്പയും കൂടി ട്രീറ്റ് ചെയ്ത് ശരിക്കലും ഒരു 3 മാസം ആണ് ഈ അക്കണക്ക് എല്ലാ ജോയിന്റും വലിച്ചു കെട്ടി മറ്റണമ്മ തൂക്കിട്ട് കെട്ടി കിടത്തി എന്നിട്ട് അവളെ ശരിയാക്കി ചൊല്ലേ പോലെ തെങ്ങ് കയറ്റിച്ചൂട്ടാണ് അവളെ വീണ്ടും അതേ കൊണ്ടത്. അവളെ നാട്ടൊക്കെ കയറ്റേണ്ടത് ബൈന്ദ ആൾക്കാരെ കൂടെ നല്ല സൗമ്യത പെരുമാറ്റം അതാണ് ഏറ്റവും വേണ്ടത്. അവളും നാട്ടിനും തമ്മിൽ ഇടപഴകി അവളെ ഇത് മനസ്സിലാക്കിയെടുത്ത ശേഷമാണ് ചികിത്സ തുടങ്ങേണ്ടത്. എന്നാൽ അത്യാവശ്യം അവളെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ അവർക്കൊപ്പിച്ച് നിന്ന് തന്നെയാണ് അവർക്ക് ട്രീറ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ ഈ ഉഴിച്ചിൽ എന്ന് പറഞ്ഞാൽ ഉള്ള് ഒടിഞ്ഞു കഴിഞ്ഞാൽ, ശതം ഉണ്ടാക്കി കഴിഞ്ഞാൽ, പിന്നെ മുട്ട് വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളെ മരുന്ന് എല്ലാവരും കൊണ്ടുപോയിക്കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ കൈക്കലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുണ്ടല്ലേ നൂ നിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അത് വായ്ക്ക് ഫുൺ തന്നെ കഴിഞ്ഞാലും പലരും ഉപയോഗിക്കേണ്ടതാണ് വായ്പുണ്ണു. അത് നാച്ചുറൽ സാധനങ്ങളായതുകൊണ്ട് അതിന് ആ സാധനം കഴിഞ്ഞാൽ വെളിപ്പെടുത്താൻ കളയാം. ഇത് നാച്ചുറൽ ഉണ്ടാക്കി ഇത് ചെയ്യുന്ന

0: ഫലം അത് നമ്മുടെ ശരീരത്തൊക്കെ ഒരു കേടുമില്ലാത്ത സാധനങ്ങൾ. അപ്പൊ പച്ചമരുന്നിനെ പ്രത്യേകത അതാണ്. ഇവിടെ പല മെഡിസിനും ഉണ്ടാണ്, കരിമത്തരങ്ങുണ്ട്, പിന്നെ ഇരിക്കിലെ ഇല ഉണ്ട്, ഔണക്കുണ്ട്, അങ്ങനത്തെ പല കുറെ സസ്യങ്ങളുണ്ട്, കീടാനെല്ലി, പിന്നെ കച്ചാർവാഴ, ചെറിയ നടക്കാത്തവക്ക ഉണ്ടല്ലേ, അത്യാവശ്യം നടപ്പാൻ കളയാത്തവക്ക ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ നടപ്പിലായിരുന്നു. അമ്മക്കള് വെളിച്ചെണ്ണ, എന്നിട്ട് നമ്മളെ വേപ്പിന് തണ്ട്, ഇല, അതിന വേര്, അതിന തൊലി, പിന്നെ നമ്മ ഇത്തപ്പളം, ഇതെല്ലാം കെട്ടിട്ട് മരുന്ന് കായ്ക്കും, കൂട്ടുണ്ടാക്കും. ഈ കൂട്ടുണ്ടാക്കുകയാണ് മക്കള് അത് തേച്ച് നല്ല പുഷ്ടിയായിട്ട് വീണ്ടും അതേ മക്ക ചുവടയപ്പം തുടങ്ങും. മരുന്ന് ഉണ്ടാക്കേണ്ടത് ആദ്യം എന്ന ഉപ്പാപ്പ, പിന്നെ അത് കഴിഞ്ഞ വെച്ചാൽ എന്നാ ബാപ്പ, പിന്നെ ഇപ്പൊ എന്ന പെങ്ങളും നാലുങ്ങാണ് ഈ മരുന്ന് ഉണ്ടാക്കേണ്ടത്. 9 ചേരുവകളാണ്, 9 ചേരുവകൾ ചേർത്താണ് മരുന്ന് ഉണ്ടാക്കേണ്ടത്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്, ഇപ്പൊ അകത്തിയുണ്ട്, ഒരുപാട് ആൾക്കാർ എന്നാ കൂടെ മരുന്ന് വേണമെന്ന് ചൊല്ലി വിട്ടതാണ്. അപ്പൊ അന്നൊരു നിമിഷം ഉണ്ടാക്കി വെച്ചത് അത് കൊണ്ടുപോയി അവക്ക് കൊടുക്കും. അത് നമ്മൾ നീര് കെട്ടുണ്ടാക്കിയാൽ ഉപയോഗിക്കണം, ചതവുണ്ടാക്കിയാൽ ഉപയോഗിക്കണം. പൊട്ടിന് തന്നെ അത് വേലിച്ചു വെച്ച് കെട്ടിയതിന് ശേഷം, ഈ മറ്റേ മരുന്ന് വെച്ച് കെട്ടിയതിന് ശേഷം പൊട്ട് മാറിക്കോളും ഓട്ടോമാറ്റിക്കലായിട്ട്. അത് മാത്രം നോക്ക്, ഇപ്പൊ പല ആൾക്കാർക്കും മനസ്സിലാക്കൊരു ധൈര്യക്കുറവ്, സമാധാനമില്ല, അപ്പടി ഇത് ശരിയാവണമെന്നുള്ളതാണ്. മറിച്ച് അങ്ങനെ മിന്നെ അങ്ങനെയല്ലാഞ്ഞ് മിന്നെ എല്ലാവർക്കും നല്ലൊരു ധൈര്യം ഉണ്ടാഞ്ഞ്, ഇപ്പോഴത്തൊക്കെ ധൈര്യക്കുറവാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു ചികിത്സ അപ്പടി നന്നാവണമെന്ന്, പക്ഷെ നന്നാവൂല, എന്നു നമ്മായി ഇത് കൊണ്ട് നന്നാവാം. ഇതിനും ഓരോ ലിമിറ്റുണ്ട്. ഇപ്പൊ ഒരു ചെറിയ കുഞ്ഞി മുൾ പൊട്ടി, അത് 14 ദിവസം, ഒരു 5 കണക്ക് പ്രായമുള്ളത് 21 ദിവസം, മാക്സിമം 21 ദിവസത്തിൽ ഈ മുൾ ജോയിന്റ് ആയി വരങ്ങാണ്. ഈ മരം ചീസ് കെട്ടി കഴിഞ്ഞാൽ ജോയിന്റ് ആയി, അത് ഇപ്പോഴും തന്നെ പറയും 3 ആഴ്ച വെളിവുള്ളത്. ചെറിയ മക്കള് 14 ദിവസം. അപ്പൊ കൂടെ ഒരു ദിവസം പോയിന് ഒരാളെ കാൽ രണ്ട് മുൾ പൊട്ടിയതാണ്, രണ്ട് മുൾ പൊട്ടി. ഇയാളെ നല്ല കുളിച്ചുണ്ട് ബാപ്പാളുണ്ട്, ബാ വന്ന് ഇയാളെ നൂക്കോ, പിന്നെ നന്നായിട്ടും പോയി കെട്ടി നല്ല കുളിച്ചുകൊണ്ട് ഒരു ദിവസം ഇടയിട ഇത് കെട്ടളിച്ച് മരം തേച്ച് ആദ്യം കെട്ടിച്ച് വരികയെന്ന്. അങ്ങനെ ഒരാഴ്ച വരെ, ഒരാഴ്ച രണ്ടാഴ്ച ആളെ കെട്ടി ട്രീറ്റ് ചെയ്തു. ഒരുപാട് ആൾക്കാർ എന്ന നേതൊക്കെ വരുന്നത് ഇവിടെ ട്രീറ്ററും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു മാസം തന്നെ ഏഴും എട്ടും പത്തും ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ 22 ആൾക്കാരുണ്ടാവും. അത് കിട്ടേണ്ട വരുത്തതിനനുസരിച്ച് ആൾക്കാർ തന്നെയുണ്ടാവും. ഇപ്പൊ പ്രായമുള്ള ഫെല്ലുകള് എന്നാൽ ഫെല്ലുകളെ കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന പെങ്ങളത്തെ കാണും. ഇപ്പൊ തുടവെല്ല് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തൊക്ക്, തൊക്കിലെ ആളുകൾക്ക് ട്രീറ്റ് ചെയ്യാൻ കളിയായാലും വെല്ലുകള, അപ്പൊ ഈ പെങ്ങളത്തെ കാണാൻ വിടേണ്ടത്. പെങ്ങൾ ട്രീറ്റ് ചെയ്താണ് അവളെല്ലാം ശരിയാക്കി വിടേണ്ടത്. മൈമെന്ന പേര് പെങ്ങളെ പേര്.
1: രോഗികൾ വന്ന് അത് മുൾപ്പട്ടിയതും ഇത് ചെയ്തതും എല്ലാം ഞങ്ങൾ നോക്കിയിട്ടും ചൊല്ലും. ഞങ്ങൾ പിന്നെ മൂവരങ്ങൊക്കെ ഉണ്ടാൽ ഞങ്ങൾ അതിനെ എടുക്കും, ഇല്ലെപ്പോൾ ചീക്കില കൂട്ടുപോകും. ഞങ്ങളെ മുന്തറ് നൊഫൽ അങ്ങനെ ഞങ്ങൾ നോക്കും. ലീവ് വരേണ്ടും ഇല്ലെങ്കിൽ ഞങ്ങൾ നോക്കണ്ടേ നോക്കും, നോക്കാത്തേ വിട്ടുപോകും. ബുദ്ധിമുട്ടുള്ളവരും എന്നാ മോൻ ഈസും, അയ്യലേ മോൻ അയാൾ ഈസും, പിന്നെ ഞാൻ മക്കെ എല്ലാം ഈസും. അപ്പം അയാൾ ഈസേച്ച് വെളുക്കും, പവളായി മന്ത്രിച്ചു കൊടുക്കും. അങ്ങനെയെല്ലാം ബാപ്പയെ വാപ്പ, ബാപ്പയെ കാരണവും എല്ലാവരും ഈസിക്കൊണ്ട് തന്നെ ലാസ്റ്റിൽ ബാപ്പയ്ക്ക് പോകും. ബാപ്പയുടെ ഒന്നും കൊടുത്തച്ച് അവ പോയി. ബാപ്പയത്തെ കൽപ്പേനി അന്തരവുമെല്ലാം ചുരുക്കം കാഞ്ഞ്, എന്നാലും ഫുടിയുള്ളൂ എല്ലാം വരും. ആക്കത്തികൾ തഞ്ചേത്തിര വിത്ര വര് വരും, എല്ലാ മരുന്നും ഉണ്ടാക്കും, മുട്ട വരുത്തത്തും ഉണ്ടാക്കും. ഉമ്മത്തിരുവങ്ങെല്ലാം കിട്ടുക അങ്ങനെ തിത്തോടുള്ള മിറ്റം നിറച്ചും മരുന്ന് കൊല്ലാഞ്ഞ്. ഇപ്പൊ നമുക്ക് ആവേശത്തും എവിടെയെങ്കിലും കിട്ടാം. നമുക്ക് ചെടി മാത്രം ഇങ്ങനത്തെ ഏതാണ്, കുറഞ്ഞ ചെടീനെ ഇല്ലാതെ മറ്റു ചെടീനെ കൊല്ലാൻ കളയാം. ബാപ്പ ബുക്കുണ്ടാഞ്ഞ്, ബാപ്പ എല്ലാ സാധനവും ഉണ്ടാഞ്ഞ്, ഒറ്റൊരു സാധനം കിട്ടാ. ഇപ്പൊ ഇതിനിടെ ഒരു ബുക്ക് കിട്ടേ, ഞാൻ അഭീമാമോളെന്ന് വേണ്ട കുഞ്ഞി ഉണ്ടാഞ്ഞ്, അയാൾ വായിച്ചിലാകെ വേറെ ഒരു കൂട്ടക്കാരെ കണ്ട്, അത് പിന്നെ കണ്ടേനില്ലാതെ എന്നെ ബാപ്പ ചെയ്ത് ഫെട്ടി നിറച്ച് അവിടെ ബൈക്കിന്റെ ആണ്ടേ കയ്യാലി അവിടെ ലൈക്കിന്റെ ആണ്ടേ എങ്ങും പോവാം വെള്ളി അതിങ്ങനെല്ലാം അയാൾ അവിടെ ബൈക്കിണ്ടേ. അങ്ങനെ പിന്നെ ആക്കത്തിണ്ടും ഒരാൾ വന്നെ ഒരാൾ തന്നെ ഭരിച്ച എന്നാലെ ഭരിശൻ തീന് തീനെ ഭരിശൻ എന്നോട് ഭരിച്ച ബാപ്പായി പകൽ ചൊല്ലണ്ട തന്നെ കൈ കിളിക്കണ്ട പോലും. ആ ലേ അപ്പനുമാനായിട്ട് വരണം അമ്മേനിക്കപ്പലാണ്ടേ അയ്യമ്മ.

0: കപ്പൽ ഉള്ള നീര്. അതിൽ വാപ്പയ്ക്ക് ഇപ്പൊ ഇത്തപ്പഴവും മറ്റേ കൊണ്ട് വേണ്ടി. അന്ന് വലിവാപ്പ കളിയാക്കി കളിയാക്കാൻ കാലത്ത് വാപ്പ കാലിലുണ്ട് ബയ്യെ ഈ സമയം കഴിഞ്ഞിട്ടുണ്ട് തന്നെ രണ്ട് കാലും രണ്ട് കൈയും കളിക്കുന്നുണ്ട്. ഇതെന്നത് അപ്പം നോക്കി ചെറിയാണ്ട് ചെറിയതെന്നാല ചെറിയതാ. പിന്നെ നാൻ ചൊല്ലേ ഇയാൾക്ക് നമ്മ കപ്പല വെച്ച് വറാവർ കേട്ടു അതിൻ്റെ കാൽ കൊണ്ട് ഇങ്ങനെ ചവിട്ടി അങ്ങനെ ചവിട്ടി അങ്ങനെ അത് കഴിഞ്ഞ് കഴിഞ്ഞാച്ച് റങ്ങാൻ കിടന്ന് മാം 12 മണിക്ക് പെയ്യണ്ട മഴ ഉദിക്കുന്നത് വരെ പെയ്യണ്ട് സുബനസ്കരി പമ്പിളിച്ച് ആ ചൊല്ലി വാപ്പ പോ നാക്ക് വേണ്ട ഇന്നത്തെ അതിനുശേഷം ഞാൻ കേച്ചു കിടന്നേ നേടി പനസ്കരിച്ച ശേഷം ഉമ്മയെ കൂടെ കേൾക്കണ്ടേ ഞാൻ എവിടെയാന്ന് അതിനാ കൂടെ ഉമ്മാവല്ലേ നസ്കരി പാമ്പ് പിന്നെ പിടിയില്ല മുസാം കൊണ്ട് കിടന്നിനിയോ തലാത്ത് വല്ലണ്ടിയോ പിടിയില്ല പിന്നെ ഒന്ന് തക്ക് പിടിച്ചോണ്ട് കേൾക്കണേ ഇനി വാ രാവണാലും തന്നെ കളിയാക്കണ്ടേ ഇല്ലേ അതെന്നെ ഒരു ബോട്ട് വേണ്ടി അപ്പൊ മേല് സത്ത അടിച്ച പോലെ ഒരു ബോട്ട് താർപ്പാ വലി എന്നാല താർപ്പാ നല്ല കീരിപ്പേ കാറ്റു നീനു അതിനാ ചൊല്ലിൻ്റെ എണ്ടാണികൾ എത്തിപ്പേ ഞങ്ങളെ യാത്രി തന്നെ കിത്തണ്ടിരുന്ന അവിടെ രണ്ട് അതാരെന്ന് കൂടി ഉണ്ടാ ആദ്യം കിത്തിയത് മുമ്പിട്ടേണം ബലിയോന അബ്ദുൽ ഹാദർ പോലു ഞങ്ങളെ സ്കൂളാം ഒരു ബാബാണ്ടാ ഞാൻ ചോറ് വേണ്ട അയാളെ മൂത്തോ രണ്ടാമത് കിട്ടിയത് അതിനയളോ അയ്യോളോ രൗലിയോ അതിലേ ഈ ഫാദറി തല്ലി അങ്ങനെ പോയിക്കൊണ്ട് ഇവരണ്ട് നീന്തിക്കൊണ്ട് അവക്ക് പാടം കൊണ്ട് അമ്മേ നീ നീന്താ എന്നു ചെറിയണ്ടും കുളിച്ചിലാകി അവിടെ വളർന്നി അപ്പ ഈ രണ്ട് കോയും പെണ്ണുകൊണ്ട് വിളിക്കണ്ട കാക്കാവ അവ അങ്ങനെ കാക്കാവാന്നുമല്ല കാക്കാവ കാക്കാവെ ചെറിയോ അപ്പോ അല്ലേ ഇതോ അവിടെ ഏറ്റീനെ ഞങ്ങൾക്ക് പിന്നെ ഒറ്റക്ക് പുറപ്പെട്ട് കിട്ടാല്ലേ കാക്കാവാ വെള്ള തുണിയോട് കൂടെ പോണ്ട അങ്ങനെ വാപ്പ വെള്ള തുണി മാറ്റിക്കള് വല്ല താറോ ഇതോ ഉള്ളി വിളക്കണ്ണ അതിലേ മാറ്റാതെ പള്ളിക്കടി പോയി മാറ്റിച്ച് പിന്നെ എളിച്ചോണ്ട് അതിലത്തെ ഒറ്റ ഒരു പടി മുൾ ശരീരത്തില്ല ഇയാളെ വിളിയുന്നില്ല അങ്ങനെ അല്ലാ തെക്കുണ്ട് ആളെല്ലാം പയ്യ ഞങ്ങളെ ഊടാക്കാണ്ടും ഏതാണ്ട് വന്നിനൊന്നും ഞങ്ങളെ തിത്തോടും എല്ലാം ഭയൻ്റെ മാമയെ വിട്ട് ആക്കാണ്ടും ഏതാണ്ട് വന്നിന്ന് ഭയൻ്റെ തമിറ്റത്ത് അയാളെ കിടത്തി പിന്നെ തണ്ണിയും കാഴ്ച കുളിച്ച് മഴ എല്ലാം കൊണ്ടേയില്ലേ ഫുതിന്ന് കിടന്നിന് പിന്നെ വാപ്പിയങ്ങളാപ്പിയും ഈ മക്കൾ തന്നെ ആങ്ങളമാരും കൂടി ഈ പോലീസുകാരൻ മുന്തിരങ്ങെല്ലാം കൂടി കുളിപ്പിച്ച് കിടത്തി കട്ടിൽ വെച്ചിക്ക് കാലില്ലാതെ കട്ടിൽ വെച്ചി കൊണ്ടന്നെ തൊട്ട് ഊഞ്ചിലാണ്ട കട്ടിൽ വെച്ച് പിന്നെ അതിനാ വെച്ച് അവിടെ ഒക്കെ വച്ച് തന്നെ കുളിപ്പിച്ച് പണി തീർത്ത് പിന്നെ ഇയാളെ തുടച്ച് രണ്ടറങ്ങേറി നിന്നുകൊണ്ട് അപ്പം ഞങ്ങളാപ്പി പാട്ടൊക്കെ ഇടണ്ട് അത് തേങ്ങനെ വെച്ചിട്ട് ഒരു ഹിരേനെ വെച്ച് ഹിരേനെ വെച്ചിട്ട് തളക്കി അങ്ങനെ എല്ലാം കൊണ്ടുവരുന്നു കിളുത്തനുള്ള ഒരാണെന്നാ ഞാൻ കണ്ടിന് നാളെ തിത്തോടുള്ള മിറ്റത്തിട്ടുണ്ട് നെയ്യും തേച്ചുകൊണ്ട് അയാൾ എലി ഇന്നരവിനൊക്കെ ഒരു വരുത്തങ്ങാഞ്ഞ് അപ്പം ചെല്ലിനെ നിന്ന കുഞ്ഞുണ്ട് ഇല്ലെങ്കിൽ പോയി കണ്ടച്ച് ഒരു 4 മാസം കഴിഞ്ഞുകൊണ്ട് വാ ഇപ്പം വന്ന് 6 മാസം ആയിപ്പേലി നടന്നു ഏറി ചുളലായിട്ട് ഞങ്ങൾക്കെല്ലാം തുലിച്ചതെന്ന് ഞങ്ങൾ കുടിച്ച് എന്നിട്ട് ഇന്നരവിനൊക്കെ ഒരു ഇതുണ്ടാ അത് നാദേ ശരിയാക്കി തരുവ എന്നിട്ടത് കൊണ്ടുപോയി കരി ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ നടപ്പിടും വലിയ നേരം മുറിച്ച് സ്കൂളിൽ പോയിച്ച് മടങ്ങി വരുന്നുള്ളു മടങ്ങി വരാ ഉമ്മ താനി അതിനാ ഒരു മാമാവുണ്ട് ഒരു ജാതി ബലിച്ചോണ്ട് വന്നൂട്ട് പിന്നെ അതിന് അയ്യ 1ാം ക്ലാസ്സിനുണ്ട് ഇരിഞ്ഞു വന്നു തോളികളെല്ലാം ഞാൻ പാടുന്നുണ്ട് അതിനാ തിത്തോടി തന്നെ ഒരു പെൺകുഞ്ഞിയുണ്ട് ഇപ്പൊ വരി ചാറ്റവിയുണ്ട് മന്ത്രുള്ള അങ്ങനെ പിന്നെ മദ്രസ 4ാം ക്ലാസ് വരെയും പഠിച്ച് പിന്നെ ഉമ്മ ഇങ്ങനെ ഉമ്മയെ കാര്യങ്ങളില്ലാത്ത ഉമ്മയ്ക്ക് ഉമ്മ ഇല്ലാത്ത പിന്നെ ഞാൻ എന്നെ മൂത്ത കുഞ്ഞിയില്ലെന്നാ പിന്നെ അപ്പൊ ഞാൻ പഠിപ്പാൻ വിട്ടുണ്ട് അങ്ങനെ തന്നെ മാമ ഇത് ചെയ്യാതെ ഇപ്പൊ ഓരോ കപ്സല്ലും മാമ മരിച്ചു അല്ലെ മാമയെ തെറ്റു കൊണ്ടാണ് ഇന്ന് ഞാൻ പഠിച്ചു ഏതെങ്കിലും വന്ന്
1: കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ കേട്ടത് പരമ്പരാഗത നാട്ടുവൈദ്യത്തിന്റെ പിന്മുറക്കാരായ നൌഫൽ, മൈം എന്നീ സഹോദരങ്ങൾ പങ്കുവച്ച അറിവുകളും ഓർമ്മകളുമാണ്. മറ്റൊരാളുടെ അനുഭവങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി അടുത്ത ബുധനാഴ്ച വരെ കാത്തിരിക്കാം. പരിപാടി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം, പുതിയപള്ളി. നന്ദി, നമസ്കാരം.
2: News on AIR app. ആകാശവാണി കവരത്തിനിലെ

എന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. പ്ലേ സ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. ന്യൂസ് ഓൺ AIR ആപ്പ്.

ഇനി അല്പസമയത്തിനുള്ളിൽ ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ 8:30 മുതൽ കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ തുടർന്ന് കേൾക്കാവുന്നതാണ്.

കബി അൽവിദാന കെഹന എന്ന ചിത്രത്തിനു വേണ്ടി സോനു നിഗം അൽക യാഗ്നിക് ആലപിച്ചത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. പൂവെല്ലാം ഉൻവാസം എന്ന ചിത്രത്തിനു വേണ്ടി സ്വർണലത പാടിയ ഒരു ഗാനം കേൾക്കാം. ഗാനരചന വൈരമുത്ത്, സംഗീതം വിദ്യാസാഗർ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ജോദ അക്ബർ എന്ന ചിത്രത്തിനു വേണ്ടി ജാവേദ് അലി പാടിയത്. ഗാനരചന ജാവേദ് അക്തർ, സംഗീതം എ ആർ റഹ്മാൻ.

വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങളിൽ അവസാനമായി ദാദാ സാഹിബ് എന്ന ചിത്രത്തിനുവേണ്ടി കെ എസ് ചിത്ര പാടിയൊരു ഗാനം, ഗാനരചന യൂസഫ് അലി കെച്ചേരി, സംഗീതം പകർന്നത് മോഹൻ സിതാര.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഇപ്പോൾ തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പ്രക്ഷേപണം തുടരുന്നു.

0: ಆಕಾಶವಾಣಿ അക്ഷര ചെപ്പ് ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരത്തളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ് കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറു കളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിന് താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം

0: വാക്കുകൾക്ക് വേണ്ടിയും പാട്ടുകൾക്ക് വേണ്ടിയും പ്രിയപ്പെട്ട ശ്രോതാക്കൾ കാതോർത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ?
1: തുടങ്ങാം.
0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പതിവ് പോലെ ഇന്നും ഇടത്തുനിന്ന് വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് പൂരിപ്പിക്കേണ്ടത്. ഇടത്തുനിന്നും വലത്തോട്ട് 2, 3, 4, 5 എന്നീ 4 കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 4 അക്ഷരമുള്ള വാക്കാണ് അക്ഷരച്ചെപ്പിൽ ആദ്യം.
1: ഒരിക്കൽ കൂടി പറയട്ടെ കളങ്ങൾ. ഇടത്തുനിന്നും വലത്തോട്ട് 2, 3, 4, 5 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാൻ പാട്ടിന് മുമ്പ് നമുക്കൊരു സൂചന കൊടുക്കാം, അല്ലേ?
1: അതെ.
0: ഈ വാക്കിന്റെ അർത്ഥം കുറിപ്പ്, ചീട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന കാര്യം ചുരുക്കി എഴുതിയ കത്ത് എന്നൊക്കെയാണ്. പൊതുവെ വിവാഹത്തിന് മുമ്പ് തീയതി കുറിച്ച് എഴുതി വാങ്ങുന്ന ചീട്ടിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ സൂചനകൾ ഒരിക്കൽ കൂടി പറയാമായിരിക്കും, അല്ലേ?
1: പറയാം. ഈ വാക്കിന്റെ അർത്ഥം കുറിപ്പ്, ചീട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാന കാര്യം ചുരുക്കി എഴുതിയ കത്ത് എന്നൊക്കെയാണ്. പൊതുവെ വിവാഹത്തിന് മുൻപ് തീയതി കുറിച്ച് എഴുതി വാങ്ങുന്ന ചീട്ടിനെ ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കാറുണ്ട്.

0: 23 വലത്തോട്ട് തന്നെയാണ് അടുത്ത വാക്ക് എഴുതേണ്ടത്.
1: 21, 22, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ശ്രദ്ധിക്കും, 21, 22, 23 എന്നീ കളങ്ങളിൽ എഴുതേണ്ട വാക്കാണ് ഇടത്തുനിന്നും വലത്തോട്ടാണ് എഴുതേണ്ടത്. സൂചനകൾ പറയട്ടെ?
1: പറഞ്ഞോളൂ.

0: പറയാം. ഈ വാക്കിന്റെ അർത്ഥം ദുഃഖം, മനസ്താപം, വ്യസനം, നീറ്റൽ, മനസ്സിന്റെ വേദന എന്നൊക്കെയാണ്.
1: ഈ വാക്ക് കണ്ടുപിടിക്കാനും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ദുഃഖമോ മനസ്താപമോ വ്യസനമോ നീറ്റലോ ഒന്നും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല.
0: കാരണം

0: രണ്ട് വാക്കുകൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി വലത്തു നിന്നും ഇടത്തോട്ടുള്ള വാക്കുകളാണ്.
1: വലത്തു നിന്നും ഇടത്തോട്ട് 9, 8, 7 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: വലത്തു നിന്നും ഇടത്തോട്ട് മൂന്നക്ഷരമുള്ള വാക്കാണ് പൂരിപ്പിക്കേണ്ടത്. കളങ്ങൾ 9, 8, 7 എന്നിവയാണ്. സൂചനകൾ ശ്രദ്ധിച്ചുകൊള്ളൂ.
1: ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശേഷ അവസരങ്ങളിൽ, അതായത് കല്യാണം, ഉത്സവം തുടങ്ങിയവ നടത്തുന്നതിനായി താൽക്കാലികമായി നിർമ്മിക്കുന്ന വേദി എന്നാണ്. സാധാരണയായി പണ്ടുകാലത്ത് തൂണുകളിൽ കാൽ നാട്ടി ഓല, തുണി എന്നിവ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ രീതികൾക്കെല്ലാം മാറ്റം വന്നിരിക്കുന്നു.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. കണ്ടുപിടിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. മുൻകാലങ്ങളിലൊക്കെ വിവാഹമൊക്കെ നടത്തിയിരുന്നത് ഇങ്ങനെയാണ്. ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് വിശേഷ അവസരങ്ങളിൽ, അതായത് കല്യാണം, ഉത്സവം തുടങ്ങിയവ നടത്തുന്നതിനായി താൽക്കാലികമായി നിർമ്മിക്കുന്ന വേദി എന്നാണ്. സാധാരണയായി പണ്ടുകാലത്ത് തൂണുകളിൽ കാൽ നാട്ടി ഓല, തുണി എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഈ രീതികൾക്ക് മാറ്റം വന്നിരിക്കുന്നു.

0: അങ്ങനെ വലത്തുനിന്നും ഇടത്തോട്ടുള്ള ആദ്യത്തെ വാക്ക് പൂരിപ്പിച്ചു കഴിഞ്ഞല്ലോ. രണ്ടാമത്തെ വാക്ക് വലത്തുനിന്നും ഇടത്തോട്ട് 13, 12, 11 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ളതാണ്. ശ്രദ്ധിക്കുക,
1: ഒരിക്കൽ കൂടി പറയാം. വലത്തുനിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥങ്ങൾ വേദന, വ്യഥ, ദുഃഖം, മനപ്രയാസം എന്നിവയൊക്കെയാണ്. സൂചനകൾ ഒരിക്കൽ കൂടി കേട്ടുകൊള്ളൂ.
1: ഈ വാക്കിന്റെ അർത്ഥം വേദന, വ്യഥ, ദുഃഖം, മനപ്രയാസം എന്നിങ്ങനെയൊക്കെയാണ്.

0: വാക്ക് പറയട്ടെ?
1: തീർച്ചയായും പറഞ്ഞു.
0: വലത്ത് നിന്നും ഇടത്തോട്ട് 18, 17, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
1: വലത്ത് നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കേണ്ട വാക്ക് തന്നെയാണ് അടുത്തത്. 18, 17, 16 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ചെറിയ ചെപ്പ് അല്ലെങ്കിൽ ചെറിയ പാത്രം എന്നൊക്കെയാണ്. പണ്ടുകാലത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ, മരുന്നുകൂട്ടുകൾ, ഭസ്മം, സ്ത്രീകൾ നെറ്റിയിലണിയുന്ന കുങ്കുമം തുടങ്ങിയവയൊക്കെ ചെറിയ അടപ്പുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. ഇതിനെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കലും കൂടി പറയാം എന്ന് തോന്നുന്നു അല്ലേ?
0: അതെ.
1: ഈ വാക്കിന്റെ അർത്ഥം ചെറിയ ചെപ്പ് അല്ലെങ്കിൽ ചെറിയ പാത്രം എന്നാണ്. പണ്ടുകാലത്ത് സുഗന്ധവ്യഞ്ജനങ്ങൾ, മരുന്ന് കൂട്ടുകൾ, ഭസ്മം, സ്ത്രീകൾ നെറ്റിയിലണിയുന്ന കുങ്കുമം തുടങ്ങിയവയൊക്കെ ചെറിയ അടപ്പുള്ള പാത്രങ്ങളിൽ സൂക്ഷിച്ചിരുന്നു. ഇതിനെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: അപ്പോ ആ ചെറിയ പാത്രം ഈ പാട്ടിലുണ്ടോ?
1: തീർച്ചയായും ഉണ്ടല്ലോ.
0: ആ ചെപ്പ് തുറന്ന്

0: വലത്തു നിന്നും ഇടത്തോട്ട് 25, 24, 23 എന്നീ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 25, 24, 23 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട മൂന്നക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. അലങ്ക

0: അതെ, ഈ വാക്കിന്റെ അർത്ഥം അലങ്കരിക്കാൻ ഉപയോഗിക്കുന്ന തൂങ്ങിക്കിടക്കുന്ന വസ്തു എന്നാണ്. വസ്ത്രങ്ങളിലും പന്തലിലും ഒക്കെ ഇത്തരത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്.
1: അലങ്കാര

0: ഏതാണ്?
1: ഇനി മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ള വാക്കുകളാണ്. മുകളിൽ നിന്നും താഴേക്ക് രണ്ട് വാക്കുകളുണ്ട്. അതിൽ ആദ്യത്തേത് 1, 6, 11 എന്നീ കളങ്ങളിൽ പൂരിപ്പിക്കാനുള്ള 3 അക്ഷരമുള്ള വാക്കാണ്.
0: മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 1, 6, 11 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 3 അക്ഷരമുള്ള വാക്ക്.
1: സ്നേഹമുള്ളൊരു വാക്കാണ് കേട്ടോ ഇത്.
0: ആണോ?
1: അതെ. ഈ വാക്കിന്റെ അർത്ഥം വാത്സല്യം, കൊഞ്ചൽ എന്നിങ്ങനെയൊക്കെയാണ്. കുട്ടികളോട് പ്രിയപ്പെട്ടവർ കാണിക്കുന്ന അതിയായ സ്നേഹത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
0: ഒരിക്കൽ കൂടി സൂചനകൾ പറഞ്ഞാലോ?
1: പറഞ്ഞോളൂ.
0: ഈ വാക്കിന്റെ അർത്ഥം വാത്സല്യം, കൊഞ്ചൽ എന്നിങ്ങനെയൊക്കെയാണ്. കുട്ടികളോട് പ്രിയപ്പെട്ടവർ കാണിക്കുന്ന അതിയായ സ്നേഹത്തെയാണ് പ്രധാനമായും ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
1: അപ്പോൾ വാത്സല്യം തുളുമ്പുന്ന സ്നേഹമുള്ള കൊഞ്ചിക്കുഴയുന്ന ഈ വാക്ക് ഈ പാട്ടിലുണ്ടാവും അല്ലേ?
0: ഉണ്ട്.
1: അപ്പോൾ ആ വാക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം?
0: ഈ പാട്ട് കേൾക്കണം.
1: പാട്ട് കേട്ടാൽ മാത്രം മതിയോ?
0: പിന്നെയോ?
1: പാട്ട് കേൾക്കുന്നതിനോടൊപ്പം എവിടെയോ ആ വാക്കിങ്ങനെ ഒളിഞ്ഞു കിടക്കുന്നു, അത് കണ്ടുപിടിക്കുക.

0: രണ്ടാമത്തെ വാക്ക് ഇനി പറയാം.
1: 9, 14, 19 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ് മൂന്നക്ഷരങ്ങളുണ്ട്.
0: മൂന്നക്ഷരമുള്ള വാക്കാണിത്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ മുകളിൽ നിന്നും താഴേക്ക് 9, 14, 19 എന്നീ കളങ്ങളാണ്. ഈ കളങ്ങൾ പൂരിപ്പിക്കാനുള്ള വാക്കിന്റെ സൂചനയും കൂടി പറഞ്ഞ് പാട്ടും കൂടി കേൾപ്പിച്ചാലോ?
1: അപ്പോൾ സൂചന പറയാം. ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുളക്കടവിലോ ജലാശയങ്ങൾക്ക് സമീപമോ ഉള്ള തടി കൊണ്ടോ കല്ലുകൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന പടികളെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്.
0: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. അധികം പ്രയാസമുള്ള ഒരു വാക്കല്ല ഇത്. ഈ വാക്കുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് കുളക്കടവിലോ ജലാശയങ്ങൾക്ക് സമീപമോ ഉള്ള തടി കൊണ്ടോ കല്ലുകൊണ്ടോ നിർമ്മിച്ചിരിക്കുന്ന പടികളെയാണ്. കുറച്ചുകൂടി വ്യക്തമാകാൻ ഈ പാട്ട് കേട്ടുകൊള്ളൂ.

0: പത്ത് അഞ്ച് കണങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് മൂന്ന് അക്ഷരങ്ങളുണ്ട്.
1: താഴെ നിന്ന് മുകളിലേക്ക് പൂരിപ്പിക്കാനുള്ള വാക്കാണ് താഴെ നിന്ന് മുകളിലേക്ക്. പതിനഞ്ച്, പത്ത്, അഞ്ച് എന്നീ കളങ്ങളിലാണ് വാക്ക് പൂരിപ്പിക്കേണ്ടത്. ഈ വാക്കിനും സൂചനകളുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളൂ.
0: ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക, ശാന്തമാക്കുക എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. പല സാഹചര്യങ്ങൾ കൊണ്ട് സങ്കടം അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഈ വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ആശ്വസിപ്പിക്കുക, സമാധാനിപ്പിക്കുക, ശാന്തമാക്കുക എന്നിങ്ങനെയാണ്. പല സാഹചര്യങ്ങൾ കൊണ്ട് സങ്കടം അനുഭവിക്കുന്നവരെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ ആശ്വസിപ്പിക്കുന്നതിനെയാണ് ഈ വാക്ക് സൂചിപ്പിക്കുന്നത്.
0: ഇനിയും ഈ വാക്ക് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും?
1: പാട്ട് കേട്ടുകൊള്ളും. ശ്രുതിസുന്ദരമായ ഈ പാട്ടിൽ ആ വാക്ക് നിങ്ങളെ ആശ്വസിപ്പിക്കും.

0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ള വാക്കാണ് ഇനി. അക്ഷരച്ചെപ്പിലെ അവസാനത്തെ വാക്കാണ് 25. 20 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
1: രണ്ടക്ഷരമുള്ള വാക്കാണ് താഴെ നിന്നും മുകളിലേക്കാണ് പൂരിപ്പിക്കേണ്ടത്. കളങ്ങൾ 25, 20.
0: അക്ഷരച്ചെപ്പ് പുരയിടത്തിലോട്ടും പറമ്പിലോട്ടും ഇറങ്ങാൻ പോവുകയാണ്.
1: ആണോ?
0: പന്തലും വീടും ആശ്വാസവും.

0: സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്ക് പ്രധാനമായും പുരയിടം, പറമ്പ് എന്നിവയൊക്കെ സൂചിപ്പിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്.
0: അപ്പോൾ അക്ഷരച്ചെപ്പിലെ ഇന്നത്തെ വാക്കുകളെല്ലാം പൂർണ്ണമായിരിക്കുകയാണ്.
1: ഈ ഒരു പാട്ടുകൂടി കേട്ട് പരിപൂർണമാകും.
0: അതെ, പാട്ട് കേട്ടുകൊണ്ടും വാക്ക് കണ്ടുപിടിച്ച് കളങ്ങൾ പൂരിപ്പിക്കും.

0: അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
1: അക്ഷരച്ചപ്പ്, കേറോ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
0: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
1: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചെപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ.
2: പ്രിയ ശ്രോതാക്കളെ, കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ ശരി ഉത്തരങ്ങൾ നമുക്ക് കേട്ടാലോ? ഇടത്തു നിന്നും വലത്തോട്ട് പൂരിപ്പിക്കാനുള്ളതായിരുന്നു ആദ്യത്തെ വാക്ക്. 1, 2, 3, 4, 5 എന്നീ 5 കളങ്ങൾ പൂരിപ്പിക്കേണ്ടിയിരുന്ന വാക്ക് ആത്മാലാഭം.
0: ഇടത്തു നിന്നും വലത്തോട്ട് 23, 24, 25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഭാജനം.
2: ഇനി വലത്തു നിന്നും ഇടത്തോട്ടുള്ള വാക്കുകളായിരുന്നു വലത്തു നിന്നും ഇടത്തോട്ട് 9, 8, 7 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വരമ്പ്.
0: വലത്തു നിന്നും ഇടത്തോട്ട് 13, 12, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് മൃദുലം.
2: വലത്തു നിന്നും ഇടത്തോട്ട് തന്നെ 19, 18, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സംഗമം.
0: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ആലോലം.
2: മുകളിൽ നിന്നും താഴേക്ക് 4, 9, 11 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ലാവണ്യം.
0: താഴെ നിന്നും മുകളിലേക്ക് 22, 17 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് സുമം.

0: താഴെ നിന്നും മുകളിലേക്ക് 20, 15, 10, 5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഘടദീപം.
1: താഴെ നിന്നും മുകളിലേക്ക് ഒരു വാക്കുകൂടി ഉണ്ടായിരുന്നു, അത് 21, 16 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് നാളം. നമുക്കിവിടെ വാട്സപ്പ് മെസ്സേജ് ആയിട്ടും കത്തുകളായിട്ടും ഒത്തിരി ശരിയുത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈ ശരിയുത്തരങ്ങളിൽ നിന്നും ഒരു വിജയിയെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വിജയി അജിത പി കെ, ആലപ്പുഴ അമ്പലപ്പുഴയുള്ള അജിതയാണ് കഴിഞ്ഞ ചിപ്പിലെ വിജയി.
0: വിജയിക്ക് അക്ഷരചിപ്പിന്റെ എല്ലാവിധ ആശംസകളും.
1: അജിത നമ്മളോട് വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: എന്റെ പേര് അജിത, എന്റെ സ്വദേശം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. ഞാൻ കുറച്ചു കാലമായിട്ട് ഇപ്പോൾ ആലപ്പുഴ അമ്പലപ്പുഴയിലാണ് താമസിക്കുന്നത്. റേഡിയോയുടെ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്. പിന്നെ എന്റെ വീട്ടില് ഹസ്ബൻഡ് മോനാണുള്ളത്. ഞാൻ ഹൗസ് വൈഫാണ്, ഒപ്പം തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് ചെയ്യുന്നുണ്ട്. ആകാശവാണി എല്ലാ പരിപാടികളും ചെറുപ്പം തൊട്ടേ കേൾക്കാറുണ്ട്. എനിക്ക് രാവിലത്തെ പ്രഭാതഭൂതി, ഓർമ്മച്ചിപ്പൊക്കെ ഉള്ള പരിപാടിയൊക്കെ വലിയ ഇഷ്ടമാണ്. ഇപ്പൊ കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് പഴയ പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. ഗുരുവായൂർ കേശവൻ സിനിമയിലെ ഉഷാകിരണങ്ങൾ പുൽകി പുൽകി എന്നുള്ള ഭാസ്കര മാഷിന്റെ അഭിനയയിൽ ദേവരാജൻ മാഷ് സംഗീതം നൽകി.

0: ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എം ജെ ജോഷില,
1: മിനി അജു,
0: എം ആർ രഞ്ജിനി,
1: ഹരിലക്ഷ്മി.
0: അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ.

ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. ഇന്ന് രാത്രി 9:30.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.

ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിംഗ് പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12 മണിവരെ ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495946321 മറ്റൊരു നമ്പർ 9496569 6321.

ഒപ്പം സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. ആകാശവാണി, സമയം 10:00. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. വൃക്കരോഗം ഇന്ന് വലിയൊരു പൊതുജനാരോഗ്യ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. വൃക്കരോഗങ്ങളിൽ പൊതുവെ പ്രാരംഭഘട്ടത്തിൽ ശ്രദ്ധേയമായ ലക്ഷണങ്ങളൊന്നും തന്നെ കാണണമെന്നില്ല. അതുകൊണ്ട് തന്നെ രോഗത്തിന്റെ മൂർധന്യാവസ്ഥയിലാവും പലപ്പോഴും ഈ രോഗം ശ്രദ്ധിക്കപ്പെടുക. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. ഇവിടെയാണ് വൃക്കകൾ ആരോഗ്യകരമായി സംരക്ഷിക്കപ്പെടുക എന്നതിന് പ്രസക്തിയേറുന്നത്. വൃക്കകളുടെ ആരോഗ്യം, നിങ്ങളുടെ അപകട സാധ്യത, അതെങ്ങനെ തടയാം എന്നീ കാര്യങ്ങളിൽ നാം ബോധവാന്മാരായിരിക്കേണ്ടത് ഇന്നത്തെ നമ്മുടെ സാമൂഹ്യ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമാണ്. വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റായ ഡോക്ടർ ലിജി. നമസ്കാരം മാഡം, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: മാഡം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വൃക്കരോഗികളുടെ എണ്ണത്തിൽ കാര്യമായ വർധനമാണ് കാണുവാൻ സാധിക്കുന്നത്. ശരിക്കു പറഞ്ഞാൽ ഒരു മനുഷ്യായുസ് മുഴുവൻ കാര്യക്ഷമമായി പ്രവർത്തിക്കേണ്ട വൃക്കകൾ ചെറുപ്പക്കാരിൽ ഉൾപ്പെടെ തകരാറുകൾ സംഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വൃക്കരോഗികളുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ കാണപ്പെടുന്നത്?
2: ശരിയാണ്, ഇന്ന് നമുക്ക് വൃക്കരോഗികളുടെ എണ്ണം പഴയതിനേക്കാൾ വളരെയധികം കൂടിയിരിക്കുന്നു. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ വർധനമാണ്. ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹം, രക്താതി സമ്മർദ്ദം, ഇതെല്ലാം ഇപ്പോൾ പഴയതിനേക്കാൾ വളരെ അധികം വർദ്ധിച്ചിരിക്കുന്നു. അത് നമ്മുടെ ജീവിതശൈലിയുടെ പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അതായത് നമ്മുടെ ഫുഡിന്റെയും വ്യായാമക്കുറവും ഇതെല്ലാം അതിനൊരു കാരണം തന്നെയാണ്. ഇനി നമ്മൾ ടോട്ടൽ വൃക്കരോഗികളുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ ഇതിൽ ഏറിയ പങ്കും ഉണ്ടാകുന്നത് പ്രമേഹം അഥവാ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗങ്ങളാണ്. ഡയബറ്റീസ് തുടങ്ങി, അതായത് ഷുഗർ തുടങ്ങി, അത് അൺകൺട്രോൾഡ് ആയിട്ട് കൺട്രോൾ ഇല്ലാതെ ഒരു 10 വർഷം നീണ്ടു നിൽക്കുമ്പോഴാണ് ഷുഗർ കാരണമുള്ള വൃക്കരോഗം ഉണ്ടാകുന്നത്. ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഒരു പാരമ്പര്യ രോഗമായി, അതായത് അച്ഛനോ അമ്മയ്ക്കോ ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം ഉണ്ടാവുകയാണെങ്കിൽ അവരുടെ മക്കൾക്കും ഇതുപോലെ ഡയബറ്റീസ് മൂലമുള്ള വൃക്കരോഗം, ഡയബറ്റീസ് ഉണ്ടാവുകയാണെങ്കിൽ അത് കൺട്രോൾ അല്ലെങ്കിലും ഡയബറ്റീസ് കാരണമുള്ള വൃക്കരോഗം അവർക്ക് ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നു. ഡയബറ്റീസ് കൂടാതെ രക്താതി സമ്മർദ്ദം, പിന്നെ ജനിതകമായ ചില വൃക്കരോഗങ്ങൾ, പിന്നെ നമ്മുടെ ഓട്ടോഇമ്മ്യൂൺ ഡിസീസ്, അതായത് നമ്മുടെ ബോഡി തന്നെ ബോഡിക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന വൃക്കരോഗങ്ങൾ, പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് ഇല്ലാതെയുള്ള വൃക്കകളുടെ കല്ലുകൾ, ഇതെല്ലാം തന്നെ വൃക്കരോഗങ്ങൾക്ക് കാരണമാണ്. പിന്നെ ചില മരുന്നുകളുടെ അമിതം ഉപയോഗം, കുറെ വർഷങ്ങളായിട്ടുള്ള അമിത ഉപയോഗം, വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗം, ഇതെല്ലാം വൃക്കരോഗങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇത് മാത്രമല്ല വൃക്കരോഗികളുടെ എണ്ണം കൂടാനുള്ള ഒരു കാരണം, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജനങ്ങളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള അവബോധം കൂടുതലാണ്. അത് കാരണം നമ്മൾ വേഗം വളരെ നേരത്തെ വൃക്കരോഗങ്ങൾ കണ്ടുപിടിക്കപ്പെടുന്നു. ഇത് കാരണം വൃക്കരോഗങ്ങളുടെ എണ്ണം കൂടുന്നത് ഒരു കാണുന്നു. മാത്രമല്ല നമ്മുടെ വൃക്കരോഗികളുടെ ആയുർദൈർഘ്യം ഇപ്പോൾ കൂടുതലാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോൾ പഴയതിനേക്കാൾ അപേക്ഷിച്ച് കൂടിയിരിക്കുന്നു. അത് കാരണം വൃക്കരോഗം വന്നാലും അവർ ട്രീറ്റ്മെന്റോടുകൂടി വളരെ കാലം ജീവിച്ചിരിക്കുന്നു. ഇതെല്ലാം കൊണ്ടും ഇപ്പോൾ പഴയതിനേക്കാൾ വൃക്കരോഗ രോഗികളുടെ എണ്ണം കൂടുതലായി കാണുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ജീവിതശൈലി രോഗങ്ങളായുള്ള പ്രമേഹം, രക്താതി സമ്മർദ്ദം എന്നിവയുടെ വർധനവ് തന്നെയാണ്.
1: മാഡം, നമ്മുടെ ശരീരത്തിൽ വൃക്കകളുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് പെട്ടെന്ന് അത് തിരിച്ചറിയാനാകുമോ? അതിന്റെ ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: വൃക്കരോഗത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ രോഗിക്ക് പ്രത്യേകിച്ചൊരു ലക്ഷണം മിക്കവാറും കാണപ്പെടണമെന്നില്ല. എന്നാൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കണ്ടെത്താം. അതായത് പ്രമേഹം മൂലമുള്ള വൃക്കരോഗമാണെങ്കിൽ രോഗിക്ക് ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് മൂത്രം പതഞ്ഞു പോവുക എന്നുള്ളതാണ്. മൂത്രത്തിലെ പ്രോട്ടീൻ അധികമായി പോകുമ്പോഴാണ് മൂത്രം ഇങ്ങനെ പതഞ്ഞു പോകുന്നത്. അത് പിന്നീട് രോഗിക്ക് ദേഹത്ത് നീർക്കെട്ട്, കാലിലും മുഖത്തുമായി നീർക്കെട്ട് വരുന്നു. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ വേറെ പല ലക്ഷണങ്ങളും കാണപ്പെടുന്നു. അതായത് ശരീരത്തിൽ വിളർച്ച ഉണ്ടാവുന്നു, അത് കാരണം ക്ഷീണം, തളർച്ച, പിന്നെ നമുക്ക് ഈ വിശപ്പില്ലായ്മ, പിന്നെ വളരെയധികം രോഗം മൂർച്ഛിക്കുമ്പോൾ ഛർദി, ബോധക്ഷയം, ഇതുപോലുള്ള ലക്ഷണങ്ങളാണ് കാണപ്പെടുന്നത്. ഇതായത് ഷുഗർ മൂലമുള്ള വൃക്കരോഗം തുടങ്ങി അവസാനഘട്ടത്തിൽ എത്തുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞത്. അതുമാത്രമല്ല വൃക്കരോഗത്തിന്റെ വേറെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഈ രക്തസമ്മർദ്ദം നമുക്ക് കൺട്രോൾ, മരുന്നുകൾ കൊണ്ട് കൺട്രോൾ ആവാതിരിക്കുക, ഇത് വൃക്കരോഗത്തിന്റെ ലക്ഷണമാണ്. ചിലർക്ക് വളരെ അപൂർവമായിട്ട് ഈ കാലുകളിലെ കോച്ചിപ്പിടുത്തം, പിന്നെ രാത്രി ഒരുപാട് മൂത്രം അധികമായി പോവുക, മൂത്രത്തിലെ രക്തത്തിന്റെ അളവ്, അതായത് രക്തമായി പോവുക, ബ്രൗൺ കളറിലോ കട്ടൻ ചായന്റെ നിറത്തിലോ മൂത്രം പോവുക, ഇതെല്ലാം തന്നെ വൃക്കരോഗത്തിന്റെ ലക്ഷണമായി കാണപ്പെടുന്നു.
1: മാഡം, യഥാസമയം വൃക്കകളുടെ ആരോഗ്യസ്ഥിതി അറിയാതിരിക്കുകയും കൃത്യമായ പരിശോധനകൾ നടത്തുകയും ചെയ്യാതിരുന്നാൽ ഉണ്ടാകാവുന്ന സങ്കീർണതകളെ കുറിച്ച് ഒന്ന് പറയാമോ?
2: അതായത് നമ്മുടെ ശരീരത്തിലെ വേസ്റ്റ്, അതായത് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം വഴി ഉണ്ടാകുന്ന വേസ്റ്റുകളെ, രക്തത്തിലെ വേസ്റ്റിനെ റിമൂവ് ചെയ്യുന്ന മാറ്റുന്ന ഒരു അവയവമാണ് വൃക്കകൾ. അപ്പൊ വൃക്കകൾ തകരാറിലാവുമ്പോൾ ഈ ശരീരത്തിലുണ്ടാകുന്ന വേസ്റ്റ് ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും അത് കാരണമുള്ള ലക്ഷണങ്ങളും സങ്കീർണതകളും രോഗിക്കുണ്ടാവുകയും ചെയ്യുന്നു. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഫ്ലൂയിഡ് ഓവർലോഡ്, അതായത് ജലാംശം കൂടുക എന്നുള്ളതാണ്. വൃക്കകളാണല്ലോ നമ്മുടെ ശരീരത്തിലെ വെള്ളം അധികമായിട്ടുള്ള ജലത്തിന് പുറന്തള്ളുന്നത്. അപ്പോൾ വൃക്കകൾക്ക് തകരാറിലാവുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ജലാംശം കൂടുകയും ആദ്യം കാലില് നീർക്കെട്ടുണ്ടാവുകയും പിന്നീട് അത് കൂടുമ്പോൾ ദേഹമാസകലം നീർക്കെട്ടുണ്ടാവുകയും അത് ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടാവുകയും രോഗിക്ക് ശ്വാസം മുട്ടലുകൾ, പിന്നെ അത് കാരണമുണ്ടാവുന്ന ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാവുന്നു. രോഗിയുടെ ബി പി വളരെ ക്രമാതീതമായി കൂടുന്നതിന് ഒരു കാരണം ഈ ജലാംശം കൂടുന്നത് തന്നെയാണ്. മാത്രമല്ല ശരീരത്തിലെ പല ലവണങ്ങളും, സോഡിയം, പൊട്ടാസ്യം ഇതുപോലുള്ള ലവണങ്ങളെയും പുറന്തള്ളുന്നതും അതിന്റെ ലെവൽ കറക്റ്റാക്കി വെക്കുന്നതും വൃക്കകളാണ്. അപ്പോൾ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുമ്പോൾ രോഗിക്ക് ശരീരത്തില് ഈ പൊട്ടാസ്യത്തിന്റെ ലെവൽ കൂടുന്നതാണ് ഹൃദയത്തിന്റെ താളക്രമം തന്നെ വ്യതിയാനപ്പെട്ടിട്ട് രോഗിക്ക് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യത ഈ പൊട്ടാസ്യം കൂടുന്നതിലും ഉണ്ടാവുന്നു. മാത്രമല്ല ശരീരത്തിന്റെ ഉണ്ടാകുന്ന ആസിഡ് ഇത് പുറന്തള്ളാനുള്ള ബുദ്ധിമുട്ട് കാരണം അസിഡോസിസ് എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് രോഗി എത്തുന്നു. പിന്നെ കുട്ടികളിലാണ് വൃക്കരോഗം ഉണ്ടാവണമെങ്കിൽ അവരുടെ വളർച്ചയെ അത് ബാധിക്കുന്നു. കുട്ടികൾ പൊക്കം കുറഞ്ഞ കുട്ടികളായി മാറുന്നു. കുട്ടികൾക്ക് എല്ലുകൾക്ക് ബലക്കുറവ്, എല്ലുകൾക്ക് വളവുകൾ, ഇതെല്ലാം വൃക്കരോഗത്തിന്റെ ഭാഗമായി തന്നെ ഉണ്ടാവാം. പിന്നെ വൃക്കരോഗമുള്ളവർക്ക് സാധാരണ ജനങ്ങളെക്കാളും ഹൃദ്രോഗ സാധ്യത, അതായത് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത വൃക്കരോഗികൾക്ക് സാധാരണ ജനങ്ങളെക്കാൾ വളരെ കൂടുതലാണ്. പിന്നെ വൃക്കകളുടെ പ്രവർത്തനം കുറയുമ്പോൾ രക്തത്തിലെ ഹീമോഗ്ലോബിൻ, അതായത് രക്തത്തിലെ ചുവന്ന രക്താണുക്കൾ, അതിന്റെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുകയും രോഗി വിളർച്ച, അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
1: മേഡം, മറ്റൊരു സംശയമുള്ളത് വൃക്കകളുടെ കാര്യക്ഷമത കൃത്യമായി മനസ്സിലാക്കുന്നതിനായി എന്തെല്ലാം പരിശോധനകളാണ് നാം നടത്തേണ്ടത്?
2: വൃക്കകളുടെ ഞാൻ പറഞ്ഞല്ലോ, വൃക്കകൾക്ക് തകരാറ് വരുമ്പോൾ നമുക്ക് ചില പ്രാരംഭഘട്ടത്തിൽ നമുക്ക് സിംപ്റ്റംസ്, പേഷ്യൻസിന് ലക്ഷണങ്ങൾ കാണണമെന്നില്ല. അപ്പോൾ നമുക്ക് വൃക്കരോഗം വളരെ നേരത്തെ കണ്ടുപിടിക്കാനായിട്ടുള്ള ചില മാർഗങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായുള്ളത് മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ. ഇത് ഞാൻ ഷുഗറുള്ള പ്രമേഹമുള്ള വൃക്കരോഗികളുടെ കാര്യമാണ് പറയുന്നത്. പ്രമേഹ രോഗത്തിന് രോഗമുണ്ടായി വൃക്കരോഗമുണ്ടാകുമ്പോൾ യൂറിനിൽ മൈക്രോ ആൽബുമിൻ, അതായത് വളരെ കുറച്ചുള്ള ആൽബുമിൻ ലെവൽ, ഇത് കണ്ടുപിടിക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ അത് 30 mg താഴെ ആയിരിക്കണം. 30 mg മുകളിലാണെങ്കിൽ ശരീരത്തിൽ മൂത്രത്തിൽ മൈക്രോ ആൽബുമിൻ എന്ന ലെവൽ കൂടുതലാണ്. ഇത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ഷുഗർ, പ്രഷർ ഇതെല്ലാം കൃത്യമായി ട്രീറ്റ് ചെയ്ത് ഈ മൈക്രോ ആൽബുമിൻ തടയുന്നതിനുള്ള മരുന്നുകളും നൽകുകയാണെങ്കിൽ രോഗിക്ക് ഈ വൃക്കരോഗത്തിൽ നിന്ന് തിരിച്ച് പഴയ രീതിയിൽ പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. പക്ഷെ ഇത് കൺട്രോൾ ആവാതെ രോഗിയുടെ ശരീരത്തിൽ നിന്നും പ്രോട്ടീൻ വളരെ കൂടുതലായി പോവുകയാണെങ്കിൽ നമുക്ക് വൃക്കകളെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതല്ല. അപ്പോൾ യൂറിനിലെ മൈക്രോ ആൽബുമിൻ ടെസ്റ്റ് ഷുഗർ ഉള്ള പേഷ്യൻസ് കൃത്യമായ ഇടവേളകളിൽ നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതുകൂടാതെ പേഷ്യന്റിന് വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് അറിയുന്നതിനായി നമ്മൾ യൂഷ്വലി സാധാരണ ചെയ്യുന്ന ടെസ്റ്റാണ് ബ്ലഡിലെ ക്രിയാറ്റിനിന്റെ അളവും യൂറിയയുടെ അളവും. കൂടാതെ സോഡിയം, പൊട്ടാസ്യം ഇതുപോലെ ലവണങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. മാത്രമല്ല വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുമ്പോൾ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നു, അതും നമുക്ക് ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. പിന്നെ വയറിന്റെ സ്കാൻ, വൃക്കകളുടെ പ്രവർത്തനത്തിന് വൃക്കകളുടെ കല്ലുകൾ ഒരു പ്രധാന കാരണമാണ്. അപ്പോൾ കിഡ്നികളിലെ കല്ലുകൾ, നമ്മൾ അറിയപ്പെടാതിരിക്കുന്ന കല്ലുകൾ, ഇതെല്ലാം കണ്ടുപിടിക്കുന്നതിനായി സ്കാനിംഗ് മൂലം നമുക്ക് അത് കണ്ടെത്താൻ കഴിയുന്നതാണ്.
1: മാഡം, അവസാനമായി വൃക്കകളുടെ സംരക്ഷണത്തിനായി നാം സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണ്?
2: വൃക്കരോഗം വരാതിരിക്കാനും എന്തായാലും വന്നു കഴിഞ്ഞാൽ അത് മൂർച്ഛിക്കാതിരിക്കാനും നമുക്ക് കുറെ മുൻകരുതലുകൾ സ്വീകരിക്കാവുന്നതാണ്.

0: ഹൃദ്രോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാന നമുക്ക് മുൻകരുതൽ ഒന്നെന്ന് പറയുന്നത് ഡയബറ്റിസ്, ഷുഗർ കറക്റ്റ് സമയത്ത് കണ്ടുപിടിക്കുകയും അതിന് കൃത്യമായ രീതിയിൽ മരുന്ന് കഴിച്ച് അതിനെ കൺട്രോൾ ചെയ്യുന്നതുമാണ്. ആളുകളുടെ ജനങ്ങളുടെ ഇടയിൽ ഒരു തെറ്റായ ധാരണയുണ്ട്, അതായത് വൃക്കരോഗത്തിന്റെ, അതായത് ഷുഗറിന്റെ മരുന്ന് കഴിച്ചാൽ വൃക്കരോഗം ഉണ്ടാകും എന്നുള്ളത് യഥാർത്ഥത്തിൽ ഒരു തെറ്റായ ധാരണയാണ്. വൃക്കരോഗം ഉണ്ടാകുന്നത് കൺട്രോൾ അല്ലാത്ത ബ്ലഡ് ഷുഗർ കൊണ്ടാണ്. ബ്ലഡ് ഷുഗറിന് വളരെ കറക്റ്റായി ആഹാര നിയന്ത്രണവും വ്യായാമവും അത് കൂടാതെ മരുന്നുകളും ഉപയോഗിച്ച് കൃത്യമായി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ പ്രമേഹം മൂലമുള്ള വൃക്കരോഗം നമുക്ക് തടയാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള മരുന്നുകളും വ്യായാമവും ആഹാരക്രമവും ഉപയോഗിച്ച് ഷുഗർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വൃക്കരോഗം വരാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ. ഇത് കൂടാതെ വൃക്കകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന മരുന്നുകൾ, അതായത് നമ്മളെ ഈ വേദന സംഹാരി ഗുളികകൾ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാക്കുന്നു. പ്രത്യേകിച്ച് ചെറിയ രീതിയിലുള്ള വൃക്കരോഗമുള്ളവർക്ക് അത് മൂർച്ഛിക്കാനുണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വേദന സംഹാരി ഗുളികകളുടെ അമിത ഉപയോഗമാണ്. അപ്പൊ അത് നിയന്ത്രിക്കുന്നതിനെ പറ്റി അതിനെ കുറിച്ചുള്ള അവബോധം ആളുകളുടെ ഇടയിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ കൂടുതലായി വൃക്കകളിൽ ഇൻഫെക്ഷൻ എന്തെങ്കിലും അണുബാധ ഉണ്ടാകുമ്പോൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. വൃക്കകളുടെ കല്ലുകൾ അത് കറക്റ്റായി ട്രീറ്റ് ചെയ്യുക. ഇതെല്ലാം വൃക്കരോഗം വരാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണ്. ഇതിൽ ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് രക്തസമ്മർദ്ദമാണ്. ഒരു വൃക്കരോഗിക്ക് രക്തസമ്മർദ്ദം കൂടി നിന്നാൽ വളരെ പെട്ടെന്ന് വൃക്കരോഗം മൂർച്ഛിക്കാനും ഡയാലിസിസ് എന്ന സ്റ്റേജിലേക്ക് എത്താനും സാധ്യതയുണ്ട്. അപ്പൊ കൃത്യമായ രീതിയിൽ മരുന്നുകൾ ഉപയോഗിച്ചും ആഹാര നിയന്ത്രണവും ഉപ്പിന്റെ നിയന്ത്രണവും എല്ലാം ഉപയോഗിച്ച് പേഷ്യന്റിന്റെ രോഗി അവരുടെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ വൃക്കരോഗം മൂർച്ഛിക്കാതിരിക്കാനുള്ള നമുക്ക് ഉള്ള ഒരു മാർഗമാണ് മൂത്രത്തിൽ കൂടെ പോകുന്ന പ്രോട്ടീന്റെ അളവിനെ കുറയ്ക്കുക. ഇത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കൃത്യമായ മരുന്നുകൾ ഉപയോഗിച്ച് അത് കൺട്രോൾ ചെയ്യാനുള്ള മരുന്നുകൾ ഉപയോഗിക്കുക. കൃത്യമായ ഇടവേളകളിൽ നമ്മൾ വൃക്കരോഗമുള്ളവർ അവരുടെ ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റും ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ക്രമീകരിക്കേണ്ടതും അത്യാവശ്യമാണ്. ഇതെല്ലാം കൊണ്ടും വൃക്കരോഗം വരാതിരിക്കാനും വന്നവർക്ക് അത് മൂർച്ഛിച്ച് ഡയാലിസിസിന്റെ അവസ്ഥയിലേക്ക് പോകാതിരിക്കാനും നമ്മളെ സഹായിക്കുന്നു.
1: വൃക്കകളുടെ ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ ലിജിക്ക് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: ക്ഷയരോഗം പൂർണ്ണമായും ചികിത്സിച്ച് ഭേദപ്പെടുത്താവുന്ന അസുഖമാണ്. രണ്ടാഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന ചുമ, വിട്ടുമാറാത്ത പനി, ഭാരക്കുറവ്, വിശപ്പില്ലായ്മ, രക്തം കലർന്ന കഫം എന്നിവ ക്ഷയരോഗ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളുള്ളവർ കഫ പരിശോധന നടത്തി ക്ഷയരോഗമല്ലെന്ന് ഉറപ്പുവരുത്തി. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. സർക്കാർ ആശുപത്രികളിലും തിരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ക്ഷയരോഗ നിർണയവും ചികിത്സയും സൗജന്യമാണ്. നമുക്ക് പൊരുതാം ക്ഷയരോഗത്തിനോട്. കൈകോർക്കാം ക്ഷയരോഗമുക്ത കേരളത്തിനായി.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീബിക് മെനിഞ്ചോ എൻസഫലൈറ്റിസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഈ രോഗത്തെ സംബന്ധിച്ച് നാം കൂടുതൽ മനസ്സിലാക്കിയിരിക്കേണ്ടതും ഒപ്പം തന്നെ ഈ രോഗത്തെ ചെറുക്കുവാനുള്ള പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടതുമാണ്. എന്താണ് അമീബിക് മസ്തിഷ്ക ജ്വരം? കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിൽ വളരെ അപൂർവമായി കാണപ്പെടുന്ന രോഗമാണിത്. നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേർത്ത സുഷിരങ്ങൾ വഴിയോ കർണപടത്തിലുണ്ടാകുന്ന സുഷിരങ്ങൾ വഴിയോ മനുഷ്യ ശരീരത്തിലേക്ക് കടക്കുകയും തലച്ചോറിനെ രോഗം ബാധിക്കുകയും ചെയ്യുന്നു. 97% മരണനിരക്കുള്ള രോഗമായതിനാൽ പൊതുജനങ്ങൾ തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. രോഗലക്ഷണങ്ങൾ. രോഗബാധയുണ്ടായി 1 മുതൽ 9 ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ കാണപ്പെടുന്നത്. തീവ്രമായ തലവേദന, പനി, ഓക്കാനം, ഛർദി, കഴുത്ത് തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. പിന്നീട് ഗുരുതരാവസ്ഥയിലായാൽ അപസ്മാരം, ബോധക്ഷയം, ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാകാം. പ്രതിരോധ മാർഗങ്ങൾ. കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ, പ്രത്യേകിച്ച് കുളങ്ങൾ, തോടുകൾ, കൈത്തോടുകൾ എന്നിവയിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക. മൂക്കിലൂടെ വെള്ളം ഒഴിക്കാതിരിക്കുക. ചെവിയിൽ പഴുപ്പുള്ള കുട്ടികളെ കുളത്തിലോ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലോ യാതൊരു കാരണവശാലും കുളിക്കാൻ അനുവദിക്കരുത്. ഏതെങ്കിലും കാരണവശാൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിടയായവർ മുൻപ് പറഞ്ഞ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഇക്കാര്യം ഡോക്ടറോട് പറഞ്ഞു തന്നെ ചികിത്സ തേടേണ്ടതാണ്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ എത്രയും പെട്ടെന്ന് ഡോക്ടറുടെ സേവനം തേടുക. ഭയമല്ല, ജാഗ്രതയാണ് വേണ്ടത്.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി.

0: അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ് ജനറൽ ആശുപത്രി ജംഗ്ഷൻ തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
1: ചൂടിനെ ചെറുക്കാൻ AC വേണം, ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? തിട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ACകളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ക്ഷേത്രത്തിൽ നിന്നും AC സ്വന്തമാക്കൂ.
0: ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് ഡോക്ടർ ജയാഗോപാലകൃഷ്ണൻ വീണയിൽ വായിക്കുന്ന കൃതികൾ കേൾക്കാം. കോട്ടുക്കൽ ബി വിജയകുമാർ മൃദംഗം, ശ്രീവരാഹം എം മനോജ് ഘടം. ആദ്യമായി സുരുട്ടിരാഗത്തിൽ ആദിതാളവർണം കേൾക്കാം.

ഇതുവരെ കേട്ടത് ഡോക്ടർ ജയാ ഗോപാലകൃഷ്ണൻ വീണയിൽ വായിച്ച കൃതികൾ. കോട്ടുക്കൽ ബി വിജയകുമാർ മൃദംഗം, ഖടം ശ്രീവരാഹം എം മനോജ്.

0: രാവിലെ 11:00 മുതൽ 12:00 വരെ ഡോക്ടറോട് ചോദിക്കാം. തത്സമയ ഫോണിൻ പരിപാടി. ഇതിൽ ദന്തരോഗങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495 96 31 9 4 9 6 5 5 6 3 2 1 9 4 9 5 9 6 3 2 1.
1: സിഐടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
2: എ സി വാങ്ങാൻ എന്തിനാ ഇത്ര ആലോചിക്കുന്നേ? 37 വർഷമായിട്ട് ഗൃഹോപകരണ രംഗത്തെ ഏറ്റവും ട്രസ്റ്റഡ് ബ്രാൻഡായ പിട്ടാപ്പള്ളി ഏജൻസീസിലേക്ക് ചെല്ല്.
3: അവിടെ 18-ൽ പരം ലോകോത്തര ബ്രാൻഡുകളുടെ 400-ൽ പരം മോഡൽ ACകൾ ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ വാങ്ങാം. മാത്രമല്ല, പർച്ചേസിന് ശേഷം ഉത്തരവാദിത്തത്തോടെ സർവീസ് ചെയ്യാൻ പിട്ടാപ്പള്ളി കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ.
4: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
6: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
5: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
7: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
8: ഓ ലവ്ലി, വെൽ ഡൺ,
7: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും, പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കൂന്നേ. നീ ആരാ?
9: RBI പറയുന്നു,
7: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ

ಸಂಗೀತ ಸರಣಿ. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: അല്പസമയത്തിനുള്ളിൽ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി.

0: ആകാശവാണി. ഇപ്പോൾ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ ദന്തരോഗങ്ങളും മൂന്നാരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. 12 മണിവരെയാണ് പരിപാടിയുടെ സമയം. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9495964321 9495563 21. മറ്റൊരു നമ്പർ 9496569321. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിക്കുന്നത് MS ആശ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ആരംഭിക്കുന്നു.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് സ്വാഗതം. എല്ലാ വർഷവും May 12 യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് പീഡിയാട്രിക്സ് ഗം ഹെൽത്ത് ഡേ അഥവാ മോണാരോഗ്യ ദിനം ആചരിക്കാറുണ്ട്. മോണരോഗങ്ങളെക്കുറിച്ചും അത് ശരീരത്തിന്റെ പൊതുവായ ആരോഗ്യത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചും പൊതുജനങ്ങളെ അവബോധം ഉണ്ടാക്കാനാണ് ഈ ദിനം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുള്ളത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. സ്വാഗതം സാർ.
2: നമസ്കാരം.
1: എന്തുകൊണ്ടാണ് പല്ലുകളുടെ ആരോഗ്യത്തേക്കാൾ മോണകളുടെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത്?
2: പല്ലുകളുടെ ആരോഗ്യത്തേക്കാൾ മോണയുടെ ആരോഗ്യത്തിന്, അതായത് ഗം ഹെൽത്ത്, നാം പ്രാധാന്യം നൽകണം എന്ന് പറയുന്നത് മോണയാണ് പല്ലുകളെ ഉറപ്പിച്ചു നിർത്തുന്ന അടിത്തറ എന്നതുകൊണ്ടാണ്. മോണയുടെ ആരോഗ്യം വായയുടെ ആരോഗ്യത്തിന് മാത്രമല്ല, മൊത്തത്തിലുള്ള ശാരീരിക ആരോഗ്യം, അതായത് ഓവറോൾ ഹെൽത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. വീടിന് അടിത്തറ എന്നതുപോലെ പല്ലുകൾക്ക് ഉറപ്പും താങ്ങും നൽകുന്നത് മോണയാണ്. മോണയ്ക്ക് അസുഖം ബാധിച്ചാൽ പല്ലുകൾ എത്ര വൃത്തിയുള്ളവയായാലും അവ നഷ്ടപ്പെടും.

0: പല്ലിലുണ്ടാകുന്ന അണുബാധ ചികിത്സിച്ചില്ലെങ്കിൽ പല്ലിനെ താങ്ങി നിർത്തുന്ന എല്ലുകളെ, അതായത് ബോൺ, അതിനു ചുറ്റുമുള്ള തരണാസ്ഥിയെ ദ്രവിപ്പിച്ചു കളയുന്നു. കൂടാതെ രക്തത്തിലേക്ക് ബാക്ടീരിയ എത്തുന്നു. മൂണരോഗം കാരണം മൂണയിൽ നിന്ന് വീക്കവും രക്തസ്രാവവും ഉണ്ടാകുന്നു. ഇത് വായിലെ അണുബാധ രക്തത്തിലൂടെ ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിൽ വ്യാപിക്കുവാൻ കാരണമാകുന്നു. ഈ നമ്മുടെ ഈ മൂണ രോഗബാധിതമായാൽ, മൂണ എന്ന് പറഞ്ഞത് വായിലുള്ള സുതാര്യമായ പാടയായ ഓറൽ മ്യൂക്കസ് മെംബ്രേന്റെ ഒരു ഭാഗം തന്നെയാണ്. ഈ മൂണയിൽ നിന്നും മൂണ വളരെയധികം ഗുരുതരമായ രോഗത്താൽ ദ്രവിച്ചതും പഴുക്കുകയും അതിൽ നിന്ന് രക്തസ്രാവം വരികയും ചെയ്താൽ ഇത് ശരീരത്തിന്റെ മറ്റുള്ള അവയവ വ്യവസ്ഥകളെ ബാധിക്കുന്നു. ഉദാഹരണത്തിന്, നമ്മുടെ ഹൃദയത്തിന്റെ ഭിത്തികളെ ഇത് ബാധിക്കാം. ഇത് സ്ട്രോക്കിന് കാരണമാകാം, പ്രമേഹത്തിന് കാരണമാകാം, ശ്വാസകോശ സംബന്ധിയായ ചില അസുഖങ്ങൾക്കും എംഫിസിമയ്ക്കും ഇത് കാരണമാകാം. ഗർഭിണികളായ സ്ത്രീകൾ ഗുരുതരമായ മൂണരോഗവുമായി പോവുകയാണ് ചികിത്സ എടുക്കാതിരുന്നാൽ അവ ഒരുപക്ഷെ മാസം തികാതെയും ഭാരക്കുറവുമുള്ള കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നതിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങാം.
1: സാർ, നമുക്ക് ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, ഹലോ, ഹലോ,
2: ഹലോ.
1: ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ് വിളിച്ചിരിക്കുന്നത്? പേര് സ്ഥലം പറയാമോ?
2: നമസ്കാരം, പത്തനംതിട്ട അനുശ്രീയാ.
1: അനുശ്രീ, സംസാരിച്ചോളൂ.
2: ഡോക്ടർ, എനിക്ക് 4 വർഷം മുമ്പ് റൂട്ട് കനാൽ ചെയ്തിട്ട് പിന്നെ ക്യാപ്പ് ഇട്ടിരുന്നു.
1: പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
0: കേൾക്കുന്നുണ്ട് അനുശ്രീ, പറഞ്ഞോളൂ.
2: ക്യാപ്പ് ഇട്ട് കഴിഞ്ഞ് അതിന്റെ ആ മേളത്തെ നിരയിലെ ആദ്യത്തെ അണപ്പല്ല, അന്നേരം അതിനൊരു ഗ്യാപ്പ് ഉണ്ട്. അന്നേരം അവിടെ ആഹാര സാധനങ്ങൾ കയറിയിരിക്കുകയും ഒരു ഇറിറ്റേഷൻ പോലെ. അതങ്ങനെയാണോ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞ?
0: ഇത് ആർ സി ടി ചെയ്തതിന് ശേഷം പല്ലിന് ക്യാപ്പിട്ടത് മുൻനിരയിലെ പല്ലുകൾക്കാണോ അതോ അണയിലെ പല്ലുകൾക്കാണോ?
2: മുൻനിരയിലെ പിന്നെ ആദ്യത്തെ അണപ്പല്ല് തുടങ്ങി.
0: ഉള്ളിപ്പല്ലുകൾ, നീളത്തെ ഉള്ളിപ്പല്ലുകൾ.
2: അതെ
0: അതെ, 4 എണ്ണത്തിന്.
2: ഒരെണ്ണത്തിനെ ഇട്ടിട്ടുള്ളൂ. ഒരു പല്ല
0: ചെയ്തത്, അതെനിക്ക് കവർ ഇട്ടത് ഒന്നിനല്ലേ
2: ഉള്ളു. അതിന്റെ മേളിൽ ആ മോണയോട് ചേർന്ന ഭാഗം കുറച്ച് ഗ്യാപ്പ് കാണുന്നു. അത് അവിടെ ഭയങ്കരമായിട്ടൊരു ഇറിറ്റേഷൻ. ചില സമയം ഇങ്ങനെ ആഹാരം കയറിയിരുന്നിട്ട് നമ്മളൊന്നും എങ്ങനെയും അതൊന്നും എടുക്കാൻ ശ്രമിച്ചാ ബ്ലഡ് വരികയും അങ്ങനൊരു.
0: ഇത് അനുശ്രീ, ഈ പറയപ്പെടുന്ന ക്യാപ്പ് ഇട്ടിട്ട് എത്ര വർഷമായി കാണുമെന്ന് പറയുമോ?
2: 4 വർഷം.
0: 4 വർഷമായി. ഓക്കെ അനുശ്രീ, പറഞ്ഞതുപോലെ തന്നെ 4 വർഷത്തോളമായി പല്ലിന്റെ ക്യാപ്പിനും മോണയുടെ ഏറ്റവും പല്ലിന്റെ ഗളഭാഗം, കഴുത്തു ഭാഗം ആയിട്ട് ചേർന്നിരിക്കുന്ന പ്രദേശത്തുള്ള മോണയുടെ ഭാഗവുമായിട്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. ഒരു 4 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ രീതിയിൽ ഒരു ഗ്യാപ്പ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എങ്കിൽ അതുപോലെ അതിനോടനുബന്ധിച്ച് ആ ഭാഗത്ത് മോണയ്ക്ക് ചെറിയതായിട്ടുള്ള ഒരു ക്രോണിക്, നമ്മൾ ഈ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു മോണരോഗം ഏതാണ്ട് തുടങ്ങി എന്നുള്ളതിന്റെയാണ് താങ്കൾ പറയുന്ന പോലെ ഇടയ്ക്ക് വല്ലാത്തൊരു ഇറിറ്റേഷനും ഫുഡ് ഭക്ഷണാംശങ്ങൾ അടിയുകയും എന്തെങ്കിലും ഇട്ടൊന്ന് എടുക്കാൻ ഇഷ്ടം, നമുക്കൊരു എടുത്താൽ കൊള്ളാമെന്ന് തോന്നുകയും അല്ലേ, അവിടെ ആ കൂടെ ഒരു വല്ലാത്ത അസ്വസ്ഥത. എന്തായാലും താങ്കൾക്ക് ഈ ക്രൗൺ, ഈ ക്യാപ്പിട്ട് തന്നെ ക്ലിനിക്കിൽ ചെന്ന് ഡോക്ടറെ കണ്ടിട്ട് കാര്യങ്ങൾ പറയാം. എന്തായാലും ആ ഭാഗത്ത് ഒരു തരം പറഞ്ഞു കേട്ടിടത്തോളം അത് വെറും ജിഞ്ചിവൈറ്റിസ് ആണെങ്കിൽ ട്രീറ്റ്മെന്റ് പെട്ടെന്ന് ചെയ്യാം. അതല്ല, അതിനകത്തൊരു ഒരു ഒരു മോണയുടെ ഉള്ളിൽ ഒരു അറ, അതായത് ഒരു പോക്കറ്റ് തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെങ്കിൽ ചികിത്സ അല്പം കൂടെ കോംപ്ലിക്കേറ്റഡ് ആവും. എങ്കിലും അതിന് ചികിത്സ ഉണ്ട്, വിഷമിക്കാനില്ല. ഒരു പക്ഷേ പുതിയൊരു ക്യാപ്പ് റീപ്ലേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതെങ്ങനെ, ഇത് ഗുരുതരമായ രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ താങ്കൾക്ക് അതൊന്ന് വൃത്തിയാക്കിയാൽ മാത്രം മതി. എന്താ താമസിയാതെ തന്നെ അടുത്തുള്ള ഒരു ഡെന്റൽ സർജനെ സമീപിക്കുക പ്ലീസ്.

0: പിന്നെ കൂടുതലായിട്ട് ഗുരുതരമായിട്ടുള്ള പ്രശ്നമില്ല, ചില സമയങ്ങളിൽ ഉള്ളു, എപ്പോഴും ഇല്ല.
1: താങ്കൾക്ക് ഉപയോഗിക്കാവുന്ന നമ്മൾ ചില, അതായത് പല്ലുകൾക്കിടയിൽ ഇന്റർഡെന്റൽ ഏരിയ, പല്ലുകൾക്കിടയിലുള്ള വിടവ് മറ്റും ക്ലീൻ ചെയ്യുന്നതിന് താങ്കൾക്ക് സാധാരണ ബ്രഷിംഗ് കൂടാതെ ഡെന്റൽ ഫ്ലോസ് എന്ന് പറയുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു വാക്സ്ഡ് നൂലുണ്ട്. അത് ഉപയോഗിച്ച് താങ്കൾക്ക് കുറച്ചൊക്കെ വൃത്തിയാക്കിയാൽ ഒരുപാട് വ്യത്യാസം വരും. അതും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് ഒരു ഡെന്റൽ സർജനോടോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ആരോഗ്യ പ്രവർത്തകരോടോ ആരോടെങ്കിലും ചോദിച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ അതിന്റെ നിർദ്ദേശങ്ങൾ വായിച്ചിട്ട് താങ്കൾക്ക് ഉപയോഗിക്കാവുന്നതാണ്.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഒരു ആരോഗ്യമുള്ള മോണയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അതിന്റെ നിറത്തിലും ഘടനയിലും മാറ്റം വരുന്നത് എന്ത് കാരണങ്ങളൊക്കെ കൊണ്ടാകാം?
1: നമ്മൾ ഈ ആരോഗ്യമുള്ള മോണ എന്ന് പറയുമ്പോൾ മോണ വളരെ നല്ല രീതിയിൽ പല്ലിന് ചുറ്റും ഇറുകി പിടിച്ചിരിക്കും, ഒരു കോളർ പോലെ. അത് നല്ല രീതിയിൽ വളരെ നന്നായി ഇറുകി പിടിച്ചിരിക്കുകയും അതിന്റെ പുറം നമ്മുടെ ഓറഞ്ചിന്റെ തൊലിപ്പുറം, അതായത് ഓറഞ്ച് പീലിന്റെ വെളിയിലുള്ള ഒരു പ്രത്യേകതരം സ്റ്റിപ്ലിംഗ് ഉണ്ട്, അതുപോലെ തോന്നിക്കുന്ന രീതിയിൽ നമുക്ക് മോണയിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, നോർമലി നല്ല ആരോഗ്യമുള്ള മോണയിൽ നിന്നും ഒരിക്കലും രക്തം പൊടിയേല. ഒരു പക്ഷേ എന്തെങ്കിലും കാരണത്താൽ മോണയിൽ ജിഞ്ചിവൈറ്റിസിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ മോണയിൽ നിന്നും ഒരുതരം ഒരു ചെറിയ മോണയുടെ ഒരു തുടിപ്പ്, അതിനോടൊപ്പം മോണയുടെ നിറം ഏകദേശം രക്തവർണ്ണമാവുക, ചിലപ്പോൾ വീങ്ങി വരിക, ചിലപ്പോൾ ഒരു അരണ്ട ചൊറിച്ചിൽ തോന്നുക, എന്തെങ്കിലും ഒരു പിന്നോ അതുപോലുള്ള എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് മോണയുടെ ഇടയിൽ കുത്തി കുറച്ച് ബ്ലഡ് കളഞ്ഞാൽ ആശ്വാസം കിട്ടുന്ന സ്റ്റേജിലേക്ക് പോകും. അപ്പോൾ നമ്മൾ അതിനെ ജിഞ്ചിവൈറ്റിസ് എന്ന് പറയും. സാധാരണ ജിഞ്ചിവൈറ്റിസ് അല്ലാതെ ജിഞ്ചിവൈറ്റിസ് ഇത്രയും പ്രയാസങ്ങളെ ഉണ്ടാക്കുന്നുള്ളൂ. പക്ഷേ ഈ ജിഞ്ചിവൈറ്റിസ് വന്നു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോണയിൽ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു മോണ ഇങ്ങനെ കാണാൻ വളരെയധികം നല്ല പറ്റിച്ചേർന്നിരിക്കുമെന്ന്. പക്ഷെ ഇപ്പോൾ അത് കുറച്ചും കൂടെ ഉയർന്ന് പുറവശം കൂടുതൽ ഷൈനി ആവും, അതായത് വെളിച്ചം കൊണ്ട് നമ്മൾ തട്ടുമ്പോൾ പെട്ടെന്ന് ഒരു പ്രകാശിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അത് രോഗസാന്ദ്രമായി തുടങ്ങി. പല്ലിന്റെ നെക് പോർഷൻ, അതായത് അതിന്റെ ഗളഭാഗത്ത് മാത്രം ഈ മോണയിൽ പ്രയാസമുള്ളെങ്കിൽ അതിനുശേഷം ഇത് രോഗം ഉള്ളിലേക്ക് ബാധിച്ച് ആന്തരിക കലകൾ കോശങ്ങളിലേക്ക് വ്യാപിച്ച് പോവുകയും മോണയും പല്ലിന്റെ ഇടയിലുള്ള തരുണാസ്ഥി കാൻസലസ് ബോൺ അത് ദ്രവിപ്പിച്ച് പോയി കഴിയുമ്പോൾ അത് അവിടെ ചില ചില അറകൾ, അതായത് ചില പോക്കറ്റ്സ് രൂപം കൊള്ളുകയും ഈ പോക്കറ്റിനുള്ളിൽ വീണ്ടും ബാക്ടീരിയയും പ്ലാക്കും കാൽക്കുലസും അടിഞ്ഞുകൂടുകയും, മാത്രമല്ല മോണയിൽ നിന്നും ചില എൻഡോടോക്സിൻ എക്സോടോക്സിൻ എന്ന ചില ടോക്സിൻ വിഷപദാർത്ഥങ്ങൾ ബാക്ടീരിയ പുറപ്പെടുവിക്കുകയും അതിൽ നിന്ന് വീണ്ടും മോണരോഗം, അതായത് കൂടുതൽ സങ്കീർണമാകുകയും അത് പെരിയോഡോണ്ടൈറ്റിസ് വിത്ത് പെരിയോഡോണ്ടൽ ആബ്സെസ്, ഒരു മോണ പഴുപ്പിലേക്ക് പോകുന്ന രീതിയിലേക്ക് വീണ്ടും കാര്യങ്ങൾ വഷളാവുകയാണ് ചെയ്യുന്നത്.
2: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, കോൾ കട്ടായി തോന്നുന്നു. അപ്പോ സാർ, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞത് എന്റെ തുടർച്ചയായിട്ട് ചോദിക്കട്ടെ, എന്താണ് പ്ലാക്ക് അല്ലെങ്കിൽ ടാറ്റർ എന്നിവ, അവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതെങ്ങനെയാണ് മോണരോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്ന് പറയാമോ?
1: നമ്മുടെ വായില് ഒരു ദിവസമോ രണ്ട് ദിവസമോ എന്തെങ്കിലും രോഗാവസ്ഥയിൽ നമുക്ക് പല്ല് നേരെ തേക്കാൻ കഴിയുന്നില്ല. ആ ഒരു സാഹചര്യത്തില് പല്ലിലും മോണയ്ക്ക് ചുറ്റും നാവിലും പറ്റിപ്പിടിക്കുന്ന ലക്ഷക്കണക്കിന് ബാക്ടീരിയയുടെയും ആഹാരാവശിഷ്ടങ്ങളിൽ നിന്നും വരുന്ന ഒരുതരം ശ്ലേഷ്മത്തിന്റെയും വായിൽ നിന്നും കൊഴിഞ്ഞു പോകുന്ന ചില കോശങ്ങളുടെയും മറ്റു ബാക്ടീരിയ പുറപ്പെടുവിക്കുന്ന ചില വിഷപദാർത്ഥങ്ങളുടെയും ഒരു കോളനി, ബാക്ടീരിയൽ കോളനിയാണ് ഈ പ്ലാക്ക് എന്ന് പറയുന്നത്. അത് ഉപാപചയ പ്രവർത്തനങ്ങളാൽ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം ഹൈലി ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു വലിയൊരു കോളനിയാണ് ഇത്. ഈ പ്ലാക്ക് എന്ന് പറയുന്നതാണ് മോണരോഗത്തിനും പല്ലിൽ പോടുണ്ടാവുന്നതിനും കാരണമായിട്ടുള്ള വില്ലന്മാർ. ഇനി ടാറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പെരിഡോണ്ടോളജി അല്ലെങ്കിൽ നമ്മുടെ ഡെന്റിസ്ട്രിയിൽ ടാറ്റർ എന്ന ആ പദത്തിൽ

0: കാൽക്കുലസ് എന്നും പറയാറുണ്ട്. ഇതെന്ന് വെച്ചാൽ കാലങ്ങളോളം പല്ലിന്റെ പാർശ്വങ്ങളിലും പല്ലിന്റെ വേരും മോണയും ചേരുന്ന ഇടപ്രദേശങ്ങളിലും പല്ലുകൾക്കിടയിലുള്ള ഇന്റർഡെന്റൽ പ്രദേശങ്ങളിലും ഒക്കെ തന്നെ കാലം ഒരു 2, 3, 4 അങ്ങനെ ദിവസങ്ങൾ കൂടിക്കൂടി ചിലപ്പോൾ ഒരാഴ്ചകളോളം വരുമ്പോൾ അത് ക്രമേണ കാൽസിഫൈ ചെയ്ത് കൂടുതൽ മിനറൽ കമ്പോണന്റ് അതിൽ വരികയും ആഡ് ചെയ്ത് അവസാനം അത് ടാർട്ടാർ അഥവാ കാൽക്കുലസ് എന്ന പേരിൽ ഒരു കട്ടിയുള്ള സംയുക്തമായി മാറുകയും ചെയ്യുന്നു. ഇത് സാധാരണ ബ്രഷിംഗ് കൊണ്ട് അല്ലെങ്കിൽ ഇന്റർഡെന്റൽ ആയിട്ടുള്ള വേറെ ഏതെങ്കിലും ഡെന്റൽ ഫ്ലോസിംഗ് കൊണ്ട് നീക്കം ചെയ്യുക നമ്മളെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ട് പിന്നെ നമ്മൾ ഉടനെ തന്നെ ഒരു ദന്ത ചികിത്സകന്റെ ചികിത്സ തേടി അവരെ കൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ് അഥവാ സ്കെയിലിംഗ് ചെയ്യേണ്ടതാണ്.
1: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കും പരിപാടിയിലേക്ക് സ്വാഗതം. ആരാണ്?
2: കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി ഗോപകുമാർ എന്റെ പേര്.
1: സംസാരിച്ചോളൂ, റേഡിയോ വോളിയം കുറച്ച് വെക്കണേ, സംസാരിച്ചോളൂ.
2: മാറി വെക്കാം. ഞാൻ 70 വയസ്സായ ഒരാളാണ്. ഹലോ,
0: കേക്കാം ഗോപകുമാർ.
2: എനിക്ക് എന്റെ അടപ്പല്ലുകൾ മുകളിലും താഴെയുള്ള അടപ്പല്ലുകൾ 3-4 പല്ലുകളെല്ലാം എടുത്തു കളഞ്ഞതാണ്. ഇപ്പൊ ചില പല്ലിന് ഈ മോണയ്ക്ക് ചെറിയ വീക്കം ഒക്കെ ഉണ്ടാവും. ഇതിന് മരുന്നൊന്നും ചെയ്തിട്ടില്ല. അത് എന്താണ് ഞാൻ ചെയ്യേണ്ടത്? മറ്റുള്ള പല്ലുകളും എടുത്തു കളയാൻ ഭയം, അതുകൊണ്ടാണ് ചെയ്യാതിരിക്കുന്നത്.
0: ഗോപകുമാർ, ഇപ്പൊ ഏകദേശം താങ്കളുടെ വായിൽ ഏകദേശം എത്ര പല്ല് കാണും?
2: എട്ട് പല്ലെടുത്തിട്ടുണ്ട്.
0: ശരി, അപ്പൊ അതിൽ കുറഞ്ഞിട്ടുള്ള ബാക്കി എന്തായാലും ഒരു 10, 20, 24 പല്ലെങ്കിലും കാണുമല്ലോ.
2: തീർച്ചയായിട്ടും.
0: അപ്പോ താങ്കൾക്ക് ഡയബറ്റീസ് പോലുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ?
2: ഡയബറ്റീസ് ഉണ്ട്.
0: എത്ര വർഷമായിട്ടുണ്ട്?
2: 10 വർഷമായിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും താങ്കൾക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്ന പ്രോബ്ലം നമ്മുടെ മോണരോഗം അതായത് പെരിയോഡോണ്ടൈറ്റിസുമായിട്ട് വളരെയധികം ഇവ തമ്മിൽ വളരെയധികം ഒരു കൂടിച്ചേർന്നൊരു ബന്ധമുള്ളൊരു അസുഖമാണ്. അപ്പോൾ ഈ പ്രായത്തിൽ തന്നെ താങ്കൾക്ക് ഒരു പക്ഷേ ചിലപ്പം നല്ല രീതിയിലാണ് പോയിരുന്നതെങ്കിൽ എല്ലാ പല്ലുകളും കാണേണ്ടത് തന്നെയാണ്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ ഉണ്ടായിരുന്നത് കൊണ്ട് ഡയബറ്റീസ് ഉള്ള രോഗികളിൽ അവരുടെ ഉമ്മിനീരിൽ ഷുഗർ അതായത് പഞ്ചസാരയുടെ അളവ് കൂടുതലായിരിക്കും. ഈ കൂടുതലായിരിക്കുന്ന കാലഘട്ടങ്ങളിൽ
2: ഡയബറ്റീസ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പാണ് എന്റെ മറ്റ് പല്ലുകൾ എടുക്കേണ്ടത്.
0: അപ്പം വളരെ മുമ്പെയാണ് പോയത്. എന്നാലും പോയ സ്ഥലത്ത് താങ്കൾ പല്ല് വെക്കുന്നത് ഏറ്റവും അഭികാമ്യമാണ്. എന്തെന്നാൽ പല്ലുകൾ കുറെ ഭാഗത്ത് പല്ലുകൾ പോയിരിക്കുകയും ബാക്കിയുള്ള പല്ലുകൾ തിങ്ങി ഞെരിങ്ങി നല്ല ഒരു ടൈറ്റായിട്ട് തന്നെ ഡെന്റൽ ആർച്ചിൽ നിൽക്കുകയാണെങ്കിൽ താങ്കൾക്ക് ഫർദർ ഡാമേജ് ഒഴിവാക്കാൻ സാധിക്കും. മാത്രമല്ല ഡയബറ്റിക് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകും തോറും താങ്കളുടെ പല്ലുകൾക്ക് ചുറ്റുമുള്ള തരുണാസ്ഥി ഏകദേശം ദ്രവിച്ചു പോവുകയും അതിന്റെ ഇടയിൽ വീണ്ടും അറകൾ ഫോം ചെയ്യാനും അതിനുള്ളിൽ ബാക്ടീരിയൽ കളക്ഷനും ഈ നേരത്തെ പറഞ്ഞ പ്ലാക്ക് എന്ന് പറയുന്ന ആ വില്ലനായ ആ ബാക്ടീരിയകളുടെ ഒരു കോളനി വീണ്ടും വീണ്ടും ഉണ്ടാവുകയും താങ്കളുടെ മോണരോഗം കൂടുതൽ സിവിയർ ആവുകയും പല്ലുകൾക്കിടയിലെ വിടവ് കൂടുകയും ചെയ്യുന്നു. അങ്ങനെ പല്ലുകൾക്ക് സ്ഥാനഭ്രംശം വരെ സംഭവിക്കും. തീർച്ചയായിട്ടും വെക്കാം. അത് വെക്കുന്നത് പലതരത്തിൽ ഏത് തരം സംഗീതം ഉപയോഗിച്ചായിട്ടാണ് ആ പല്ല് വെക്കുന്നത് എന്നുള്ളത്. അത് വേണമെങ്കിൽ ഇളക്കി മാറ്റി കഴുകാവുന്ന റിമൂവബിൾ പാർഷ് ഡെഞ്ചർ ആവാം, അതല്ല ഫിക്സ് ചെയ്യുന്ന ഈ ഫിക്സഡ് പാർഷ് ഡെഞ്ചറോ, അല്ലെങ്കിൽ താങ്കൾക്ക് ആവശ്യത്തിനുള്ള ബോൺ ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇംപ്ലാന്റ് ഡെഞ്ചർ ഉപയോഗിച്ചോ. നല്ല ഒരു എക്സ്പെർട്ടിനെ ശരി കുഴപ്പമില്ല. താങ്കൾക്ക് ചെയ്യാവുന്ന രീതിയിലുള്ളത് ചെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ, കുഴപ്പമില്ല. എനിക്ക് തോന്നുന്നത് ഇളക്കി മാറ്റി വാഷ് ചെയ്ത് ഉപയോഗിക്കുന്ന ഡെഞ്ചർ തന്നെ മതിയാകും.
3: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിംഗ് പരിപാടിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൽ മോണരോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ

0: 9495 6 3 1 മറ്റൊരു നമ്പർ 9495 6 3 2 1. ഇപ്പോൾ തന്നെ വിളിച്ചോളൂ. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9495 6 3 2 1, 9495 6 5 6 3 2 1. മറ്റൊരു നമ്പർ 9495 6 5 6 3 2 1.
1: നമുക്ക് പരിപാടി തുടരാം. മോണയിൽ നിന്ന് രക്തം വരുന്നത് അല്ലെങ്കിൽ ബ്ലീഡിംഗ് കംസ് എന്ന് പറയുന്ന ഒരു അവസ്ഥ സാധാരണമാണോ? അത് ഏത് സമയത്താണ് നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ടത്?
2: ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെയും മോണയിൽ നിന്ന് രക്തസ്രാവം, അതായത് ജിംഗം ബ്ലീഡിംഗ് ഉണ്ടാവാറില്ല. മോണയിൽ നിന്നുള്ള ബ്ലീഡിംഗ് ചില ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില വ്യത്യാസ സമയങ്ങൾ, ഉദാഹരണത്തിന് പെൺകുട്ടികൾ ഋതുമതികളാകുന്ന ആ ഒരു സമയത്ത്, അതിനോടൊപ്പം സ്ത്രീകൾ സ്ത്രീകളുടെ ഗർഭാവസ്ഥയിൽ ഈ അപ്പോൾ രണ്ടുതരം ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ചില വ്യത്യാസങ്ങൾ, ചില ഹോർമോണൽ വ്യത്യാസങ്ങൾ വരുന്നതുകൊണ്ട് ഈസ്ട്രജൻ പ്രൊജസ്ട്രജൻ എന്നീ ഹോർമോണുകളുടെ പ്രവർത്തനത്താൽ മോണയിലെ രക്തചംക്രമണത്തിന്റെ തോത് കൂടുകയും ഒരു താൽക്കാലികമായി ഉണ്ടാകുന്ന ഒരു ജിഞ്ചിവൈറ്റിസ് എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇത് ഒരു സ്വാഭാവികമായ ഒരു അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത്. അതുതന്നെ ഈ ഗർഭിണികളായ ഭാവം സ്ത്രീകളിൽ അവർക്ക് മോണരോഗം വന്ന് അതിനകത്ത് മോണരോഗം പോലെ, ഐ മീൻ ജിഞ്ചിവൈറ്റിസ് തന്നെ വന്ന് ഒരു ചെറിയ രീതിയിൽ ബ്ലീഡിംഗ് ഉണ്ടായാലും, ഒരു പക്ഷേ ഇതിന് 3 ട്രൈമസ്റ്റർ ഘട്ടങ്ങളുണ്ടല്ലോ, അതിൽ പ്രത്യേകിച്ചും 2-ാമത്തെ ട്രൈമസ്റ്റർ ഘട്ടത്തിലായിരിക്കും അവർക്ക് ഇതൊക്കെ മിക്കവാറും മോണയിൽ നിന്ന് ബ്ലീഡിംഗ് തുടങ്ങുന്നത്. അത് 3-ാമത്തെ ട്രൈമസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ഒരു വിദഗ്ധ ഉപദേശം തേടേണ്ടത് തന്നെയാണ്. പിന്നെ ചിലപ്പോൾ ഹോർമോണൊക്കെ തന്നെ പ്രസവത്തിന് ശേഷം ശരിയാവുകയാണെങ്കിൽ 90% കേസുകളിലും പൂർവ്വസ്ഥിതിയിലായി മോണ മാറുകയാണ്. ഇതൊന്നും അല്ലാതെ തന്നെ മോണയിൽ നിന്നും സാധാരണ രീതിയിൽ രക്തം വരുന്നത് നമുക്ക് എപ്പോഴൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1, ഏറ്റവും കോമൺ ആയിട്ടുള്ള പറഞ്ഞ പോലെ ജിഞ്ചിവൈറ്റിസ്. ജിഞ്ചിവൈറ്റിസിനകത്ത് മോണരോഗം, അതായത് ചെറിയൊരു സ്ലൈറ്റസ്റ്റ് പ്രൊവോക്കേഷൻ, ചെറുതായിട്ടുള്ളൊരു ചെറിയൊരു എന്തെങ്കിലും പല്ലുകുത്തുന്ന ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ, അല്ലെങ്കിൽ നാക്ക് കൊണ്ടൊന്ന് തൊടുമ്പോഴോ, അല്ലെങ്കിൽ ചുമ്മാ ഇരിക്കുമ്പോഴോ മോണയിൽ നിന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് ബ്ലീഡ് ചെയ്യാം. അത് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയാണ്. 2, പെരിഡോണ്ടൈറ്റിസ്. ഇതൊന്നും അല്ലാതെ ചില പോഷകങ്ങളടങ്ങിയ ഭക്ഷണമില്ലാതെയുള്ള ജീവിതം, അതായത് വളരെ കഷ്ടം. അതിൽ വിറ്റമിൻ സി, വിറ്റമിൻ കെ, വിറ്റമിൻ ബി കോംപ്ലക്സ്, ഈ വിറ്റമിനുകളുടെ അഭാവത്തിലും മോണയിൽ നിന്ന് രക്തം വരാം. വൈറ്റമിൻ സി കുറവായി വരുന്ന സ്കർവി എന്നുള്ള ഒരു രോഗത്തിലും നമുക്ക് മോണയിൽ രക്തം വരുന്നതായി കാണാം. അങ്ങനെ സ്കർവി ഉണ്ടാകുമ്പോൾ സ്കോർബ്യൂട്ടിക് അൾസേഴ്സ് എന്ന പേരിൽ മോണയിൽ ചെറിയ കുഞ്ഞു വ്രണങ്ങൾ വരുന്നതും നമുക്ക് കാണാം. ചില മോണ വളർച്ചകളിലും മോണത്തടിപ്പുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. ഇതൊന്നും കൂടാതെ തന്നെ രക്തജന്യമായ ചില രോഗങ്ങൾ, അതായത് ഹീമോഫീലിയ, ത്രോംബോസൈറ്റോപീനി പർപ്യൂറ, പ്ലേറ്റ്ലെറ്റിന് തകരാറുള്ള ചില പ്രത്യേക അസുഖങ്ങൾ, അങ്ങനെ ഉള്ളതും ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്, അതായത് ശരീരത്തിലെ രക്തം കട്ടിപിടിക്കുന്ന 1 മുതൽ 13 വരെയുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. ഈ ഫാക്ടറിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറിന്റെ അഭാവത്തിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാം. കൂടാതെ ശരീരത്തിലെ ചില പ്രത്യേക ഓർഗൻസ്, അതായത് കരൾ രോഗം വന്നവർക്കും കിഡ്നിയിൽ കരൾ രോഗം വന്നവരിൽ മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യുന്നത് സ്വാഭാവികം തന്നെയാണ്. അതുപോലെ ചില അർബുദങ്ങൾ, രക്താർബുദം, അതായത് ലുക്കീമിയ പോലുള്ള കണ്ടീഷനുകളിലും മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബ്ലീഡിംഗാണ്, അതായത് മോണയിൽ നിന്ന് രക്തം വരുന്നത് സാധാരണമായ രീതിയിലാണോ, അതല്ല ഏതെങ്കിലും രോഗത്തിനോട് ചേർന്നുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ, അവയെ വളരെ യുക്തിയുക്തമായ ചിന്തയോടുകൂടി ഒരു ഡെന്റൽ

0: വിദഗ്ധൻ പരിശോധിച്ചിട്ട് വേണ്ട ചികിത്സകൾ എടുക്കേണ്ടതാണ്.
1: നമുക്ക് അടുത്ത് ആരാണ് വിളിക്കുന്നത് നോക്കാം. ഹലോ ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ? റേഡിയോയുടെ വോളിയം കുറച്ച് വെക്കണേ, എന്നിട്ട് ഡോക്ടറോട് സംസാരിച്ചോളൂ.
2: ഹലോ
0: ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം
2: സാർ, ഒരു പല്ലിന് നമ്മൾ റൂട്ട് കനാൽ ചെയ്തിട്ട് ക്യാപ് ഇട്ടാൽ അത് എത്ര വർഷം വരെ നമുക്കത് നീണ്ടിട്ടേക്കാൻ പറ്റും? മറ്റേ മോണയ്ക്കൊന്നും വിഷയങ്ങളില്ല, പല്ലിന് ഒന്നും വിഷയമില്ല, നമ്മൾ മോണയൊക്കെ തൊട്ട് നോക്കും, മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ആ റൂട്ട് കനാൽ കഴിഞ്ഞിട്ട് ആ ക്യാപ് ഇട്ടേക്കുന്നത് ദീർഘനാൾ അങ്ങനെ ഇട്ടേക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയമാണ്.
0: വളരെ നല്ല ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് പല്ലിന് ക്യാപ്പിടുകയാണ്. ഈ ക്യാപ്പിടുന്ന മെറ്റീരിയല്, എനിക്ക് തോന്നുന്നത് ക്യാപ്പിടുന്ന മെറ്റീരിയലിന് വിവിധ തരത്തിലുള്ള മെറ്റീരിയലുകളുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മറ്റും പൾപെക്ടമി എന്ന് പറയുന്ന റൂട്ട് കനാലിന്റെ അതുപോലുള്ള ഒരു ചികിത്സയുടെ മേളിൽ അവർക്ക് താൽക്കാലികമായി അവർക്ക് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടുള്ള ഒരു ക്രൗൺ, ഒരു ക്യാപ്പ് ഇട്ട് കൊടുക്കും. എന്നാൽ വലിയവർക്കാകുമ്പോൾ ചില സെറാമിക് ക്യാപ്പുകളും അതിനോടൊപ്പം ചില ലോഹനിർമ്മിതമായ ഉൾഭാഗങ്ങളുള്ള സങ്കര വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ക്യാപ്പ് ഇട്ട് കൊടുക്കാറുണ്ട്. എന്നാൽ അതൊന്നും ഇല്ലാത്ത തന്നെ സിർക്കോണിയ, പ്യുവർലി സിർക്കോണിയ മാത്രമുള്ള സെറാമിക് ക്രൗണുകൾ, അവയ്ക്ക് ഒരല്പ അംശം പോലും അതിൽ മെറ്റൽ അടങ്ങിയിട്ടില്ല. അത് ആ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ക്രൗണുകളും വളരെ വളരെ മുന്തിയ തരം ക്രൗണുകളാണ്. അതപ്പോൾ ഇതിന്റെ ഈ ഏത് തരത്തിലുള്ള ക്രൗണുകൾ വെക്കുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ. രണ്ടാമത്തത്, നമ്മൾ ഈ ക്രൗൺ വെച്ച പല്ലിനെ എങ്ങനെ മാത്രം നമ്മളെങ്ങനെ പരിപാലിക്കുന്നു, കൃത്യമായ രീതിയിലുള്ള മോണരോഗമോ അതല്ലെങ്കിൽ ഫർദർ കുഴപ്പങ്ങളോ ഒന്നുമില്ലാതെ നമ്മളെ കൊണ്ട് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ, മോണാരോഗ്യം കാത്തുരക്ഷിക്കാൻ കഴിയുമെങ്കിൽ, ഈ പറയപ്പെടുന്ന പല്ലിന്റെ ക്രൗൺ എങ്ങനെ ചുരുങ്ങിയാലും 20-25 വർഷവും ചിലപ്പോൾ നമ്മുടെ ജീവിതകാലം മുഴുവൻ അത് നമുക്കത് സേവനം ചെയ്തേക്കാം.
1: സാർ, നമ്മുടെ വായനാറ്റം എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ, അത് മോണരോഗവുമായിട്ട് ബന്ധപ്പെട്ടതാണോ, എങ്ങനെ പരിഹരിക്കാമെന്ന് പറയാം?
0: മാഡം ചോദിച്ചത് ഇതും വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു രോഗമാണ്. നമ്മുടെ വികസിത രാജ്യങ്ങളായ പാശ്ചാത്യ രാജ്യങ്ങളിലും അമേരിക്കയിലും വായനാറ്റം എന്ന് പറയുന്ന അതിന് ഹാലിട്ടോസിസ് അഥവാ ഫെറ്റർ ഓറിസ് അല്ലെങ്കിൽ ഓറൽ മാൽ ഓർഡർ എന്ന പല പേരുകൾ അറിയപ്പെടുന്നു. ഇത് ചില ദമ്പതികൾ തമ്മിൽ വേർപിരിയുന്നതിന്, അതായത് അവരുടെ ഡിവോഴ്സിൽ വരെ കലാശിക്കുന്ന ഒരു സംഗതിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ വായനാറ്റത്തിൻ്റെ നമുക്ക് ആദ്യം എന്താണ് കാരണങ്ങളെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. പറയട്ടെ, ഒന്ന്, വായ്ക്കുള്ളിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സോഴ്സ്, ഉറവിടങ്ങളിൽ നിന്നും പുറപ്പെടുന്ന വായനാറ്റം ഒന്ന്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്ലാക്കിന്റെയോ കാൽക്കുലസിന്റെയോ, അതായത് ടാർട്ടാറിന്റെയോ അതിപ്രസരവും വാ വൃത്തിയാക്കാതെ നാക്കിന്റെ മേളിൽ വലിയൊരു കോട്ടിങ്ങോടുകൂടി ദിവസങ്ങളോളം കഴിയുന്ന വാ ശുചിയായി വെക്കാത്ത, നാക്ക് ശുചിയായി വെക്കാത്ത, മോണ നേരെ സംരക്ഷിക്കാത്തൊരു വ്യക്തിയിൽ നിന്നും വരാം. അതാണ് ഏറ്റവും കോമണായി കാണുന്ന വായനാറ്റം. എന്നാൽ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളായ നാസാരന്ധ്രങ്ങളും മൂക്കിലെ പോളിപ്പുകളും, തൊണ്ടയിൽ നിന്നും ടോൺസിലിന്റെ പഴുപ്പുകൾ, മധ്യകർണത്തിൽ പഴുപ്പ് വരിക, ശ്വാസനാളത്തെ സംബന്ധിക്കുന്ന ചില രോഗങ്ങളായ ബ്രോങ്കൈറ്റിസ്, ബ്രോങ്കിറ്റൈസിസ്, അതുപോലെ ശ്വാസകോശങ്ങളെ അറയെ ബാധിക്കുന്ന ലങ് ആപ്സിസ്, അതുപോലെ രക്തജന്യ രോഗങ്ങളായിട്ടുള്ള ലുക്കേമിയ പോലുള്ള രോഗങ്ങൾ പിടിപെടുമ്പോൾ രോഗിക്ക് ഒരു തരത്തിലും വായ വൃത്തിയാക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള മോണയിൽ നിന്ന് രക്തം വരാം. ഇതൊന്നും കൂടാതെ തന്നെ ചില കരൾ രോഗങ്ങളിലും വായ്ക്കകത്തുനിന്ന് ദൂഷിച്ച ഗന്ധം വരാം. പിന്നെ ഏറ്റവും കോമണായി കാണുന്നത് വാ വരണ്ടുണങ്ങുന്ന ചില സിറ്റുവേഷൻ, അതിന് സെറോസ്റ്റോമിയ അഥവാ നിർജ്ജലീകരണത്തിന് വായിന് ദുർഗന്ധം വരാം. ഇതിലും പ്രധാനം പ്രമേഹ രോഗികളിൽ വായിലൊരു പ്രത്യേക തരത്തിലുള്ള അസിറ്റോൺ ബ്രത്ത് നാം കണ്ടുവരുന്നു. പിന്നെ വിവിധ തരത്തിലുള്ള ആഹാര സാധനങ്ങൾ പ്യൂട്രിഫൈ ചെയ്യുക, അതായത് ദ്രവീകരിക്കുമ്പോൾ സൾഫർ കോമ്പൗണ്ടുകൾ പുറത്തേക്ക് വരികയും ഹൈഡ്രജൻ സൾഫൈഡ്, അതുപോലെ തന്നെ മെർക്യാപ്റ്റൻ, ഈ വിവിധ തരത്തിലുള്ള ഓരോന്നിന് ചിലതിന് വളരെയധികം ദ്രവിച്ച് ചീഞ്ഞ മുട്ടയുടെ ഗന്ധവും ചിലതിന് മത്സ്യഗന്ധവും വരാറുണ്ട്. വളരെ ഗുരുതരമായ സിറോസിസ് എന്ന കരൾ രോഗത്തിന്റെ അവസാന സ്റ്റേജുകളിൽ ഫെറ്റർ ഹെപ്പാറ്റിക്കസ് എന്ന പേരിൽ ഒരുതരം ചത്ത എലി ചീയുമ്പോഴുള്ള ദുർഗന്ധം വരെ വരുന്നുണ്ട്.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയാമോ?
3: എന്റെ പേര് നഷീർ എന്നാണ്.
1: എവിടെ നിന്നാണ്? ഓക്കെ, സംസാരിച്ചോളൂ. ഡോക്ടർ സൈമൺ മോറിസൺ നമ്മോട് കൂടെ ഉണ്ട്, സംസാരിച്ചോളൂ.
0: പറഞ്ഞോളൂ നസീർ.
3: നമസ്കാരം സാർ,
0: സ്വാഗതം.
3: സാറ് രണ്ടു വർഷത്തിന് മുന്നോട്ട് വരും, എന്റെ മേവായില് ഉണ്ണാക്കിന് മുകളിലായിട്ട് ചെറിയ പൊള്ളല് പോലെ വരും. അത് എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒക്കെ ചില ആഹാരങ്ങളെ കഴിക്കുന്നു. അതെന്തുകൊണ്ടാണ്?
0: അണ്ണാക്കിന്റെ ഭാഗത്തായിട്ട്, അതായത് മുകളില് മുകൾ താടിയില് അണ്ണാക്കിന്റെ ഭാഗത്തായിട്ട് ചേരുന്ന ഭാഗത്ത് ചെറിയ പൊക്കൽ പോലെ വരും അല്ലേ?
3: അത് തന്നെ. അത് ചിക്കൻ കറി, സാമ്പാർ കറി അങ്ങനെയൊക്കെയുള്ള കറികൾ കഴിക്കുമ്പോഴാണ് കൂടുതൽ വരുന്നത്. കുറച്ചു സമയം കഴിഞ്ഞിട്ട് അതങ്ങ് മാറും. പക്ഷെ അത് സ്ഥിരം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നത്. പിന്നെ താഴത്തെ ചായ ഭാഗത്തുള്ള ചുണ്ടിലും ഉണ്ട് അങ്ങനെ.
0: പറഞ്ഞു കേട്ടിടത്തോളം താങ്കൾക്ക് ചില പ്രത്യേക കറികളിൽ നിന്നും കറികൾ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഒരു രീതി എന്ന് പറഞ്ഞു, അതിൽ തന്നെ അതുണ്ട്. അതായത് ശരീരത്തിലെ ത്വക്ക് എങ്ങനെ ചില പുറമേയുള്ള വസ്തുക്കൾ ഫോറിൻ ബോഡീസിനോട് പ്രതികരിക്കുമോ അതുപോലെ തന്നെ അത്രയും നല്ല രീതിയിൽ നമ്മുടെ വായ്ക്കുള്ളിലുള്ള സുതാര്യമായ പാട ഓറൽ മ്യൂക്കസ് മെംബ്രെയിൻ പ്രതികരിക്കും. നമുക്ക് ആ ഭാഗങ്ങളിൽ ചിലപ്പോൾ ഉള്ള ചില സലൈവറി ഗ്ലാൻഡുകൾ, ഇൻട്രാ ഓറൽ മൈനർ സലൈവറി ഗ്ലാൻഡ്, വായ്ക്കുള്ളിൽ ഉമിനീര് പുറപ്പെടുവിക്കുന്ന കുഞ്ഞു കുഞ്ഞു ഗ്രന്ഥികൾ, ആ ഗ്രന്ഥികളും അവയ്ക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലുള്ള കോശങ്ങളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള ഈ പറയപ്പെടുന്ന പ്രത്യേക കറികൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഒരു ഒരു ഹൈപ്പർ ആക്റ്റീവ് ഒരു അതിന്റെ ഒരു ഒരു വർദ്ധിച്ച ഒരു പ്രതികരണ ശേഷിയുടെ ഭാഗമായിട്ട് മാത്രം അത് കണ്ടാൽ മതി. അത് ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറിനെ പരിശോധിപ്പിക്കുകയും യെസ് അതെങ്ങനെ ആ രീതിയിൽ ഇങ്ങനെ പൊക്കൽ വന്നുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ കാണിക്കണം. പിന്നെ നമുക്കറിയേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും താങ്കൾക്ക് മറ്റ് ഒരു അസുഖങ്ങൾ ഇല്ലെന്ന് തീർച്ചപ്പെടുത്തണം. താങ്കൾക്ക് പുകവലിയുണ്ടോ?
3: പുകവലിയുണ്ട്, മറ്റസുഖങ്ങളുണ്ട്.
0: മറ്റസുഖങ്ങളുണ്ട്. മറ്റസുഖങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറയുമോ?
3: ബിപി, ഷുഗർ, കൊളസ്ട്രോൾ, ഹാർട്ടിന് ചെറിയൊരു ബ്ലോക്ക് ആയിട്ടുണ്ട് ഒരു വർഷത്തിന് മുമ്പ്.
0: അപ്പം ഇതിനൊക്കെ തന്നെ വിവിധ തലങ്ങളിലുള്ള വിവിധ തരത്തിലുള്ള മരുന്നുകൾ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ എനിക്ക് കണിശമായും പറയാനുള്ളത്, മാസത്തിൽ ഒരു 3 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ ചുരുങ്ങിയത് 6 മാസത്തിലൊരിക്കലെങ്കിലും താങ്കൾ ഒരു വിദഗ്ധ ദന്ത പരിശോധന കൂടി ചെയ്യേണ്ടതാണ്. അതിനുള്ള സൗകര്യം നമ്മുടെ ഗവൺമെന്റ് ഡെന്റൽ കോളേജുകളിലും ഗവൺമെന്റ് അധീനതയിലുള്ള നമ്മുടെ വലിയ വലിയ ആശുപത്രികളിലും ലഭ്യമാണ്.
1: ഓക്കെ, വിളിച്ചതിന് നന്ദി. സാർ, നേരത്തെ പുകവലിയെ കുറിച്ച് തിരക്കിയായിരുന്നല്ലോ ഒരു ശ്രോതാവിനോട്. അപ്പോൾ പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും എങ്ങനെയാണ് മോണകളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നതെന്ന് പറയാമോ?
0: നമ്മുടെ പുകവലി എന്ന് പറയുമ്പോൾ പുക, ബീഡി, സിഗരറ്റ്, ചുരുട്ട്, അങ്ങനെയുള്ള വിവിധ തരത്തിലുള്ള ഹുക്ക, പൈപ്പ് വലി, അങ്ങനെ വിവിധ തരത്തിൽ ഈ പുകയിലെ പ്രത്യേക രീതിയിൽ ഉപയോഗിച്ചും അതിനെ സംസ്കരിച്ചെടുത്തും ഒക്കെ തന്നെ കത്തിക്കുകയാണ്. ഈ പുക വരുമ്പോൾ പുകയിലയിൽ തന്നെ അത് കത്തി അമരുമ്പോൾ ഏതാണ്ട് 600-ൽ പരം പോയിസണസായിട്ടുള്ള, അതും ക്യാൻസർ പുറപ്പെടുവിക്കാനുള്ള ചാൻസുകളുള്ള കാർസിനോജൻസ് പുറപ്പെടുവിക്കുന്നതായി നമുക്കറിയാം. അപ്പോൾ പുകവലിക്കാരനായിരിക്കുന്ന വ്യക്തിക്ക് അവരുടെ വായുടെ എല്ലാ പ്രദേശങ്ങളും പ്രത്യേകിച്ചും

0: അതൊന്ന്. ഇതൊന്നും കൂടാതെ തന്നെ പുക വലിക്കാരിലും പുക ചവയ്ക്കുന്നവരിലും ഇതിനോട് അടക്കയോടും ചുണ്ണാമ്പും വേറ്റലയും ചേർത്തുള്ള ചവയ്ക്കുന്നതിനകത്തും നമുക്ക് എന്തൊക്കെയാണ്? ലൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന പുകവലിക്കാരിൽ കൂടുതലായും ലൂക്കോപ്ലാക്കിയ എന്ന് പറയുന്ന ഒരു രോഗവും പുകയിലെയും അടക്കയും ചേർത്ത് ചവയ്ക്കുന്നവർക്ക് ഓറൽ സബ്മ്യൂക്കസ് ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു രോഗവും അതുപോലുള്ള ഈ ഏതാണ്ട് വായിൽ നിന്നും പുറപ്പെടുന്ന വദനാർബുദത്തിന്റെ മുന്നോടിയായി വരുന്ന പല അസുഖങ്ങളും ഇതിൽ നിന്നും വരാം.
1: സാർ, നമുക്ക് അടുത്തൊരു കോളറുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ. ഹലോ
2: ഹലോ,
1: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം, ആരാണ്? സംസാരിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം ശ്രീകല.
2: എനിക്ക് മോണ വീക്കവും മോണ പരിപ്പാ ഡോക്ടറെ. അത് ആശുപത്രി നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ഡോക്ടർ പ്രമേഹം ഉണ്ടോന്ന് ചോദിക്കും, അതുകൊണ്ടാന്ന് പറ അവര്. അല്ലാതെ ഒരു പരിശോധനയിലൂടെ അങ്ങനെ ഒന്നും പറയാറില്ല. ആ വേദനയ്ക്കുള്ള ഗുളിക എന്തെങ്കിലും തന്നെ വിടത്തേയുള്ളു. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ എപ്പോഴും ഈ തരിപ്പ് മോണയ്ക്ക് ഇങ്ങനെ വീക്കം ഉണ്ടാവുന്നതെന്ന്
0: പറയാറില്ല.
2: ശ്രീകല,
0: സ്ത്രീകളിലേക്ക് ഈ മോണ തടിപ്പ്, മോണ തരിപ്പുണ്ട്, അതിനോടൊപ്പം തന്നെ മോണ വീക്കമുണ്ട് അല്ലേ? ഈ രണ്ട് കാര്യങ്ങളല്ലേ
2: വീക്കമുണ്ട്.
0: അവര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇതിപ്പോ താങ്കൾക്ക് എത്ര വയസ്സുണ്ട്?
2: 54 വയസ്സ്.
0: 54 വയസ്സുള്ള ഒരു സ്ത്രീ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഡയബറ്റീസ് കൂടി ഉണ്ടോ എന്നൊരു ചോദ്യം അവരെ എല്ലാ ഡോക്ടർമാരും ചോദിക്കും. കാര്യം ഈ ഡയബറ്റീസും ഈ പറയപ്പെടുന്ന മോണരോഗമായിട്ട് വളരെയധികം അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. അത് താങ്കൾ പറഞ്ഞതൊരു പോയിന്റാണ്. എന്ത് തരം, നമ്മൾ നമ്മുടെ കാഴ്ചയിൽ കാണുന്ന ചില സൈൻസ് ഉണ്ട്, അത് മാത്രമല്ല പേഷ്യന്റ് പറയുന്നത് അവരുടെ സിംറ്റംസ് ആണ്. ഈ രണ്ട് സംഭവങ്ങളും കൂടെ സമ്മേളിച്ച് നമ്മുടെ ക്ലിനിഷ്യൻ നോക്കുന്ന ഡോക്ടറിന്റെ കണ്ണിൽ മാത്രമല്ല, നമുക്ക് പരിശോധിക്കാനുള്ള മൗത്ത് മിററും പ്രോബും മറ്റുള്ള ഉപയോഗം നമുക്ക് ഉപകരണങ്ങളും ഉണ്ട്. അവ ഉപയോഗിച്ച് താങ്കളുടെ മോണത്തടിപ്പിന് അത് പോക്കറ്റാണോ, അതല്ല ആ തടിപ്പ് ഏതെങ്കിലും മാംസ വളർച്ചയാണോ, ഈ മോണത്തടിപ്പിൽ നിന്നും രക്തം വരുന്നുണ്ടോ, അതല്ലാതെ തന്നെ ദുഷിച്ച ഗന്ധമുണ്ടോ, ഭക്ഷണങ്ങൾ കയറിയിരുന്നത് കൊണ്ട് താൽക്കാലികമായി ഉണ്ടായ ഒരു ചെറിയൊരു ഒരു സ്യൂഡോ പോക്കറ്റ് മാത്രമാണോ, അങ്ങനെ എന്ത് തരത്തിലുള്ള മോണ വീക്കമാണെന്ന് അത് കണ്ടെത്തണം. അത് ഏതൊരു ഡെന്റൽ സർജന്റെയും ശരിക്കും അവരുടെ കടമ തന്നെയാണ്. താങ്കളുടെ സ്ഥലം ഏത് ഭാഗമാണെന്നാണ് പറഞ്ഞത്? അല്ല, അതെ, മേലെ മോണയിലാണ് ചോദിക്കുന്നത്. താങ്കളുടെ സ്ഥലം എവിടാണ്
1: താമസിക്കുന്നത്?
0: അർക്കന്നൂർ എന്ന് പറയുമ്പോഴേക്ക് അടുത്തുള്ള ഏറ്റവും അടുത്തുള്ള വലിയ ആശുപത്രി ഏതാണ്? അഞ്ചൽ അല്ലാതെ, അഞ്ചൽ അല്ലാതെ ഗവൺമെന്റ് ആശുപത്രി ഏതുണ്ട്?
2: പുനലൂരുണ്ട്.
0: പുനലൂർ ഒരു വളരെ നല്ല ആശുപത്രിയാണ്. അവിടെ താങ്കൾക്കൊന്ന് കാണിക്കാമെങ്കിൽ എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഗവൺമെന്റ് സജ്ജമാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെയുള്ള മോണയുടെ തടിപ്പ് മേൽവായിൽ ഇത്രത്തോളമാണെന്നും അത് ഏത് തരത്തിലുള്ളതാണെന്നും നമുക്കൊന്നാമത് രോഗനിർണയം രോഗത്തിനെ ചികിത്സിക്കുന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് റിക്കറന്റ് ആയിട്ട് തന്നെ തരിപ്പ് വരുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, താൽക്കാലികമായിട്ടുള്ള രീതിയിൽ ആശ്വാസത്തിന് മാത്രം താങ്കൾക്ക് തരിപ്പ് കുറയുന്നതിനാവശ്യമായിട്ടുള്ള ചില പ്രത്യേക മരുന്നടങ്ങിയ ചില സെൻസിറ്റിവിറ്റി കുറയ്ക്കുന്ന ചില പ്രത്യേക പേസ്റ്റുകൾ ഉപയോഗിക്കാം. എങ്കിലും ഒരു കൃത്യമായ ഒരു രോഗനിർണയം നടത്തുന്നതിന് ഒന്നുകിൽ ഈ പറഞ്ഞ അടുത്തുള്ള പുനലൂർ ഗവൺമെന്റ് ആശുപത്രിയിലോ അതല്ലെങ്കിൽ ഒരു പീരിയോഡോണ്ടിസ്റ്റ് മോണയുടെ വിദഗ്ധനെയോ കണ്ട് ചികിത്സ എടുക്കുന്നത് നന്നായിരിക്കും.
1: സാർ, ഈ ഫ്ലോസിങ്ങിനെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചല്ലോ. അപ്പൊ അത് മോണകളുടെ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുള്ളതാണെന്ന് സാറ് പറഞ്ഞു. അത് ദിവസവും ചെയ്യണോ? പിന്നെ ഒരു സംശയം കൂടെ ഉള്ളത്, ചില ആൾക്കാർ എന്ത് ഫുഡ് കഴിച്ചാലും കൂർത്ത വസ്തുക്കൾ ഇട്ടിട്ട് പല്ലിന്റെ ഇട ഇങ്ങനെ കുത്തുന്നുണ്ട്, കുത്തി കുത്തി അതിൽ നിന്ന് രക്തം വരെ വരുന്നത് പ്രവണതയും കാണുന്നുണ്ട്. അപ്പൊ അവർ പറയുന്നത് ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലിനിടയിൽ കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ദിവസവും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് പല്ലിന്റെ ആരോഗ്യത്തിന് ദോഷകരമായി ബാധിക്കുമോ? ഇപ്പൊ ഫ്ലോസിങ്

0: ഇത്ര തവണ ചെയ്യണം. അതുപോലെ ഈ ടൂത്ത് പിക്ക് പോലുള്ള സാധനങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്നതും എത്രത്തോളം ദോഷകരമാണ്.
1: നമ്മൾ ജനിച്ച് 6 മാസം മുതൽ 2.5 വരെ നമ്മുടെ വായിൽ പാൽപ്പല്ലുകൾ വരും, ക്ഷീരദന്തങ്ങൾ. അതിനുശേഷം നമുക്ക് ക്രമേണ നമുക്ക് 6 വയസ്സ് മുതൽ നമുക്ക് ആദ്യത്തെ ഇൻസൈസർ പല്ലും ഉളിപ്പല്ലും അണപ്പല്ലും ഒക്കെ വന്നു തുടങ്ങും. അപ്പോൾ കുഞ്ഞുങ്ങൾ, നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ മോണയുടെയും ഈ പറയപ്പെടുന്ന ഭക്ഷണസാംശങ്ങൾ മറ്റും കയറിയിരിക്കുന്നത് ഒരു ചെറിയ പ്രയാസമുണ്ട്. അങ്ങനൊരു സമ്മിശ്ര ദന്താവസ്ഥ, ഒരു മിക്സഡ് ഡെന്റിഷൻ സ്റ്റേജിലാണ്. അത് കുഞ്ഞുങ്ങൾക്ക് ചെറിയ പ്രോബ്ലം ആയിരിക്കും. അതത് വന്ന് അത് ഈ പറഞ്ഞ പോലെ അവർക്കും ചെറിയ രീതിയിൽ ഫ്ലോസിങ് ഒരു നേരം മാത്രം, അതും രാത്രി ഭക്ഷണത്തിന് ശേഷം ഉപയോഗിക്കാം. അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം എവിടെയെങ്കിലും ഫുഡ് ലോഡ്ജിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ദന്ത പരിശോധന കാണിക്കുകയും നമുക്ക് അതിന്റെ കറക്റ്റ് ചികിത്സ എടുക്കുകയും ചെയ്യാം. പക്ഷേ മനുഷ്യരായ നമുക്കെല്ലാം വയസ്സേറുംതോറും ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത രീതിയിൽ ചില സംഭവങ്ങൾ വന്നുപെടുന്നുണ്ട്. മോണയുടെ ഇടയിലുള്ള പെരിയോഡോണ്ടൽ സ്പേസ്, പല്ലുകൾക്കിടയിലുള്ള ഇന്റർഡെന്റൽ സ്പേസ്, അതുപോലുള്ള സ്ഥലങ്ങളിൽ മോണയുടെ ഇടയിലുള്ള വിടവിലൂടെയും ഈ ആഹാര സാധനങ്ങളും നാരുകളും മാംസ്യ മത്സ്യാദികൾ അവയ അവശിഷ്ടങ്ങളും ഇമ്പിഞ്ച് ചെയ്ത് അതായത് ഇടിച്ച് കയറാറുണ്ട് ചവയ്ക്കുമ്പോൾ. അപ്പോൾ അത് ഫുഡ് ഇമ്പിഞ്ച്മെന്റ്, ഫുഡ് ലോഡ്ജിങ്, ഫുഡ് ഇമ്പാക്ഷൻ, ഇത് 3 വ്യത്യസ്ത രീതിയിലുള്ള ആഹാരത്തിന്റെ വന്ന് തറയ്ക്കുന്ന, ശക്തിയായി വന്ന് തറഞ്ഞു കയറുന്ന ചില രീതികളാണ്. ഇവ സാധാരണ രീതിയിലുള്ള ടൂത്ത് ബ്രഷും അതിനോടൊപ്പമുള്ള നമ്മൾ ഈ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള ദിവസം 2 നേരം നല്ല രീതിയിലുള്ള ബ്രഷിങ്ങും, അതും 45 ഡിഗ്രി ആംഗുലേഷനിൽ തന്നെ നാരുകളെ പല്ലിന്റെ ക്രൗണിന് ചേർത്ത് പിടിച്ചിട്ട് തേക്കുകയും അതിനോടൊപ്പം രാത്രിയിൽ മാത്രം 1 നേരം ഡെന്റൽ ഫ്ലോസിങ് ചെയ്യുന്നത് വളരെ എന്തുകൊണ്ടും നല്ലതായിരിക്കും.
0: അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: ഗുഡ്
1: മോർണിംഗ്
0: ഡോക്ടറോട് ചോദിക്കുന്ന പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലവും പറയാമോ?
2: ഹരിപ്പാട് മായയാണ്.
0: സംസാരിച്ചോ.
2: എനിക്ക് 74 ഇയേഴ്സ് ആണ്. എനിക്ക് 2003 പിന്നെ ഒരു സമോസ കഴിച്ചപ്പോഴത്തേക്ക് അതിലൊരു കല്ലുണ്ടായിരുന്നു, അത് കടിച്ചിട്ട് പല്ലിന്റെ ഒരു ഭാഗം നടന്നുപോയി, താഴത്തെ പല്ലിന്റെ അമ്മോണയുടെ രണ്ടാമത്തെ പല്ല്, രണ്ടാമത്തെ മൂന്നാമത്തെ പല്ല്, അതിന്റെ കുറച്ച് ഭാഗം അടന്നുപോയി. എന്നിട്ട് പിന്നെ ഈ പുളിപ്പും അത് ഇതൊക്കെ തോന്നുന്നു. എന്നിട്ടും ഒരു 1-2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് കാണിച്ചത്. അപ്പോഴത്തേക്ക് ഡോക്ടർ പറയാം, അപ്പൊ മുകളിലത്തെ പല്ലിനും കേടുണ്ടെന്ന് പറഞ്ഞ് രണ്ടാമത്തെ പല്ലിന് അണപ്പല്ലിന് കേടുണ്ടെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അത് എടുക്കണമെന്ന് പറഞ്ഞ് പിന്നെ അത് ഒരു ചെറിയൊരു പൊട്ട് പോലെ ഒരു കറുപ്പ് പാടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. അപ്പൊ ഇടത് പിന്നെ ഇതിന്റെ മോണയുടെ രണ്ടാമത്തെ മൂന്നാമത്തെ പല്ലാണ് കുറച്ച് അടന്നു പോയത്. അപ്പൊ അതിന് ആദ്യം പിന്നെ ഇത് അടച്ചായിരുന്നു, പിന്നെ പോയിട്ട് പിന്നെ അടച്ചൊന്നുമില്ല. ഇപ്പൊ ഒരു ചെറിയ കളർ വ്യത്യാസം തോന്നുന്നുണ്ട് അതിന്. അപ്പൊ അന്ന് മുതൽ വലതുവശത്തെ ഇത് വെച്ചാണ് ചവയ്ക്കുന്നത് ഞാൻ, ഇത്ര വർഷങ്ങളായിട്ട് ആഹാരമൊക്കെ കഴിക്കുന്നത്.
1: ഇത് ഇത് ഭാഗികമായിട്ട് അടന്നു പോയി എന്ന് പറയുന്നത് താഴത്താണേല അണപ്പല്ലാണോ അതോ മൂന്നാമത്തെ ആണോ?
2: മൂന്നാമത്തെ അണപ്പൽ, മോളിൽ നിന്ന് താഴത്തെ മൂന്നാമത്തെ അണപ്പൽ, താഴത്തെ ഇതില അതിലാണ് കുറച്ച് അടന്നു പോയത്. അല്പം മറ്റതിന് കുഴപ്പമൊന്നും ഇല്ലാതെ, പക്ഷെ ഡോക്ടർ പറഞ്ഞ് അതിനൊരു ചെറിയ പൊട്ടുപോലെ ഒരു കറുത്ത പാടുണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ അത് എടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തു. അതുകൊണ്ട് എനിക്ക് പല്ലൊന്നും അങ്ങനെ എടുപ്പിച്ചിട്ടില്ല.
1: പിന്നെ ഇപ്പോ ഈ അടന്ന് കുറച്ച് ഭാഗികമായി അടന്നു പോയ പല്ലിന്റെ പല്ലുകൊണ്ട് തന്നെയാണോ ആ സൈഡ് ചവയ്ക്കുന്നത ഇപ്പോഴും?
2: എന്തോ അല്ല, ആ വർഷം ഇടതുവശം
1: ആ ഇടതുവശത്തെ ആ പല്ലിന് ഒന്ന് കാണിക്കുന്നത്, ഏതെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധന ആ പല്ലിനെ ഒന്ന് കാണിക്കുന്നത് നന്നായിരിക്കും. അതിന് പല്ലിന് നിറഭേദമോ അല്ലെങ്കിൽ പുളിപ്പോ ചെറിയ വേദനയോ എങ്ങാനോ ഉണ്ടെങ്കിൽ പല്ലിന്റെ ഈ പറയപ്പെടുന്ന അടന്നുപോയ ഭാഗം ഇനാമലാണോ ഡെന്റീനാണോ, അതല്ല ഇനാമലും ഡെന്റീനും കഴിഞ്ഞ് ഡെന്റൽ പൾപ്പിലേക്ക് തന്നെ രോഗം എത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ നിലവാരമനുസരിച്ചുള്ള ചികിത്സ എടുക്കുന്നത് ഉത്തമമായിരിക്കും.
2: പിന്നെ ഡോക്ടർ എന്ന് പറയട്ടെ, വലതുവശത്ത് എനിക്ക് പിന്നെ മുകളിലത്തെ പല്ലിനൊരു ചെറിയൊരു ഒരു ഇറിറ്റേഷൻ ഒക്കെ തോന്നാറുണ്ട്. വേദനയും കുളിപ്പൊന്നല്ല എന്തോ പോലെ എനിക്ക് തോന്നി. ഇടതുവശത്തിന് പക്ഷെ പ്രശ്നമില്ല, വലതുവശമായിട്ട് അവിടെ പല്ല് പോയതൊന്നുമല്ല.
1: ഇത് ഇന്നൊരു നമ്മുടെ ഒരു ഗം ഹെൽത്ത് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മളെ പല്ലുകൾക്ക് ചുറ്റുമുള്ള ആവരണ കലകൾ, നമ്മുടെ മോണ, അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്തായാലും അടുത്തുള്ള ഏറ്റവും നല്ല ഒരു ദന്ത ചികിത്സകനെ സമീപിച്ചുകൊണ്ടുള്ള ഒരു പ്രൊഫഷണൽ ക്ലീനിങ്, അതായത് ഒരു സ്കെയിലിങ് താങ്കൾ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. ആദ്യം അത് ചെയ്യുക എന്ന് പറയുന്നത് പല്ലുകൾക്ക് ഒരു പല്ലിനല്ല, പല്ലിന് ചുറ്റുമുള്ള പരിസര പ്രദേശങ്ങളിലുള്ള കോശങ്ങളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന പ്ലാക്കും കാൽക്കുലസും മറ്റുള്ള വേണ്ടാത്ത വസ്തുക്കളും നിർമ്മാർജ്ജനം ചെയ്ത് വളരെ ശുചിത്വമുള്ള ഒരു വാ മെയിൻറ്റെയിൻ ചെയ്യുക എന്നേ എനിക്ക് പറയാനുള്ളൂ.
2: ഈ ഒന്നര വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പിന്നെ ഒരു പിന്നെ ഇവിടെ ക്ലിനിക്കിൽ പോയിട്ട് ഇത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്തായിരുന്നു പല്ല്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് രണ്ട് പേരില് എടുത്തതെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവിടെ വിടവ് കാണുന്നുണ്ട്. ക്ലീനിങ് ഇതിന് മുൻപ് ചെയ്തിട്ടില്ലാത്ത കാരണം ഈ പിന്നെ മുകളിലത്തെ വശത്ത് ഭയങ്കര നീറ്റിന് പോലൊക്കെ തോന്നിയായിരുന്നു, എന്തോ ഒരു ഭയങ്കര വെപ്രാളമൊക്കെ തോന്നി. അപ്പൊ ഈ പല്ലില്ലാത്തതിനാണ് പിന്നീടാണ് അറിഞ്ഞത്. ആവശ്യത്തെ
1: പല്ല് ക്ലീൻ ചെയ്യുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ചെറിയ, അതായത് പല്ലിലെ കാൽക്കുലസ്, അതായത് ഈ ടാർട്ടാറ് പ്ലാക്കൊക്കെ പോയി കഴിയുമ്പോൾ പല്ലിന്റെ ഇടയിലെ സ്വാഭാവികമായി ചില വിടവ് വന്ന് നമുക്കൊരു സംശയം വന്നേക്കാം. കാലക്രമേണ അത് ഏകദേശം അത് കഴിഞ്ഞ് സുഖമാകുമ്പോൾ മിക്കവാറും നാം അതുമായിട്ട് പൊരുത്തപ്പെടാറാണ് പതിവ്. എങ്കിലും ആറുമാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കലെങ്കിലും പല്ല് മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് ഒരു ഡോക്ടറിനെ സമീപിച്ച് ക്ലീൻ ചെയ്യുന്നത് എന്തുകൊണ്ടും ഉത്തമം തന്നെ.
0: സാറ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്ന പ്രവണത ആൾക്കാർ കണ്ടുവരുന്നുണ്ട്. അപ്പോ അത് മോണയിലെ അണുബാധ കുറയ്ക്കാൻ സഹായിക്കുമോ? അത് നല്ലതാണോ ചീത്തയാണോ?
1: നമ്മുടെ ഗൃഹവൈദ്യങ്ങളിൽ പെട്ട ഏറ്റവും എവിടെയും ആർക്കും പറഞ്ഞു കൊടുക്കാവുന്ന ഒരു ഇതാണ് ഉപ്പുവെള്ളം. ചെറിയ ചൂടുള്ള ഉപ്പുവെള്ളം വായിൽ കൊള്ളുക. ഇതിന്റെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ ഒന്ന്, അതിന്റെ ആന്റി ബാക്ടീരിയൽ ആന്റിസെപ്റ്റിക് പ്രോപ്പർട്ടി, അതായത് അണുനശീകരണ ആ ഒരു ഇത് പ്രക്രിയയാണ് ഈ ഉപ്പുവെള്ളം വായിൽ കൊള്ളുമ്പോൾ നടക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ പ്രാക്ടീസിൽ വായിൽ കുഞ്ഞു കുഞ്ഞു വ്രണങ്ങളോ പ്രത്യക്ഷപ്പെടുകയോ അതല്ലെങ്കിൽ പല്ലെടുക്കുന്നതുമായിട്ടോ മോണയിൽ സർജറി ചെയ്തതുമായിട്ടോ ഒരു ചെറിയ സർജിക്കലായിട്ടുള്ള ഒരു ഒരു മുറിവ് അടഞ്ഞു വരാൻ താമസം വരികയാണെങ്കിലോ ചെറിയ ചൂടുവെള്ളം വായിൽ രണ്ടോ മൂന്നോ മിനിറ്റ് നന്നായി നിർത്തി ഗാർഗിൾ ചെയ്ത് കളയുന്നത്, തൊണ്ട വരെ ഗാർഗിൾ ചെയ്ത് കളയുന്നത് ഈ മുറിവ് ഉണക്കുന്നതിന് ആന്റിബയോട്ടിക് കൊടുക്കുന്ന അത്ര തന്നെ പ്രാധാന്യമുണ്ട്. പിന്നെ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, വളരെ കുറുകിയ ഉപ്പുരസം ഉപയോഗിച്ച് വാ കഴുകുമ്പോൾ അവര് ഏതെങ്കിലും വളരെയധികം രക്താതി സമ്മർദ്ദത്തിന് ഗുളിക കഴിക്കുകയും അതനുസരിച്ചുള്ള ഹൃദ്രോഗികളാണെങ്കിൽ മാത്രം ഉപ്പിന്റെ അളവ് ലേശം കുറച്ച് ഉപയോഗിക്കുന്നത് നന്നായിരിക്കും.
0: അപ്പോ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
3: നമസ്കാരം.
1: നമസ്കാരം.
0: പേരും സ്ഥലവും
3: പറയാമോ?
0: നമ്മുടെ പരിപാടിയുടെ സമയം തീരാറായിട്ടുണ്ട്, പെട്ടെന്ന്
3: ചോദിച്ചോളൂ. സംസാരിച്ചോളാം. എനിക്ക് ഒരു ദിവസത്തിന് മുമ്പ് വായിക്കാൻ ചായ കുടിക്കുമ്പോൾ കുടിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്റെ വീട്ടിനടുത്തുള്ള സർക്കാർ താലൂക്ക് ആശുപത്രി കൊണ്ട് കാണിച്ചു. കാണിച്ചിട്ട് അവര് എക്സ്റേ എടുക്കാൻ പറഞ്ഞു, എടുത്തിട്ട് പറഞ്ഞു. പിന്നെ എനിക്കാണെങ്കിൽ ഞാൻ കാർഡിയോളജിസ്റ്റിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ചെറിയ നെഞ്ചിരി പോകുന്നു കോവിഡിന് ശേഷം. അപ്പൊ അത് എക്കോ 1.4 1.2 എന്ന ഒരു ഗുളിക കഴിക്കുന്നുണ്ട്. പിന്നെ പെൻസാട്ടൻ 20 പ്രശ്നം കഴിക്കുന്നുണ്ട്. പിന്നെ ECOS-7 1.5 എന്നുള്ളത് ഈ സ്ട്രോക്ക് ചെറുതായിട്ട് വന്നിട്ടുണ്ട് എനിക്ക്, ഗുരുതരൊന്നും ആയില്ല. അതിന് കഴിക്കുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഡോക്ടറെ പറഞ്ഞപ്പോ ആ താലൂക്കാശു ഡോക്ടർ പറഞ്ഞു അത് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല, നിങ്ങള് വേറെ ജില്ലാ ആശുപത്രി പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ ന്യൂറോ ഫിസിഷ്യന്റെയും കാർഡിയോളജിയും കൺസെന്റ് ഒക്കെ വാങ്ങിച്ചിട്ട് ജില്ലാ ആശുപത്രി പോയി. എങ്ങനെ സംസാരിച്ചത് ആ ഡോക്ടർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നീട് ഇരുന്നപ്പോ ആ ഡോക്ടർ പറഞ്ഞ വാക്ക് മാറി, അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയൊരു സംസാരമൊക്കെ ഉണ്ടായി അവിടെ വെച്ച്. അവസാനം എന്റെ അടുത്ത് പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് സ്ട്രോക്ക് ഒക്കെ വന്നിട്ടുള്ളതുകൊണ്ട് ഫാസ്റ്റ് ബഷ് ഒരു PPP ഒക്കെ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഈ ഇടയ്ക്ക് പ്രാവശ്യം ആദ്യം പറഞ്ഞു എന്നോട് 200 താഴെ വന്ന

0: ാണോ പറഞ്ഞത്? ഇരുന്നൂറ് താഴെ വന്ന് വരം ചെന്നപ്പോഴാണ് ഈ സംസാരം ആയതുകൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞത് അത് നിങ്ങൾക്ക് എസ് സി എസ് വേണം, പി സി പി എസ് വേണമെന്ന് പറഞ്ഞു. ഇന്നലെ ചെന്ന് എസ് ഇ ബി എസ്, എസ് ഇ എസ്, പി പി എസ് എടുത്തു. എസ് പി എസ് സി എനിക്ക് 111 റേറ്റ് എന്ന് പറയുമ്പോൾ 74 106, പി പി ബി എസ് എന്ന് പറയുന്നത് എനിക്ക് 199. ഞാൻ നാളെ അടുത്ത ആഴ്ച പോയി കഴിഞ്ഞാൽ എനിക്ക് പല്ലെടുക്കും, മെറ്റാസ്റ്റിക് ചെയ്യുമോ?
1: ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം താങ്കള് ഗുരുതരമായിട്ടുള്ള ചില പ്രതിസന്ധികൾ, അതായത് ഹൃദയ സംബന്ധമായും അധികരിച്ച രക്താതി സമ്മർദ്ദത്തിനും ബാക്കിയുള്ള രോഗങ്ങൾക്കും തമ്മിൽ ഒരുപാട് ഗുളികകൾ മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. താങ്കൾ ഒട്ടും വിഷമിക്കേണ്ട, ഞാൻ എളുപ്പമാർഗം പറഞ്ഞു. താങ്കളുടെ സ്ഥലം, എക്സാക്ട് സ്ഥലം ഒന്ന് പറയുമോ? ഞാൻ ഇപ്പം മറുപടി പറഞ്ഞു.
0: കല്ലിയൂർ
1: തിരുവനന്തപുരം ജില്ലയാണോ? ശരി, താങ്കളുടെ കയ്യിലുള്ള എല്ലാ റെക്കോർഡ്സും എടുത്തുകൊണ്ട് തിരുവനന്തപുരം ഗവൺമെന്റ് ഡെന്റൽ കോളേജിന്റെ ഓറൽ സർജറി വിഭാഗം അവിടെ ചെന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ നോക്കി ചിലപ്പോൾ അവർ ചിലപ്പോൾ താങ്കൾക്ക് ഒരു നേരമല്ല ഒരു പ്രാവശ്യത്തേക്ക് മാത്രം ഗുളി എന്തെങ്കിലും മരുന്നുകൾ തരികയും അടുത്ത പ്രാവശ്യം എല്ലാവിധ മുൻകരുതലോടും കൂടി താങ്കളുടെ പല്ലെടുക്കുന്നതുമായിരിക്കും.
0: സാറേ, ഞാൻ ഇതിനുമ്പ് പല്ല അവിടുത്തെ എടുത്തിട്ടുണ്ട്. അവര് പറഞ്ഞത് അവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ഒരിക്കൽ പറഞ്ഞത് അവിടുത്തെ പ്രിൻസിപ്പിൾ പറയുന്നത് ഇത് നിങ്ങൾക്ക് താലൂക്ക് ആശുപത്രിയിൽ എടുക്കാം. താലൂക്ക് ആശുപത്രിയിലെ സർജൻ പറയുന്നത് അത് ഡെന്റൽ കോളേജിൽ എടുക്കാൻ പറ്റുള്ളൂ. ഈ പേഷ്യന്റിന് എന്നെ അങ്ങോട്ട് കൂടെ അടിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒരു പ്രിൻസിപ്പൾ അവസരം എന്റെ അടുത്ത് ഒന്ന് ഡേറ്റ എന്നെ ഉപദ്രവിക്കരുതെന്ന് പറയുന്ന ഒരു സ്ഥിതി വിശേഷം വരെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ ജില്ലാ ആശുപത്രിയിൽ പല്ലെടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് എനിക്കറിയുന്നത് എഫ് പി എസ് ഇന്നലത്തെ എഫ് പി എസ് 111 റിസൾട്ട്, പി പി ബി എസ് 199. അപ്പൊ ഞാൻ നാളെ പോയി കഴിഞ്ഞാൽ രണ്ടു ദിവസം കഴിഞ്ഞ് പോയിട്ട് അവര് ഡേറ്റ് തരും, എനിക്ക് അവരെടുക്കും. അല്ല പറയും ഇനി മറ്റേ ഡോർബൽ എന്ന് പറയുമ്പോ 80/40 വരണമെന്ന് പറയുമോ? എനിക്ക് അതാണ് അറിയേണ്ടത്. പി പി ബി എസിന് 80/140 വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുമോ എന്നാണ് എനിക്ക് അറിയേണ്ടത്. അതാണ് എനിക്ക് അറിയേണ്ടത്. ഞാനിപ്പോ റിസൾട്ട് കിട്ടി എനിക്ക്
2: തോന്നുന്നു. അപ്പോ ഡെന്റൽ കോളേജിൽ പോയിട്ട് ഈ പേഷ്യന്റിന്
1: ചികിത്സ ലഭിക്കുന്നതാണ്. അതല്ലെങ്കിൽ തീർച്ചയായും ഇതിനെക്കുറിച്ച് നല്ല അനുഭവപ്രാപ്തിയുള്ള ഒരു ഓറൽ സർജറി ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ ഇതിന് ഇത്തേട്ട് നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല, അത് ചെയ്യാം. എല്ലാവിധ മുൻകരുതലും വേണമെന്ന് മാത്രം.
2: അപ്പോൾ നമ്മുടെ പരിപാടിയുടെ സമയം ഏകദേശം തീരാറായിട്ടുണ്ട്. അപ്പം പൊതുവിൽ പറയുകയാണെങ്കിൽ ദന്താരോഗ്യം കാത്തു സൂക്ഷിക്കാനും മോണരോഗങ്ങൾ വരാതിരിക്കാനും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ട് ഉള്ളത്?
1: നമ്മുടെ മിക്കവാറുമുള്ള ദന്ത രോഗങ്ങളെയും മറ്റുള്ള ദന്ത പ്രശ്നങ്ങളെയും കുറിച്ച് നാം ബോധവാന്മാരാവുക, അറിവ് നേടുക. അതുപോലെ ഏറ്റവും യുക്തിക്ക് നിരക്കുന്ന രീതിയിലുള്ള ദിവസേനയുള്ള രണ്ടു നേരമുള്ള ടൂത്ത് ബ്രഷ്, ഐ മീൻ ബ്രഷിംഗ്, ബ്രഷ് കൊണ്ടുള്ള വൃത്തിയാക്കലും ഫ്ലോസിംഗും ചെയ്യുക. 6 മാസത്തിലൊരിക്കലെങ്കിലും ഒരു വിദഗ്ധ ദന്ത പരിശോധന കണ്ടിട്ട് നിങ്ങൾ സ്കെയിലിംഗ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള ഈ ശാരീരികമായ പ്രോബ്ലങ്ങളുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, സ്ട്രോക്ക് ഇതുപോലെയുള്ള അസുഖങ്ങളുള്ളവർ തീർച്ചയായും 3 മാസത്തിലൊരിക്കൽ തന്നെ ഒരു ഡെന്റൽ ചെക്കപ്പ് എടുക്കുക. രോഗം വന്ന് ചികിത്സിക്കുന്നതിലും ഭേദം, വരാതെ നോക്കുക. ഈ എപ്പോഴും നോക്കുമ്പോൾ പ്രതിരോധത്തിലൂന്നിയ ഒരു ചികിത്സയിലൂടെ പോയി ജീവിതശൈലി ചിട്ടപ്പെടുത്തിയാൽ നമുക്ക് രോഗമില്ലാത്ത ഒരവസ്ഥയിലൂടെ നല്ല പല്ലുകളുമായി ഒരു പുഞ്ചിരി പ്രദാനം ചെയ്യാൻ കഴിയും.
2: അപ്പോ മോണരോഗങ്ങളെയും ദന്താരോഗ്യത്തെയും കുറിച്ചുള്ള ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഇതുവരെ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസണാണ്. പരിപാടിയിലേക്ക് സംശയങ്ങൾ ചോദിക്കാനായി വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം.

രോഗങ്ങളും ദന്താരോഗ്യവുമായി ബന്ധപ്പെട്ട് ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയാണ് ഇതുവരെ കേട്ടത്. ഈ പരിപാടിയിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് സംസ്ഥാന ആരോഗ്യവകുപ്പ് ഡെന്റൽ വിഭാഗം മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ സൈമൺ മോറിസൺ. സ്റ്റുഡിയോയിൽ ഡോക്ടറോട് സംസാരിച്ചത് എം എസ് ആശ. സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോയിൽ ഒപ്പം ധന്യരാജ്.

അമിത സ്ക്രീൻ ടൈം കാരണം കണ്ണുകൾക്കുണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ആൻസി അൻസാർ സംസാരിക്കുന്നു.

0: രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
1: യെസ്, ഇത് മുകുന്ദനെന്ന സാറിന്റെ വീടല്ലേ?
2: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പോ ഇതേ
0: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഗത് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിതാ.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಠಿಪ್ಪಿಕ್ಕುನ್ನು. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9459956 4321 9459556321. ചലച്ചിത്ര ഗാനങ്ങൾ.

0: കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ ഈണം നൽകി. എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കണ്ണകി.
1: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട. കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി. എന്നാ വേഗം വിട്ടോ.
0: നീ എത്ര ധന്യ എന്ന ചിത്രത്തിൽ മാധുരി പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ജി ദേവരാജൻ.

0: ഓഫീസ് കാലിയാക ദേശി വാങ്ങാൻ പിട്ടാപ്പിള്ളിയിൽ തന്നെ
1: പോണം.
2: കളിയാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി കല്ലറ ഗോപൻ പാടിയ ഗാനം. ഗാനരചനയും സംഗീതവും കൈതപ്രം ദാമോദരൻ നമ്പൂതിരി.

0: രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഗത് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.
1: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
2: വേണ്ട, ആദ്യം സേവിങ്സ്.
1: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി
2: പോകുന്നു. അതോ
1: ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: അടുത്ത ഗാനം ഉത്തരം എന്ന ചിത്രത്തിനുവേണ്ടി അരുന്ധതി പാടിയത്. ഗാനരചന ONV കുറുപ്പ്, സംഗീതം വിദ്യാധരൻ.

ആകാശവാണി. ഇപ്പോൾ ദുർഗാരാജു പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം കാട്ടാക്കട പ്രേംകുമാർ. ആദ്യം മടവൂർ സുരേന്ദ്രൻ എഴുതിയ ഗാനം സ്നേഹവാഹിനി ഉള്ളിൽ നിറയും എന്ന് തുടങ്ങുന്നു.

0: സലീംകുമാർ പട്ടണക്കാട്, മടവൂർ സുരേന്ദ്രൻ എന്നിവർ വരികളെഴുതി, കാട്ടാക്കട പ്രേംകുമാർ ഈണം നൽകി, ദുർഗാരാജു പാടിയ ലളിതഗാനങ്ങളാണ് കേട്ടത്. സമയം 12 മണി കഴിഞ്ഞ് 29:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണവിലയിൽ വൻ കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയും ശക്തമായ കാറ്റും തുടരും. വേനൽമഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ

0: വ്യാപക നാശനഷ്ടം. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ചർച്ചകൾ ഡൽഹിയിൽ അവസാനഘട്ടത്തിൽ. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നടത്തുന്ന ചർച്ചകൾക്ക് ശേഷം അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് നേതാക്കൾ പ്രതീക്ഷിക്കുന്നത്. കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ 144 എം എൽ എമാർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. അതേസമയം 22 എം എൽ എമാർ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ 5 പേർ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എ ഐ എൻ ആർ സി നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാസ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. എ ഐ എൻ ആർ സി നേതാവ് മല്ലാടി കൃഷ്ണറാവു, ബി ജെ പിയിലെ എ നമശിവായം എന്നിവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ച അനിശ്ചിതത്വത്തിൽ തുടരുന്നതിനിടെ മുസ്ലിം ലീഗ് അടിയന്തര നേതൃയോഗം വിളിച്ചു ചേർത്തു. പാണക്കാട്ടെ യോഗത്തിൽ ലീഗിന്റെ മന്ത്രിമാരെ സംബന്ധിച്ച അന്തിമ തീരുമാനമുണ്ടായേക്കും. പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന. സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. എ കെ ജി സെന്ററിലാണ് രണ്ട് ദിവസത്തെ യോഗം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തെ സെക്രട്ടേറിയറ്റ് യോഗം ചർച്ച ചെയ്ത കാര്യങ്ങൾ സംസ്ഥാന കമ്മിറ്റിയിൽ പരിഗണിക്കുമെന്നാണ് സൂചന. ഇന്ത്യൻ റഗ്ബി ടീമിൽ ഇടം നേടുന്ന ആദ്യ കേരള വനിതാ കായിക താരമായി മാറിയിരിക്കുകയാണ് പാലക്കാട് നെന്മാറ സ്വദേശിയായ കെ പി ആതിര. തൃശൂർ റഗ്ബി അസോസിയേഷന് കീഴിൽ പരിശീലിക്കുന്ന ആതിര ഉസ്ബക്കിസ്ഥാനിലെ താഷ്കെന്റിൽ നടക്കുന്ന കാസ സെവൻസ് ടൂർണമെന്റിനുള്ള ഇന്ത്യൻ ടീമിലാണ് ഉൾപ്പെട്ടത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ബാസ്കറ്റ്ബോളിൽ പരിശീലനം നേടാനാണ് ആതിര തൃശൂർ വിമല കോളേജിൽ എത്തുന്നത്. ഇവിടെ നിന്നാണ് തന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ച റഗ്ബിയിലേക്കുള്ള വഴി തുറക്കുന്നത്. കോളേജിനായി കാലിക്കറ്റ് സർവകലാശാല ഗെയിംസിൽ സ്വർണം നേടിയ ആതിര പിന്നീട് ദേശീയ സർവകലാശാല മീറ്റിൽ ജേഴ്സി അണിഞ്ഞു. തുടർന്ന് കേരളത്തിനായി കളത്തിലിറങ്ങി. മാസ്റ്റേഴ്സ് ടൂർണമെന്റിനായി പുറത്തെടുത്ത പ്രകടനമാണ് ഇന്ത്യൻ ടീമിലേക്ക് വഴി തുറന്നത്. നിലവിൽ ഇന്ത്യൻ ക്യാമ്പിൽ വിദേശ കോച്ച് പോളിന് കീഴിലാണ് ആതിര പരിശീലനം നടത്തുന്നത്. 14 താഷ്കണ്ടിലേക്ക് തിരിക്കും. 16-ഉം 17-ഉമാണ് മത്സരം.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഭ്യന്തര സന്ദർശനങ്ങൾക്കുള്ള ഔദ്യോഗിക വാഹനവ്യൂഹത്തിന്റെ വലിപ്പം ഗണ്യമായി കുറച്ചു. സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെയാണ് മാറ്റം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധന ഉപഭോഗം കുറയ്ക്കാനും പരിസ്ഥിതി സൌഹൃദ ബദലുകൾ സ്വീകരിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിലെ മുഖ്യമന്ത്രിമാർ, മന്ത്രിമാർ, എംഎൽഎമാർ തുടങ്ങിയവരും വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനിച്ചു. ഇറാന്റെ സമാധാന നിർദ്ദേശങ്ങൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളിയതോടെ വെടിനിർത്തൽ കരാർ കൂടുതൽ പ്രതിസന്ധിയിലായി. ആണവ പദ്ധതികൾ പൂർണ്ണമായും നിർത്തലാക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കാത്തതാണ് നയതന്ത്ര സ്തംഭനത്തിന് കാരണം. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് ആഗോള വിപണിയിൽ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അതിനിടെ യുഎഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായദ് അൽ നഹ്യാനുമായി യുഎസ് പ്രസിഡന്റ് ടെലിഫോൺ സംഭാഷണം നടത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 197 പോയിന്റ് ഉയർന്ന് 74,756-ലും നിഫ്റ്റി 82 പോയിന്റ് നേട്ടത്തിൽ 23,461-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വൻ വർധന. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളുടെ വർദ്ധിപ്പിച്ച ഇറക്കുമതി തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിലായി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് വെള്ളിയാഴ്ച തുടക്കമാകും. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബിയട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും.

0: ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ ബന്ധപ്പെട്ടവർ സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടിമിന്നൽ മുന്നറിയിപ്പുകൾ ഗൌരവത്തോടെ കണ്ട് സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. ആകാശവാണി 90-ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാർ നിന്ന് ആരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാളേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയ വീഥി, നിയമസഭാ മന്ദിരം, സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. ആകാശവാണി 90-ാം വാർഷികത്തിന്റെ ഭാഗമായി പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ പിന്നിട്ട കോഴിക്കോട് നിലയം മിനി ലിറ്ററേച്ചർ ഫെസ്റ്റ് ലെഗസി 2026 സംഘടിപ്പിച്ചു. കവി പി പി ശ്രീധരൻ ഉണ്ണി ആമുഖ പ്രഭാഷണം നടത്തി. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19 നട അടയ്ക്കുക. കൊല്ലം ചാത്തന്നൂരിൽ എംഡിഎംഎ കടത്ത് പിടിക്കാൻ ശ്രമിച്ച പോലീസ് സംഘത്തിന് നേരെ കാറിടിച്ച് കയറ്റി. ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ഡാൻസപ്പ് സംഘം സാഹസികമായി പിടികൂടിയ കാരങ്കോട് സ്വദേശി സനോജിൽ നിന്നും 10 ഗ്രാം എംഡിഎംഎ കണ്ടെടുത്തു. വയനാട് ചീരാലിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയുടെ ആക്രമണത്തിൽ വളർത്തുപോത്ത് ചത്തു. മുത്താച്ചി കുനിയിൽ ബൈജുഷ് ബാബുവിന്റെ പോത്തിനെയാണ് കടുവ ആക്രമിച്ചത്. വനപാലക സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മുൻ കേന്ദ്രമന്ത്രി മുലായം സിംഗ് യാദവിന്റെ മകനും സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവിന്റെ സഹോദരനുമായ പ്രതീക് യാദവ് അന്തരിച്ചു. 38 വയസ്സായിരുന്നു. ബിജെപി നേതാവും ഉത്തർപ്രദേശ് വനിതാ കമ്മീഷൻ ഉപാധ്യക്ഷയുമായ അപർണ ബിഷ്ത് യാദവാണ് ഭാര്യ. മുഖ്യമന്ത്രി പ്രഖ്യാപനം കാത്ത് കേരളം. ഡൽഹിയിൽ അവസാനവട്ട ചർച്ചകൾ ഊർജ്ജിതം. തമിഴ്നാട്ടിൽ വിശ്വാസ വോട്ട് നേടി വിജയിയുടെ നേതൃത്വത്തിലുള്ള ടിഡികെ സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനോപഭോഗം കുറയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം വെട്ടിക്കുറച്ചു. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് ഇന്ന് കൂടിയത് 10,200 രൂപ. സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റും തുടരും. വേനൽമഴയെ തുടർന്ന് വിവിധ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി

0: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
1: ഇന്നത്തെ സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ആത്മഹത്യകളുടെ എണ്ണം വളരെ വർദ്ധിച്ചു വരുന്നുണ്ട്. നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് 2018 മുതൽ 2025 വരെയുള്ള കാലഘട്ടം നോക്കുമ്പോൾ തന്നെ ഏതാണ്ട് 18 മുതൽ 21% സൂയിസൈഡ് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അത് ഇന്ത്യയിലും കേരളത്തിലും ഈ കണക്കുകൾ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ തന്നെ ഈ കണക്കുകൾ കൂടി വരുന്നു എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം സൂയിസൈഡുകളെ അവോയ്ഡ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ഓരോ വ്യക്തിയുടെയും മാനസിക ആരോഗ്യ നിലവാരം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മനസ്സിന്റെ ആഴങ്ങളിൽ നടക്കുന്ന കുഴപ്പങ്ങൾ പലപ്പോഴും പുറത്താകാതെ തന്നെ ഒരാളെ ആത്മഹത്യ എന്ന അത്യന്തം ദാരുണമായ ഒരു തീരുമാനത്തിലേക്ക് നയിക്കുന്നു. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഒരുപാട് വഴികളുണ്ട്. മനസ്സ് തുറക്കുക, സഹായം തേടുക, സഹജീവികളുടെ കൈപിടിക്കുക എന്നിവയെല്ലാം അതിന് ഉദാഹരണങ്ങളാണ്. ഓരോ ജീവനും ഒരു നിലാവാണ്. അത് കെടുത്താൻ ആർക്കും അവകാശമില്ല. മനസ്സിന്റെ രോഗങ്ങൾ ഭൌതിക ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളെ പോലെ തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ടവയാണ്. തളർന്നു പോകുന്നവർക്കായി നമ്മൾ എല്ലാവരും കൈനീട്ടേണ്ട സമയമാണത്. ഓരോ ആത്മഹത്യയും ഒരു കുടുംബത്തെ തകർക്കുകയാണ് ചെയ്യുന്നത്, ഒരു സമൂഹത്തെ ദുഃഖത്തിലാഴ്ത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ മണ്ണിലെ ഓരോ മനുഷ്യനും സുരക്ഷിതമായി സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സമൂഹം നിർമ്മിക്കണം. സഹായം തേടുന്നതിൽ ലജ്ജിക്കേണ്ടതായിട്ടില്ല. വിഷമം പങ്കുവയ്ക്കുന്നത് ധൈര്യത്തിന്റെ അടയാളമായി വേണം കാണാൻ. മനുഷ്യന്റെ ആകെ ആരോഗ്യത്തിന്റെ അനിവാര്യമായ ഭാഗമാണ് മാനസികാരോഗ്യം. ശാരീരികാരോഗ്യം പോലെ തന്നെ മനസ്സിന്റെ സംരക്ഷണവും വളർച്ചയും വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലെ സമാധാനം, സന്തോഷം, ഭദ്രത എന്നിവ വ്യക്തിയുടെ ജീവിത ഗുണനിലവാരത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നു. മാനസികാരോഗ്യത്തിന്റെ പ്രധാനപ്പെട്ടതായ സവിശേഷതകൾ എന്തെല്ലാമെന്ന് നോക്കാം. 1. ദൈനംദിന ജീവിതം കാര്യക്ഷമമായി നയിക്കാൻ സഹായിക്കുന്നു. മാനസികാരോഗ്യം മെച്ചപ്പെട്ടാൽ വ്യക്തിക്ക് തന്റെ ജോലി, പഠനം, കുടുംബം

ബന്ധങ്ങൾ എന്നിവയിൽ കൂടുതൽ ഫലപ്രദമായി ഏർപ്പെടാൻ കഴിയും. രണ്ട്, ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. മനസ്സിന് സമാധാനം ഉണ്ടാകുമ്പോൾ മറ്റു മനുഷ്യരുമായി നല്ല ബന്ധങ്ങൾ നിലനിർത്താൻ സഹായകമാകും. മൂന്ന്, തെളിഞ്ഞ ചിന്തകളും തീരുമാനങ്ങളും. മാനസിക ആരോഗ്യം നല്ലതായാൽ വ്യക്തി ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയും പ്രശ്നങ്ങൾ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടുകയും ചെയ്യും. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ അവഗണിച്ചാൽ അവർക്ക് പരിക്കുകൾ ഉണ്ടാകാം. ഡിപ്രഷൻ, ആങ്സൈറ്റി, ബൈപോളാർ ഡിസോർഡർ, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാതെ പോകുമ്പോൾ അത് ജീവിതത്തിലെ എല്ലാ മേഖലയിലും പ്രത്യാഘാതം സൃഷ്ടിക്കും. ഇവ ശാരീരികാരോഗ്യത്തിലും സ്വാധീനം ചെലുത്തുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ശാരീരിക പ്രശ്നങ്ങളായും പ്രകടമാകാം. ഉറക്കമില്ലായ്മ, ക്ഷീണം, അമിത രക്തസമ്മർദ്ദം തുടങ്ങിയവ ഇത്തരത്തിലുള്ള രീതികളിൽ കൂടുതലും പ്രകടമാകുന്ന ലക്ഷണങ്ങളാണ്. ഇത്തരം പിരിമുറുക്കം അനുഭവിക്കുന്നവർ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, മാനസികാരോഗ്യത്തെക്കുറിച്ച് തുറന്ന് സംസാരിക്കുക. രണ്ട്, സഹായം തേടുന്നത് ലജ്ജാകരമായ കാര്യമല്ല എന്ന് മനസ്സിലാക്കുക. മൂന്ന്, ഓരോരോ ആൾക്കും വിവിധ രീതിയിൽ സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടാം. അതിന് സഹായം ലഭ്യമാക്കുക, സ്വീകരിക്കുക. നാല്, സുഹൃത്തുക്കളെയും കുടുംബത്തെയും പിന്തുണയ്ക്കുക. ഇവയെല്ലാമാണ് അതിന് പരിഹാരമായി നമ്മൾ മുന്നിൽ കാണേണ്ട ചില കാര്യങ്ങൾ. ഇവയുടെ മൂലചിന്ത ഊന്നിപ്പിക്കുന്നത് ആരോഗ്യമെങ്കിൽ മനസ്സ് ആരോഗ്യവാനാകണം എന്ന ആശയമാണ്. ശാന്തവും സംതൃപ്തവുമായ മനസ്സാണ് സുന്ദരമായ ജീവിതത്തിന് അടിസ്ഥാനം. ഇതിനായി ആവശ്യമുണ്ടെങ്കിൽ സ്കൂളുകൾ, കോളേജുകൾ, ഓഫീസുകൾ എന്നിവിടങ്ങളിൽ മാനസികാരോഗ്യ ജാഗ്രതാ ക്ലാസുകൾ നടത്താവുന്നതാണ്. സമൂഹത്തിൽ എത്തിച്ചേരേണ്ടതും അറിയേണ്ടതുമായ ഒരു സന്ദേശം പറയട്ടെ. മനസ്സിന്റെ സ്വസ്ഥതയും സംരക്ഷണവുമാണ് ജീവിതവിജയത്തിന്റെ ആധാരം. നമ്മുടെ ചുറ്റുപാടുകളിൽ എന്തെങ്കിലും സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. ഒരു ചിരി, ഒരു ചോദ്യം, സുഖമാണോ എന്ന് ചോദിക്കുക. ഒരാളുടെ ജീവൻ അതുകൊണ്ട് തന്നെ സംരക്ഷിക്കാനായേക്കും. ആത്മഹത്യ ഒരു പരിഹാരമേ അല്ല. ജീവിതം വളരെ അർത്ഥവത്താണ്. നിങ്ങൾ അർത്ഥവത്താണ്. ജീവിക്കാനായി ഒരുങ്ങുക. സൂയിസൈഡൽ ടെൻഡൻസികൾ ഉണ്ടാകുമ്പോൾ സാധാരണയായി അത്തരം മാനസികാവസ്ഥ അനുഭവിക്കുന്ന വ്യക്തികളിൽ നമുക്ക് എന്ത് ചെയ്യാനാകും ചികിത്സാ മേഖലയുമായി ബന്ധപ്പെട്ട് എന്ന് ചോദിച്ചാൽ, തീർച്ചയായും അതിനുള്ള ചികിത്സ തേടാൻ ഉള്ള ഉപാധികൾ ഇന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും തുടക്കം എന്നോണം നമ്മൾ ആശ്രയിക്കേണ്ടത് ഒരു സൈക്കോളജിസ്റ്റ് കൺസൾട്ടേഷനോ അല്ലെങ്കിൽ മനസ്സിനെ ത്വരിതപ്പെടുത്തുന്ന രീതിയിൽ ഉള്ള ചിന്തകൾ ഉണർത്തുന്ന രീതിയിലുള്ള ഒരു വ്യക്തിയുമായുള്ള സംഭാഷണമോ ആണ്. അത്തരത്തിലുള്ള കൌൺസിലിംഗുകളിൽ കൂടെ തന്നെ നമുക്ക് ഒരു വ്യക്തിയുടെ ആത്മഹത്യാ പ്രവണതയെ മറികടക്കാനായേക്കും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഒരാളുമായി സംസാരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ചില സൂയിസൈഡൽ ടെൻഡൻസിയിൽപ്പെട്ട ചിന്തകളെല്ലാം തന്നെ മറികടക്കാൻ ഒരാൾക്ക് സഹായകമാകും എന്നുള്ളതാണ്. ഹോമിയോപ്പതി ശാസ്ത്രത്തിന്റെ ചികിത്സാ രീതിയെപ്പറ്റി നോക്കുമ്പോൾ ഒരു വ്യക്തിയുടെ എല്ലാ മേഖലകളും, അയാളുടെ ശാരീരികവും മാനസികവുമായ മേഖലകളെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആ ചികിത്സ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വ്യക്തിയുമായി ബന്ധപ്പെട്ട ഒരു മരുന്ന് തിരഞ്ഞെടുക്കുമ്പോൾ കേസ് ടേക്കിംഗ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് തന്നെ വ്യക്തിയുമായി നല്ല രീതിയിൽ ഡോക്ടറിന് സംസാരിക്കാൻ കഴിയുന്നു. അതിലൂടെ തന്നെ മാനസിക ആരോഗ്യത്തിന് വേണ്ടുന്നുള്ള ഉപദേശങ്ങൾ നൽകാൻ സാധിക്കുന്നു എന്നതിലുപരി കോൺസ്റ്റിറ്റ്യൂഷണലായുള്ള, അതായത് വ്യക്തിനിഷ്ഠമായുള്ള ഒരു മരുന്ന് തിരഞ്ഞെടുക്കുകയും അതുവഴി ആ മനസ്സിന്റെ ചില ചാഞ്ചാട്ടങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ആ നിയന്ത്രണത്തോടൊപ്പം ഡോക്ടർ ഉപദേശിക്കുന്ന ചില മാനസികമായ എക്സസൈസുകൾ, ചില രീതികളിലൂടെ ആ വ്യക്തിക്ക് ആത്മഹത്യാ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് വരാനായി സാധിച്ചെന്നിരിക്കും. അതോടൊപ്പം തന്നെ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് വളരെ നല്ലൊരു ഉപാധിയായിട്ടാണ് കാണുന്നത്. കാരണം നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുകയും ഔട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓക്സിജൻ ബ്രെയിനിനെ കുറച്ചുകൂടെ എനർജി കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കുകയും മറ്റ് ചിന്തകളിൽ നിന്ന് ഏകാഗ്രതയുണ്ടാകുന്ന ഒരു ചിന്തയിലേക്ക്, നല്ല ചിന്തകളിലേക്ക് വരാനും ആ വ്യക്തിയെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ ചികിത്സയോടൊപ്പം കൊണ്ടുപോകുന്നത് ആ വ്യക്തിക്ക് ആത്മഹത്യാ പ്രേരണയിൽ നിന്ന് പുറത്തേക്ക് വരാനായി കൂടുതൽ എളുപ്പകരമാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡിപ്രഷനോ മാനസിക സമ്മർദ്ദങ്ങളോ അനുഭവിക്കുന്ന ഏതൊരു വ്യക്തിയും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെ സമീപിക്കുകയും അവരുമായി തുറന്ന കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യാം. സ്വന്തം കുടുംബത്തിനകത്തുള്ള അല്ലെങ്കിൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി പോലും ആ മാനസിക സമ്മർദ്ദത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ തന്നെ ഒരു പരിധിവരെ അത്തരം വ്യക്തികളിൽ മാനസിക സമ്മർദ്ദത്തിന് അയവ് വരുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംസാരം നടന്നിട്ട് പോലും ആ വ്യക്തിയിൽ സമ്മർദ്ദങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു മടിയും കൂടാതെ തൊട്ടടുത്തുള്ള ഒരു ഡോക്ടറെയോ സൈക്കോളജിസ്റ്റിനെയോ സൈക്യാട്രിസ്റ്റിനെയോ സമീപിക്കുന്നതിൽ യാതൊരു തെറ്റും ഇല്ല. ഹോമിയോപ്പതി മേഖലയിൽ ഇത്തരം ഡോക്ടേഴ്സ് കൌൺസിലിംഗിനോടൊപ്പം തന്നെ മെഡിസിൻ കൂടെ നൽകുന്നുണ്ട്. അപ്പം അത്തരം സാധ്യതകളെയും നിങ്ങൾക്ക് തീർച്ചയായും സമീപിക്കാവുന്നതാണ്. അതിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നിലവിലെ റിസർച്ച് പഠനങ്ങൾ ഉൾപ്പെടെ ഇത്തരം മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ യാതൊരു മടിയും കൂടാതെ തുറന്ന്

0: സംസാരിക്കുക, ജീവിതത്തെ നല്ല ചിന്തകളിലേക്ക് നല്ല രീതിയിലേക്ക് നയിക്കാൻ ശ്രമിക്കുക. അവസാനമായി ഒരു ചിന്ത കൂടെ പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ഓരോരുത്തരും ആത്മഹത്യയെ പ്രതിരോധിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മനസ്സു തുറന്ന് സംസാരിക്കുക, സഹായം നൽകുക, കഴിയും പോലെ മനസ്സിന്റെ ആരോഗ്യം സംരക്ഷിക്കുക. നമുക്ക് ചേർന്ന് ആത്മഹത്യയില്ല ഒരു സമൂഹം സൃഷ്ടിക്കാം. ജീവിതം ഒരു അലങ്കാരമാണ്, അതിനെ വിളമ്പാം, കരുതാം, ആഘോഷിക്കാം.
1: മാനസികാരോഗ്യവും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിന് പിറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ദുർഗന്ധം ചെറുക്കാൻ ഏസി വേണം. ഒപ്പം വായു ശുദ്ധീകരിക്കാനും അണുക്കളെ നശിപ്പിക്കാനും കൂടെ കഴിഞ്ഞാലോ? ഇട്ടാപ്പുലിൽ ഏജൻസി സന്ദർശിക്കൂ. അത്യാധുനിക ഏസികളുടെ കേരളത്തിലെ ഏറ്റവും വിപുലമായ ശേഖരത്തിൽ നിന്നും ഏസി സ്വന്തമാക്കൂ.
1: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
2: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയരുന്നു. പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. ഇതു സംബന്ധിച്ച ചർച്ചകൾ ന്യൂഡൽഹിയിൽ അവസാനഘട്ടത്തിലാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ സി വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും പരിഗണനയിലുള്ളത്. എംഎൽഎമാരിൽ നിന്നും അഭിപ്രായം ആരാഞ്ഞശേഷം മൂന്ന് നേതാക്കളുമായും ഹൈക്കമാൻഡ് ചർച്ച നടത്തിയിരുന്നു. കെ പി സി സി മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും ഹൈക്കമാൻഡ് ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി യോഗശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഈ തീരുമാനം വന്നശേഷം മറ്റു കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം പറഞ്ഞു. വിഷയത്തിൽ സോണിയാഗാന്ധി മുസ്ലിം ലീഗുമായി സംസാരിച്ചിട്ടില്ലെന്നും അദ്ദേഹം അറിയിച്ചു. ലീഗിന്റെ മന്ത്രിസ്ഥാനങ്ങളിലേക്ക് പി കെ കുഞ്ഞാലിക്കുട്ടി, പി കെ ബഷീർ, കെ എം ഷാജി, എൻ ഷംസുദ്ദീൻ എന്നിവരുടെ പേരുകൾക്ക് മുൻഗണന ലഭിക്കുന്നതായാണ് സൂചനകൾ. അഞ്ചാം മന്ത്രിസ്ഥാനം ലഭിക്കുകയാണെങ്കിൽ എ കെ എം അഷ്റഫിനെ പരിഗണിക്കാനാണ് സാധ്യത. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. വോട്ടെടുപ്പിൽ 144 എം എൽ എമാർ വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. ഡി എം കെ അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു.

0: പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു.
1: രംഗസ്വാമി കടവുളിയും പേരാൽ ഉറുതി കൂറുകാവതെ നാൻ നേർമുഖമാകവോ അല്ലെ മറയമുഖമാകോ ഒരുവർക്കോ അല്ലെ പലർക്കോ ഇന്ത്യ ഒന്നിയത്തിന് പുതുച്ചേരി ആഴ്ച പരപ്പിൻ മുതലമച്ചർ എന്ന മുറയിൽ എൻ കവനത്തിക്ക് കൊണ്ടുവരപ്പെടും അല്ലെ തെരുവരും എന്ത ചെയ്തിയും മേർക്കൂറിയ മുതലമച്ചർ എന്ന വകയിൽ എന്നുടേ കടമകളെ മുറയാ ആറ്റുവർക്ക് തേവപ്പെട്ടവരൻ്റെ തെരുവിക്കവോ അല്ലെ വെളിപ്പെടുത്തവോ മാറ്റേൻ.
0: അഞ്ചാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30 അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണമെന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. വാഹനവ്യൂഹത്തിൽ സാധ്യമായ രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടുത്താനും പ്രധാനമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രിയുടെ ആഹ്വാനപ്രകാരം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹത്തിന്റെ വലുപ്പം പകുതിയായി കുറച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഡൽഹി മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും MLA അടക്കമുള്ള ജനപ്രതിനിധികളും ഔദ്യോഗിക വാഹനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിന് നടപടികൾ പ്രഖ്യാപിച്ചു. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അകമ്പടി വാഹനങ്ങളുടെ എണ്ണം പകുതിയായി കുറയ്ക്കാൻ ഉത്തരവിട്ടു. മെട്രോ സർവീസുകൾ, പൊതുഗതാഗതം എന്നിവയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനും നിർദ്ദേശമുണ്ട്. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കുന്നതിനായി സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപ വർദ്ധിച്ച് 1,23,120 രൂപയും ഗ്രാമിന് 15,390 രൂപയുമാണ് ഇന്നത്തെ വില. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ CBI അന്വേഷണം ആരംഭിച്ചു. കേസിൽ രാജസ്ഥാൻ പോലീസ് 15 പേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ക്രമക്കേടിന്റെ സൂത്രധാരനെന്ന് കരുതുന്ന മനീഷ് എന്നയാളെ ഇന്നലെ ജയ്പൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്തിരുന്നു. ചോദ്യപേപ്പർ വാങ്ങിയെന്ന് സംശയിക്കുന്ന ശുഭം ഖൈനാർ എന്ന വിദ്യാർത്ഥിയെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ചോദ്യപേപ്പർ ചോർച്ചയുണ്ടായെന്ന ആരോപണത്തെ തുടർന്ന് May 3 നടന്ന നീറ്റ് UG പരീക്ഷ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്നലെ റദ്ദാക്കിയിരുന്നു. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന 2 ദിവസത്തെ ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. വിശദാംശങ്ങളിലേക്ക്.
3: ബ്രിക്സ് അംഗരാജ്യങ്ങളിലെയും പങ്കാളിത്ത രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരും പ്രതിനിധി സംഘത്തലവന്മാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. പരസ്പര താൽപര്യമുള്ള ആഗോള പ്രാദേശിക വിഷയങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. യോഗത്തിന് മുന്നോടിയായി ചിലി വിദേശകാര്യമന്ത്രി ഫ്രാൻസിസ്കോ പെരേസ് മെക്കീനയുമായി വിദേശകാര്യമന്ത്രി S.ജയശങ്കർ ഇന്ന് ചർച്ച നടത്തി. വിപണി വൈവിധ്യവൽക്കരണം, മുൻഗണനാ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി പ്രോത്സാഹിപ്പിക്കൽ എന്നിവയ്ക്കായി ഉഭയകക്ഷി സഹകരണം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നു. ഇന്ന് ദക്ഷിണാഫ്രിക്ക, ബ്രസീൽ, റഷ്യ എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായും ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവെയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. കൈലാസ് മാനസരോവർ തീർത്ഥാടനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ ഈ മാസം 19 മുൻപ് അപേക്ഷിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചു. അപേക്ഷകർക്ക് കൂടുതൽ വിവരങ്ങൾക്കായി ഔദ്യോഗിക വെബ്സൈറ്റായ KMY.gov.in സന്ദർശിക്കാം. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. ഇന്നലെ നടന്ന മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 82 റൺസിന് തകർത്ത് ഗുജറാത്ത് ടൈറ്റൻസ് പോയിന്റ് പട്ടികയിൽ 1-ാമതെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 269 പോയിന്റ് ഉയർന്ന് 74,828

0: നിഫ്റ്റി 99 പോയിന്റ് കൂടി 23479 വ്യാപാരം തുടരുന്നു. രാജ്യത്ത് ഈ ആഴ്ച അവസാനത്തോടെ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവയുടെ ചില ഭാഗങ്ങളിൽ കാലവർഷം എത്താൻ അനുകൂല സാഹചര്യമുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം വ്യക്തമാക്കിയത്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി രൂപപ്പെട്ട ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തമാകാനും സാധ്യതയുണ്ട്. കേരളത്തിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ മുതൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാനിൽ ഉഷ്ണതരംഗ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗുജറാത്ത്, മഹാരാഷ്ട്ര, പശ്ചിമ മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ ഇന്നും നാളെയും ഉഷ്ണതരംഗ മുന്നറിയിപ്പുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ചൈനയിലെത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനായിരിക്കും ചർച്ചയിൽ മുൻഗണന. 2017 ശേഷം ആദ്യമായാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിക്കുന്നത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുഎഇ പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ടെലിഫോൺ സംഭാഷണം നടത്തി. പശ്ചിമേഷ്യൻ സംഭവ വികാസങ്ങളുടെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. യുഎഇ യുഎസ് ബന്ധം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ചും ചർച്ച നടന്നു. ജമ്മുകശ്മീരിൽ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയിൽ ഇന്നലെയുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി. നടപടിക്കിടെ ഒരു ഭീകരനെ സൈന്യം വധിച്ചു. പ്രതിരോധ സേനയിലെ സേവന കാലാവധി പൂർത്തിയാക്കിയ അഗ്നിവീരുകൾക്ക് സർക്കാർ ജോലികളിൽ സംവരണം നൽകുന്നതിനായി പ്രത്യേക നയം രൂപീകരിക്കാൻ തീരുമാനിച്ച് പഞ്ചാബ് സർക്കാർ. ഇതിനുള്ള രൂപരേഖയും ചട്ടങ്ങളും അന്തിമമാക്കുന്നതിനായി മുതിർന്ന സിവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്ന ഉന്നതതല സമിതിക്കും രൂപം നൽകി. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം ഇന്നുണ്ടായേക്കും. മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. തമിഴ്നാട് നിയമസഭയിലെ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള ടി വി കെ സർക്കാർ. പുതുച്ചേരി മുഖ്യമന്ത്രിയായി എൻ രംഗസ്വാമി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച കേന്ദ്ര സർക്കാർ. സ്വർണവില കുതിച്ചുയർന്നു. പവന് 10,200 രൂപയുടെ വർധന. ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിന് ന്യൂഡൽഹിയിൽ നാളെ തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവം 2026 3rd.
2: ആരാ? വന്നോളൂ.
3: മേഡത്തിന് എന്നെ മനസ്സിലായോ?
2: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കണ്ടതുപോലെ. പേര് ഞാൻ മറന്നു.
3: റിസർച്ച് ഫെലോ ആണ്, മാധവൻ സാറിനെ സഹായിക്കുന്ന.
2: ഓ, അരുൺ.
3: എന്നാ റൂമിലേക്ക് മാറ്റിയത്?
2: ഒരാഴ്ചയേ ആയിട്ടുള്ളൂ.
3: അഡ്മിറ്റായിട്ട് 3 ആഴ്ചയായില്ലേ?
2: 3 ആഴ്ച.
3: വിവരങ്ങളൊക്കെ അറിയുന്നുണ്ട്. സാറിനെന്ത് സംഭവിക്കുമ്പോ ഞാൻ ഡൽഹിയിലായിരുന്നു. തിരിച്ചെത്തിയപ്പോ കിട്ടിയ ബസ് നേരെ ഇങ്ങോട്ട് പോന്നു. സാറിന് ഇപ്പൊ എങ്ങനുണ്ട്?
2: കണ്ടില്ലേ, ഒരു അനക്കം ഇല്ലാതെ ഒരേ കിടപ്പ. സംസാരിക്കാൻ കഴിയില്ല.
3: ശരിക്കും എന്താ സംഭവിച്ചത്?
2: അതറിയാവുന്ന ഏക വ്യക്തി. മിണ്ടാനാവാതെ കിടക്കല്ലേ.
3: എന്തായാലും നല്ല ഹോസ്പിറ്റലല്ലേ, എല്ലാം ശരിയാവും.
2: ഒരു വിശ്വാസത്തിലാ ഞാനും.
3: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്, അതും സാറിനെ പോലെ ഒരാൾക്ക്. വിശ്വസിക്കാൻ കഴിയുന്നില്ല.
2: അതേക്കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കരുത് അരുൺ. അതൊരു ദുസ്വപ്നം പോലെ ഞാൻ മറക്കാൻ ശ്രമിക്കുക.
3: സർജറി സക്സസ് ആണെന്നാണല്ലോ കേട്ടത്.
2: ജീവൻ തിരിച്ചു കിട്ടി, അത്ര തന്നെ.
3: മേഡത്തിന്റേത് ഒരു പേഴ്സണൽ ലോസ് ആണെങ്കിൽ ഞങ്ങളുടേത് ഒരു പ്രൊഫഷണൽ ലോസ് ആണ്. ഒരു നാഥനില്ലാത്ത അവസ്ഥ. സാറിന്റെ പരീക്ഷണങ്ങൾ വിജയിച്ചു എന്നറിഞ്ഞപ്പോ ഞങ്ങളൊക്കെ എത്രമാത്രം സന്തോഷത്തിലായിരുന്നു എന്നറിയോ? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ആഘോഷമായിരുന്നു.

0: എല്ലാ സന്തോഷവും കൂടി ഒരുമിച്ച് കൊടുക്കണ്ടെന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും.
1: സാറിന്റെ എത്രയോ വർഷത്തെ അധ്വാനമായിരുന്നു ആ പ്രൊജക്ട്.
0: ഒന്നും ഉറക്കമില്ലാതെ പണിയെടുത്തിട്ടും ഫലം ഉണ്ടാവില്ലല്ലോ എന്ന് അറിയുമ്പോഴാ
1: സമാധാനമായിട്ടിരിക്കും മാഡം. ആ പ്രൊജക്ട് തുടർന്നു കൊണ്ടുപോവാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്.
0: പക്ഷേ അദ്ദേഹം
1: ഇക്കാര്യത്തിൽ ചില വിവരങ്ങൾ തന്ന് മാഡത്തിന് ഞങ്ങളെ സഹായിക്കാനാവും. അതിനുകൂടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
0: എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാൻ ഒരു പേടിയില്ലായിരുന്നു.
1: സാറ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു മാഡത്തിന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച്.
0: ഒരു ശാസ്ത്രജ്ഞന്റെ ജീവിത ലക്ഷ്യം തന്നെ തന്റെ പരീക്ഷണം വിജയിക്കണം എന്നതാണല്ലോ. അവിടെ ഞങ്ങൾക്കൊന്നും ഒരു സ്ഥാനമില്ല.
1: അതും ശരിയായിരിക്കാം.
0: ഞാൻ പറയുന്നത് അരുണിന് മനസ്സിലായിക്കൊള്ളണമില്ല.
1: ഞാൻ കല്യാണം കഴിക്കാത്തത് ശാസ്ത്രജ്ഞനാവാൻ തീരുമാനിച്ചത് കൊണ്ടൊന്നുമല്ല.
0: മറ്റു ജോലി പോലെയല്ലോ നിങ്ങളുടേത്.
1: സാറിന്റെ ജോലിയുടെ സ്വഭാവം അറിഞ്ഞിരുന്നെങ്കിൽ മാഡം വിവാഹത്തിന് സമ്മതിക്കുമായിരുന്നില്ല എന്നാണോ?
0: അറിയില്ല.
1: ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ കഴിയണമെങ്കിൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും.
0: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചോ ഒരു ശാസ്ത്രജ്ഞന്റെ ജോലിയെക്കുറിച്ചോ ഒന്നും അറിയാത്ത ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു ഞാൻ.
1: അത് പോട്ടെ, മാഡത്തിനും ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അന്നുണ്ടായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ?

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിക്കുന്ന നാടകം മടക്കം. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും മാധവ്, അബ്ദുല്ല നന്മണ്ട, തങ്കമ്മ, എൽ സി സുകുമാരൻ, നളിനി, ദീപ പി എം, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ. മടക്കം.

അന്നൊക്കെ മാധവ് ഒരുപാട് സംസാരിക്കുമായിരുന്നു, പുഴകളെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചുമൊക്കെ. എന്തു കാര്യവും സരസമായി പറഞ്ഞു ബോധ്യപ്പെടുത്താൻ മാധവനൊരു പ്രത്യേക

0: പിന്നെ ക്ഷീണിക്കാതെ രാവിലെ 8 മണിക്ക് ഇതിൽ കയറിയതല്ലേ. ഇപ്പോ 3 മണി.
1: അതിന് വണ്ടി ഓടിച്ചത് ഞാനല്ലേ. നളിനി നല്ല ഉറക്കത്തിലായിരുന്നു. 1-2 വെള്ളച്ചാട്ടം കാണിച്ചു തരാൻ ഞാൻ എത്ര തവണ വിളിച്ചു. എവിടെ? നല്ല ഉറക്കം. പിന്നെ വിളിക്കാൻ തോന്നിയതുമില്ല.
0: അതൊക്കെ ഇനിയും കാണാലോ. ഇതിലൂടെ എത്ര തവണ നമ്മളിനി പോവാനിരിക്കുന്നു.
1: ശരിയായിരിക്കാം, പക്ഷേ സയൻസിൽ ഒരു തിയറിയുണ്ട്.
0: തിയറിയോ? അതെന്താ?
1: ഇപ്പോ ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു പുഴ കാണുകയാണെന്ന് വിചാരിച്ചോ.
0: വിചാരിച്ചോ?
1: നമ്മൾ പിറ്റേന്ന് അതേ സ്ഥലത്ത് ആ പുഴ കാണുന്നു എന്ന് വിചാരിക്ക. അത് ഒരേ പുഴ തന്നെയായിരിക്കുമോ?
0: ആയിരിക്കുമല്ലോ. എന്താ സംശയം?
1: അല്ല,
0: അത് കൊള്ളാം. അത് പിന്നെ ഏത് പുഴയാ?
1: നമ്മൾ ഇപ്പൊ കാണുന്നതാവില്ല അടുത്ത നിമിഷം.
0: എനിക്കിതൊന്നും മനസ്സിലാവണില്ല കേട്ടോ.
1: ഇപ്പോ ദേ ആ സൂര്യനെ നോക്കിക്കേ.
0: അതെന്താ ഇത്ര നോക്കാൻ? എന്നും കാണുന്നതല്ലേ, ഇന്നും ഇന്നലെയൊക്കെ.
1: ഇന്നലത്തെ സൂര്യൻ, അത് ഇന്നലത്തേത്, ഇത് ഇന്നത്തേത്.
0: ഇത് തമ്മിൽ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല.
1: ഇന്നലത്തെ സൂര്യനേക്കാൾ ഒരു ദിവസം പ്രായം കൂടുതലുണ്ട് ഇന്നത്തെ സൂര്യന്.

0: അങ്ങനെ
1: അങ്ങനെ പിന്നെ ഒരേ പുഴയില് രണ്ടു തവണ ഇറങ്ങാൻ കഴിയില്ല എന്ന് പറയുന്നതും അതുകൊണ്ടാ.
0: എനിക്കിതൊന്നും തലയിൽ കയറില്ലട്ടോ, പറഞ്ഞേക്കാം.
1: സയൻസേ, അത് ഒരു അത്ഭുതമാണ്.
0: അത് നിങ്ങള് ശാസ്ത്രജ്ഞന്മാർക്ക്.
1: ഏറ്റവും വലിയ അത്ഭുതം പ്രകൃതി തന്നെയാ. ഇപ്പൊ ഉദാഹരണമായി നമ്മളൊരു ചെടി നടുകയാണെന്ന് വിചാരിക്കും.
0: ആ വിചാരിച്ചു.
1: ആ ഒരു മാസം കഴിഞ്ഞു നോക്കിയ എന്താ കാണുക?
0: ഒരു മാസം പ്രായമായ ചെടി
1: സമ്മതിച്ചിരിക്കുന്നു.
0: എന്താ കളിയാക്കുക?
1: ഏയ്, കളിയാക്കിയതൊന്നും അല്ല നളിനി. ഒരു കാര്യം നമ്മൾ നോക്കുമ്പോ സയൻസ് നിരീക്ഷിക്കുകയാണ്, അതായത് ഒബ്സർവേഷൻ.
0: ഓ, ഇതിൽ എന്താപ്പ ഇത്ര നിരീക്ഷിക്കാനുള്ളത്?
1: ഉണ്ടല്ലോ, ചെടി വളരുന്നതിനേക്കാൾ വേഗത്തിൽ വളരുന്നത് കളകളാണ്. അതിൽ നിന്ന് എന്താ പഠിക്കാനുള്ളത്?
0: ചെടിക്ക് പകരം കളയുണ്ടാക്കണമെന്നാണോ?
1: നിന്നോട് ചോദ്യം ചോദിച്ച് എന്നെ വേണം പറയാൻ.
0: ഞാനിതൊന്നും ആലോചിക്കാറില്ലേ. ചെടിക്ക് വെള്ളവും വളവും കൊടുക്കണം, കള പറിച്ചു കളയണം.
1: ആ കളകൾക്ക് നമ്മൾ വെള്ളവും വളവും ഒന്നും കൊടുക്കുന്നില്ല, എന്നിട്ടും അത് നമ്മൾ നട്ടുനനച്ചുണ്ടാക്കുന്ന ചെടിയേക്കാൾ ശക്തിയിൽ വേഗത്തിൽ വളരുന്നു. അതെന്തുകൊണ്ടായിരിക്കും?
0: ആ എനിക്കറിയില്ല.
1: കളയുടെ ഉള്ളില് വളർച്ച വേഗത്തിലാക്കുന്ന എന്തോ ഒന്നുണ്ട്. അതെന്താണെന്ന് കണ്ടുപിടിച്ചാല് എന്ത് സംഭവിക്കും?
0: ഇതെന്താ, ബയോളജി ക്ലാസ്സോ? അത് കണ്ടുപിടിച്ചാൽ എന്താ?
1: പറയാം, ലോകത്ത് ഭക്ഷ്യക്ഷാമം എന്നൊന്നും ഉണ്ടാവില്ല, അതായത് പട്ടിണി തുടച്ചു നീക്കപ്പെടും.
0: ആണോ? ശരിക്കും?
1: ശരിക്കും. കളകളുടെ വളർച്ച വേഗത്തിലാക്കുന്ന ഘടകം കണ്ടുപിടിച്ച് അത് വിളകൾക്ക് നൽകിയാൽ ഉൽപാദനം 10 മടങ്ങ് വർദ്ധിക്കും. മനസ്സിലാവുന്നുണ്ടോ?
0: എന്നാ പിന്നെ അതങ്ങ് കണ്ടുപിടിക്കുന്നേ.
1: ഭാഗ്യം, അനുമതി കിട്ടിയല്ലോ. ഇനി കണ്ടുപിടിക്കാട്ടോ.
0: പിന്നെ എന്നെ കളിയാക്കുക അല്ലേ?
1: ഒരു കണ്ടുപിടുത്തവും എളുപ്പത്തിൽ നടന്നിട്ടില്ല, നടത്താൻ കഴിയേയില്ല.
0: ആണോ?
1: സംശയം എന്താ? മനുഷ്യൻ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്നത് പ്രകൃതിയല്ലേ?
0: അതെ.
1: എന്നിട്ടോ? പ്രകൃതിയിലെ ഏതെങ്കിലും നിറമോ മണമോ അവന് സ്വന്തമായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
0: ഇല്ലേ.
1: ഇല്ല, പ്രകൃതിയിൽ ഉള്ളതിനെ അനുകരിക്കാൻ മാത്രമേ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. വേറൊന്ന് ചോദിച്ചോട്ടെ?
0: ആ ചോദിക്കൂ.
1: പക്ഷികൾ എങ്ങനെയാ 1000 കണക്കിന് കിലോമീറ്ററുകൾ ദേശാടനം നടത്തുന്നത്?
0: അത് ശരിയാണല്ലോ.
1: ഇനി വേറൊന്ന്, നമ്മൾ കൃത്രിമമായിട്ട് ഒരു പഴവോ പൂവോ ഉണ്ടാക്കിയെന്ന് വിചാരിക്കൂ. ഏതെങ്കിലും ഒരു തേനീച്ച അതിൽ വന്നിരിക്കുവോ?
0: ഇല്ല.
1: ഇല്ല, അതാ പറഞ്ഞത്, മനുഷ്യന് പ്രകൃതിയിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന്.
0: ഇതൊക്കെ കേൾക്കുമ്പോ എന്റെ തല പെരുക്കുന്നു. എന്നെ വെറുതെ വിട്ടേക്ക്.
1: ശാസ്ത്രബോധം തൊട്ടു വേണ്ടിയിട്ടില്ലാത്ത ഒരു ഭാര്യയാണല്ലോ ഈശ്വര എനിക്ക് കിട്ടിയത്.
0: എന്താ എന്താ എന്താ എന്താ പറഞ്ഞോ?
1: ഒന്നും പറഞ്ഞില്ലേ. ദൂരെ ആ മലയിലേക്ക് ഒന്ന് നോക്ക്, ഒരു ചായത്തോട്ടം കാണുന്നുണ്ടോ അവിടെ?
0: ചായത്തോട്ടോ? എവിടെ?
1: ദേ അവിടെ, കാണുന്നില്ലേ?
0: ആ കാണുന്നുണ്ട് കാണുന്നുണ്ട്. അല്ല, ഇനി ആ ചായത്തോട്ടത്തിന് എന്താ പ്രത്യേകത?
1: ചായത്തോട്ടത്തിൽ ചായച്ചെടികൾ ഉണ്ടാവും.
0: അപ്പൊ ആവശ്യത്തിന് കുറച്ച് ഇലനുള്ളി തിളപ്പിച്ചാൽ മതിയല്ലോ, ചായപ്പൊടിയുടെ ചെലവില്ല.
1: മോളെ തല വെയില് കൊള്ളാതെ നോക്കണേ.
0: എന്താ?
1: ചായയില് തിളപ്പിച്ചാ കിട്ടുന്ന വെള്ളത്തിന് ചായയുടെ ഒരു ഗുണവും ഉണ്ടാവില്ല.
0: പിന്നെ
1: സംശയമുണ്ടെങ്കില് തിളപ്പിച്ച് കുടിച്ചു നോക്ക്, പിന്നെ ജീവിതത്തിൽ ചായ കുടിക്കില്ല.
0: അപ്പൊ പിന്നെ ചായക്ക് നിറവും മണവും കിട്ടുന്നത് എങ്ങനെയാ?
1: നമ്മളെ ഈ എസ്റ്റേറ്റിലല്ലേ ജീവിക്കാൻ പോണത്, എല്ലാ കാര്യവും ഇപ്പൊ പറഞ്ഞ പിന്നെ നാളെ മറ്റന്നാളും പറയാൻ ഒന്നും ഉണ്ടാവില്ല.
0: ഓ, നമ്മൾ എപ്പോഴാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താ?
1: ഏറിയാൽ ഒരു 15 മിനിറ്റ്.

0: வா கண்ணா.
1: வணக்கம் மேடம்.
2: வணக்கம்.
0: இஸ்திரியெல்லாம் அவளு நோக்கும். மருதகம், இங்க வா மருதகம், மேடம் இருக்கு.
1: வணக்கம் மேடம்.
2: வணக்கம். அப்போ எந்த பணியோ?
0: ஈ பங்களாவில் கொத்தம்மார் ஒரு ஜோலியும் செய்ய பாடில்ல மேடம். ஒரு ஸ்பூன் கீழே வீணால் போலும் எடுக்கிறது. சூப்பர்வைசர் அறிஞ்சால் நம்மள பாக்கி வைக்கல.
2: தங்கமே.
0: ஓ மேடம்,
2: அதுனே ஞா சூப்பர்வைசரோடு ஒன்னும் பரையன் போனில்ல.
3: நளினி, இவரோடு தர்க்கிக்க நிக்கண்ட. பிரிட்டீஷ்காருடைய காலத்தை சிட்டைகளா? எந்தினும் ஏதேனும் ஜோலிக்காருண்டாவும், அவருடைய ஜோலி செய்து அவர் போய்கொள்ளும்.
2: மாதவ் பிளீஸ், எனிக்கு கிச்சனில் எக்ஸ்பெரிமெண்ட் நடத்தானொக்கே நல்ல இஷ்டா. நாட்டிலாயிருந்தப்போ ஒரு யூடியூப் குக்கரி ചാനൽ വരെ ഞാൻ കൊണ്ടു നടന്നിരുന്നു.
3: യൂട്യൂബ് ചാനല് ഇവിടെ നടത്തുന്നതിൽ ഒരു തടസ്സവും ഇല്ല.
2: എന്താ മാധവ്, ഞാൻ കുക്ക് ചെയ്യാതെ എങ്ങനെയാ ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ ഇടാ?
3: തൽക്കാലം അവര് പറയുന്നത് പോലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നോക്ക്. ഇക്കാര്യത്തില് നമ്മള് വാശി പിടിച്ച പാവങ്ങളുടെ ജോലി പോകും, അറിയോ?
2: മാധവ്, കുക്കിംഗ് എനിക്കൊരു പാഷനാ. സ്വന്തം കൈകൊണ്ട് മാധവിന് ഭക്ഷണം ഉണ്ടാക്കി തരണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ?
3: അങ്ങനെയൊക്കെ ചോദിച്ചാ അല്ല. പക്ഷേ കൊല്ലങ്ങളായി ഞാൻ ഇവര് വെച്ച് വിളമ്പിത്തരുന്ന ഭക്ഷണം തന്നെയാ കഴിക്കാറുള്ളത്.
2: മാധവിനത് പറയാം. 24 മണിക്കൂറും റിസർച്ച് എന്ന് വിചാരിച്ച് നടക്കുന്ന ആക്ക് എങ്ങനെയാവാലോ?
3: അതേ, നീ ഇവിടെ ഒരു സീൻ ഉണ്ടാക്കരുത് കേട്ടോ. ഞാൻ പോവാണ്, എനിക്ക് അല്പം തിരക്കുണ്ട്.
2: സ്വന്തമായിട്ടൊരു ചായ ഉണ്ടാക്കാൻ കൂടി പറ്റില്ലെന്നോ ഈശ്വരാ.

0: മാധവ് എന്താ ആലോചിക്കുന്നേ?
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: പറഞ്ഞോളുന്നേ.
1: നള്ളി എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടാണോ കല്യാണത്തിന് സമ്മതിച്ചത്?
0: എന്താ മാധവ് ഇപ്പോ അങ്ങനെ ഒരു സംശയം?
1: ഒരു ശാസ്ത്രജ്ഞന്റെ ഭാര്യ ജീവിതത്തിൽ പല ത്യാഗങ്ങളും സഹിക്കാൻ തയ്യാറാവണം.
0: എന്നുവെച്ചാ?
1: എന്നുവെച്ചാല് ഞാൻ ചെടികളെ പറ്റിയാണ് ഗവേഷണം നടത്തുന്നത്.
0: അത് അതിനെ കാണാൻ വന്ന ദിവസം തന്നെ പറഞ്ഞതാണല്ലോ.
1: ആ, തേയിലത്തോട്ടത്തിൽ ഒരുപാട് കീടനാശിനികൾ തളിക്കുന്നുണ്ടെന്ന് അറിയാലോ?
0: അറിയാ.
1: അവിടെ കൊതുകുകളില്ലാത്തതിന്റെ കാരണം ഈ കീടനാശിനികളാണ്.
0: ഓ, അതാ ഇവിടെ കൊതുകില്ലാത്തതല്ലേ.
1: നല്ലി, രോഗങ്ങൾ വരാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വളർത്തിയെടുക്കുകയാണ് എന്റെ ഗവേഷണ ലക്ഷ്യം.
0: അതെങ്ങനെയാ?
1: നളിനി, ഞാൻ പറയുന്ന കാര്യങ്ങള് ശ്രദ്ധിച്ചു കേൾക്കണോ? ഏക്കർ കണക്കിന് തോട്ടങ്ങളില് ഹെലികോപ്റ്ററിലാണ് കീടനാശിനി തളിക്കാറുള്ളത്.
0: അത് ഞാൻ കേട്ടിട്ടുണ്ട്.
1: ഉണ്ടല്ലോ. ഇങ്ങനെ കീടനാശിനിയുടെ അംശം കൂടുതലുള്ള ചായപ്പൊടി വിദേശ രാജ്യങ്ങളിൽ വാങ്ങാറില്ല. കഴിഞ്ഞ തവണയെ 10 ഷിപ്പുകളാണ് ഇങ്ങനെ തിരിച്ചയക്കപ്പെട്ടത്. ഗവൺമെന്റിന് കോടികളുടെ നഷ്ടമുണ്ടായി. അതുകൊണ്ടാണ് കീടനാശിനി ഇല്ലാത്ത ചായച്ചെടികൾ വളർത്തിയെടുക്കാൻ ഗവേഷണത്തിനായി കോർപ്പറേറ്റുകൾ മുതൽ മുടക്കുന്നത്.
0: അപ്പോ ശരിക്കും മാധവന്റെ ജോലി എന്താ?
1: അറിയില്ലല്ലേ. ഗവേഷണം. കീടനാശിനി ഉപയോഗിക്കാത്ത പ്രതിരോധ ശക്തിയുള്ള തേയിലച്ചെടികൾ വികസിപ്പിച്ചെടുക്കുക, അതാണ് എന്റെ പ്രോജക്ട്.
0: അതിന് എത്ര കാലം വേണ്ടിവരും?
1: അത് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഇപ്പോ തന്നെ, അല്ലെങ്കിൽ നാളെ. ചിലപ്പോ അതിന് കഴിഞ്ഞില്ലെന്നും വരാം.
0: അപ്പോ
1: ഇതൊരു തപസ്സാണ്. മൂന്ന് ഉറക്കവും ഇല്ലാത്ത 100% ശ്രദ്ധ വേണ്ടുന്ന ഡെഡിക്കേറ്റഡ് ആയ ഒരു വർക്ക്. അതെ, ഒരു സാധാരണ ഭർത്താവിനെ പോലെ എന്നെ കാണരുത്.
0: മാധവ്,
1: കുട്ടി, ഒരു സിനിമ കാണാനോ അല്ലെങ്കിൽ ഒരു ഷോപ്പിങ്ങിനോ എനിക്ക് കഴിഞ്ഞിട്ട് വരില്ല. ജോലിക്കിടയിൽ എന്നെ ഒരിക്കലും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ മറ്റൊരു ലോകത്താണ്, പരീക്ഷണങ്ങളുടെ ലോകത്ത്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാവുന്നു.
1: ഞാൻ മാത്രല്ല, ലോകത്തിലെ 100 ശാസ്ത്രജ്ഞന്മാരാണ് ഊണ് ഉറക്കം ഉപേക്ഷിച്ച് ഈ പരീക്ഷണങ്ങളിലൊക്കെ ഏർപ്പെടുന്നത്.
0: മാധവ്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേറെ ആരെങ്കിലും ഇതേ പരീക്ഷണം നടത്തുന്നുണ്ടോ?
1: ഉണ്ടല്ലോ, ഡയറക്ടർ സുബ്രഹ്മണ്യ സാറ്.
0: ഓ, അപ്പോ അദ്ദേഹം ആദ്യം കണ്ടുപിടുത്തം നടത്തിയാലോ?
1: ജൂനിയറോ സീനിയറോ എന്ന് നോക്കിയിട്ടല്ല, ഒരു ഗവേഷണത്തിൽ വിജയിക്കുക. ആര് കണ്ടുപിടിച്ചാലും അത് മറ്റുള്ളവർ അംഗീകരിക്കണം.
0: ഓ, അങ്ങനെ. അപ്പോ ഈ എസ്റ്റേറ്റ് ബംഗ്ലാവിൽ ഞാൻ ഒറ്റയ്ക്ക് അല്ലേ?
1: എന്താടോ

0: മാധവ്, അച്ഛനും അമ്മയും ഇന്നലെ വിളിച്ചിരുന്നു.
1: എന്താ കാര്യം?
0: നമ്മൾ 7 മാസമായില്ലേ പോന്നിട്ട്. അടുത്ത തിങ്കളാഴ്ച തിരുവോണാ. നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ ഓണല്ലേ. നമുക്ക് എന്തായാലും 1 ആഴ്ച നാട്ടിൽ പോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിൽക്കണം.
1: നീ കാര്യമായിട്ടാണോ പറയുന്നത്?
0: എന്താ മാധവ്?
1: ഞങ്ങൾക്ക് സയന്റിസ്റ്റുകൾക്ക് വിശേഷ ദിവസങ്ങൾ ഒന്നും തന്നെ ഇല്ല. അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളും വിശേഷ ദിവസങ്ങളാണ്. 1 ആഴ്ച ലീവ് എടുത്ത് നാട്ടിൽ പോവാന്നൊക്കെ പറഞ്ഞ ചിന്തിക്കാൻ തന്നെ കഴിയില്ല.
0: ഇതൊരു ജയിലാ, തുറന്ന ജയിൽ. സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കാൻ പോലും സ്വാതന്ത്ര്യം ഇല്ലാത്ത, ഒന്ന് പുറത്തു പോകാൻ പോലും കഴിയാത്ത കാരാഗ്രഹം. ഇവിടെ നിന്ന് ഒരുപക്ഷെ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മാധവ്, നമുക്കൊന്ന് പുറത്തു പോയാലോ? വാ, ഒന്ന് നടന്നു വരാം പ്ലീസ്.
1: നളി, ചുറ്റും കാടാണ് കേട്ടോ ഇവിടെ. ധാരാളം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട്. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ ഓർക്കുന്നു മുനിയാണ്ടിയുടെ മോനെ പുലി പിടിച്ചത്?
0: എനിക്ക് സത്യമായും ബോറടിക്കുന്നുണ്ട് മാധവ്. എന്നാ ഞാൻ മാധവന്റെ കൂടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വന്നോട്ടെ?
1: ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരാനോ? എന്ത് അസംബന്ധമാണ് നീ പറയുന്നത്? ഒരു ഡോക്ടർ സർജറി ചെയ്യുന്നത് പോലെയാണ് ഒരു സയന്റിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തുന്നത്. അവിടേക്ക് ഭാര്യമാരെ കൊണ്ടുപോവേ? നന്നായി, ഡയറക്ടർ അറിഞ്ഞാലേ പിന്നെ പറയേണ്ട പൂരം.
0: വായിക്കാൻ പത്രം കൂടി കിട്ടാത്തൊരു ഓണം കയറാൻ പോല. ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊണ്ടുവന്ന് വച്ചതിന്റെ ബുദ്ധി സമ്മതിക്കണം.
1: നീ പിച്ചും പേയും പറയാതെ പോയി വിശ്രമിക്കേ. ഒന്ന് ഉറങ്ങിയാലേ ഫ്രഷ് ആവൂ.
0: ഉറക്കം, ഉറക്കത്തിന് പോലും ഈ നളിനിയെ വേണ്ടതായി.
1: അതെ, എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് പോകാൻ നേരായി.
0: മാധവ്, രാത്രി എപ്പോഴാ വരിക?
1: ഞാൻ ഇത്തിരി വൈകും. എന്നെ കാക്കണ്ട
0: മാധവ്.
1: നളിനി കഴിച്ച് കിടന്നോളൂ.

0: പിന്നെ കുറച്ചു കാലം മാഡം നാട്ടിലായിരുന്നു അല്ലേ?
1: അതെ. അതിനിടയിൽ ഒരു കുഞ്ഞുണ്ടായി, അരവിന്ദ്. അവനെ കൂടി ആ തടവറയിൽ പാർപ്പിക്കണ്ടെന്ന് തോന്നിയപ്പോ ഞാൻ നാട്ടിൽ പോവാൻ തീരുമാനിച്ചു. മാധവ്, നമ്മുടെ മോന് 3 വയസ്സായി.
2: അപ്പോ അടുത്ത കൊല്ലം 4 ആവും.
1: എന്താ മാധവ്, മാധവിന് മനസ്സിലാവുന്നുണ്ടോ? അവൻ അച്ഛനും അമ്മയും ഒക്കെ ഞാനാ.
2: നളിനി,
1: വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പാവം കുഞ്ഞ്, അവന് ഒരു അച്ഛന്റെ സ്നേഹം ഇതുവരെയും കിട്ടിയിട്ടില്ല.
2: എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യണം? വിജയസാധ്യത 1% താഴെയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരീക്ഷണം നടത്താൻ വിധിക്കപ്പെട്ട ഒരാളാണ് ഞാൻ. പരാജയപ്പെടുമെന്ന് ഉറപ്പായ ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവ നടൻ.
1: എങ്ങനെ നിരാശനാവാതെ മാധവ്, പരീക്ഷണം ഒരു ദിവസം വിജയിക്കോ തന്നെ ചെയ്യും.
2: കഴിഞ്ഞ ആഴ്ച നടത്തിയ പരീക്ഷണം വിജയായിരുന്നു, പക്ഷേ വേണ്ടപോലെ ആയില്ല.
1: സാരില്ലേ,
2: എല്ലാറ്റിനും ഒരു അവസാനം ഉണ്ടാവണല്ലോ. പ്രോജക്ടിന്റെ ഫണ്ടിങ് 1 വർഷം കൂടിയേ ഉണ്ടാവുന്ന ഡയറക്ടർ പറഞ്ഞത്. അതിന്റെ സമ്മർദ്ദം നല്ലോണമുണ്ട്.
1: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ?
2: 1 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പരാജയപ്പെട്ട സയന്റിസ്റ്റിനെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് മാത്രമല്ല ലോകത്തിൽ ഒരു സ്ഥാപനം അംഗീകരിക്കില്ല. തീർന്നു അയാളുടെ കരിയർ.
1: അപ്പോ ഇനി ഒരു കൊല്ലേ ഉള്ളൂ.
2: അതെ.
1: ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു.
2: എന്താ?
1: മോനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് പോവാണ്.
2: അതെ നളിനി, എനിക്ക് നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു വെളിപ്പുറത്ത് നിങ്ങൾ ഉണ്ടാവുന്നത് എത്രയോ ആശ്വാസമായിരുന്നു.

0: സാരമില്ല, എത്ര വർഷമായി ഊണുറക്കം ഉപേക്ഷിച്ച് പരീക്ഷണം നടത്തുന്നു. അതെങ്ങനെയെങ്കിലും ഒന്ന് പൂർത്തിയാക്കാൻ നോക്കൂ. ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്, ഞങ്ങൾ ഒരിക്കലും മാധവനൊരു ഭാരമാവില്ല.
1: എന്തൊക്കെയായി പറയുന്നത്?
0: നിങ്ങളൊക്കെ രാജ്യത്തിന്റെ പൊതുസ്വത്തല്ലേ, അവരെ കുടുംബത്തിൽ തളച്ചിടുന്നത് ശരിയല്ലല്ലോ.
1: നീ അങ്ങനെ കടുത്ത തീരുമാനം എടുക്കണ്ട.
0: ഈ കണ്ടുപിടുത്തം വിജയിച്ച നമ്മുടെ രാജ്യത്തിന് തന്നെ അത് വലിയൊരു അഭിമാനമാവും. ഉത്തരവാദിത്തങ്ങൾ മറന്ന് ഒളിച്ചോടിയ ഒരു ശാസ്ത്രജ്ഞൻ എന്ന ദുഷ്പേര് ഒരിക്കലും മാധവനുണ്ടാവരുത്. നമ്മുടെ മോൻ വലുതാവുമ്പോ അവൻ അച്ഛനെ മനസ്സിലാക്കിക്കോളും.
1: രാത്രിയും പകലും ഇല്ലാതെ പരീക്ഷണം നടത്തുമ്പോ എപ്പോഴെങ്കിലും വീട്ടിലെത്താം എന്നൊരാശ്വാസം ഉണ്ടായിരുന്നു. നിങ്ങൾ നാട്ടിലേക്ക് പോവാന്ന് പറയുമ്പോ മനസ്സില് ഒരു ശൂന്യത.
0: മാധവ്, ഞാൻ കൂടെ ഉണ്ടായിട്ട് കൂടി മാധവ് ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ല. കണ്ടോ, ഈ കണ്ടണം ആകെ കറുത്തിരിക്കുന്നുണ്ട്.
1: അതൊന്ന് ഓർത്ത് നീ വേവലാതി പെടണ്ട. കുറച്ചു കാലം കൂടി പിടിച്ചു നിൽക്കാനുള്ള ആരോഗ്യമൊക്കെ ഈ ശരീരത്തിനുണ്ട്. പോവാൻ തീരുമാനിച്ച സ്ഥിതിക്ക് അത് മുടക്കണ്ട.
0: ശരി.

0: നാഥവും ഡയറക്ടറും തമ്മിൽ പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നുല്ലേ?
1: ഉണ്ടായിരുന്നു. ഒരുപാട് ഈഗോ ഉള്ള ആളാണ് സുബ്രഹ്മണ്യൻ സാർ.
0: എന്തോ ആരുടെയും മുഖത്തു നോക്കി തുറന്നു പറയുന്ന പ്രകൃതക്കാരനായിരുന്നല്ലോ മാധവ്.
1: പക്ഷേ സാറിനെ ഇഷ്ടമുള്ള ഒരുപാട് പേർ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്.
0: ശരിയായിരിക്കാം, പക്ഷേ അധികാരം ഒരു വലിയ ഘടകമല്ലേ?
1: മാഡം ഉദ്ദേശിക്കുന്നത്?
0: തന്റെ ജൂനിയറായ ഒരാൾ തന്നെക്കാൾ മുമ്പ് പ്രശസ്തനാവുന്നത് ഇഷ്ടമാവാത്തവർ ഉണ്ടാവുക സാധാരണയല്ലേ?
1: അതിനുള്ള സാധ്യത ഇല്ലാതില്ല.
0: അധികാരവും സ്വാധീനവും ഉപയോഗിച്ച് തന്റെ ജൂനിയറിന്റെ പരീക്ഷണം തടയാൻ അയാൾ ശ്രമിച്ചുകൂടായില്ലല്ലോ.
1: എന്തോ ഇപ്പോ ഇങ്ങനെ ഒരു സംശയം തോന്നാൻ.
0: ഈ പ്രോജക്ടിന് ആവശ്യമായ ചില കാര്യങ്ങൾ പുറത്തുനിന്ന് വരുത്തണമായിരുന്നു, എന്നാൽ അതിന് അനുമതി കിട്ടിയില്ല എന്നും പറഞ്ഞ് ഡയറക്ടർ ചില ഫയലുകൾ പിടിച്ചു വെച്ചുത്രേ. ഇതേ ചൊല്ലി അവർ തമ്മിൽ ചില വഴക്കു നടക്കണ്ടായിത്രേ.
1: വേറെ എന്തെങ്കിലും?
0: അരുൺ, എല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോ ചില സംശയങ്ങൾ, ചിലതൊക്കെ മാധവ് തന്നെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു.
1: പറയൂ മാഡം.
0: കുറച്ചു ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, എന്താ ഒരു വല്ലായിക?
2: ഒന്നുമില്ല.
0: ആ ഒന്നുമില്ലായ്മയിൽ തന്നെ ഉണ്ട് എന്തോ ഒന്ന്.
2: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗവേഷണ രംഗത്ത് വിജയവും പരാജയവും ഒക്കെ സാധാരണയല്ലേ?
0: അത് പണ്ട് മുതലേ ഉണ്ടല്ലോ. പറഞ്ഞോളൂ, ചില കാര്യങ്ങളെ തുറന്നു പറഞ്ഞ മനസ്സിന്റെ ഭാരം കുറയും. എന്താണെന്നറിയില്ല, എന്തോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ.
2: സയൻസ് എന്ന് പറഞ്ഞാല് സത്യം മാത്രമാണ്, അവിടെ തോന്നലുകൾക്ക് ഒരു പ്രസക്തിയില്ല.
0: അങ്ങനെ തന്നെ ആവട്ടെ. അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞൊഴിഞ്ഞെങ്കിലും മാധവിന്റെ മനസ്സിനെ എന്തൊക്കെയോ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി.
1: ആ സമയത്തായിരുന്നല്ലോ യൂറോപ്പിലേക്ക് നിങ്ങൾ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തത്.
0: അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് അങ്ങനെയൊരു ബ്രേക്ക് കിട്ടിയത്. ആ ട്രിപ്പ് ശരിക്കും മാധവ് എൻജോയ് ചെയ്തിരുന്നു.

0: ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിൽക്കെട്ടുകളിൽ നിന്ന് തുറസായ ഈ പാർക്കിലൂടെയുള്ള നടത്തം.
1: എന്തൊരാശ്വാസം!
2: പരോൾ കിട്ടിയ ജീവപര്യന്ത തടവുകാരനെ പോലെയാ എന്റെ മനസ്സ്. 4 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് സെല്ലിലേക്ക് തന്നെ പോകണ്ടേ?
0: അപ്പോ മാധവ് ശരിക്കും സയന്റിസ്റ്റിന്റെ വർക്ക് എൻജോയ് ചെയ്യുന്നില്ലേ?
2: ഒരു സയന്റിസ്റ്റിന്റെ മനസ്സിനെ കുറിച്ച് നിനക്കെന്തറിയാം? അതെ, ഒരു അഗ്നിപർവ്വതം പോലെയാ തിളച്ചു മറിയുന്ന ലാവ. ഏതു നിമിഷവും പൊട്ടിത്തെറിച്ചേക്കാവുന്ന ഒരു അഗ്നിപർവ്വതം. പുറമെ നോക്കുന്നവർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്വർഗമാണ്. എല്ലാ സുഖസൗകര്യങ്ങളുമുള്ള ലാബും, താമസിക്കാൻ ബംഗ്ലാവും.

0: പക്ഷേ ഇതിൽ കിടക്കുമ്പോഴും ഒരു ശാസ്ത്രജ്ഞന് ഉറക്കമില്ല. തന്റെ പ്രൊജക്ട് വിജയിക്കുമോ എന്ന ഒറ്റ ചിന്തയായിരിക്കും അയാളുടെ മനസ്സിൽ. രാത്രിയോ പകലോ ഇല്ലാത്ത, ഉദയവും അസ്തമയവും കാണാത്ത
1: അങ്ങനെയുള്ള ഒരാളുടെ ഭാര്യയുടെ ജീവിതോ? മാധവ്, എപ്പോഴെങ്കിലും അതേക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അനിശ്ചിതത്വമാണ്. എപ്പോഴെങ്കിലും കയറി വരുന്ന ഭർത്താവ് വന്നാൽ തന്നെ മനസ്സ് വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാട്ടുമൃഗങ്ങൾ ധാരാളമുള്ള ചുറ്റുപാട്, രാത്രി അവയുടെ മുരൾച്ചക്കിടയിൽ എങ്ങനെ ഉറങ്ങാനാ? ഉച്ചയ്ക്ക് ശേഷം സഹിക്കാൻ പറ്റാത്ത തണുപ്പ്, അയൽപക്കത്താണെങ്കിൽ ഒറ്റ വീടുമില്ല. ആകെയുള്ളൊരാശ്വാസം കുക്കിംഗ് ആണ്. അത് ചെയ്യാൻ സ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ജോലിയുടെ ഇടയിൽ മറ്റു കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടല്ലോ. എന്റെ ചിന്താശക്തി പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, നമ്മുടെ മോനെ ഞാൻ ഒരിക്കലും ശാസ്ത്രജ്ഞനാക്കില്ല.
0: നമുക്ക് ആരെയും ഒന്നും ആക്കാൻ കഴിയില്ല, അത് സ്വയം ആവുന്നതാണ്. അരവിന്ദന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തടയാൻ ആർക്കും കഴിയില്ല.
1: തത്വചിന്ത ഒന്ന് നിർത്ത്. എല്ലാം മറക്കാൻ വേണ്ടിയാ നമ്മൾ ഇങ്ങനൊരു യാത്ര വന്നത്. നോക്ക്, അത് കണ്ടോ, ആ പാർക്കിലെ രണ്ടുപേര്. നോക്ക്, ഏ, ആളുകൾ കാണുന്ന ചെന്ത് പോലുമില്ല.
0: വെറുതെ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല, ഇതൊക്കെ ഇവിടെ പതിവാ. പിന്നെ നമുക്കും ഇങ്ങനെയൊക്കെ ആവാലോ. ഞാനിപ്പോ
1: കാണുന്നേ. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് എനിക്ക് കാര്യമായ ഒരു അറിവില്ലായിരുന്നു. അത് രഹസ്യങ്ങളുടെ ഒരു കലവറയാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
2: റിസർച്ചുകൾ പലപ്പോഴും രഹസ്യ സ്വഭാവമുള്ളവയായിരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് ആരോടും തുറന്നു പറയാറുമില്ല. ലോകത്തെ പല ഭാഗങ്ങളിൽ നിന്ന് ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞരിൽ ആദ്യമായി വിജയിക്കുന്ന ആൾ സ്വാഭാവികമായും പ്രശസ്തനാവും. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തത്തിന് പേറ്റന്റും കിട്ടും.
1: അപ്പോ ബാക്കിയുള്ളവരോ?
2: ലോകം മുഴുവൻ വിജയികളോടൊപ്പമല്ലേ, സ്വാഭാവികമായും പരാജിതർ വിസ്മൃതിയിലാണ്ട് പോകും.
1: ഓ, അത് ശരി.
2: മാഡം, പല പ്രൊജക്ടുകളും സ്പോൺസർ ചെയ്യുന്നത് കോർപ്പറേറ്റുകളായിരിക്കും. ഒരു കണ്ടുപിടുത്തം വിജയിച്ചാൽ അതിന്റെ പാറ്റന്റ് കോടികൾ മുടക്കി അവർ സ്വന്തമാക്കും.
1: അപ്പോ സാധാരണക്കാർക്കല്ലേ അതിന്റെ ഗുണം കിട്ടുക?
2: പണമുള്ളവർക്കാണ് കൂടുതൽ നേട്ടം. ഒരു രോഗത്തിനുള്ള മരുന്ന് കണ്ടുപിടിച്ചാൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഈ ഗവേഷണത്തിന് ചെലവായ പണം കൂടി കണക്കാക്കിയാണ്.
1: അപ്പോ പണത്തിന് മീതെ പരുന്തും പറക്കില്ല അല്ലേ?
2: പണത്തിന് മീതെ പറക്കുന്ന പരുന്തുകളെ വെട്ടാൻ പലരും ഉണ്ടാവും.
1: അപ്പോ മാധവന്റെ പ്രോജക്റ്റും ആരെങ്കിലും സ്പോൺസർ ചെയ്തിട്ടുണ്ടാവുമല്ലോ?
2: എന്താ സംശയം? അവരാണ് ഗവേഷണത്തിനാവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നത്.
1: അങ്ങനെയാണെങ്കിൽ അവർ ശാസ്ത്രജ്ഞരുടെ പെർഫോമൻസ് മോണിറ്റർ ചെയ്യില്ലേ?
2: തീർച്ചയായും. ഇത്തരം കോർപ്പറേറ്റുകളാണല്ലോ ഒരു പ്രൊജക്ട് തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അവരുടെ ഫണ്ടിംഗ് നിലച്ചാൽ പ്രൊജക്ട് വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും.
1: അത് ശരി. അപ്പോ അതുകൊണ്ടാണ് മാധവ ഫോൺ കോളിന് ശേഷം അപ്സെറ്റ് ആയത് അല്ലേ?
2: ഫോൺ കോളോ? എന്തായിരുന്നു
1: അത്? അതൊന്നും മുഴുവനായി എനിക്കറിയില്ല. പക്ഷേ ആ കോളിന് ശേഷം മാധവ ആകെ മാറിയിരുന്നു.
2: വീണ്ടും പറയൂ, ശരിക്കും എന്താ ഉണ്ടായത്?
1: പ്രോജക്ട് അവസാന ഘട്ടത്തിലാണെന്ന് മാധവ് പറഞ്ഞിരുന്നു. ഒരു മാസത്തിനകം അത് പൂർത്തീകരിക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. ഇക്കാര്യമെല്ലാം വളരെ രഹസ്യമായി വെക്കണമെന്നും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്.
2: ശാസ്ത്രലോകത്ത് ഒരാളുടെ വിജയം മറ്റൊരാളുടെ പരാജയം കൂടിയാണ്.
1: എന്നുവെച്ചാ?
2: സാറിന്റെ കണ്ടുപിടുത്തം വിജയിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ, പ്രത്യേകിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ പരീക്ഷണങ്ങൾ ഇനി തുടരേണ്ടതില്ല എന്നുകൂടിയാണ്.
1: ഓ, അത് ഞാൻ ഓർത്തില്ല. അപ്പോ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് അസൂയുണ്ടായിക്കൂടെ?
2: സ്വാഭാവികമായും. പക്ഷേ അതൊന്നും ആരും പുറത്തു കാണിക്കാറില്ല.
1: ഇവരുടെ കാര്യത്തിൽ ഈ പ്രോജക്ടുകൾക്ക് രണ്ട് കോർപ്പറേറ്റുകളാണ് ഫണ്ടിംഗ് നടത്തിയതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടവർക്ക് വിജയിച്ചവരോട് പ്രതികാരം തോന്നുക സ്വാഭാവികമല്ലേ?

0: അവളോട് എന്തൊക്കെയാണ് പറയുന്നത്?
1: ചില സാധ്യതകൾ. കീടനാശിനി കലരാത്ത തേയിലയ്ക്ക് വിദേശത്ത് വലിയ മാർക്കറ്റാണല്ലോ. സ്വാഭാവികമായും ഈ ഗവേഷണ ഫലം പലരും സ്വന്തമാക്കാൻ താല്പര്യപ്പെട്ടുകൂടുന്നില്ലല്ലോ.
0: ഇതൊക്കെ നമ്മുടെ നിഗമനങ്ങളാണ്.
1: എന്ത് രസമായിരുന്നു യൂറോപ്യൻ ട്രിപ്പ്! അന്ന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള പല കാര്യങ്ങളും മാധവ് സംസാരിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ആ കണ്ണുകളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു.
0: എന്നിട്ട്
1: അരുണിനറിയാലോ, മാധവ് ഗവേഷണം നടത്തുന്ന ലാബും ഈ പ്ലാന്റേഷനും വളരെ സുരക്ഷിതത്വമുള്ള സ്ഥലങ്ങളാണെന്ന്.
0: തീർച്ചയായും ലാബിലെ പരീക്ഷണങ്ങൾ അവർ നടത്തുന്നത് ഫീൽഡിലായിരിക്കും. പരീക്ഷണത്തെ കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ രഹസ്യ കോഡുകളായി ബാങ്ക് ലോക്കറിലാണ് സൂക്ഷിക്കുക.
1: ഒരു ലോക്കർ സ്വന്തമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മാധവ്. പരീക്ഷണം വിജയമാണെന്നറിഞ്ഞ മാധവ് ഒരു ദിവസം വളരെ സന്തോഷത്തോടെയാ വീട്ടിൽ വന്ന് കയറിയത്.
2: ഇതൊരു കുഗ്രഹമായത് കഷ്ടമായി പോയിട്ടോ?
1: എന്താ മാധവ്?
2: അല്ലേ, ഒരു സിനിമ കാണണമെന്ന് വെച്ചാ 1.5 മണിക്കൂറിലധികം ഡ്രൈവ് ചെയ്യണം.
1: സിനിമയോ? ആര് സിനിമയ്ക്ക് പോകുന്ന കാര്യമായി പറയണത്?
2: നമ്മള് തന്നെ. അല്ലാതെ ഇവിടുത്തെ ജോലിക്കാരുടെ കൂടെ എനിക്ക് സിനിമയ്ക്ക് പോകാൻ പറ്റുമോ?
1: എന്താപ്പ ഇങ്ങനെയൊക്കെ തോന്നാൻ?
2: ആ, അതൊക്കെ ഉണ്ട്.
1: പരീക്ഷണം വിജയിച്ചോ
2: എന്ന് പറയാറായിട്ടില്ല. ഇനിയും ഒരുപാട് ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടേ. നമ്മൾ വികസിപ്പിച്ചെടുത്ത ചായച്ചെടി നിലവിലെ രോഗങ്ങൾക്കെതിരെ പ്രതിരോധ ശക്തിയുള്ളതാണെന്ന് തെളിഞ്ഞിരിക്കുന്നു.
1: ആണോ? ആണോ മാധവ്?
2: അതെ.
1: അത് എവിടെയുണ്ട്? എനിക്ക് ഇപ്പോ തന്നെ അതൊന്ന് പോയി കാണണം.
2: പാടില്ല, പാടില്ല എന്ന് മാത്രല്ല, ഈ രഹസ്യം 3-ാമതൊരാൾ അറിയാനും പാടില്ല.
1: മാധവ്,
2: ഇതേ സുബ്രഹ്മണ്യം സാറിനെ ബോധ്യപ്പെടുത്തണം. ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിക്ക് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുകയും വേണം. അവിടെ നിന്നൊരു എക്സ്പേർട്ട് ടീം ഇക്കാര്യം പരിശോധിച്ച് സർട്ടിഫൈ ചെയ്താലേ ഈ കണ്ടുപിടുത്തത്തിന്റെ പാറ്റന്റിന് അപേക്ഷിക്കാൻ പറ്റൂ.
1: എന്റെ ഈശ്വരാ, വഴിപാട് കഴിക്കണമെന്ന് വെച്ചാ ഒരു അമ്പലം പോലും ഇല്ല ഈ സ്ഥലത്ത്.
2: എന്തിനു, നമ്മുടെ സന്തോഷം നമുക്ക് ഇവിടെ പങ്കുവെക്കാം.
0: പിന്നെയുള്ള ചില കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഡയറക്ടർ വിസിറ്റ് ചെയ്തതിനു ശേഷം ഇൻസ്പെക്ഷൻ നടന്നുവെന്നും പേപ്പറുകൾ അയച്ചു എന്നും ഞാൻ അറിഞ്ഞു. അതിനുശേഷമാണല്ലോ വളരെ അപ്രതീക്ഷിതമായ ദുരന്തം സംഭവിച്ചത്.
1: പിന്നെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്നും ഓർമ്മിപ്പിക്കില്ല അരുൺ. എനിക്കത് ഓർക്കുന്നതേ പേടിയാണ്.
0: മാഡം, എന്നാലും ആ ദുരന്തത്തിന് കാരണക്കാരായവരെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ?
1: കണ്ടുപിടിച്ചിട്ടെന്താ, നടന്ന കാര്യങ്ങളെ കുറിച്ച് എല്ലാം അറിയുന്നതാണല്ലേ ഈ കിടക്കുന്നത്. എല്ലാം അറിഞ്ഞിട്ടും ഒന്നും പറയാൻ കഴിയാതെ.
0: ചില അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നു.
1: ആവോ, ആർക്കറിയാം.
0: മാഡം, മാഡം അപ്സെറ്റ് ആവരുത്. സാർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഇന്നല്ലെങ്കിൽ നാളെ.
1: അരുണിന്റെ വാക്ക് സത്യമായിരിക്കട്ടെ.
0: പിന്നെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നറിയാം, എന്നാലും ഇതുകൂടി ഒന്ന് ഓർമ്മിച്ചെടുക്കാമോ? പരീക്ഷണം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു?

കണ്ടുപിടുത്തം എങ്ങനെയെങ്കിലും നടത്താം. പക്ഷെ അത് കഴിഞ്ഞുള്ള നടപടിക്രമങ്ങളുണ്ടല്ലോ, അതാലോചിക്കുമ്പോഴാ ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നത്. ഉണ്ടായിരുന്ന ആരോഗ്യവും സമയം പോയി എന്ന് മാത്രമല്ല.

0: റോയൽറ്റിയുടെ നടപടി തുടങ്ങാൻ കഴിയൂ.
1: മാധവനിപ്പോൾ ഒരു ബ്രേക്ക് അത്യാവശ്യമാണ്. നമുക്കൊരാഴ്ച മാറി നിന്നാലോ?
0: ഈ സമയത്തോ പറ്റില്ല.
1: എന്നെ സംബന്ധിച്ചിടത്തോളം വിജയവും പബ്ലിസിറ്റിയും ഒന്നുമല്ല പ്രശ്നം, മാധവന്റെ ഹെൽത്ത് ആണ്. ഇനി അല്പം വിശ്രമം വേണം.
0: എന്നാലും ഈ സമയത്തൊരു ടൂർ എന്നൊക്കെ പറഞ്ഞാ
1: മാധവ്, പ്ലീസ് ലെറ്റ്സ് മൂവ്. മാധവ്, മൂവ് ഫോർ എ ചേഞ്ച്.

0: മാധവ് ഒരുപാട് എതിർത്തു. ഞാൻ സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ നിർബന്ധത്തിന് വഴങ്ങി. പക്ഷേ
1: പിന്നെ നടന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ടൂർ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കണ്ട കാഴ്ചയുടെ ഷോക്കിലായിരിക്കാം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടത്.
0: എത്രയോ വർഷത്തെ ഗവേഷണത്തിലൂടെ വികസിപ്പിച്ചെടുത്ത തേയിലച്ചെടി, സത്യത്തിൽ അത് മാധവിന്റെ ജീവിതം തന്നെയായിരുന്നു.
1: ആരായിരിക്കാം ഇത് ചെയ്തത്?
0: ആ സംഭവത്തിന് ശേഷം എനിക്കും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കണ്ണടയ്ക്കുമ്പോൾ ആ കാഴ്ചയാണ് മുന്നിൽ. എത്ര സന്തോഷത്തോടു കൂടിയാണെന്നോ ഞങ്ങൾ ടൂർ കഴിഞ്ഞ് തിരിച്ചെത്തിയത്.

0: തങ്കമ്മേ,
1: ദാ വന്നിട്ടുണ്ട് മാഡം.
0: ആ ഞങ്ങൾ എത്തി.
1: ഫ്ലൈറ്റ് ലേറ്റ് ആച്ചാ?
0: 15 മിനിറ്റ്. ആ സാധനങ്ങൾ സൂക്ഷിച്ചെടുക്കണേ.
1: ഓ,
0: പൊട്ടുന്നതൊക്കെ ഉണ്ടേ.
1: അച്ചുണ്ട, ഇങ്ങ വാ. എന്താ സാധനങ്ങളെല്ലാം പെറുക്കിയെടുക്ക്, സൂക്ഷിച്ച്.
0: തങ്കമ്മേ,
1: ഓ
0: ഇവിടെ വിശേഷങ്ങളൊന്നും ഇല്ലല്ലോ.
1: ഇല്ല അമ്മ, എല്ലാം നല്ല ഇറക്ക്. മെതവാപ്പോ.
0: മാധവ് എങ്ങോട്ടാ? ഒന്ന് വിശ്രമിച്ചിട്ടൊക്കെ മതി ഓഫീസിലേക്ക് പോകുന്നത്. വേഗം കുളിച്ചു വരൂ, അപ്പോഴേക്കും ചായ റെഡിയാവും. തങ്കമ്മേ,
1: എന്നാ മാഡം?
0: ഒരു സ്ട്രോങ് ചായയും പിന്നെ ഒരു കോഫിയും.
1: റെഡി മാഡം.
2: എന്റെ മനസ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാ, വേഗം പോയാറാം. ഒരു മണിക്കൂർ പ്ലാന്റേഷൻ കണ്ടില്ലെങ്കിൽ ഒരു സമാധാനവുമില്ല.
0: ഈ മാധവന്റെ ഒരു കാര്യം, ഇത് തന്നെയാണല്ലോ 24 മണിക്കൂറും ചിന്ത.
2: അതങ്ങനെ തന്നെ ആണല്ലോ, വെറുതെ സംസാരിച്ച് സമയം കളയുന്നില്ല. ഇപ്പോ സമയം 6:30 ആയി, 7:30 ഞാൻ തിരിച്ചു വരാം.
3: സാർ ഒറ്റയ്ക്ക് തന്നെയാണോ പോയത്?
0: അതെ, യാത്ര കഴിഞ്ഞു വന്നതല്ലേ. പെട്ടികളെല്ലാം ശരിയാക്കാനുണ്ടായിരുന്നു.
3: എന്നിട്ട്?
0: കുറേ നേരമായിട്ടും മാധവനെ കാണാതായപ്പോ എനിക്കെന്തോ ഒരു പേടി തോന്നി. ഇരിപ്പുറയ്ക്കാതെ വന്നപ്പോ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അകത്തു കടക്കാൻ സെക്യൂരിറ്റി ആദ്യം സമ്മതിച്ചില്ല. ഒടുവിൽ വേഗം വരണമെന്നും പറഞ്ഞ് എന്നെ അകത്തേക്ക് കടത്തിവിട്ടു. ലാബ് പരിസരത്തേക്ക് ഞാൻ ആദ്യമായിട്ട് പോവാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന വരാന്തയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു. എത്ര നടന്നിട്ടും എത്തുന്നില്ല എന്ന് എനിക്ക് തോന്നി. നിശബ്ദമായ വരാന്ത, ലാബ് തുറന്നു കിടക്കുകയായിരുന്നു. അവിടെ ആരെയും കണ്ടില്ല. പല നിറത്തിലുള്ള രാസവസ്തുക്കൾ നിറച്ച വെസലുകൾ. മാധവന്റെ പേര് വിളിച്ച് ഞാൻ അതിനിടയിലൂടെ നടന്നു. അവിടെ ആരുമില്ലായിരുന്നു. എന്റെ കണ്ണിലിരുട്ട് കയറി. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് പോവാൻ തീരുമാനിച്ചു. എന്നാൽ ഒറ്റയ്ക്ക് അവിടെ പോവാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഒടുവിൽ സെക്യൂരിറ്റിയോട് കാര്യം പറഞ്ഞു, കൂടെ വരാൻ അപേക്ഷിച്ചു. ഗേറ്റിൽ ആളില്ലാതെ വരാൻ പറ്റില്ല എന്ന് അയാൾ തീർത്തു പറഞ്ഞു. ഒടുവിൽ എന്റെ കരച്ചിൽ കണ്ടാവണം അയാൾ വരാമെന്ന് സമ്മതിച്ചു. പ്ലാന്റേഷന്റെ ഗേറ്റ്

0: കിടന്നിരുന്നു. അവിടെ ആരോ വന്നിരിക്കുന്നു. ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോയതുപോലെ എനിക്ക് തോന്നി. തേയിലച്ചെടികളുള്ളിടത്തേക്ക് നോക്കിയപ്പോൾ ഞാൻ നടുങ്ങിപ്പോയി. മാധവന്റെ സർവസ്വമായിരുന്ന തേയിലച്ചെടികൾ കരിഞ്ഞു കിടക്കുന്നു. ഞങ്ങളുടെ യാത്രക്കിടയിൽ അവയുടെ വളർച്ചയെക്കുറിച്ച് മാധവ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പല ഫോട്ടോകൾ കാണിച്ചു തന്നിരുന്നു. എന്നാ തേയിലച്ചെടികളുടെ ശാപരമായിരുന്നു എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. കരിഞ്ഞുണങ്ങിയ ചെടികൾ, അതിനിടയിൽ അനക്കുമറ്റി കിടക്കുന്ന മാധവ്, പിന്നെ എനിക്കൊന്നും ഓർമ്മയുണ്ടായിരുന്നില്ല. എനിക്ക് ബോധം വീണപ്പോ മാധവ് ഐസിയുവിലാണെന്ന് എനിക്ക് മനസ്സിലായി. 4 ദിവസം കഴിഞ്ഞാണ് കണ്ണു തുറന്നത്. ഞെട്ടലോടെയാണ് ആ യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കിയത്. മാധവന് സംസാരശേഷി നഷ്ടപ്പെട്ടിരുന്നു.
1: മാഡം, പക്ഷേ ഈ പരീക്ഷണത്തിന്റെ ഫോർമുല സാർ തീർച്ചയായും റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ടാവും. അത് കിട്ടിയാൽ ഡാറ്റ റെസ്റ്റോർ ചെയ്യാൻ കഴിഞ്ഞേക്കും.
0: അതൊക്കെ സേഫായി ലോക്കറിൽ വെച്ചിരിക്കായിരിക്കും. അതാണെങ്കിൽ മാധവന്റെ പേരിലായതുകൊണ്ട് മറ്റാർക്കും തുറക്കാൻ കഴിയില്ല. അരുൺ,
1: ഓ മൈ ഗോഡ്,
0: മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടണമെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരാഴ്ച കൂടി നോക്കി ഡിസ്ചാർജ് ചെയ്യൂത്രേ. പിന്നെ ഫിസിയോതെറാപ്പിയും മരുന്നുകളും.
1: ചോദിക്കാൻ മറന്നു, സുബ്രഹ്മണ്യൻ സാർ?
0: ഇല്ല, വന്നിട്ടേ ഇല്ല.
1: തിരക്കുകൊണ്ടായിരിക്കാം.
0: ആവോ, എനിക്കറിയില്ല. മാധവന് സംസാരിക്കാനും പ്രതികരിക്കാനും കഴിയില്ലെങ്കിലും പറയുന്നതെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇന്നാള് മോൻ വന്നപ്പോ കണ്ണിന് വെള്ളം വന്നത് ഞാൻ കണ്ടു.
1: അതൊക്കെ നല്ല ലക്ഷണമാണ്. എന്റെ മനസ്സ് പറയുന്നു സാർ തിരിച്ചു വരും. മാഡം ഒരുപാട് സംസാരിച്ചതല്ലേ, ഇനി കുറച്ച് വിശ്രമിച്ചോളൂ.
0: ശരി.

0: വിളിക്കുന്നത്?
1: ഒന്നുമില്ല,
0: റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണോ?
1: ഏയ്, അതൊന്നല്ല. കഴിഞ്ഞ 5 വർഷം എനിക്കത് ഓർക്കാൻ കൂടി കഴിയുന്നില്ല. എന്റെ മനസ്സിൽ അതൊന്നുമില്ല. മാധവ്, മാധവിനെ തിരിച്ചു കിട്ടിയല്ലോ, എനിക്കത് മതി.
0: എനിക്ക് പക്ഷേ ഹോസ്പിറ്റലിൽ കണ്ട കാര്യങ്ങളൊന്നും ഓർമ്മയില്ല കേട്ടോ.
1: അതൊന്നും ഇനി ഓർക്കണ്ട.
0: പക്ഷേ നമ്മുടെ ആ യൂറോപ്യൻ ടൂറ് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. എന്റെ ഫ്രണ്ട് ഹെർമനെ കണ്ടതോ, നമ്മൾ അവിടെ പോയതും ഒക്കെ.
1: മാധവ്, ഞാൻ ഇതുവരെ ഒരു കാര്യം ചോദിച്ചില്ല.
0: എന്താണ്? ചോദിച്ചോളൂ.
1: മാധവിനെ വിഷമിപ്പിക്കണ്ടെന്ന് കരുതിയാ?
0: ഇല്ലെന്നേ പറയൂ.
1: അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശരിക്കും എന്താ നടന്നത്?
0: അന്ന് ഞാൻ നേരെ ലാബിലേക്കാണ് പോയത്. എല്ലാം പഴയ പോലെ ആയിരുന്നു. പിന്നെ നേരെ പ്ലാന്റേഷനിലേക്ക് നടന്നു. അപ്പോഴാ ഞാൻ ഞെട്ടിപ്പോയത്. എന്റെ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ കടിഞ്ഞുണങ്ങിയിരിക്കുന്നു. എനിക്ക് കണ്ണു ചേരിട്ട് കയറിയത് പോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ലായിരുന്നു.
1: അന്ന് പോയ ബോധം 26 ദിവസം കഴിഞ്ഞാ തിരിച്ചു കിട്ടിയത്.
0: അതെയോ? എങ്ങനെ?
1: അത്ഭുതം എന്നൊക്കെ പറയാറില്ലേ, ശരിക്കും മാധവന്റെ ജീവിതത്തിൽ അതാ സംഭവിച്ചത്. അരുൺ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അതിന്റെ പിറ്റേന്നാ ഡയറക്ടർ മാധവിനെ കാണാനെത്തിയത്.
0: അതെയോ? ഡയറക്ടറോ? എന്നിട്ട്?
1: അയാളെ കണ്ടതും മാധവന്റെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകി, കൈകൾ സാവധാനം ഇളകാൻ തുടങ്ങി. ഡയറക്ടറെ നോക്കി എന്തൊക്കെയോ ആക്രോശിച്ചു.
0: എന്നിട്ട്?
1: പിന്നെ മാധവ് വയലന്റായി. അതോടെ അയാൾ സ്ഥലം വിട്ടു.
0: ഓ ശരി.
1: അന്നത്തെ ഷോക്കിൽ നിന്നാ മാധവന് സംസാരശേഷി തിരിച്ചു കിട്ടിയതെന്നാ ഡോക്ടർ പറഞ്ഞത്. പിന്നീട് മാധവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അധികം വൈകാതെ പഴയതുപോലെ സംസാരിക്കാനും തുടങ്ങി.
0: അയാൾക്ക് എന്നോട് പഴയുണ്ടായിരുന്നു. അത് സത്യമാണ്. കണ്ടുപിടുത്തത്തിന്റെ ക്രെഡിറ്റ് എനിക്ക് കിട്ടിയതോടെ അത് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരുപക്ഷെ സ്പോൺസർ ചെയ്ത കോർപ്പറേറ്റിലെ ആരെങ്കിലും പ്ലാന്റേഷൻ തകർക്കാൻ കൂട്ടുവന്നിട്ടുണ്ടാവും.
1: അതൊക്കെ പോട്ടെ. പിന്നീട് പരീക്ഷണത്തിന്റെ ഡയഗ്രാം മാധവ് തിരിച്ചെടുത്തല്ലോ.
0: ശരിയാണത്.
1: പോരാത്തതിന് 2 വർഷം കൊണ്ട് പ്രോജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് പേറ്റന്റും വാങ്ങിയെടുത്തില്ലേ?
0: ഓ കറക്റ്റ്.
1: യു ആർ റിയലി ഗ്രേറ്റ് മാധവ്.
0: നളിനി, എന്റെ ജീവൻ നിന്റെ ദാനമാണ്.
1: അതൊക്കെ പോട്ടെ. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടല്ലോ.
0: ഉണ്ടല്ലോ.
1: എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ?
0: എവിടേക്കും പോകുന്നില്ല. എനിക്ക് നിന്റെ മോന്റെ അടുത്ത് കഴിയാനാ ഇഷ്ടം.
1: സത്യം പറയൂ മാധവ്, ആ ഡയറക്ടറോട് ദേഷ്യമില്ലേ?
0: ദേഷ്യോ? ദേഷ്യമില്ലാന്ന് മാത്രല്ല, ഒരുപാട് നന്ദിയും കടപ്പാടുണ്ട്.
1: നന്ദിയും കടപ്പാടോ?
0: അതെ. അയാൾ അങ്ങ് വന്നില്ലായിരുന്നെങ്കിലേ ഞാൻ എപ്പോഴും സംസാരിക്കാൻ കഴിയാതെ ഒരേ കിടപ്പായിരിക്കില്ലോ.
1: ഹോ, അങ്ങനെ. എന്നാ പിന്നെ ഒരു ബോർഡ് കൂടി തൂക്കിക്കോളൂ ഈ വീടിന്റെ ഉമ്മറത്ത്.
0: എന്ത് ബോർഡ്?
1: സുബ്രഹ്മണ്യൻ സാർ ഈ വീടിന്റെ ഐശ്വര്യം.

ആകാശവാണി കോഴിക്കോട് നിലയം അവതരിപ്പിച്ച നാടകം സമാപിക്കുന്നു. രചന സംവിധാനം സി കൃഷ്ണകുമാർ. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: മാധവ്, അബ്ദുള്ള നന്മണ്ട, നളിനി, ദീപ പി എം, തങ്കമ്മ, എൽ സി സുകുമാരൻ, അരുൺ, പ്രദീപ് ഗോപാൽ. നിർവഹണ സഹായം പി നിഷ.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസമായ ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
1: യെസ്, ഇത് മുകുന്ദനുണ്ണി സാറിന്റെ വീടല്ലേ?
2: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ.
0: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

0: ഓഫീസ് കാലിയാക ദേശിവാങ്ങൾ പിട്ടാപ്പിള്ളിയിൽ തന്നെ പോണം.
1: പിട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
3: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭീ കിസീ കേ സഹാരേ കീ സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭീ ഗൗരവ കേ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
4: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു. വല്ലതും ബാക്കിയുണ്ടോ? 5000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ? വേണ്ട, കഴിഞ്ഞ മാസമല്ലോ വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട, ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ. അടിപൊളി എന്നാ വേഗം വിട്ടോ.
5: RBI പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
6: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
7: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
6: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
8: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
9: ഇനിയൊരു നാടകഗാനം കേൾക്കാം. ആലില പോലൊരു വീട് എന്ന നാടകത്തിൽ തെന്നിൽ പാടിയത്.

0: സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ.
1: Good afternoon. This is Akashvani and I am Abhishek Mukhopadhyay with the Midday News.

0: തുടർനാടകം 18-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, ആൻസി ടി കെ കുണ്ടറ, വിഷ്ണുമോഹൻ വെള്ളനാട്. സംവിധാനം പി എ ബിജു.
1: പീറ്റേഴ്സ്ബർഗിലെ കൊലപാതക കേസിൽ പോലീസിന് വഴിതെറ്റിയിരിക്കുകയാണ്. അവരുടെ പിടിയിൽ പാവം പെയിന്റർ നിക്കോളയാണ്. ചോര കൊണ്ട് ചോപ്പ് പെയിന്റ് അടിച്ചയാൾ നിക്കോ അതെപ്പോഴേ തുടച്ചു കളഞ്ഞു. പക്ഷേ മനക്കണ്ണാടിയിൽ ചീറിത്തെറിച്ചു വീണ ചോരച്ചീളുകൾ റസ്കോൾനിക്കോവിനെ വരഞ്ഞു നീറ്റിക്കൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ദൂരെ നിന്ന് ഒരതിഥി വരുന്നത്. പെങ്ങളെ കിട്ടാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിൻ. ദരിദ്രന്റെ പ്രതികരണങ്ങളോട് ലൂഷിന് പുച്ഛമാണ്. ആദർശം തലയ്ക്ക് പിടിച്ച നിക്കോവിന് ആദ്യ ദർശനത്തിൽ തന്നെ ലൂഷിനെ പിടിച്ചില്ല. നിക്കോവിന്റെ മുറിയിൽ അവരുടെ തർക്കങ്ങൾ തുടരുന്നു. കൂട്ടുകാരൻ റസുംഹീനും ജോലിക്കാരി നസ്താസിയും കൂർമ്മ ബുദ്ധി ഡോക്ടർ സോസിമോവും ഒക്കെ രംഗത്തുണ്ട്. സമനില തെറ്റി അസംബന്ധ സ്വപ്നങ്ങളിലേക്കും നിക്കോവ് വഴുതി വീണേക്കുമോ?
2: എന്തായാലും എനിക്കിതിനെപ്പറ്റി വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ്. കഴിഞ്ഞ 5 വർഷങ്ങളായി താഴേക്കിടയിൽ കഴിയുന്നവരുടെ ഇടയിലാണ് കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നത്. കൊലപാതകം, കൊള്ള, കൊള്ളിവയ്പ്, പിടിച്ചുപറി. എന്നാൽ ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം ഉപരിവർഗത്തിലും ഇത്തരം കൊലപാതകങ്ങളും കൊള്ളയും നടക്കുന്നു എന്നതാണ്. ഈ അടുത്തൊരിടത്ത് ഒരു വിദ്യാർത്ഥി തപാൽ വാഹനം കൊള്ളയടിച്ചു.
3: അല്ല, കള്ളനോട്ടടിച്ചതിന് കലാലയ അധ്യാപകനല്ലേ അകത്തായത്?
2: അതെ. എന്താണ് ഇത് വിരൽ ചൂണ്ടുന്നത്? ധാർമ്മിക അധപതനം.
3: അല്ല, കള്ളനോട്ടടിച്ചത് എന്തിനാ?
2: നോക്കൂ, എല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ധനികരാകാൻ ആഗ്രഹിക്കുന്നു. പെട്ടെന്ന് പണക്കാരനാകണം, എല്ലാം മേലനങ്ങാതെ കിട്ടണം എന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു. ദാരിദ്ര്യത്തിൽ കഴിയുന്നവരെല്ലാം അവരുടെ തനി നിറം കാണിച്ചു തുടങ്ങി.
3: നിങ്ങള് അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നത് എന്തിനാ?
2: അത് നിങ്ങളുടെ വിശ്വാസ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? എല്ലാത്തിനും ഒരതിരുണ്ട്. സാമ്പത്തിക സിദ്ധാന്തങ്ങൾ എന്തു തന്നെ ആയാലും കൊലപാതകത്തിന് പ്രേരിപ്പിക്കുകയില്ല.
3: ശരിയായ സിദ്ധാന്തം. നിങ്ങൾ ഭാവി വധുവിനോട് പറഞ്ഞത് പരമാർത്ഥമാണ്. അവൾ നിങ്ങളുടെ വിവാഹാഭ്യർത്ഥന സമ്മതിച്ച് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഓർമ്മയില്ലേ? അവളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അവൾ ഒരു ദരിദ്രയാണെന്നുള്ളതാണ്. കാരണം ഒരു ഭാര്യയെ ദാരിദ്ര്യത്തിൽ നിന്ന് ഉയർത്തുന്നതൊരു നല്ല കാര്യമാണെന്നാണ് നിങ്ങളുടെ മനസ്സിലിരിപ്പ്. അങ്ങനെ നിങ്ങൾക്ക് അവളുടെ മേൽ പരിപൂർണ നിയന്ത്രണം ഉണ്ടാക്കാം. അതല്ലേ അതിന്റെ ശരി?
2: ദൈവമേ, ഈ വിധത്തിൽ എന്റെ വാക്കുകളെ വളച്ചൊടിക്കരുത്. നിങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണ്. സത്യത്തിന്റെ ഒരംശം പോലും അതിലില്ല. നിങ്ങളുടെ സൽസ്വഭാവിയായ അമ്മ ഇങ്ങനെയാണ് കാര്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് അല്ലേ, ദുർവ്യാഖ്യാനം ചെയ്തത്? ഓ, എനിക്ക് സങ്കൽപ്പിക്കാൻ പറ്റുന്നില്ല.
3: നിങ്ങളുടെ മനസ്സിലിരിപ്പ് എനിക്ക് വ്യക്തമായി. തത്വങ്ങൾ അടിച്ചതും എന്തിനാണെന്ന് മനസ്സിലായി.
2: ഏയ്, ഇല്ല, ഒറ്റ വാക്കിൽ നിങ്ങളുടെ അമ്മ, അവരുടെ ഭാവനാ വിലാസമാണിത്.
4: നോക്ക്, ഇനിയും നിങ്ങൾ എന്റെ അമ്മയെ കുറിച്ച് നാവെടുത്ത് ഒറ്റ വാക്ക് പറയാൻ ധൈര്യപ്പെട്ടാൽ, അതെ, എന്റെ അമ്മയാണ് സത്യം, നിങ്ങളെ ഞാൻ താഴെയൊക്കെ പിടിച്ചു
5: തള്ളും.
2: ഓ, അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ അല്ലേ. ആഹാ, എന്നാ ഞാനൊന്ന് പറയട്ടെ. മര്യാദ ഇല്ലാത്ത വിധത്തിലാണ് നിങ്ങൾ എന്നെ കണ്ടത്, ഇത്രയും നേരം സംസാരിച്ചത്. എനിക്ക് മനസ്സിലായി. എങ്കിലും കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ തന്നെ നിന്നത്. ഒരു രോഗിയോടെ ഒരുപാട് എനിക്ക് ക്ഷമിക്കാനാകും.

0: ആശ്വാസമായി.
1: നിക്കോ, നിനക്കിത് എങ്ങനെ കഴിയുന്നടാ?
0: റസമഹീൻ, എനിക്ക് എനിക്ക് തനിയെ ഇരിക്കണം. ദേവിയത് എന്നെ ഒറ്റയ്ക്ക് വിട്. എല്ലാവരും എന്നെ ഒറ്റയ്ക്കൊന്ന് കിടക്കാൻ അനുവദിക്കും.
1: നസ്താസിയ, നമുക്ക് പോകാം. വന്നേ.
2: ശരി.

0: ഡോക്ടർ എത്തിയോ?
1: കുഴപ്പമില്ലല്ലോ, ഞാൻ കയറണ്ടല്ലേ?
0: വേണ്ട, ഇപ്പൊ ഒന്ന് ക്ഷോഭിച്ചു. ഇതേവരെ ഇല്ലാത്ത വിധത്തിൽ
1: ഈ അവസ്ഥയിൽ ഇയാളെ ദേഷ്യം പിടിപ്പിക്കരുത്.
0: ഡോക്ടർ, സത്യത്തിൽ ഇവൻ എന്താണ് കുഴപ്പം?
1: ഇപ്പോഴയാൾക്ക് എന്തെങ്കിലും സന്തോഷകരമായ മാനസിക നില അനുഭവപ്പെട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. നിങ്ങൾക്കറിയാമോ, അയാളുടെ മനസ്സിൽ എന്തോ ഒന്ന് കടന്നുകൂടിയിട്ടുണ്ട്. എന്തോ അലട്ടുന്ന ചിന്ത, അത് അയാളെ നിരന്തരം വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.
0: അത് വീട്ടുകാര്യങ്ങളായിരിക്കാം, ലൂഷിനായിരിക്കും. സഹോദരിയുടെ ഭാവി ഭർത്താവ് പണി കൊടുക്കുമെന്നാ തോന്നുന്നത്.
1: ഓ, ആ മാന്യൻ ലൂഷിൻ അയാളുടെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടു കാണില്ല, അതാവും പ്രശ്നം.
2: അയാൾ വന്നപ്പോ മുതൽ ഇഷ്ടപ്പെടാതെയാണ് സംസാരിച്ചത്.
1: നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ, നിക്കോ ഒന്നിനും താല്പര്യമെടുക്കുന്നില്ല, ഒന്നിലും പ്രതികരിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യത്തിൽ മാത്രം അയാൾ വികാരം കൊള്ളുന്നു, അത് കൊലപാതകത്തിന്റെ കാര്യത്തിലാണ്.
0: അതെ അതെ, ഞാനും അത് ശ്രദ്ധിച്ചു. അവൻ അക്കാര്യത്തിൽ അതീവ ഉത്കണ്ഠയുണ്ട്, ഭയവുമുണ്ട്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് സുഖമില്ലാതായ ദിവസം അവനവിടെ ബോധം കെട്ടി വീണു.
1: ഇന്ന് വൈകുന്നേരം ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ സംസാരിക്കണം. ഞാൻ ചിലത് നിങ്ങളോട് പറയാം.
0: ആ,
1: വളരെ കൗതുകകരമായ ഒരു കാര്യം. എന്തായാലും ഞാൻ അയാളെ ഒറ്റയ്ക്കൊന്ന് കണ്ടിട്ട് വരട്ടെ, അപ്പോൾ അവിടെ അയാളെ പ്രകോപിപ്പിക്കാൻ ആരും ഉണ്ടാവില്ലല്ലോ. നസ്താസേ, വരൂ.
2: ശരി. ഞാൻ കുറച്ച് ചായ കൊണ്ടുവരട്ടെ, കുടിക്കാമോ?
3: പിന്നെ മതി, ഇപ്പോൾ എനിക്ക് ഉറക്കം വരുന്നു. ആ, നീ പോയിക്കോ. ഇതാരാ, ഡോക്ടറോ? എല്ലാവരും കൂടി എന്നെ രോഗിയാക്കുകയാണ്. എനിക്ക് രോഗമില്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇതാര്, സൂപ്പറുണ്ടോ? എനിക്കൊന്നും അറിഞ്ഞുകൂടാ, എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഇവര് എനിക്കൊന്നും അറിഞ്ഞുകൂടാ.
1: റസ്കോൾനിക്കോവ്, നിങ്ങൾ സുഖമായി ഉറങ്ങൂ, ശാന്തമായി. ഞങ്ങൾ നിങ്ങളെ ശല്യപ്പെടുത്താമെന്നതല്ല, ഞങ്ങൾ മുറിവിട്ട് പോയേക്കാം.

0: ശീതളവും നിഷ്പ്രഭവുമായ ഇരുണ്ട ഈർപ്പമുള്ള ശിശിരകാല സായാഹ്നങ്ങളിൽ സകലതും സകലതും ഈർപ്പമുള്ളതായിരിക്കണം. കടന്നു പോകുന്ന എല്ലാ യാത്രക്കാരും ക്ഷീണിച്ചു വിളർത്ത മുഖമുള്ളവരാകുമ്പോൾ, മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ ശക്തമായി മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതിലൂടെ തെരുവ് വിളക്കുകൾ പ്രകാശിക്കുമ്പോൾ,
1: എനിക്കറിയില്ല സർ, എനിക്കൊന്നും അറിയില്ല, ക്ഷമിക്കൂ.
0: എന്റെ പെരുമാറ്റത്തിൽ, സംസാരത്തിൽ എന്തെങ്കിലും

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 18-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൌപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നസ്താസിയ ആൻസി ടി കെ കുണ്ടറ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എം ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

0: അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം ഇന്ന് രാത്രി 9:30 തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ.
1: യെസ്, ഇത് മുകുന്ദനെന്ന സാറിന്റെ വീടല്ലേ?
2: അത് പണ്ട് ജഡ്ജി ആയിരുന്നപ്പോ ജഡ്ജി സ്ഥാനം രാജിവെച്ച് അദ്ദേഹം പിന്നീട് വക്കീലായി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇപ്പൊ ഇതേ അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണിയുടെ വീടാണ്.
0: ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയാസോൾ, തിരുമല രാമചന്ദ്രൻ, തമന്നാസോൾ, ബിജു കല്ലുവാതുക്കൽ, അനീഷ് നായർ, വിനോദ് കല്ലറ.
3: അത് കള്ളം എനിക്ക് മനസ്സിലായി. തുമ്പി പാട്ടുപാടി പാട്ടുപാടി കരയുകയായിരുന്നു. എന്തു പറ്റി? എന്താ തുമ്പിക്ക്?
0: സർഗാത്മക സഹായം ഫഹദ് റാസ, നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

0: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
1: വേണ്ട, ആദ്യം സേവിങ്സ്.
0: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ. എന്നാലും ആ ജിമിക്കി
1: പോകുന്നോ? അതോ
0: ഇഞ്ചക്ഷൻ വേണോ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

0: സ്പൈസ് സ്പോൺസേഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ആകാശവാണി ഇപ്പോൾ ഉമംഗ് CAET സ്പോൺസർ പരിപാടി.

പ്രിയ ശ്രോതാക്കൾക്ക് നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് നിങ്ങളോടൊപ്പം ഫസ്ലീന ബീഗം, ഉമ്പിയപുര.

കവരത്തി നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. ആദ്യം മൈലാഞ്ചി മുഞ്ചുള്ള ഈണങ്ങൾ എന്ന പരിപാടി. 5:20 ദ്വീപ് വിശേഷം, ഇതിൽ സേവന വാർത്ത കേൾക്കാം. 5:30 അമിനി ദ്വീപുകാരായ നൌഫൽ, മെയിം എന്നീ സഹോദരങ്ങൾ പങ്കെടുക്കുന്ന കേടാത്ത കനലുകൾ എന്ന പരിപാടിയും, തുടർന്ന് പാട്ടും വിശേഷങ്ങളുമായി ഫാട്ട് ഫെട്ടിയും ഈ നിലയത്തിൽ നിന്ന് ഇന്ന് കേൾക്കാവുന്നതാണ്.

ആകാശവാണി കവരത്തി. ഇപ്പോൾ ഏതാനും മൈലാഞ്ചി മുഞ്ചുള്ള പാട്ടുകൾ കേൾക്കാം. ആദ്യ ഗാനം ഹംസ കുന്നത്തേരുടെ വരികൾക്ക് മെക്കാർട്ടിൻ സംഗീതം പകർന്ന് ജോത്സ്ന ആലപിച്ചത്.

മൈലാഞ്ചി മുഞ്ചുള്ള ഈണങ്ങൾ എന്ന പരിപാടി തുടരുന്നു. അടുത്തതായി പി ടി അബ്ദുറഹ്മാൻ രചന നിർവഹിച്ച് എരഞ്ഞോളി മൂസ ആലപിച്ചത്.

മൈലാഞ്ചി മുഞ്ചുള്ള ഇണങ്ങൾ എന്ന പരിപാടിയിൽ അവസാനമായി ഒരു ഗാനം കൂടി. ഈ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ച് പാടിയിരിക്കുന്നത് വി എം കുട്ടി.

അറിയിപ്പ്. നമ്മുടെ രാജ്യത്തെ ജനസംഖ്യാ കണക്കെടുപ്പിന്റെ ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ലക്ഷദ്വീപിൽ 2026 ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയാണ്. ഏപ്രിൽ 16 മുതൽ മെയ് 15 വരെയുള്ള കാലയളവിൽ സെൻസസ് കണക്കെടുപ്പിനായി നിയോഗിക്കപ്പെട്ട എന്യൂമറേറ്റർമാരും സൂപ്പർവൈസർമാരും എല്ലാ വീടുകളും സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നതായിരിക്കും. 2027 സെൻസസ് രണ്ട് ഘട്ടങ്ങളായി നടത്തും. ഘട്ടം ഒന്ന്, വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും. ഇത് 2026 നടത്തും. ഘട്ടം രണ്ട്, ജനസംഖ്യാ കണക്കെടുപ്പ്. ഇത് 2027 നടത്തുന്നതാണ്. വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും ഗാർഹികാവസ്ഥ, സൌകര്യങ്ങൾ, ആസ്തികൾ എന്നിവയെക്കുറിച്ചുള്ള സുപ്രധാന വിവരങ്ങൾ നൽകുകയും ജനസംഖ്യാ കണക്കെടുപ്പിനുള്ള ചട്ടക്കൂട് സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജനസംഖ്യാ കണക്കെടുപ്പ് ഓരോ വ്യക്തിയുടെയും വ്യക്തിഗത വിവരങ്ങൾ ഒരു നിശ്ചിത റഫറൻസ് തീയതിയിലും സമയത്തിലും രേഖപ്പെടുത്തുന്നു. 2027 സെൻസസ് 2027 HLO മൊബൈൽ ആപ്പ് ഉപയോഗിച്ചുള്ള ഡിജിറ്റൽ ഡാറ്റ ശേഖരത്തിലേക്കുള്ള ഒരു പ്രധാന മാറ്റമാണ്. അറിയിപ്പ് കഴിഞ്ഞു. ദ്വീപ് വിശേഷം സമാപിക്കുന്നു.

കുട്ടികളുടെ കളിയും ചിരിയും കുസൃതികളും നിങ്ങൾക്കൊക്കെ ഇഷ്ടമല്ലേ? അവരുടെ നിഷ്കളങ്കമായ ഓരോ വാക്കിലും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അവരുടെ കവിതകളും കഥകളും പാട്ടുകളും ഒക്കെ നമുക്ക് ഒരുപാട് സന്ദേശങ്ങൾ നൽകാറുണ്ട്, നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കാറുമുണ്ട്. കളിയിലൂടെയുള്ള ആ നിഷ്കളങ്ക സൃഷ്ടികൾ ഇനി നിങ്ങൾക്കും ആസ്വദിക്കാം ഇമ്മിണി ബല്യ ലോകമെന്ന പരിപാടിയിലൂടെ.

0: പരിപാടിയിൽ പങ്കെടുക്കാനായി 9496282383 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഉടൻ സന്ദേശം അയച്ചോളൂ. ഞങ്ങളുടെ കോൾ നിങ്ങളെ തേടിയെത്തും. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9496282383. അപ്പോ വേഗം പോന്നോളൂ കുസൃതികളെ, ഇമ്മിണി വലിയ ലോകത്തിലേക്ക്.
1: പഠിപ്പും പൊലിമയും
2: വിദ്യാഭ്യാസത്തിന്റെ എല്ലാ മേഖലകളിലൂടെയും സ്വപ്നങ്ങളിലൂടെയും സന്തോഷങ്ങളിലൂടെയും സംശയങ്ങളിലൂടെയും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ?
1: ആകാശവാണി കവരത്തി ഒരുക്കുന്ന പരിപാടി പഠിപ്പും പൊലിമയും എല്ലാ വെള്ളിയാഴ്ചകളിലും ആകാശവാണി കവരത്തി പ്രക്ഷേപണം ചെയ്യുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി കവരത്തിയുടെ വാട്സ്ആപ്പ് നമ്പറായ 9496282383 എന്ന നമ്പറിലേക്ക് സന്ദേശങ്ങളും അയക്കാവുന്നതാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കവറത്തി. മീഡിയം വേവിൽ 260.4 മീറ്റർ, അതായത് 1252 കിലോഹെർട്സ്.

0: ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാരുടെ റേഡിയോ പരിപാടിയായ കെടാത്ത കനലുകളിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഭവങ്ങളുടെ വെളിച്ചവും അറിവിന്റെ കരുത്തും കൈമുതലായുള്ള നമ്മുടെ മുതിർന്ന തലമുറയെ ആദരവോടെ നെഞ്ചോട് ചേർക്കുന്ന ഈ പരിപാടിയിൽ ലക്ഷദ്വീപിന്റെ തറവാട്ട് ദ്വീപായ അമിനി ദ്വീപിൽ നിന്നുള്ള രണ്ട് സഹോദരങ്ങളാണ് ഇന്ന് പങ്കെടുക്കുന്നത്. പരമ്പരാഗത നാട്ടുവൈദ്യത്തിന്റെ പിന്മുറക്കാർ, തലമുറകളുടെ അറിവും അനുഭവവും വെളിച്ചമാക്കുന്നവർ. ലക്ഷദ്വീപിന്റെ ഇന്നലകളിൽ നമ്മുടെ ആരോഗ്യമേഖല നേരിട്ടിരുന്ന പ്രയാസം എത്രമാത്രമായിരിക്കുമെന്നത് ഇന്നിന്റെ സൗകര്യത്തിലും നാം നേരിടുന്ന പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. നാം നടന്നുകയറിയ വഴികളിലേക്കും ഓർമ്മകളിലേക്കും നമുക്കൊന്നെത്തി നോക്കാം. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അമിനി ദ്വീപിൽ നിന്നുള്ള നൌഫൽ, മൈമ എന്നീ സഹോദരങ്ങളാണ്. കാതോർക്കാം.
1: എന്റെ പേര് നൌഫൽ എന്ന്, ബാപ്പിയെ പേര് സയ്യിദ് ബുഹാരി എന്ന്, കീളാവിലേട്ടങ്ങന്നാണ് പേർ, ബാപ്പിയെ പിരേന പേർ. എന്റെ ബാപ്പി തിത്തോടെ പേരെന്ന് പറഞ്ഞാൽ പോളക്കടം, പോളക്കടം അഹമീന മൂങ്ങാണ്. എട്ടാക്കാടി സയ്യിദ് ബുഹാരി, ഹംസ, ആനോമ്മ, നഫീസ മുതലായ കുറെ ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാനും നല്ല പെങ്ങളും നല്ല മൂത്തവും ഉണ്ട്. മുന്ദ്ര എന്ന പോലെ പെങ്ങളെ പേര് മൈമ എന്ന പോലെ കവരത്തിയെല്ലാം അവിടെ ഉള്ള സമയത്ത് പലരെയും ട്രീറ്റ് ചെയ്തതാണ്, പലർക്കും സ്വയം കിട്ടുകയും ചെയ്തതിന്. പിന്നെ വേറെ കിട്ടണ്ടതുകൊണ്ടല്ലേ, കിട്ടേണ്ടത് അപ്പാടി കൊണ്ട് തന്നെ കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ശരിയാകും. അത് താമസിക്കേണ്ടതനുസരിച്ച് ഈ ട്രീറ്റ്മെന്റും താമസിച്ചുകൊണ്ടാണ് പോവാ. നല്ല ബാപ്പയെ ബാപ്പ പാരമ്പര്യത്തിലാണ് വൈൻ്റെത്. എന്നാൽ പൂളക്കടങ് അഹമ്മദ് അവിടെ ഉണ്ടാണ് ഇങ്ങനെ തുടങ്ങണ ഞങ്ങളെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. എന്നിട്ട് എന്നാ ബാപ്പയഞ്ഞ്, പിന്നെ ബാപ്പയും ഇളാപ്പയും കാഞ്ഞ്, പിന്നെ അവരെണ്ണം മരണപ്പെട്ട ശേഷം നാനും നല്ല പെങ്ങളും നല്ല മൂത്തോനും പെങ്ങളെ മോനും എല്ലാം കാണിപ്പോ ഇത് കൈകാര്യം ചെയ്തുകൊണ്ടുള്ളത്. അഗത്യുണ്ട് ഒരാളെ കൊണ്ടുവന്ന് അമ്മയിൽ കീഴാവാളി ഊട് തേച്ച് കൊണ്ടുവന്നു കൊണ്ടുവന്ന് മറ്റേ അവിടെ ഊട് തേച്ച് ഇടിച്ചുകൊണ്ടുവന്ന പിരിയനെ മുറ്റത്തേക്ക് കിടത്തി ഇയാളെ എല്ലാ പൊട്ടിപ്പോയാണ് മുൾ. ഈ മുൾ പൊട്ടിയത് ഇവ രണ്ടും കൂടി ലാപ്പയും ബാപ്പയും കൂടി കിടത്തി കേറ്റക്കെട്ടിൽ വെച്ച് കിടത്തി അയാളെ കെട്ടി നല്ല ഇതാക്കി എല്ലാ ഇതും മൂത്രവും കാസ്റ്റവും എല്ലാം ഈ കിടന്നിടത്ത് തന്നെ ഒരു 3 മാസം ശരിക്കലും ട്രീറ്റ് ചെയ്ത് എന്നിട്ട് ശരിയാക്കി തെങ്ങ് കയറ്റിച്ചൂട്ടാണ് വിട്ടത്. തെങ്ങ് കയറ്റക്കാരൻ കാഞ്ഞ വീണത്, തെങ്ങനെ വെച്ചിട്ടും വീണ് വരുത്തം കിട്ടും. അപ്പം അയാളെ തെങ്ങനെ വെച്ച് ഏറ്റിച്ചാണ് തിരിച്ച് നാട്ടൊക്കെ വിട്ടത്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിൻ്റെ അകത്തിൽ തന്നെ വേറെ ഒരാളുണ്ട് ഇതുപോലെ വീണ് വരുത്തം കിട്ടി വന്ന് സമ്മിലെന്ന് പോലെ അകത്തി, അയാളെ ഇതുപോലെ ശരിയാക്കി ബാപ്പയും ഇളാപ്പയും കൂടി ട്രീറ്റ് ചെയ്ത് ശരിക്കലും ഒരു 3 മാസം ആണ് ഈ അക്കണക്ക് എല്ലാ ജോയിന്റും വലിച്ചു കെട്ടി മറ്റണമ്മ തൂക്കിട്ട് കെട്ടി കിടത്തി എന്നിട്ട് അവളെ ശരിയാക്കി ചൊല്ലേ പോലെ തെങ്ങ് കയറ്റിച്ചൂട്ടാണ് അവളെ വീണ്ടും അതേ കൊണ്ടത്. അവളെ നാട്ടൊക്കെ കയറ്റേണ്ടത് ഭയങ്കര ആൾക്കാരെ കൂടെ നല്ല സൗമ്യത പെരുമാറ്റം അതാണ് ഏറ്റവും വേണ്ടത്. അവളും കാട്ടിനും തമ്മിൽ ഇടപഴകി അവളാ ഇത് മനസ്സിലാക്കിയെടുത്ത ശേഷമാണ് ചികിത്സ തുടങ്ങേണ്ടത്. എന്നാൽ അത്യാവശ്യം അവളാ ബുദ്ധിമുട്ട് മനസ്സിലാക്കി നമ്മൾ അവർക്കൊപ്പിച്ച് നിന്ന് തന്നെയാണ് അവർക്ക് ട്രീറ്റ് കൊടുക്കേണ്ടത്. അങ്ങനെ ഇപ്പൊ ഈ ഉഴിച്ചിലെന്ന് പറഞ്ഞാൽ മുള്ളു ഒടിഞ്ഞു കഴിഞ്ഞാൽ, ശതം ഉണ്ടാക്കി കഴിഞ്ഞാൽ, പിന്നെ മുട്ട് വേദന ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളെ മരുന്ന് എല്ലാവരും കൊണ്ടുപോയി കൊണ്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ കൈക്കലാണ് ഞങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നുണ്ടല്ലേ, നൂനിത്യേന ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് അത്. വായ്ക്ക് ഫുൺപെണ്ണാകഴിഞ്ഞാലും പലരും ഉപയോഗിക്കേണ്ടതാണ് വായ്പുണ്ണു. അത് നാച്ചുറൽ സാധനങ്ങളായതുകൊണ്ട് അതിന് ആ സാധനം കഴിഞ്ഞാൽ

0: വെളിപ്പെടുത്താൻ കളയാ. ഇത് നാച്ചുറൽ ഉണ്ടാക്കിയ ഇത് എന്നാൽ അത് നമ്മുടെ ശരീരത്തൊക്കെ ഒരു കേടുമില്ലാത്ത സാധനങ്ങൾ. അപ്പൊ പച്ചമരുന്നിന് പ്രത്യേകത അതാണ്. ഇവിടെ പല മെഡിസിനും ഉണ്ടാണ്, കരിമത്തരങ്ങുണ്ട്, പിന്നെ ഇരിക്കല ഇല ഉണ്ട്, ഉണക്കുണ്ട്, അങ്ങനത്തെ പല കുറെ സസ്യങ്ങളുണ്ട്, കീടാനല്ലി, പിന്നെ കച്ചാർ വാഴ. ചെറിയ നടക്കാത്ത മക്കളുണ്ടല്ലേ, അത്യാവശ്യം നടപ്പാൻ കളയാത്ത മക്കൾക്ക് ഒരു ഒന്നര വയസ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ നടപ്പിലായിരിക്കും. അമ്മക്കളെ വെളിച്ചെണ്ണ, മറ്റേ നമ്മളെ വേപ്പിന് തണ്ട് ഇല, അതിനാ വേര്, അതിനാ തൊലി, പിന്നെ നമ്മ ഇത്തപ്പളം, ഇതെല്ലാം കെട്ടിട്ട് മരുന്ന് കായ്ക്കും, കൂട്ടുണ്ടാക്കും. ഈ കൂട്ടുണ്ടാക്കുകയാണ് മക്കളെ അത് തേച്ച് നല്ല പുഷ്ടിയായിട്ട് വീണ്ടും അതേ മക്കൾ ചുവടായി പോകാൻ തുടങ്ങും. മരുന്ന് ഉണ്ടാക്കേണ്ടത് ആദ്യം എന്ന ഉപ്പാപ്പ, പിന്നെ അത് കഴിഞ്ഞാൽ എന്ന ബാപ്പ, പിന്നെ ഇപ്പൊ എന്ന പെങ്ങളും നാലങ്ങാണ് ഈ മരുന്ന് ഉണ്ടാക്കേണ്ടത്. 9 ചേരുവകളാണ്, 9 ചേരുവകൾ ചേർത്താണ് മരുന്ന് ഉണ്ടാക്കേണ്ടത്. ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ട് വരുന്നുണ്ട്, ഇപ്പൊ അകത്തിയുണ്ട്, ഒരുപാട് ആൾക്കാർ എന്നെ കൂടെ മരുന്ന് വേണമെന്ന് ചൊല്ലിവിട്ടതാണ്. അപ്പൊ ആ മരുന്ന് ഇൻഷാല്ലാ ഉണ്ടാക്കി വെച്ചിന് അത് കൊണ്ടുപോയി അവക്ക് കൊടുക്കും. അത് നമ്മൾ നീര് കെട്ടുണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കില്ല, ചതവുണ്ടാക്കാൻ ഞാൻ ഉപയോഗിക്കില്ല. പൊട്ടിന് തന്നെ അത് വലിച്ചു വെച്ച് കെട്ടിയതിന് ശേഷം, ഈ മറ്റേ മരുന്ന് തേച്ച് കെട്ടിയതിന് ശേഷം പൊട്ട് മാറിക്കോളും ഓട്ടോമാറ്റിക്കലായിട്ട്. അത് മാത്രം നോക്ക്, ഇപ്പൊ പല ആൾക്കാർക്കും മനസ്സിലൊരു ധൈര്യക്കുറവ്, സമാധാനമില്ല, അപ്പടി ഇത് ശരിയാവണം എന്നുള്ളതാണ്. മറിച്ച് അങ്ങനെ മിന്നെ അങ്ങനെയല്ല, മിന്നെ എല്ലാവർക്കും നല്ലൊരു ധൈര്യം ഉണ്ടാകും. ഇപ്പോഴത്തൊക്കെ ധൈര്യക്കുറവാണ് എല്ലാവർക്കും ഉള്ളത്. ഒരു ചികിത്സ അപ്പടി നന്നാണെന്ന്, പക്ഷെ നന്നാവൂല, എന്നു നമ്മായി ഇത് കൊണ്ട് നന്നാകാം. ഇതിനും ഓരോ ലിമിറ്റുണ്ട്. ഇപ്പൊ ഒരു ചെറിയ കുഞ്ഞ് മുൾപൊട്ടി, അത് 14 ദിവസം, ഒരു അയ്യാക്കളങ്ക് പ്രായമുള്ളത് 21 ദിവസം, മാക്സിമം 21 ദിവസത്തിൽ ഈ മുൾ ജോയിന്റ് ആയി വരുന്നതാണ്. ഈ മരം തേച്ച് ഈസ് കെട്ടി ചെയ്ത് കഴിഞ്ഞാൽ ജോയിന്റ് ആയി, അതിൽ പോലും തന്നെ വരും 3 ആഴ്ച വെളിവുള്ളത്. ചെറിയ മക്കള് 14 ദിവസം. അപ്പൊ കൂടെ ഒരു ദിവസം പോയിന് ഒരാളെ കാൽ രണ്ട് മുൾ പൊട്ടിയതാണ്, രണ്ട് മുൾ പൊട്ടി. ഇയാള് നന്നാ കുളിച്ചുണ്ട്, ബാപ്പാളുണ്ട്, ബാ നൂ വന്ന് ഇയാളെ നൂക്കോ. പിന്നെ നങ്ങാട്ടും പോയി കെട്ടി നന്നാ കുളിച്ചുകൊണ്ട് ഒരു ദിവസം ഇടയിടെ ഇത് കെട്ടളിച്ച് മരം തേച്ച് ആദ്യം കെട്ടിച്ച് വരികയെന്ന്. അങ്ങനെ ഒരാഴ്ച രണ്ടാഴ്ച അയാളെ കെട്ടി ട്രീറ്റ് ചെയ്തു. ഒരുപാട് ആൾക്കാർ എന്നാ നേത്തൊക്കെ വേണ്ടേ ഇവിടെ ട്രീറ്റും. ഒരു ദിവസം തന്നെ ചിലപ്പോൾ ഒരു മാസം തന്നെ 7, 8, 10 ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ 22 ആൾക്കാരുണ്ടാവും. അത് കിട്ടേണ്ട വരുത്തുന്ന അനുസരിച്ച് ആൾക്കാർ വന്നുകൊണ്ടുണ്ടാവും. ഇപ്പൊ പ്രായമുള്ള പെണ്ണുകള് എന്നാൽ പെണ്ണുകളെ കൂടുതൽ ട്രീറ്റ് ചെയ്യുന്ന പെങ്ങളത്തെ കാണും. ഇപ്പൊ തുടവല് ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ തൊക്ക്, തൊക്കിലെ ആളുകൾക്ക് ട്രീറ്റ് ചെയ്യാൻ കളിയായാലും പെണ്ണുകള്, അപ്പൊ ഇനിയും പെങ്ങളത്തെ കാണും അങ്ങ് വിടേണ്ടത്. പെങ്ങളെ ട്രീറ്റ് ചെയ്താണ് അവളെല്ലാം ശരിയാക്കി വിടേണ്ടത്. മൈ വന്ന പേര് പെങ്ങളെ പേര്.
1: മൈമ കർപ്പുറത്തെയല്ല രോഗികൾ വന്ന് അത് മുൾപ്പട്ടിയതും ഇത് ചെയ്തതും എല്ലാം ഞങ്ങൾ നോക്കിയിട്ടും ചൊല്ലും. ഞങ്ങൾ പിന്നെ മൂവരങ്ങൊക്കെ ഉണ്ടാൽ ഞങ്ങൾ അതിനെ എടുക്കും, ഇല്ലേപ്പൽ ചീക്കിലെ കൂട്ടു പോവും. ഞങ്ങളെ മുന്തറ് നൊഫൽ അങ്ങനെ ഞങ്ങൾ നോക്കും. ഇല്ലീവ രണ്ടും ഇല്ലെങ്കിൽ ഞങ്ങൾ നോക്കണ്ടേ നോക്കും, നോക്കാത്തേ വിട്ടു പോവും. ബുദ്ധിമുട്ടുള്ളവരും എന്നെ മോൻ ഗീസും, അയ്യലേ മോൻ, അയാൾ ഈസും, പിന്നെ ഞാൻ മക്ക എല്ലാം ഗീസും. അപ്പം അയാൾ ഈസേച്ച് വിളിക്കും, അപ്പം അവളായി മന്ത്രിച്ചു കൊടുക്കും. അങ്ങനെയെല്ലാം ബാപ്പ അപ്പ ബാപ്പ കാരണവും എല്ലാവരും ഈസിക്കൊണ്ട് തന്നെ ലാസ്റ്റിൽ ബാപ്പയ്ക്ക് പോകും. ബാപ്പയിലൊന്നും കൊടുത്തച്ച് അവ പോയി. ബാപ്പയത്ത് കൽപ്പേനിയാണ് ദ്രോങ്ങെല്ലാം ചുരുക്കാൻ കാഞ്ഞ്, എന്നാലും ഫുഡിയുള്ളൂ എല്ലാം വരും. ആക്കത്തികൾ തഞ്ചേത്തില വിത്ര വരെ വരും, എല്ലാ മരുന്നും ഉണ്ടാക്കും, മുട്ട വരുത്തത്തും ഉണ്ടാക്കും. ഉമ്മത്തിരുവങ്ങെല്ലാം കിട്ടുക അവളെ തിത്തോടോളം ഇത്തം നിറച്ചും മരുന്ന് ഇല്ലാഞ്ഞ്. ഇപ്പം നമുക്ക് ആവേശത്തും എവിടെയെങ്കിലും കിട്ടാം. നമുക്ക് ചെടി മാത്രം ഇങ്ങനത്തെ ഏതാ കുറഞ്ഞ ചെടീനെ ഇല്ലാതെ മറ്റു ചെടീനെ എല്ലാം കളയാം. ബാപ്പ ബുക്കുണ്ടാഞ്ഞ് ബാപ്പ എല്ലാ സാധനവും ഉണ്ടാഞ്ഞ് മറ്റൊരു സാധനം കിട്ടാ. ഇപ്പം ഇതിനിടെ ഒരു ബുക്ക് കിട്ടേ, ഞാൻ അഭീമാമോളെന്ന് വേണ്ട കുഞ്ഞി ഉണ്ടാഞ്ഞ്, അയാൾ വായിച്ചിലാകെ വേറെ ഒരു കൂട്ടക്കാര കണ്ട് അത് പിന്നെ കണ്ടേനില്ലാതെ ഞാൻ ബാപ്പ ഇത് ഫെട്ട് നിറ അവിടെ ബൈക്കിൻ്റെ ആണ്ടെ കയ്യാല് അവിടെ ലൈക്കിൻ്റെ ആണ്ടെ എങ്ങും പോകാം വെള്ളി അത് എല്ലാം അയാൾ അവിടെ വഹിക്കണ്ടെ. അങ്ങനെ പിന്നെ ആക്കത്തിൻ്റെ ഒരാൾ വന്നെ ഒരാ തന്നെടു ഭരിച്ച എന്നാലേ ഭരിച്ച തീന് തീനല്ല ഭരിച്ച എന്നടു ഭരിച്ച ബാപ്പായാലും പകൽ നാൾ ചൊല്ലേണ്ടത് തന്നെ കൈ കളിക്കണ്ട പോലും ലാഹലെയ്യോ അപ്പം

0: அதனால் சிவராஜ் எங்கள் அங்கேயே கிட நீடு பனஸ்கரிச்ச சொன்னோட உண்மை கூட கேட்குண்ட நாங்கள் எப்படியாங்க என்ன கூட உமா இல்லை நஸ்கரிப்பான் போய் பின்ன இப்படி இல்லை முசாம் கொண்டு கிடந்தினியோ தலாத்து வல்லண்டியோ இப்படி இல்லை இன்னும் அந்த தக்குப்பிடி சொன்ன இருக்கணுங்களா ராவனாலும் தண்ணி களையாக்கண்டே இல்லை அது என்னி ஒரு போட்டு வேண்டி அப்போ மேலே சத்தா அடித்த போலேருந்து ஒரு போட்டு தாரப்பா வெளி அதனால தாரப்பானால கீறிப்பேன் காற்றும் இன்னும் அதனை வச்சு ரெண்டாணிகள் எத்திப்பேன் ഞങ്ങളെ യാറ്റ് തന്നെ എത്തണ്ടേരുന്ന എന്നെ കൂടെ ചേണ്ട അതാരന്ന് കൂടിയുണ്ടാ ആദ്യം അങ്ങ് എത്തിയത് ഉമ്പിട്ടേണം ബലിയോനെ അബ്ദുൽ ഹാദർ പോലു ഞങ്ങളെ സ്കൂളാം ഒരു ബാബ ഉണ്ടാ ഞാൻ ചോറ് വേണ്ട അയാളാ മൂത്തോ രണ്ടാമത് കിട്ടിയത് അതിനയളോ അയ്യോളോ രൗലിയോ അതിലേലി ഈ ഫാദറെ തല്ലി അങ്ങനെ പോയിക്കൊണ്ട് പോയി രണ്ട് നീന്തിക്കൊണ്ട് അവക്ക് പാടം കൊണ്ട് അമ്മേ നീ നീന്താ എന്നു ചെറിയണ്ടും കുളിച്ചിലാകി അവിടെ വളർന്നി അപ്പം ഈ രണ്ട് കോയം പെണ്ണുകൊണ്ട് വിളിക്കണ്ട കാക്കാവാ അവ അങ്ങനെ കാക്കാവാ എന്നല്ല കാക്കാവാ കാക്കാവെ ചെറിയോ അപ്പോൾ അല്ലേ ഇതോ അവിടെ എത്തിനെ ഞങ്ങൾക്ക് പിന്നെ ഒറ്റക്ക് പുറപ്പെട്ട് കിട്ടാല്ലേ കാക്കാവാ വെള്ള തുണിയോട് കൂടെ പോണ്ട ഞങ്ങളുടെ പാപ്പ വെള്ള തുണി മാറ്റിക്കള വല്ല താറോ ഇതോ വിളക്കണ് അതിലേ മാറ്റാതെ പള്ളേക്കടി പോയി മാറ്റിച്ചു പിന്നെ എളിച്ചോണ്ട് വെള്ളത്തെ ഒറ്റ ഒരു പടി മുൾ ശരീരത്തില്ല ഇയാളെ വിളിയുന്നല്ല അങ്ങനെ എല്ലാം തെക്കുണ്ടും ആളെല്ലാം ഭയ ഞങ്ങളെ ഊടാക്കാണ്ടും ഏതാണ്ട് വന്നി നിന്നും ഞങ്ങളെ തിത്തോടും എല്ലാം ഭയൻ്റെ മാമയെ വിട്ട് ആക്കാണ്ടും ഏതാണ്ട് വന്നി നിന്നു ഭയൻ്റെ തമിറ്റ അയാളെ കിടത്തി പിന്നെ തണ്ണിയും കാഴ്ച കുളിച്ച് മഴയെല്ലാം കൊണ്ടേയില്ലേ ഫുതിന്ന് കിടന്നിന് പിന്നെ വാപ്പിയങ്ങളാപ്പിയും ഈ മക്കൾ തന്നെ ആങ്ങളമാരും കൂടി പോലീസുകാരൻ മുന്തിരങ്ങെല്ലാം കൂടി കുളിപ്പിച്ച് കിടത്തി കട്ടിൽ വെച്ചിക്ക് കാലില്ലാതെ കട്ടിൽ വെച്ച് കൊണ്ടെന്നെ ഉമ്മാ തൊട്ട് ഊച്ചിലാണ്ട കട്ടിൽ വെച്ച് പിന്നെ അതിനാ വെച്ച് അവിടെ ഒക്കെ വച്ച് തന്നെ കുളിപ്പിച്ച് പണി തീർത്ത് പിന്നെ ഇയാളെ തുടച്ച് രണ്ടറങ്ങേറി നിന്നുണ്ട് അപ്പം ഞങ്ങളാപ്പി പാട്ടൊക്കെ ഇടുണ്ട് അത് തേങ്ങനെ വെച്ചിട്ട് ഒരു വിരേനെ വെച്ച് വിരേനെ വെച്ചിട്ട് തളക്കി അങ്ങനെ എല്ലാം കൊണ്ടുവരുന്നു കിളുത്തനുള്ള ഒരാണെന്നാ ഞാൻ കണ്ടിന് നാളെ തിത്തോടുള്ള മിറ്റത്തിട്ടുണ്ട് നെയ്യും തേച്ചുകൊണ്ട് അയാളെ എലി ഇന്നരവിനൊക്കെ ഒരു വരുത്തം കാഞ്ഞു അപ്പം ചൊല്ലിനെ നിന്നെ കുഞ്ഞുണ്ടില്ലേ പോയി കണ്ടച്ച് ഒരു നാല് മാസം കഴിഞ്ഞുകൊണ്ട് വാ ഇപ്പം വന്ന ആറു മാസം ആയിപ്പേലി നടന്നു ഏറി ചുഴലായിട്ട് ഞങ്ങൾക്കെല്ലാം തുലിച്ചു തന്നെ ഞങ്ങൾ കുടിച്ച് എന്നിട്ട് ഇന്നരവിനൊക്കെ ഒരു ഇതുണ്ടാ അത് നാദേ ശരിയാക്കി തരുവ എന്നിട്ട് അത് കൊണ്ടുപോയി കരി ഓപ്പറേഷൻ ചെയ്ത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ നടപ്പാൻ കിടൽ വലിയ നേരം മുറിച്ച് സ്കൂളിൽ പോയിച്ച് മടങ്ങി വരണോളൂ മടങ്ങി വരുന്നത് ഉമ്മ താനി അതിനാ ഒരു മാമാവുണ്ട് ഒരു ജാതി വലിച്ചോണ്ട് വന്നൂട്ട് പിന്നെ അതിന് ഐ ഒന്നാം ക്ലാസ്സിനുണ്ട് ഇരിഞ്ഞു വന്നു തോളികളെല്ലാം ഞാൻ പാടുന്നുണ്ട് അതിനാ തിത്തോടിയുടെ തന്നെ ഒരു പെൺകുഞ്ഞിയുണ്ട് ഇപ്പൊ മരി ചാറ്റവിയുണ്ട് മന്ത്രിയുള്ള അങ്ങനെ പിന്നെ മദ്രസ നാലാം ക്ലാസ് വരെയും പഠിച്ച് പിന്നെ ഉമ്മ ഇങ്ങനെ ഉമ്മയെ കാര്യങ്ങളില്ലാത്ത ഉമ്മയ്ക്ക് ഉമ്മ ഇല്ലാത്ത പിന്നെ നാ എന്നെ മൂത്ത ഉന്നിയില്ലെന്നാ പിന്നെ അപ്പം ഞാൻ പഠിപ്പാൻ വിട്ടുണ്ട് അങ്ങനെ തന്നെ മാമ ഇത് ചെയ്യാതെ ഇപ്പം ഓരോ കപ്സല്ലും മാമ മരിച്ചു അല്ലെ മാമയെ തെറ്റ് കൊണ്ടാണ് എന്നെ ഞാൻ പഠിച്ചു ഏതെങ്കിലും വന്ന്
1: കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ കേട്ടത് പരമ്പരാഗത നാട്ടുവൈദ്യത്തിന്റെ പിന്മുറക്കാരായ നൌഫൽ, മൈം എന്നീ സഹോദരങ്ങൾ പങ്കുവച്ച അറിവുകളും ഓർമ്മകളുമാണ്. മറ്റൊരാളുടെ അനുഭവങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി അടുത്ത ബുധനാഴ്ച വരെ കാത്തിരിക്കാം. പരിപാടി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം, പുതിയപള്ളി. നന്ദി, നമസ്കാരം.
2: കടലക്കൊത്ത വായിള കിനാവും കണ്ടോണ്ട് ലാകണ്ട ദീപള എഴുത്തുകാരള മനസ്സില ഹരമുള്ള വിഷയം നിങ്ങ കേട്ടിനിയാ.
3: ദീപുള നാടൻ ചൊല്ല്, രാക്കഥ, മാലപ്പാട്ട്, റഹ്മാനി, നാടൻ പാട്ട് ഇവയെല്ലാം ഇവളെ മനസ്സിനുള്ളിൽ കിടന്ന് ഉരുകി ഉരുകി ഇളുത്തായി പുറത്തക്ക് വന്നതാണ്ടോ.
2: അറബിക്കടലിലെ മണായും അഹ്റബിനെ ഉള്ളിന്റെ ഭീഷണ്ട കാറ്റിനെ തലോടലും ഏറ്റ് ഈ പവിഴമണിലെ സാഹിത്യം കേപ്പാം. നിങ്ങൾക്ക് ആശയില്ലയ?
3: ദീപുള ഇളുത്തുകാരുള കഥയും കവിതയും പാട്ടും ഭീഷണവും എല്ലാം കുടുപ്പാം ഉണ്ടാക്കിയ ആകാശവാണിയിലെ പരിപാടിയാണ്ടും
4: പവിഴമണിയിലെ സാഹിത്യം കേൾക്കാൻ മറക്കല്ലേ.
2: ശനിയാഴ്ച രാവിലെ 7:05 നും

0: വൈകുന്നേരം 5:05. ആകാശവാണി കവരത്തി. ഇപ്പോൾ പാട്ടും വിശേഷങ്ങളുമായി ഫാട്ടുഫെട്ടികൾക്ക് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബിബി സമിയ സലാഹിയ മൻസിൽ.
1: ഹലോ
0: ഹലോ, ആകാശവാണി കവരത്തിയുടെ ഫാട്ടുഫെട്ടിയാണ്. ആരാ?
1: നമസ്കാരം, മലപ്പുറം ജില്ലയിൽ നിന്നാണ്.
0: എന്താ പേര്?
1: മണി എം.
0: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്?
1: അല്ല, വിളിക്കാറുണ്ട്.
0: എന്ത് ചെയ്യുന്നു?
1: ഞാന് ഗവൺമെന്റ് എംപ്ലോയി ആണ്.
0: എവിടെ വർക്ക് ചെയ്യുന്നത്?
1: ഞാന് മുണ്ടേരി കൃഷി ഫാമില്.
0: എന്തൊക്കെയാണ് വിശേഷങ്ങൾ മലപ്പുറത്ത്?
1: മലപ്പുറത്ത് കുഴപ്പമില്ല. അപ്പോ കുറച്ചുനാളായിട്ട് മഴ തുടങ്ങി, രണ്ടു നാളായിട്ട് നല്ല മഴയായിരുന്നു. ഇന്ന് വെയിലാണ്, കാലാവസ്ഥക്കൊക്കെ ഒരു മാറ്റം വന്നപ്പോ.
0: അല്ല, മലപ്പുറത്ത് എവിടാ?
1: മലപ്പുറത്ത് വാണിയമ്പലം, നിലമ്പൂരിനടുത്ത്. വാണിയമ്പലം എന്ന സ്ഥലം, വാണിയമ്പലത്തിനടുത്ത് ശാന്തിനഗർ.
0: വീട്ടില്
1: ഭാര്യയും മൂന്ന് പിള്ളേരും.
0: പിള്ളേരെന്ത് ചെയ്യുന്നു? പഠിക്കാണോ?
1: പിള്ളേര് അല്ല, രണ്ടാളെ കല്യാണം കഴിച്ച് പോയി. ഒരാള് ജോലി ചെയ്യണ്ട് പിന്നോക്കക്ഷേമ ബാങ്ക് ബന്ധുര് ചെയ്യുന്നു. പിന്നെ രണ്ടാമത്തോടെ ഇവിടെ പ്രസവിച്ച് ചേർക്കുന്നത്. രണ്ടാളും കല്യാണം കഴിഞ്ഞാണ്. പിന്നെ മോനെ വർക്ക് ചെയ്യാണ്.
0: ഏത് പാട്ടാ വേണ്ടത്?
1: ഏതെങ്കിലും ഒരു മാപ്പിളപ്പാട്ട് കൊടുത്താൽ മതി.
0: ഡെഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞോളൂ.
1: ഇത് ഞങ്ങളെ പറവക്കൂട്ടം ഒരു കൂട്ടായ്മ ഉണ്ട്, അതിൽക്ക് ഡെഡിക്കേഷൻ ട്ടോ.
0: ഓക്കെ.
1: ഞങ്ങള് മഞ്ചേരി ആകാശവാണിയിലെ പിന്നെ എന്റെ ഗാനം അവതരിപ്പിച്ച ഒരു മണിക്കൂർ എന്റെ ഗാനം അവതരിപ്പിച്ച ഒരു കൂട്ടായ്മ ആണ് പറവക്കൂട്ടം തന്നിട്ട്.
0: കേട്ടിട്ടുണ്ട്.
1: അവർക്ക് അവർക്ക് ഡെഡിക്കേഷൻ ചെയ്യാം.
0: ശരി, എന്നാ പാട്ട് വെച്ചു തരാം കേട്ടോ. വിളിച്ച സന്തോഷം. വീണ്ടും വിളിക്കാം.
1: ആയിക്കോട്ടെ.

News on AIR app. ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി നിങ്ങളുടെ മൊബൈലിലൂടെയും ആസ്വദിക്കാം. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. പ്ലേസ്റ്റോറിൽ നിന്നും പ്രസാർ ഭാരതിയുടെ ന്യൂസ് ഓൺ AIR ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ആപ്പ് തുറന്ന ശേഷം ലൈവ് റേഡിയോ സെലക്ട് ചെയ്യുക. ശേഷം സെർച്ച് ബോക്സിൽ കവരത്തി എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ആകാശവാണി കവരത്തി എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. കവരത്തി നിലയത്തിൽ നിന്നുള്ള പരിപാടികൾ ഇനി അനുസ്യൂതം ആസ്വദിക്കാം. News on AIR app.

ആകാശവാണി കവരത്തി നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള പരിപാടി തുടരുന്നു. ഇന്നത്തെ പരിപാടികൾ ശ്രോതാക്കൾക്കായി പങ്കുവച്ചത് ഫസ്ലീന ബീഗം, ഉമ്പിയപുര. ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
1: ചെറുകിട വ്യാപാരികൾക്കും കടയുടമകൾക്കും വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്ഥിരമായ പെൻഷൻ. ഗുണഭോക്താവിന് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനായി ലഭിക്കും. ഇതൊരു കോൺട്രിബ്യൂട്ടറി പദ്ധതിയാണ്. അപേക്ഷകൻ മാസം തോറും എത്ര രൂപയാണോ അടയ്ക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാരും അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. കുടുംബ സുരക്ഷയാണ് രണ്ടാമത്തെ സവിശേഷത. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50%, അതായത് 1500 രൂപ കുടുംബ പെൻഷനായി ലഭിക്കും. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, ചില്ലറ വ്യാപാരികൾ, കടയുടമകൾ, റെസ്റ്റോറന്റ് ഉടമകൾ, കമ്മീഷൻ ഏജന്റുമാർ തുടങ്ങിയ സ്വയം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. എന്നാൽ ആദായനികുതി അടയ്ക്കുന്നവർ, EPFO, ESIC, NPS എന്നിവയിൽ അംഗങ്ങളായവർക്കും പ്രധാനമന്ത്രി ശ്രമയോഗി മാൻധൻ യോജന പോലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമായവർക്കും പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ചേരാൻ കഴിയില്ല. അപേക്ഷിക്കുന്ന സമയത്തെ പ്രായത്തിനനുസരിച്ചാണ് മാസവിഹിതം നിശ്ചയിക്കുന്നത്. 18 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 55 രൂപയും 29 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 100 രൂപയും 40 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 200 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ആധാർ കാർഡ്, സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട്, ബാങ്ക് അക്കൌണ്ടിൽ നിന്നുള്ള ഓട്ടോ ഡെബിറ്റ് സൌകര്യത്തിനായുള്ള സമ്മതപത്രം എന്നീ അവശ്യരേഖകൾക്കൊപ്പം നേരിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. സ്വന്തമായി അപേക്ഷിക്കാൻ മാൻധൻ .in എന്ന പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്.

0: particular energy cooperation. And with that, we end this news bulletin.
1: ആകാശവാണി കോഴിക്കോട്. തൃശൂർ ജില്ലാ വൃത്താന്തം.
2: കേരളത്തിൽ യു ഡി എഫ് തരംഗം ആഞ്ഞടിച്ചപ്പോഴും തൃശൂർ ജില്ലയിൽ കോൺഗ്രസിന് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനായില്ല. ആകെയുള്ള 13 മണ്ഡലങ്ങളിൽ 9 മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിച്ചു കയറി. സിറ്റിംഗ് സീറ്റായ ചാലക്കുടി നിലനിർത്തിയതോടൊപ്പം കൂടുതലായി 3 സീറ്റുകൾ മാത്രമാണ് യു ഡി എഫിന് വിജയിച്ചു കയറാനായത്. ശക്തന്റെ തട്ടകം ഇത്തവണയും ചുവന്നു തന്നെയിരിക്കും. ചാലക്കുടി, ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, തൃശൂർ എന്നീ 4 മണ്ഡലങ്ങളിൽ മാത്രമാണ് തൃശൂരിൽ യു ഡി എഫ് വിജയം കണ്ടത്. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ മണലൂരിലും ഗുരുവായൂരിലും എൽ ഡി എഫ് തന്നെ വിജയിച്ചു. പുതിയ അധ്യയന വർഷം സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തൃശൂർ ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുന്നതിന് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ്, അൺ എയ്ഡഡ് ഉൾപ്പെടെ ആകെയുള്ള 1007 സ്കൂളുകൾക്ക് ഫിറ്റ്നസ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകൾ നടത്തിയ പ്രവർത്തനങ്ങൾ യോഗത്തിൽ ജില്ലാ കളക്ടർ വിലയിരുത്തി. ജില്ലയിലെ സ്കൂളുകൾക്ക് ഫിറ്റ്നസ് ലഭിക്കുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ഉറപ്പുവരുത്തുന്നതിനും വിദ്യാഭ്യാസ ഉപഡയറക്ടറെ ജില്ലാ കളക്ടർ ചുമതലപ്പെടുത്തി. ജില്ലാ പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കാണ് സർട്ടിഫിക്കേഷന്റെ ഏകോപന ചുമതല. വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെടുന്ന വിവരം നൽകുന്നത് ഔദാര്യമായി ഉദ്യോഗസ്ഥർ കാണരുതെന്നും അത് ജനങ്ങളുടെ അവകാശമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ അഡ്വക്കേറ്റ് ടി കെ രാമകൃഷ്ണൻ. തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ കമ്മീഷൻ സംഘടിപ്പിച്ച വിവരാവകാശ ഹിയറിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ. അപേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നതിനും വ്യക്തമായ മറുപടി നൽകാതിരിക്കുന്നതും നിയമത്തിനെതിരാണ്. ഇത്തരം പ്രവർത്തികൾക്കെതിരെ കമ്മീഷൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്യോഗസ്ഥരും അപേക്ഷകരും വിവരാവകാശ നിയമത്തിന്റെ അന്തസത്ത മനസ്സിലാക്കിയാകണം പെരുമാറേണ്ടതെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അപേക്ഷ ലഭിച്ചാൽ വിവരങ്ങൾ കൃത്യതയോടെ സമയബന്ധിതമായി കൈമാറാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവണമെന്നും അപേക്ഷകർ ഓഫീസ് പ്രവർത്തനത്തെ സാരമായി ബാധിക്കുന്ന തരത്തിലുള്ള സങ്കീർണവും ദൈർഘ്യമേറിയതും അവ്യക്തമായതുമായ ചോദ്യങ്ങൾ ഒഴിവാക്കണമെന്നും കമ്മീഷണർ സൂചിപ്പിച്ചു. ചാലക്കുടി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എയർ കൂളറുകൾ സംഭാവനയായി നൽകി. കേരള എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ 2, കൊടകര സഹൃദയ കോളേജ്, തൃശൂർ അഗ്രോഫിൻ പ്രൊഡ്യൂസേഴ്സ് കമ്പനി ഓരോന്നും വീതവുമാണ് കൂളറുകൾ നൽകിയത്. കേരള എക്സൈസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അബ്ദുൾ മനാഫ്, സഹൃദയ കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, അഗ്രോഫിൻ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ഡയറക്ടർ മെൽവിൻ ചിറമേൽ എന്നിവർ ചേർന്ന് ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സി കെ സജികുമാർ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം എം മിനിമോൾ എന്നിവർക്ക് എയർ കൂളറുകൾ കൈമാറി. ചെട്ടിക്കാട് സെന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുന്നാളിന് ഭക്തജന പ്രവാഹം. പുലർച്ചെ മുതൽ രാത്രി വൈകിയും വരെ തീർത്ഥാടകർ പള്ളിയിലേക്ക് പ്രവഹിക്കുകയായിരുന്നു. രാവിലെ 10 ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിന് സ്വീകരണം നൽകി. തുടർന്ന് ഊട്ടുനേർച്ച ആശീർവദിച്ച് ഇടുക്കി കട്ടപ്പനയിൽ നിന്നെത്തിയ ബേസിൽ മാത്യുവിനും കുടുംബത്തിനും ആദ്യ നേർച്ച വിളമ്പിക്കൊടുത്തു. തുടർന്ന് ബിഷപ്പിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ദിവ്യബലി, നൊവേന, ആരാധന എന്നിവ നടന്നു. സർക്കാർ ആശുപത്രികളിൽ വരി നിൽക്കാതെ ഒ പി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ ഇ ഹെൽത്ത് കേരള പോർട്ടലിന്റെ പ്രവർത്തനം സാങ്കേതിക തടസ്സങ്ങൾ നീക്കി പുനരാരംഭിച്ചു. ഒരാഴ്ചയായി സെർവർ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു. ഓൺലൈനായി ടോക്കൺ എടുത്ത് പണമടയ്ക്കാൻ ശ്രമിക്കുമ്പോഴായിരുന്നു തകരാറുകൾ കണ്ടെത്തിയത്. പിന്നീട് പ്രശ്നം പരിഹരിച്ച് പോർട്ടൽ ഇപ്പോൾ പ്രവർത്തന സജ്ജമായി. കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം സംഘടിപ്പിച്ച ഓട്ടോ കാഡിലൂടെ ലാൻഡ്സ്കേപ്പ് ഡിസൈനിംഗ് എന്ന വിഷയത്തിലെ ഓൺലൈൻ പരിശീലനം കാർഷിക സർവകലാശാല വിജ്ഞാന വ്യാപന വിഭാഗം മേധാവി ഡോക്ടർ ബിനു പി ബോണി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ വിഭാഗം മേധാവി ഡോക്ടർ സി കെ യാമിനി വർമ്മ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുക്കുന്ന പരിശീലനം ഈ മാസം 15 സമാപിക്കുക. ബ്രിട്ടനിലെ പ്രാദേശിക കൌൺസിൽ തെരഞ്ഞെടുപ്പിൽ ലണ്ടൻ ബോറോ ഓഫ് ബാർണറ്റ് കോർപ്പറേഷനിലെ ഫിഞ്ചറി വാർഡിൽ നിന്ന് ലേബർ പാർട്ടി സ്ഥാനാർത്ഥിയായി ഗുരുവായൂർ സ്വദേശി അജിത് ദാസ് എം മേനോൻ വിജയിച്ചു. 2200 വോട്ടുകൾ നേടിയാണ് വിജയം നേടിയത്. ന്യൂയോർക്ക് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പബ്ലിക് അഡ്മിനിസ്ട്രേഷനിൽ ബിരുദം നേടിയ അജിത് ദാസ് ആമസോണിന്റെ ഉദ്യോഗസ്ഥനാണ്. ദേശീയപാതയിലെ പുഴയ്ക്ക് കുറുകെയുള്ള തൃശൂർ ദിശയിലെ പാലം അറ്റകുറ്റപ്പണികൾക്ക് അടച്ചിട്ടിട്ട് ഇന്നേക്ക് 5 പണികൾ പുരോഗമിക്കുകയാണ്. ഇരുദിശകളിലേക്കുമുള്ള വാഹനങ്ങൾ എറണാകുളം ഭാഗത്തേക്ക് വാഹനങ്ങൾ വിടുന്ന പുതിയ പാലത്തിലൂടെ ഒറ്റവരിയായി കടത്തിവിടുന്നതിനാൽ മുൻ ദിവസങ്ങളിൽ വലിയ ഗതാഗത കുരുക്കുണ്ടായെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ കുരുക്കിന് കുറച്ചയവുണ്ട്. പണികൾ പുരോഗമിക്കുന്ന സമയത്ത് തന്നെ ചെറിയ വാഹനങ്ങൾ പഴയ പാലത്തിലൂടെ പല സമയത്തുമായി കടത്തിവിട്ടതും കുരുക്ക് കുറയാൻ കാരണമായി.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരി.

6:50 വയലും വീടും. കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഡോക്ടർ സുഷ എസ് താരയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:35 തൊഴിലാളി മണ്ഡലത്തിൽ തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. റേഡിയോ റിപ്പോർട്ട്, നാദനവതി, സംഗീത സദസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. രാത്രി 9:15 വിദ്യാഭ്യാസ രംഗം, ഇന്റർവെൽ, പ്രത്യേക പരിപാടി ഇങ്ങനെയും പഠിക്കാം. രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റോബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തമന്ന സോൾ, തിരുമല രാമചന്ദ്രൻ, ബിജു കല്ലുവാതികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഭഗത് രാസ. നിർവഹണ സഹായം വി എം ദീപ, എൻ സുനിതാ.

മറ്റൊരറിയിപ്പ് ശ്രദ്ധിക്കാം. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:30 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495 96 4321 9495 56 5321. മറ്റൊരു നമ്പർ കൂടെയുണ്ട്, 9496596321. ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:30 മുതൽ 12 മണിവരെ.

0: അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താ. പശ്ചിമേഷ്യാ സംഘർഷേണ ഉദ്ഭൂതസ്യ വൈശ്വിക ഊർജ്ജാ സങ്കടകാലസ്യ മധ്യേ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ആവാഹനസ്യാനന്തരം കേന്ദ്ര രാജ്യയോഃ ഇന്ധന സംരക്ഷണസ്യോപായാഃ തീവ്രാഃ ജാതാഃ. കേന്ദ്രീയ മന്ത്രിമണ്ഡലേന ചതുർദശ ഖരീഫേതി ഗ്രൈഷ്മിക സസ്യാനാം ന്യൂനതമ സമർത്ഥന മൂല്യം സ്വീകൃതം. സൂര്യപുഷ്പസ്യ ബീജസ്യ സർവാധിക വൃദ്ധിഃ തദനന്തരം കർപ്പാസതിലയോഃ ച. തമിഴ്നാടു രാജ്യസ്യ ജോസഫ് വിജയസ്യ നേതൃത്വ ടിവികെ സർവകാരേണ രാജ്യവിധാനസഭായാം സഹജ ബഹുമതേന ശക്തിപരീക്ഷണം വിജിതം. എൻ രംഗസ്വാമി പഞ്ചമം വാരം പുഡുച്ചേരി രാജ്യസ്യ കാര്യകാലായ മുഖ്യമന്ത്രിരൂപേണ ശപഥം സ്വീകൃതവാൻ. അപി ച സിബിഎസ്ഇ ദ്വാരാ അഖില ഭാരതീയ വരിഷ്ഠ മാധ്യമിക വർഗസ്യ ദ്വാദശി കക്ഷായാഃ പരീക്ഷാ പരിണാമാഃ ഘോഷിതാഃ. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷ രക്ഷാസമൂഹസ്യ എസ്പിജി പ്രോട്ടോകോൾ ഇത്യസ്യാന്തർഗതം സർവാഃ ആവശ്യകാഃ സുരക്ഷാവ്യവസ്ഥാഃ അവലംബ്യ സദ്യഃ ഏവ ആന്തരികയാത്രാസു സ്വസ്യ യാത്രാവാഹനാനാം സംഖ്യ ന്യൂനീകൃതവാൻ. സൂത്രാനുസാരം പ്രധാനമന്ത്രിണഃ യാത്രാവാഹനാനാം സംഖ്യായാം ന്യൂനീകരണം തസ്യ സദ്യഃ ഗുജറാത്തസ്യ അസമരാജ്യസ്യ ച ഭ്രമണകാലെ കാര്യാൻവിതം. ആർത്ഥിക സ്ഥിരതയായി യോഗദാനായ നാഗരികാൻ പ്രതി പ്രധാനമന്ത്രിണഃ സപ്താഗ്രഹാണാം അനുരൂപം ഏതദഭവത്. പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ ആഗ്രഹാനന്തരം കേന്ദ്രീയ ഗൃഹമന്ത്രി അമിതശാഹേന ഉത്തരപ്രദേശസ്യ മധ്യപ്രദേശസ്യ ദില്ല്യാഃ ച മുഖ്യമന്ത്രിഭിഃ വിധായകൈഃ ജനപ്രതിനിധിഭിഃ ച ആധികാരികയാനാനാം സംഖ്യ 50% യാവത് ന്യൂനീകർത്തും ആദേശഃ പ്രദത്തഃ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശുക്രവാസരെ സംയുക്ത അറബ് അമീരാത് നെതർലാൻഡ്സ് സ്വീഡൻ നോർവെ ഇറ്റലി ദേശാനാം ഷഡ് ദിവസീയ യാത്രാം കരിഷ്യതി. അദ്യ സായങ്കാലെ നവദില്യാം പ്രസാരമാധ്യമാൻ സംബോധയൻ വിദേശമന്ത്രാലയസ്യ സചിവ സി വി ജോർജ് സംസൂചിതവാൻ യത് പഞ്ചദേശാനാം യാത്രായാഃ പ്രഥമേ ചരണേ ശ്രീമോദി ശുക്രവാസരെ സംയുക്ത അറബ് അമീരാത് ദേശം പ്രാപ്സ്യതി. യത്ര ഹി സഹ രാഷ്ട്രപതിന ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് അൽ നഹ്യാൻ ഇത്യനേന സഹ മേലനം കരിഷ്യതി. സഹ അവദത് യത് ഉഭൌ നേതാരൗ ദ്വൈപാക്ഷിക വിഷയേഷു വിശേഷതഃ ഊർജ സഹകാരേ അപി ച പരസ്പര ഹിതസംബന്ധേഷു ക്ഷേത്രീയ അന്താരാഷ്ട്രീയ വിഷയേഷു ച വിചാര വിനിമയം കരിഷ്യതഃ. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന അദ്യ 98.9 വർഷേ അസ്മിന്നേവ ദിനെ ഭാരതെ കൃത പരമാണു പരീക്ഷണസ്യ സ്മരണം കൃതം. സാമാജിക മാധ്യമേഷു ഏകം സംസ്കൃത സുഭാഷിതം വിനിമയീകുർവൻ പ്രധാനമന്ത്രി ഉക്തവാൻ യത് ഏതത് പരമാണു പരീക്ഷണം ദേശസ്യ അവിചല സങ്കല്പം പ്രദർശയതി. ശ്രീമോദി അവദത് യത് അസ്യ പരീക്ഷണസ്യാനന്തരം സമ്പൂർണേന വിശ്വേന ഭാരതം സംപീഡിതം. പരഞ്ച ദേശേന സിദ്ധീകൃതം യത് കാപി ശക്തി ഭാരതം അവരോദ്ധും ന ശക്നോതി. കേന്ദ്രീയമന്ത്രിമണ്ഡലേന വിപണന സത്രസ്യ 27.5 വർഷയോഃ കൃതേ ചതുർദശ ഖരീഫ് ഇതി ഗ്രൈഷ്മിക സസ്യാനാം ന്യൂനതമ സമർത്ഥന മൂല്യേ വൃദ്ധിം സ്വീകൃതം. കേന്ദ്രീയമന്ത്രിമണ്ഡലസ്യ സഭായാഃ അനന്തരം പ്രസാരമാധ്യമാൻ സംബോധയൻ സൂചനാ പ്രസാരണമന്ത്രി അശ്വിനി വൈഷ്ണവ അവദത് യത് സർവകാരേണ ഗ്രൈഷ്മിക സസ്യാനാം ന്യൂനതമ സമർത്ഥന മൂല്യം വർദ്ധിതം അസ്തി യേന ഉത്പാദകേഭ്യഃ തേഷാം ഉത്പാദാനാം കൃതേ ലാഭപ്രദം മൂല്യം സുനിശ്ചിതം ഭവിഷ്യതി. സഹ അവദത് യത് ഗ്രൈഷ്മിക കാലസ്യ കൃതേ കൃഷകാണാം കൃതേ പ്രായഃ 60,000-2,00,000 കോടി രൂപ്യകാണി പ്രദീയന്തേ. സഹ അവദത് യത് അസ്മിൻ ഋതൌ 24,800,000 മെട്രിക് ടൺ ഇത്യതോപ്യധികാനി സസ്യാനി പ്രാപ്താനി ഭവിഷ്യന്തി. ശ്രീ വൈഷ്ണവ അവദത് യത് MSP മധ്യേ സർവാധികം 22,600 രൂപ്യകാണി പ്രതി ക്വിന്റൽ വൃദ്ധി സൂര്യമുഖി ബീജാനാം കൃതേ അനുശംസിതം. തദനന്തരം

0: ആകാശവാണി സമയം 6:30. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16 കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആരെന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. MLA നിന്നും അഭിപ്രായം ആരാഞ്ഞ ശേഷം 3 നേതാക്കളുമായും ഹൈക്കമാൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ച നടത്തിയിരുന്നു. KPCC മുൻ അധ്യക്ഷന്മാരുടെയും വർക്കിംഗ് പ്രസിഡന്റുമാരുടെയും അഭിപ്രായവും കോൺഗ്രസ് ദേശീയ നേതൃത്വം ഇന്നലെ ചോദിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ചർച്ചയിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ മുസ്ലിം ലീഗിന്റെ അടിയന്തര നേതൃയോഗം ഇന്ന് പാണക്കാട് ചേർന്നു. മുഖ്യമന്ത്രി തീരുമാനം വന്ന ശേഷമുള്ള മറ്റ് കാര്യങ്ങൾ നിശ്ചയിക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ യോഗം ചുമതലപ്പെടുത്തിയതായി ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. SP വേലുമണിയുടെ നേതൃത്വത്തിലുള്ള AIADMK MLA വിജയ്ക്ക് അനുകൂലമായാണ് വോട്ട് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 22 AIADMK MLA എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭായോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. CBSE 12 ക്ലാസ് ബോർഡ് പരീക്ഷാഫലങ്ങൾ പ്രഖ്യാപിച്ചു. 85.2% വിജയശതമാനം. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. 17,68,000 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15,07,000 വിദ്യാർത്ഥികളാണ് വിജയിച്ചത്. CBSE ഔദ്യോഗിക വെബ്സൈറ്റുകൾ, ഡിജി ലോക്കർ, ഉമംഗ് ആപ്പ് എന്നിവയിലൂടെയും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറി എ ജയതിലകിന്റെ അധ്യക്ഷതയിൽ സെക്രട്ടേറിയറ്റിൽ ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, വകുപ്പ് മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. LPGയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, മൺസൂൺ മുന്നൊരുക്കങ്ങൾ, ദേശീയപാതാ വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: LPG ഉപയോഗവും പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് സംവിധാനത്തിലേക്കുള്ള മാറ്റവും സംബന്ധിച്ച് ഭക്ഷ്യ പൊതുവിതരണ അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശദീകരിച്ചു. PNG ലഭ്യത ഉറപ്പാക്കിയാൽ പൊതുജനങ്ങൾ മാറാൻ താൽപര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. ഈ മാസം 31 പാഠപുസ്തകങ്ങളുടെ അച്ചടിയും വിതരണവും പൂർത്തിയാകുമെന്ന് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി അറിയിച്ചു. 65% പാഠപുസ്തകം കുടുംബശ്രീ യൂണിറ്റുകൾ വഴി വിതരണം ചെയ്തു കഴിഞ്ഞു. ശേഷിക്കുന്ന പുസ്തകങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം അറിയിച്ചു. June 1 സ്കൂളുകൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന നടപടിക്രമവും യോഗം ചർച്ച ചെയ്തു. സെൻസസുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കണമെന്ന് ചീഫ് സെക്രട്ടറി നിർദ്ദേശം നൽകി. മൺസൂൺ മുന്നൊരുക്കം സംബന്ധിച്ച് ദുരന്ത നിവാരണ വകുപ്പ്

0: വിശദീകരിച്ചു. മലപ്പുറം മങ്കടയിൽ മിന്നലപകടത്തിൽ നാല് യുവാക്കൾ മരിച്ച സംഭവത്തിൽ യോഗം അനുശോചിച്ചു. ദുരന്തബാധിത കുടുംബങ്ങൾക്ക് സഹായം അടിയന്തരമായി വിതരണം ചെയ്യാൻ തീരുമാനിച്ചു. പ്രളയ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും അനുബന്ധ കാര്യങ്ങൾക്കും ഓരോ ജില്ലയ്ക്കും 1 കോടി രൂപ വീതം ഉടൻ അനുവദിക്കാനും തീരുമാനമായി. ന്യൂസ് ഡെസ്ക് ആകാശവാണി.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. കൊച്ചിയിൽ നിന്നും അഗത്തിയിൽ എത്തിച്ചേരാൻ 2 മണിക്കൂറോളമാണ് വേണ്ടിവന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൽ സലാം.
3: കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കലിന്റെ ഭാഗമായി സ്കൈഹോപ്പ് കമ്പനിയുടെ VTSHE സീപ്ലെയിനാണ് ഇന്ന് രാവിലെ അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. 2 ക്രൂ അംഗങ്ങൾ, സ്കൈഹോപ്പ് കമ്പനി അധികൃതർ, DGCA ഉദ്യോഗസ്ഥർ എന്നിവർ പരിശോധനയാത്രയുടെ ഭാഗമായി. ലക്ഷദ്വീപിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു സീപ്ലെയിൻ കടലിൽ വിജയകരമായി പറന്നിറങ്ങുന്നത്. ലക്ഷദ്വീപ് പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് സീപ്ലെയിൻ ദൌത്യം ലക്ഷദ്വീപിൽ ഏകോപിപ്പിച്ചത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും സീപ്ലെയിൻ സർവീസുകൾ വലിയ മുതൽക്കൂട്ടാവും.
2: സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ ലോക്ഭവനിൽ സന്ദർശിച്ചു. ഇരുവരും പരസ്പരം നന്ദി രേഖപ്പെടുത്തി. ശ്രീ പിണറായി വിജയനും കുടുംബത്തിനും ഗവർണർ ഹൃദയം നിറഞ്ഞ ആശംസകളും ആരോഗ്യവും നേർന്നു. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഇടി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നട അടയ്ക്കുക. ആകാശവാണി 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം നിലയം ഞായറാഴ്ച സൈക്ലത്തോൺ സംഘടിപ്പിക്കുന്നു. രാവിലെ 7:30 കവടിയാറിൽ നിന്നാരംഭിക്കുന്ന സൈക്ലത്തോൺ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഫ്ളാഗ് ഓഫ് ചെയ്യും. മാനവീയം വീഥി നിയമസഭാ മന്ദിരം സ്റ്റാച്യു വഴി ആകാശവാണി വരെയാണ് സൈക്ലത്തോൺ. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രതയാണ്. നാളെ ഇടുക്കി, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മഞ്ഞ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇടിമിന്നൽ അതീവ അപകടകാരികളാണ് എന്നതിനാൽ കാർമേഘം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ജനങ്ങൾ മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതാണ്. മലപ്പുറം മങ്കടയിൽ ഇടിമിന്നലേറ്റ് മരിച്ച യുവാക്കളുടെ മൃതദേഹം മങ്കട മലയിൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി. മങ്കടയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹങ്ങളിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്നലെ വൈകിട്ടാണ് കുരങ്ങഞ്ചോല വ്യൂ പോയിന്റിൽ 7-അംഗ സംഘത്തിന് ഇടിമിന്നലേറ്റ് 4 യുവാക്കൾ മരിച്ചത്. 3 പേർ ചികിത്സയിലാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. റായ്പൂരിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. സ്വർണത്തിന്റെയും മറ്റ് വിലപിടിപ്പുള്ള ലോഹങ്ങളുടെയും ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. സ്വർണത്തിനും വെള്ളിക്കുമുള്ള തീരുവ 6-ൽ നിന്ന് 15% പ്ലാറ്റിനത്തിന്റേത് 15.4% വർദ്ധിപ്പിച്ചത്. പുതുക്കിയ തീരുവ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ധനമന്ത്രാലയം അറിയിച്ചു. തീരുവ വർദ്ധിപ്പിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയർന്നു. പവനവില രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തിയത് ഉച്ചതിരിഞ്ഞ് 1,11,800 കുറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. കഴക്കൂട്ടം സൈനിക സ്കൂളിലെ 1983 ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ നിർമ്മിച്ചു നൽകിയ AC ഹാൾ എയർ മാർഷൽ B മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുൻ അധ്യാപകർ, പൂർവ്വ വിദ്യാർത്ഥികൾ, അവരുടെ കുടുംബാംഗങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന് പുതിയ മുഖ്യമന്ത്രി ആടുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടായേക്കും. അന്തിമ ചർച്ചകൾ ന്യൂഡൽഹിയിൽ പൂർത്തിയായി. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. CBSE 12-ാം ക്ലാസ് ബോർഡ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.2% വിദ്യാർത്ഥികൾ വിജയം നേടി. വിജയശതമാനത്തിൽ മുന്നിലെത്തി തിരുവനന്തപുരം മേഖല. കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരം. രാജ്യത്ത് ഈ മാസം 16-ഓടെ കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്.

ആധുനിക നഴ്സിംഗിന്റെ സ്ഥാപക ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ജന്മദിനമായ മെയ് 12 എല്ലാ വർഷവും ലോക നഴ്സസ് ദിനമായി ആചരിക്കുന്നത്. നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി, ശാക്തീകരിക്കപ്പെട്ട നഴ്സുമാർ ജീവൻ രക്ഷിക്കുന്നു എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് നഴ്സസ് 1974 മുതലാണ് ഔദ്യോഗികമായി നഴ്സസ് ദിനം ആചരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള നഴ്സുമാരുടെ സേവനങ്ങളെയും കരുതലിനെയും സ്നേഹത്തെയും ഈ ദിനത്തിൽ ആദരിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുന്നു. 1854 ക്രിമിയൻ യുദ്ധത്തിൽ പരിക്കേറ്റ ആയിരക്കണക്കിന് സൈനികരെ രാത്രിയോ പകലോ എന്ന് നോക്കാതെ ശുശ്രൂഷിച്ച നൈറ്റിംഗേൽ ആധുനിക നഴ്സിംഗ് സംവിധാനം മികവുറ്റതാക്കി. ക്രിമിയൻ യുദ്ധത്തിൽ 500,000 സൈനികരാണ് കൊല്ലപ്പെട്ടത്. എന്നാൽ കൂടുതൽ പേരും മരണപ്പെട്ടത് പകർച്ചവ്യാധികൾ മൂലമായിരുന്നു. അക്കാലത്തെ ആതുര സേവന രംഗത്തെ ഭൌതിക സാഹചര്യങ്ങൾ വളരെ മോശമായിരുന്നു. വൃത്തിഹീനമായ ചുറ്റുപാടിൽ ധാരാളം രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സാഹചര്യമുണ്ടായി. അണുബാധ മൂലം ഒരുപാട് ആളുകൾ മരിക്കുന്ന കാലം കൂടിയായിരുന്നു അത്. ഇത്തരം സാഹചര്യത്തെ ഒഴിവാക്കുന്നതിനായി ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ നേതൃത്വത്തിൽ ധാരാളം പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഫലമായി ആരോഗ്യരംഗത്ത് വൻ കുതിച്ചുചാട്ടം തന്നെയുണ്ടായി. നഴ്സുമാരുടെ ജോലി വൈദഗ്ധ്യം വേണ്ട തൊഴിലാക്കി മാറ്റുകയും അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്തു. നഴ്സിംഗ് മേഖലയിൽ സമഗ്രമായ മാറ്റങ്ങൾ വരുത്തി ആതുര സേവന രംഗത്ത് നഴ്സുമാർ അനിവാര്യ ഘടകമാണെന്ന് തെളിയിക്കുകയും ചെയ്തു. നഴ്സുമാരുടെ സേവനം ആരോഗ്യരംഗത്ത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ സേവന മനോഭാവവും ഈ രംഗത്തുള്ള പരിചയവും രോഗികളുടെ ജീവൻ രക്ഷിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. രോഗി പരിചരണത്തിന്റെ സുപ്രധാന ഭാഗമാണ് നഴ്സുമാരെന്ന് നഴ്സസ് ദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈനംദിന രോഗികൾ പാലിക്കേണ്ട വസ്തുതകൾ അവരെ ഓർമ്മിപ്പിക്കുകയും സമയാസമയങ്ങളിൽ മരുന്ന് നൽകുകയും ചെയ്യുന്നത് വളരെ ജാഗ്രതയോടെയാണ്. രാത്രിയും പകലുമില്ലാതെ രോഗികൾക്ക് നിശ്ചിത ഇടവേളകളിൽ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിനനുസരിച്ചുള്ള കുത്തിവയ്പ്പുകളും മരുന്നുകളും രോഗികളിൽ എത്തിക്കുന്നു. എല്ലാറ്റിനുമുപരി അവരുടെ സ്നേഹത്തോടെയുള്ള ഇടപെടലാണ് രോഗകാഠിന്യത്തെ ഇല്ലാതാക്കുന്ന പ്രധാന ഘടകം. ശുചിത്വം, പ്രതിരോധ കുത്തിവയ്പ്പുകൾ, ആരോഗ്യ സംരക്ഷണം, പകർച്ചവ്യാധി തടയൽ തുടങ്ങി നഴ്സുമാർ നടത്തുന്ന ബോധവൽക്കരണ പരിപാടികൾ സമൂഹത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ഏറെ സഹായകമാണ്. ലോകമെമ്പാടും പടർന്നു പിടിച്ച COVID-19 എന്ന മഹാമാരി പിടിച്ചു നിർത്തുന്നതിൽ നഴ്സുമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ്. കോവിഡ് രോഗികളെ സമൂഹം പേടിയോടെ കണ്ടപ്പോൾ PPE കിറ്റ് പോലുള്ള പ്രതിരോധ സംവിധാനത്തിന്റെ സഹായത്തോടെ രോഗികൾക്ക് സാന്ത്വനമേകിയതിൽ നഴ്സുമാരുടെ സേവനം പ്രശംസനീയമാണ്. കേരളത്തിൽ പരിചിതമില്ലാത്ത നിപ്പ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ അത് നിയന്ത്രണ വിധേയമാക്കാൻ നഴ്സുമാർ മുൻപന്തിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ ഒരു നഴ്സിന് നിപ്പ ബാധിക്കുകയും മരണമടയുകയും ചെയ്തത് കേരളം ഇന്നും ഓർക്കുന്നു. സ്വന്തം ജീവന് ഭീഷണിയായാൽ പോലും രോഗി പരിചരണം എന്ന കടമ നിർവഹിക്കുന്ന നഴ്സുമാരെ ഈ അവസരത്തിൽ ഓർമ്മിക്കാം. ക്വാറന്റീൻ സമയത്ത് രോഗികളുടെ അടുത്ത് വീട്ടുകാർ പോലും ചെല്ലാൻ മടിച്ച അവസരങ്ങളിലെല്ലാം നഴ്സുമാരായിരുന്നു അവരുടെ രക്ഷയ്ക്കെത്തിയത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം ആരോഗ്യമേഖലയിലെ ജീവനക്കാരിൽ പകുതിയിലധികവും നഴ്സുമാരാണ്. ആഗോളതലത്തിൽ തന്നെ നഴ്സുമാർക്ക് ഇപ്പോഴും ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ ഏകദേശം 4.5 ലക്ഷത്തോളം നഴ്സുമാർ ലോകത്തെമ്പാടും ആവശ്യമായി വന്നേക്കാം. ഇന്ത്യയിൽ തന്നെ ഏകദേശം 43 ലക്ഷത്തോളം നഴ്സുമാരും അനുബന്ധ ജോലികളും ചെയ്യുന്നവരുമാണ്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ പ്രകാരം 1,000 പേർക്ക് 3 നഴ്സുമാരാണ് വേണ്ടത്. എന്നാൽ ഇന്ത്യയിൽ 2-ൽ താഴെയാണ് ഈ അനുപാതം. നഴ്സുമാരുടെ ക്ഷാമത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. രാജ്യത്ത് 5,000-ൽ അധികം നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ഏകദേശം 3.87 ലക്ഷം പുതിയ നഴ്സുമാരാണ് പ്രതിവർഷം പഠനം പൂർത്തീകരിക്കുന്നത്. പകുതിയോളം പേർ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളിൽ നിന്നും മറ്റുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പഠിച്ചിറങ്ങുന്നത്. ഏറ്റവും കൂടുതൽ നഴ്സിംഗ് സ്ഥാപനങ്ങൾ കർണാടകയിലാണ്. എന്നാൽ രാജ്യത്ത് പഠിച്ചിറങ്ങുന്ന നഴ്സുമാർ എല്ലാവരും ഇന്ത്യയിലല്ല ജോലി ചെയ്യുന്നത്. വിദേശങ്ങളിൽ ജോലി തേടി പോകുന്ന നഴ്സുമാർ ഇന്ന് കൂടി വരികയാണ്. നിലവിൽ 7 ലക്ഷത്തോളം ഇന്ത്യൻ നഴ്സുമാർ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. UK, കാനഡ, ഓസ്ട്രേലിയ, UAE തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് കൂടുതലായി ഇന്ത്യൻ നഴ്സുമാർ കുടിയേറുന്നത്. മെച്ചപ്പെട്ട വരുമാനവും ഭൌതിക സാഹചര്യങ്ങളും കുടുംബത്തിന്റെ കെട്ടുറപ്പുമെല്ലാം വിദേശത്തേക്ക് നഴ്സുമാരെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്ന നഴ്സുമാരിൽ ഭൂരിഭാഗം പേരും കേരളത്തിൽ നിന്നാണ് എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. വിദേശത്തേക്ക് നഴ്സുമാർക്ക് പോകണമെങ്കിൽ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി പരീക്ഷയും പ്രൊഫഷണൽ ലൈസൻസിംഗ് പരീക്ഷയും പാസായിരിക്കണം. ഭാഷാ പരീക്ഷയായ IELTS, OET എന്നിവ പാസാകുമ്പോൾ തന്നെ ഓരോ രാജ്യത്തും അവിടുത്തെ നഴ്സിംഗ് കൌൺസിലിൽ രജിസ്റ്റർ ചെയ്യാൻ പ്രത്യേക പരീക്ഷയും പാസാകേണ്ടതാണ്. BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് ആന്റ് മിഡ്വൈഫറി ആണ് യോഗ്യത. പ്രവൃത്തി പരിചയം ചില രാജ്യങ്ങളിൽ നിർബന്ധമാണ്. ഇന്ത്യൻ കൌൺസിൽ ഓഫ് നഴ്സസ് ആണ് ഇന്ത്യയിൽ നഴ്സിംഗ് പഠനത്തെ നിയന്ത്രിക്കുന്നത്.

വേതന വർദ്ധനവ് ആവശ്യപ്പെട്ട് നഴ്സുമാർ സമരം ചെയ്യുന്ന ഒരു കാലം കൂടിയാണെന്ന് പല സ്വകാര്യ സ്ഥാപനങ്ങളും മിനിമം വേതനം പോലും നൽകുന്നില്ല എന്ന പരാതിയും നിലനിൽക്കുന്നുണ്ട്. നഴ്സുമാർ ഭൂമിയിലെ മാലാഖമാരാണെന്ന് വിശേഷിപ്പിക്കുമ്പോഴും അവർക്ക് മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് പ്രധാനം. നഴ്സുമാരുടെ ഭൌതിക സാഹചര്യം മെച്ചപ്പെടുന്നത് വഴി ആരോഗ്യരംഗം കൂടി മെച്ചപ്പെടുന്നു. ആരോഗ്യമേഖലയുടെ മികച്ച പ്രവർത്തനത്തിൽ നഴ്സുമാർ വഹിക്കുന്ന പങ്ക് ഓർമ്മപ്പെടുത്തിയാണ് ഓരോ നഴ്സസ് ദിനവും കടന്നുപോകുന്നത്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. ആതുര സേവനത്തിലെ മാലാഖമാർ. തയ്യാറാക്കിയത് സുനീഷ് വിദുര.

ಸಂಗೀತ ಸರಣಿ. ಸಂಗೀತ ಸರಣಿಯಲ್ಲಿ ವಯಲಿನ್ ಪಡಿಪಿಡಿಯುವ എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

0: നാളെ ശാസ്ത്രലോകത്തിൽ ഇലക്ട്രിക് വാഹനങ്ങൾ, ചരിത്രവും സാങ്കേതിക വിദ്യയും. ഡോക്ടർ ജോൺസൺ വൈ സംസാരിക്കുന്നു.
1: ഇലക്ട്രിക് വാഹനങ്ങൾ എന്ന് കേൾക്കുമ്പോൾ പൊതുവെ നിരത്തുകളിലൂടെ ഓടുന്ന വാഹനങ്ങളിൽ മാത്രമാണ് നമ്മുടെ ശ്രദ്ധ പതിയുന്നത്. റെയിലുകളിലൂടെയും ജലത്തിലൂടെയും അന്തരീക്ഷ മണ്ഡലവും ശൂന്യാകാശവും ഉൾപ്പെടുന്ന ആകാശ മേഖലകളിലൂടെയും സഞ്ചരിക്കുന്ന വാഹനങ്ങളും ഇതിന്റെ ഭാഗമാണ്.
0: ശാസ്ത്രലോകം നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക്.
2: ഇന്ന് രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റോബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എ എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാതികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ. സർഗാത്മക സഹായം ഭഗത് രാസ. നിർവഹണ സഹായം വി എൻ ദീപ, എൻ സുനിത.

വിവരറിയിപ്പ് ശ്രദ്ധിച്ചോളൂ. ഹരിതം ഹലോ ആകാശവാണി തത്സമയ ഫോണിംഗ് പരിപാടിയിൽ വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മൃഗസംരക്ഷണ വകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോ ആർ വേണുഗോപാൽ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ശ്രദ്ധിച്ചോളൂ. 9495 9 6 4 3 2 1 9 4 9 6 5 5 6 3 2 1 മറ്റൊരു നമ്പർ കൂടിയുണ്ട്. 9 4 9 6 5 9 6 3 2 1 ഓർക്കുക, ഹരിതം ഹലോ ആകാശവാണിയിൽ മൃഗസംരക്ഷണ സംരംഭം ആരംഭിക്കൽ, നിയമങ്ങളും ചട്ടങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിംഗ് പരിപാടി വ്യാഴാഴ്ച രാവിലെ 11:00 മുതൽ 12 മണിവരെ.

ആകാശവാണി. നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ,

0: മറ്റുള്ളവരെ ബഹുമാനിക്കുന്നവർ ഒരിക്കലും ചെറുതാകുന്നില്ല. കാരണം ബഹുമാനിക്കുന്ന മനസ്സാണ് ഏറ്റവും വലിയ സംസ്കാരം. ഈയൊരു നല്ല ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷായ സ്താരയുമായുള്ള അഭിമുഖ സംഭാഷണം കേൾക്കാം. അതിനു മുമ്പ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്, തെങ്ങിൽ നിന്ന് തേങ്ങ പൊഴിയുന്നത് പ്രധാനമായും ഏത് പോഷകത്തിന്റെ കുറവുകൊണ്ടാണ്? ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം. ഇനി നമുക്കൊരു കാർഷിക ഉപകരണം പരിചയപ്പെടാം. തൂമ്പ. കേരളത്തിന്റെ കാർഷിക സംസ്കാരത്തെയും ഗ്രാമീണ ജീവിതത്തെയും കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് വയലുകളും കർഷകരും പരമ്പരാഗത കാർഷിക ഉപകരണങ്ങളുമാണ്. മനുഷ്യന്റെ അധ്വാനത്തെയും പ്രകൃതിയോടുള്ള അടുപ്പത്തെയും പ്രകടമാക്കാൻ ഇത്തരം ഉപകരണങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് തൂമ്പ. ഇതൊരു സാധാരണ ഉപകരണമല്ല, നമ്മുടെ പാരമ്പര്യ രീതികളുടെ, ഗ്രാമീണ ജീവിതത്തിന്റെ, കർഷകന്റെ കഠിനാധ്വാനത്തിന്റെ പ്രതീകമാണ്. തൂമ്പ സാധാരണയായി നീളമുള്ള ഒരു മരക്കാമ്പിലും അതിന്റെ അറ്റത്ത് ഘടിപ്പിച്ചിരിക്കുന്ന ഇരുമ്പ് ഭാഗത്താലുമാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൈകൊണ്ട് എളുപ്പത്തിൽ രൂപീകരിക്കാവുന്ന വിധമാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. കർഷകർക്ക് ദീർഘസമയം ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ട് കുറയുന്ന തരത്തിൽ ഭാരം നിയന്ത്രിച്ചാണ് പഴയകാല കരകൌശല വിദഗ്ധർ ഇത് നിർമ്മിച്ചിരുന്നത്. കാർഷിക രംഗത്ത് ഇതുകൊണ്ടുള്ള ഉപയോഗങ്ങൾ നിരവധിയാണ്. മണ്ണിളക്കാനും കളകൾ നീക്കം ചെയ്യാനും വെള്ളം ഒഴുകിപ്പോകാൻ ചെറു ചാലുകൾ നിർമ്മിക്കാനും വളം ചേർക്കാനും എല്ലാം തൂമ്പ കൊണ്ട് സാധിക്കുമായിരുന്നു. പഴയകാലത്ത് ഒരു കർഷകന്റെ കയ്യിൽ തൂമ്പ കാണുന്നത് സാധാരണ കാഴ്ചയായിരുന്നു. ഒരു വിത്ത് മണ്ണിൽ വീണ് വിളവായി മാറുന്നതുവരെ കർഷകൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനേകമാണ്. ആ യാത്രയിൽ തൂമ്പ പോലുള്ള ഉപകരണങ്ങൾ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ന് കാർഷിക രംഗത്ത് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ട്രാക്ടർ, പവർ ടില്ലർ, മെഷീനുകൾ തുടങ്ങിയ ആധുനിക ഉപകരണങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുന്നു. അതിനാൽ തൂമ്പ പോലുള്ള പരമ്പരാഗത ഉപകരണങ്ങളുടെ ഉപയോഗം കുറഞ്ഞു വരികയാണ്. എന്നിരുന്നാലും ചെറിയ കൃഷിയിടങ്ങളിലും ജൈവ കൃഷിയിലും ഇന്നും തൂമ്പ ഉപയോഗിക്കുന്നു. ചില ജോലികൾ യന്ത്രത്തേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ ഇത് സഹായിക്കുന്നു. തൂമ്പ പോലുള്ള ഉപകരണങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇവ ഇല്ലാതാകുന്നത് ഒരു പാരമ്പര്യത്തിന്റെ കൂടി നഷ്ടമാണ്. പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് കൃഷി ചെയ്യാൻ മനുഷ്യൻ പഠിച്ച ജീവിത രീതിയുടെ തെളിവാണിത്. നമുക്കിനി പ്രധാന പരിപാടിയിലേക്ക് പോകാം. കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷായ സ്താരയുമായി ഷിബു ജോർജ് നടത്തുന്ന അഭിമുഖ സംഭാഷണം ഇപ്പോൾ കേൾക്കാം.
1: പരിപാടിയിലേക്ക് സ്വാഗതം. മാഡം, വെള്ളരി വർഗ പച്ചക്കറികളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഏതൊക്കെ രോഗങ്ങളാണ് ഈ പച്ചക്കറികളെ ബാധിക്കുന്നതെന്ന് നമ്മൾ എങ്ങനെ അതിന്റെ നിയന്ത്രണം ചെയ്യുന്നതിന്?
2: കേരളത്തിൽ പ്രധാനമായും വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുന്ന പച്ചക്കറികൾ പാവയ്ക്കൽ, പടവലം, വെള്ളരി, കോവൽ, തണ്ണിമത്തൻ, മത്തൻ, ഇതൊക്കെയാണ് പ്രധാനമായും വെള്ളരി വർഗ വിളകളിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികൾ.
1: അപ്പം ഇതിൽ കണ്ടുവരുന്ന പ്രധാന രോഗങ്ങൾ ഏതൊക്കെയാണ്?
2: പ്രധാനമായും രോഗങ്ങള് ഇലകളില് വരുന്ന രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ കായ്കളിൽ വരുന്ന രോഗങ്ങളുണ്ടാവാം, അല്ലെങ്കിൽ വേരല്ലെങ്കിൽ തണ്ടിനെ ബാധിക്കുന്ന രോഗങ്ങളുണ്ടാവും. ഇതെല്ലാം പൂർണ്ണമായും വൈറസ് മുഖേന ഉണ്ടാകുന്ന രോഗങ്ങളുണ്ടാവും. ഇതെല്ലാം നിയന്ത്രണങ്ങളും
1: വ്യത്യാസപ്പെട്ടിരിക്കും.
2: ഇലകളിൽ വരുന്ന രോഗങ്ങളിൽ ഇതിൽ ഏറ്റവും പ്രധാനമായി കാണുന്നത് മൃദുരോമ പൂപ്പ് അഥവാ ഡൌണി മിൽഡ്യൂ എന്ന് പറയുന്ന രോഗമാണ്. അപ്പൊ ഈ രോഗം മഴക്കാലങ്ങളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. കാര്യം ഇതൊരു കുമിൾ രോഗമാണ്. ഈ കുമിളിന് കൂടുതൽ തണുപ്പ്

0: അല്ലെങ്കിൽ ആർദ്രത കൂടിയ സമയങ്ങളിലാണ് നന്നായി വളരുന്നത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ഈ രോഗം വളരെ കൂടുതലായിരിക്കും
1: കാണാൻ സാധിക്കും. ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: ലക്ഷണങ്ങൾ വെള്ളരി വർഗ്ഗ വിളകളിൽ നമ്മൾ പല പച്ചക്കറിയും പറഞ്ഞു. ഇതിൽ ഓരോന്നിലും പ്രധാനമായും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ഇത് ഈ ചെടികളെ ബാധിക്കുന്നത് ഇലയുടെ അടിയിലാണ് ഈ പൂപ്പൽ കാണുന്നത്. പക്ഷെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കാതെ വണ്ണം വളരെ നേർത്ത പൂപ്പലാണ്. ഇലപ്പരപ്പിൽ മുകൾ ഭാഗത്ത് അതിനനുസൃതമായിട്ട് മഞ്ഞ നിറത്തിലുള്ള പാടുകളുണ്ടാകും. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ സാധാരണഗതിയിൽ ഒരു ഇലപ്പുള്ളി രോഗം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകിച്ചൊരു ഷേപ്പ് അല്ല ആകൃതിയിലുള്ള പാടുകളായിരിക്കും, അല്ലെങ്കിൽ കളറുണ്ടാവാം. പക്ഷെ ഈ ഡൗണി മീഡിയ അഥവാ മൃദുരോമ പൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിൽ ഈ പ്രത്യേക ആകൃതിയിലുള്ള എങ്ങനെയാണോ താഴ്ഭാഗത്ത് ഈ പൂപ്പൽ വളരുന്നത് അതിനനുസൃതമായിട്ട് ഇളം മഞ്ഞ നിറത്തിലും പിന്നെ അത് കരിച്ചില്ലോട്ടും മാറുന്ന വലിയ വലിയ പാടുകളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിനെ ഒരു വട്ടത്തിലുള്ളത് അല്ലെങ്കിൽ ത്രികോണം അങ്ങനെ ആകൃതി ഒരു പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. താരതമ്യേന വലിപ്പം കൂടിയ മഞ്ഞ നിറത്തിലുള്ള പാടുകളും പിന്നീട് അത് കരിച്ചില്ലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതലായും കാണുന്നത് മഴക്കാലങ്ങളിൽ അല്ലെങ്കിൽ ആർദ്രത കൂടിയതാണ്. മാത്രമല്ല നമ്മൾ പാവൽ പടവലം തുടങ്ങിയ കൃഷികളെക്കുറിച്ച് നോക്കുമ്പോൾ അത് പന്തലിൽ വളരുന്ന കൃഷികളാണ്. അപ്പോൾ പുറമേ ചൂട് കൂടുതലാണെങ്കിൽ പോലും ഈ ചെടികളുടെ ഇടയിലും പന്തലിനടിയിലും കൂടുതൽ ആർദ്രത കാണാനുള്ള സാധ്യതയുണ്ട്. കാര്യം സൂര്യപ്രകാശം നേരിട്ട് അവിടെ ഏൽക്കുന്നില്ല. അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ കേരളത്തിലെ കൃഷിരീതി എന്ന് പറഞ്ഞാൽ താഴ്ന്ന പാടങ്ങളിൽ പന്തൽ കെട്ടിയിട്ടുണ്ടാകും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെ ചെറിയ വെള്ളച്ചാലുകളുണ്ടാവാം. അപ്പം ഇതിൽ നിന്നെല്ലാമുള്ള ആർദ്രതയിൽ കൂടുകയും നമ്മൾ എത്ര തന്നെ മരുന്ന് പ്രയോഗിച്ചാലും ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകുന്നു.
1: ഇതിന്റെ നിയന്ത്രണം എങ്ങനെ ചെയ്യുന്നത്?
0: ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കൃഷി ചെയ്യുമ്പോൾ ഇക്കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവണം. കാര്യം ആർദ്രത കൂടുന്തോറും ഈ കുമിളിന്റെ വളർച്ച കൂടുന്നു. അപ്പൊ നമ്മൾ മരുന്ന് പ്രയോഗിച്ചാലും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാതാണ്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ കൃഷി രീതിയിലാണ്. അപ്പോൾ കൃഷിരീതിയിലൊന്ന്, കൂടുതൽ അടുപ്പത്തിൽ അതായത് പറഞ്ഞിരിക്കുന്ന തോതിനനുസരിച്ച് വിത്ത് ഉപയോഗിക്കാതിരിക്കുക. അപ്പം അതിന് കൂടുതൽ അടുത്ത് വളരുകയും താഴെ ജലസ്രോതസ്സുകളിൽ നിന്നുള്ള ഇത് കൂടുതലും അതിന് നീരാവി വന്നിട്ട് ഹ്യൂമിഡിറ്റി അഥവാ ആർദ്രത കൂടുകയും ചെയ്യുന്നു. പിന്നെ ഒന്ന് കളനശീകരണമാണ്. ഇതുപോലെ ചുവട്ടിൽ ഈ പന്തൽ വളരുന്ന ചെടികളിലെല്ലാം തന്നെ ഏതാണ്ട് 2 മീറ്ററോളം അകലം കാണും. അപ്പം അതിൻ്റെ ഇടയിൽ നന്നായി കളകൾ വളരാനുള്ള സ്ഥലമുണ്ടാവും. ഇപ്പോൾ കൃഷിക്കാർ ചെയ്യുന്ന ഈ തടത്തിൽ മാത്രം കളകളെ നീക്കം ചെയ്തിട്ട് അവിടെ വളം പ്രയോഗിക്കുകയാണ്. അപ്പം ബാക്കി കളകൾ ഉണ്ടായിരിക്കുന്നതും ഈ ഹ്യൂമിഡിറ്റി അത് ആർദ്രത കൂടാനായിട്ട് സാധ്യം. നമ്മൾ നിയന്ത്രണ മാർഗങ്ങൾ അവലംബിക്കുമ്പോൾ എന്താണ് ഈ രോഗം വരാനുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സാധ്യത തീവ്രമാവാനുള്ള സാധ്യതകളെ കൂടെ കുറയ്ക്കുന്ന തരത്തിൽ വേണം നമ്മൾ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കളകൾ മാറ്റം ചെയ്യുക, പിന്നെ ജലസ്രോതസ്സുകള് മിക്കവാറും നമുക്ക് അത് മാറ്റാനായിട്ട് പറ്റില്ല. കാര്യം അതിന്റെ ഇടയിൽ തന്നെ ഉണ്ട്. എന്നാലും സൂര്യപ്രകാശം അല്ലെങ്കിൽ വായു സഞ്ചാരം ഇതിന്റെ ഇടയിൽ വരുന്ന തരത്തിലുള്ള രീതിയിൽ നമ്മൾ കൃഷി ചെയ്യാം. പിന്നെ ചില കർഷകർ ഞാൻ പാടത്ത് കണ്ടിട്ടുള്ളത് ഈ തണ്ടിൽ തന്നെ പന്തലിൽ കയറുന്നതിന് മുമ്പുള്ള വലിപ്പം കൂടിയ ഇലകൾ, അതായത് പ്രധാനമായിട്ടുള്ള തണ്ടിൽ കാണുന്ന ഇലകൾ മാറ്റം ചെയ്യുന്നതാണ്. അതും ഒരു തരത്തിൽ ഇതിനെ രോഗം നിയന്ത്രിക്കുന്നതിന് സാധിക്കും. കാര്യം ഇത് മണ്ണിലാണ് ഈ കുമിള് കാണുന്നത്. അപ്പോൾ വെള്ളം അതിൽ വീഴുമ്പോൾ അതിൽ നിന്ന് തെറിക്കുന്ന വെള്ളത്തുള്ളികളിലൂടെ ഇത് രോഗം പ്രാപിക്കും. അപ്പോൾ ഈ താഴെയുള്ള ഇലകൾ നമുക്ക് കൂടുതലായിട്ട് ആവശ്യം വരുന്നില്ല. കാര്യം പന്തലിലെ ആവശ്യത്തിന് ഇലകളുള്ളതുകൊണ്ട് നമുക്ക് ഫോട്ടോസിന്തസിസ് എല്ലാം പ്രകാശ സംശ്ലേഷൻ നടക്കുന്നുണ്ട്. അത് തന്നെ ധാരാളം. അപ്പം അങ്ങനെയുള്ളതും ഒരു പരിധി വരെ ഇത് കുറയ്ക്കുന്നതിന് സഹായിക്കും. പിന്നെ വേറെ കാര്യം നമ്മൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ മരുന്ന് തളിക്കും. പക്ഷേ മരുന്ന് തളിക്കുന്നതിന് മുമ്പായി രോഗം വന്ന ഇലകളെ പൂർണ്ണമായും നശിപ്പിക്കുക. കാര്യം ഇതിനകത്ത് നമ്മൾ എത്ര തന്നെ മരുന്ന് തളിച്ചാലും നല്ല ഇടതൂർന്ന ഇലകളായതുകൊണ്ട് അതിനിടയിൽ അസുഖം വന്ന ഇലകളിരിക്കുമ്പോൾ അതിൽ കാണുന്ന കുമിളുകൾ ഈ രാസ കുമിളനാശിനിയിൽ നിന്ന് രക്ഷപ്പെടുകയും അത് വീണ്ടും രോഗം പടർത്താൻ സാധിക്കും. അപ്പം നമുക്കൊന്നും സാധിക്കുന്നിടത്തോളം ഈ രോഗം വന്ന ഇലകൾ മാറ്റം ചെയ്തിട്ട് വേണം മരുന്ന് തളിക്കാനായിട്ട്. അത് ചിലത് ജൈവ മാർഗത്തിൽ മാത്രം നിയന്ത്രിക്കുന്ന പാടങ്ങളുണ്ടാവാം, ചിലത് രാസകുമിനാശിനി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതനുസരിച്ച് നമുക്ക് വ്യത്യാസപ്പെട്ടിരിക്കും. എന്നാലും ജൈവ മാർഗമാണ് നമ്മൾ അവലംബിക്കുന്നതെങ്കിൽ ഇതിനുള്ള നിയന്ത്രണ മാർഗങ്ങൾ നേരത്തെ തന്നെ നമ്മൾ നോക്കേണ്ടതാണ്. അതിന് രോഗ തീവ്രത കൂടിയിട്ട് ജൈവ മാർഗങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ജൈവ മാർഗങ്ങളാണെങ്കിൽ സ്യൂഡോമോണസ് നമുക്ക് നേരത്തെ തന്നെ ചെടിക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ചെടിക്കും കുറച്ചുകൂടെ ആരോഗ്യം ഉണ്ടാവുകയും അതിനനുസരിച്ച് നല്ല രീതിയിൽ ഇതിനെ പരിപോഷിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, വിത്ത് പരിചരണം നടത്തിയിട്ട് അത് രാസ കുമിനാശിനിയിലും ആവാം അല്ലെങ്കിൽ ജൈവമാർഗ്ഗങ്ങൾ ഉപയോഗിക്കുന്ന സ്യൂഡോമോണസ് പോലുള്ള മാർഗങ്ങൾ നമുക്ക് അവലംബിക്കാവുന്നതാണ്. അപ്പം നല്ല കരുത്തോടെ ചെടികൾ വളർന്നു വരികയും കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ രോഗപ്രതിരോധ ശേഷി അതിന് കിട്ടുകയും ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ രാസഗുണനാശിനിയും ഒരു പ്രധാനമായിട്ടുള്ള പങ്ക്. കാര്യം കൂടെ രോഗം കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും ഈ ജൈവ ഗുണനാശിനിയിൽ ഇത് നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യമല്ലാതെ വരും. ഈ രോഗം ഉണ്ടാക്കുന്ന കുമിള് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ഉമൈസെറ്റ് എന്ന

0: ശാസ്ത്ര ഗ്രന്ഥത്തിൽ പറയുന്നത്. അപ്പോൾ അത് മറ്റ് കുമിളുകളിനെക്കാളും കുറച്ച് വ്യത്യാസപ്പെട്ടതാണ്. അപ്പൊ അതിന് വളരെ പ്രത്യേകിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില കുമിളുനാശിനികളും, അതുപോലെ തന്നെ വേറൊരെന്ന് നമ്മൾ പൊതുവെ ഉപയോഗിക്കുന്നതാണ് ബോഡോ മിക്സ്ചർ അല്ലെങ്കിൽ കോപ്രോക്സി ക്ലോറൈഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ കോപ്പർ എന്ന് പറയുന്നത് പലപ്പോഴും ഈ വെള്ളരി വർഗ വിളകൾക്ക് ഒരു കോപ്പർ ഷൈനസ് ഉള്ള പ്ലാന്റ് എന്ന് പറയാം. അതിന് കുറച്ച് ചെടികളിൽ ചെറിയ പുള്ളികൾ പോലെയോ അതുപോലെയൊക്കെ രൂപപ്പെടാനുള്ള സാധ്യതയുള്ളതുകൊണ്ട് ആ കുമിളുനാശിനികളും നമുക്ക് ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. നമുക്കിതിന് പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വളരെ സ്പെസിഫിക് ആയിട്ടാണ് ഇതിന് തന്നെ പ്രത്യേകിച്ച് ഉപയോഗിക്കുന്നത് റിഡോമിൽ എന്ന് പറയുന്ന മെറ്റലാക്സിൽ. മെറ്റലാക്സിലാണ് അതിന്റെ ശരിക്കുമുള്ള ശാസ്ത്രനാമമാണ്. മെറ്റലാക്സിൽ വിഭാഗത്തിൽപ്പെട്ട കുമിളുനാശിനികൾ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ ഫൈറ്റോടോണിക് എന്ന് പറയുന്നത് ശരിക്കും അത് ഒരു കുമിളുനാശിനിയാണ് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനകത്ത് നമുക്ക് കുമിളിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. ഈ ഊമൈസിറ്റിൽപ്പെട്ട വിഭാഗത്തിലുള്ള കുമിളിനെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അക്കോമിൻ എന്ന് പറയുന്നത് ഇത് ഒരു 5 ml 4 മുതൽ 5 ml പെർ ലിറ്റർ. ഇതൊന്നും ചെടികൾക്ക് നന്നായിട്ട് വളരുന്നതിനും അതോടൊപ്പം ഈ രോഗത്തെ നിയന്ത്രിക്കാനുമുള്ള
1: കഴിവുണ്ട്. ഡൗണി മിൽഡ്യൂനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇതൊഴിച്ച് പൗഡറി മിൽഡ്യൂ എന്ന് പറയുന്നുണ്ട്.
0: അതെ അതെ, പേരുകൊണ്ട് മിൽഡ്യൂ എന്ന് തന്നെ കുമിൾ പോലിരിക്കുന്ന അതുകൊണ്ടാണ് പറയുന്നത്. പൊടിക്കുമിൾ രോഗമെന്ന് ഇതിന് ചൂർണപ്പൂപ്പ് രോഗം ഇങ്ങനെ ഇതിനെ പറയാറുണ്ട്. കാണുമ്പോൾ തന്നെ അതിന്റെ മുകളിലൊരു വെള്ള പൗഡർ പൂശിയതുപോലൊരു, അത് പ്രത്യേകിച്ച് എല്ലാ ഭാഗങ്ങളിലും ഉണ്ടാവും. തുടക്കത്തിൽ നമുക്ക് ഇലയുടെ മുകൾ ഭാഗത്ത് മാത്രം ഉണ്ടാവാം, പക്ഷെ അത് തണ്ടിനെയും പൂക്കളെയും വരെ ബാധിക്കാം. അപ്പോൾ ഈ ചൂർണപ്പൂപ്പ് രോഗം ഇതിനെ ബാധിച്ചു കഴിഞ്ഞാൽ ഇലകൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രത്യേകിച്ചൊരു പാടുപോലെ വന്നില്ലെങ്കിൽ പോലും കരിഞ്ഞു പോകും. പക്ഷെ ഇത് നമുക്ക് കൂടുതലായിട്ട് കാണുന്നത് ചൂട് കൂടിയ സമയത്താണ്, മഴ നനവില്ലാത്ത സമയം. അപ്പൊ അതായത് മഴക്കാലത്ത് ഇത് കൂടുതലായിട്ട് കാണാറില്ല. പക്ഷേ നമ്മളെ ഈ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്ത് പകൽ സമയം കുറച്ച് ചൂടുണ്ടാവും, എന്നാൽ തണുപ്പാണ്, മഴ ഹ്യൂമിഡിറ്റി കുറഞ്ഞ സമയം, ആ സമയത്താണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. പൊതുവെ ഈ ചൂർണപ്പൂപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ സൾഫർ അടങ്ങിയ കുമിളുനാശിനികളാണ് അടിക്കുന്നത്. നമുക്ക് കാണിക്കാനായിട്ട് വെജിറ്റബിൾ സൾഫർ എന്ന് പറഞ്ഞ് കിട്ടുന്നുണ്ട്. സാധാരണ ജൈവ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം സൾഫർ എന്ന് പറയുന്നത്. അതിന് നമുക്ക് ഉപയോഗിക്കാം 2 gram 1 liter വെള്ളം എന്ന തോതിൽ നമ്മളിതിന് ഉപയോഗിക്കാം.
1: അപ്പം ഇലകളിൽ വരുന്ന രോഗങ്ങൾ ഇത് രണ്ടുമാണ് പ്രധാന രോഗം.
0: പ്രധാനം. പിന്നെ അതുപോലെ ഏപ്പിളി രോഗം വരാറുണ്ട് ആന്ത്രാക്നോസ് എന്ന പേരില്. കാര്യം അത് കുളിറ്റോട്രിക്കം എന്ന് പറയുന്ന ഒരു കുമിളാണ് പടർത്തുന്നത്. ഈ കുളിറ്റോട്രിക്കം എന്ന് പറയുന്നത് തന്നെ സാധാരണഗതിയിൽ എല്ലാ ചെടികളിലും കാണുന്ന ഒരു രോഗഹേതു തന്നെയാണ്. അത് ഇതിനകത്ത് വരാറുണ്ട്. വൃത്താകൃതിയിലുള്ള രീതിയിലുള്ളതുണ്ടാവാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിപ്പത്തിലൊക്കെ ഇല കരിഞ്ഞു പോകുന്നതാണ്. പ്രത്യേകിച്ച് നമ്മുടെ തണ്ണിമത്തനിലൊക്കെ നന്നായി കാണാറുണ്ട് ഈ രോഗം. പടവലം ഇത് കായയും ബാധിക്കാറുണ്ട്. ഇത് നമുക്ക് കുറച്ച് ആർദ്രത ഉള്ള സമയത്തും മഴക്കാലത്തും ഇത് കൂടുതലായിട്ടാണ്. നമ്മുടെ വളർത്തുന്ന എല്ലാ സസ്യങ്ങളിലും പൊതുവായിട്ടുള്ള ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് കുളിറ്റോട്രിക്കം എന്നായിരുന്നു
1: പൂപ്പലുണ്ടാക്കുന്നത്.
0: ചെടിക്കും പരിസരത്തിനും ശുചിത്വം, ഇതാണ് രോഗം പടർന്നു പിടിക്കാതിരിക്കാനുള്ളതിന് ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകുന്നത്. അപ്പൊ നമുക്കിതൊന്ന് മാറ്റിക്കഴിഞ്ഞ ശേഷം കാർബൻഡാസിം എന്ന് പറയുന്ന കുമിളുനാശിനി ഉപയോഗിക്കാം. കാർബൻഡാസിം എന്ന് പറയുന്ന കുമിളുനാശിനി ഒരു അന്തർവ്യാപന ശേഷിയുള്ളതാണ്. അപ്പൊ അന്തർവ്യാപന ശേഷിയുള്ളത് നമ്മൾ കായ് ഉണ്ടായതിനു ശേഷമാണെങ്കിൽ അത് കായ്ക്കകത്തോട്ടും കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം കഴിയുന്നതും അതിന് മുമ്പാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനുള്ള കാലാവധി വിട്ടിട്ട് 30 കായകൾ പറിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം ഉപയോഗിക്കും. പിന്നെ മാംഗോ സബ് എന്ന് പറയുന്ന ഒരു കുമിളുനാശിനിയുണ്ട്. അത് ഗ്രീൻ ലേബലിൽ പെട്ടതാണ്. അതുപോലെ സ്പർശന സ്വഭാവമുള്ളതാണ്. അപ്പൊ അത് കുറച്ചുകൂടി നമുക്ക് സേഫായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതാണെങ്കിൽ നമുക്ക് കായകൾ ഉള്ളപ്പോഴും ഉപയോഗിക്കാവുന്നതാണ്.
1: ഇപ്പൊ മേഡം പറഞ്ഞ ആന്ത്രാക്നോസ് അല്ലെങ്കിൽ ഈ ഒരു ഇലപ്പുള്ളി രോഗം ഫ്രൂട്ട്സിലും വരാറുണ്ട്, കായകളും വരാറുണ്ട്.
0: അപ്പോ ഈ ഫലങ്ങളിൽ ബാധിക്കുന്ന 2 തരത്തിലുണ്ട്. ഒന്ന് വല്ല വാട്ടറി ആയിട്ടുള്ള, അതായത് നമുക്ക് ഇങ്ങനെ വെള്ളം പിടിച്ചു നോക്കുമ്പോൾ വെള്ളം നിറഞ്ഞതുപോലെ ഇരിക്കുന്ന പോലുള്ള തരത്തിൽ അഴുകൽ ഉണ്ടാവുന്നുണ്ട്. അല്ലാതെ ഉണങ്ങി ചുരുണ്ടുപോകുന്നത് പോലെയും കാണുന്നുണ്ട്. മിക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞ ആന്ത്രാക്നോസ് എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് ഈ ഡ്രൈ ഫ്രൂട്ട് റോട്ട് എന്ന് പറയും, അതായത് ഉണങ്ങിയതുപോലെ. അപ്പൊ ഈ രോഗം ഇലയിൽ വരുന്നതിനോടൊപ്പം ആ പൂങ്കുലയുടെ തണ്ടുകളിൽ വരാറുണ്ട്. അത് മാത്രമല്ല കായയുടെ മുകളിലും വരാറുണ്ട്. അപ്പൊ ഈ ചെറിയ പ്രായത്തിലുള്ള കായകളാണ് ഉണ്ടാകുന്നതെങ്കിൽ അത് അവിടെ തന്നെ നിന്ന് കരിഞ്ഞുണങ്ങിയെങ്കിൽ നിൽക്കുന്നതാണ്. അപ്പൊ നല്ലവണ്ണം വലുതാകുന്നതിന് മുമ്പ് തന്നെ ഈ കായകൾ ചേരും. പിന്നെ അത് കുറച്ച് കഴിഞ്ഞിട്ടാണ് നമുക്ക് ചിലപ്പോഴും ഈ കായയുടെ താഴ്ഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ഉണക്ക് ബാധിച്ച് അതൊന്ന് ചുക്കിച്ചുളുങ്ങി ആ ചെടിയിൽ തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇതുപോലെ തന്നെ വെറ്റായിട്ടുള്ള, അതായത് നല്ല വെള്ളം നിറഞ്ഞതുപോലെയുള്ള, അത് പ്രധാനമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന വെള്ളരിയിലാണ്. വെള്ളരിയിൽ സോഫ്റ്റ് റോട്ട് എന്ന് പറയുന്നത്, അതായത് വെള്ളരിയിൽ പ്രത്യേകിച്ചും തറയിൽ കിടക്കുന്ന മത്തനാവാം. അപ്പൊ അതുപോലുള്ളത് തറയിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ മത്തന്റെ വണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് പ്രാണികൾ അതിൽ ചെറിയ ചെറിയ മുറിവുകളുണ്ടാക്കും. അത് മാത്രമല്ല തറയിലിടുമ്പോൾ മണ്ണ് പുരളുന്നു, തമ്മിൽ ഒരസുന്നു. അപ്പൊ ഈ ചെറിയ മുറിവുകളിലൂടെയും മണ്ണിൽ

0: പടർന്ന കുമിളുകളിനെ ബാധിക്കും. അപ്പൊ അതിനകത്ത് ബാക്കി ഭാഗങ്ങൾ ചെറിയ മുറിവുകളിലൂടെ വളരെ ചെറിയ പൊട്ടുകളായിട്ട് ഇത് ആക്രമിക്കുന്നെങ്കിലും ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാം വെള്ളരി വർഗത്തിലെ ഇതുപോലെ നല്ലവണ്ണം വെള്ളം നിറഞ്ഞിരിക്കുന്നതാണ്, കൂടുതൽ മോയിസ്റ്റർ. അപ്പൊ അതിന് പെട്ടെന്ന് അഴികൾ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇപ്പൊ കാണുന്ന വേറൊരെണ്ണം കൊയിനിഫോറ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ, അതായത് നമ്മുടെ ഈ ബ്രെഡിലൊക്കെ കാണുന്ന മോൾഡ് റൈസോപ്പസ് എന്ന് പറയുന്ന അത് ആ ഗണത്തിൽ പെട്ടതാണ്. ഇതുപോലെ അതും വളരെ ഒരു തീവ്രമായിട്ടുള്ള രോഗകാരി അല്ല, പക്ഷേ പല വണ്ടുകളും അതുപോലെ തന്നെ ചാഴിയോ അതുപോലെയുള്ള എന്തെങ്കിലും ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൂടെ ഇത് കയറുന്നു. അപ്പോൾ ഒരിക്കലിത് ആ പാടത്തുണ്ടായിക്കഴിഞ്ഞാൽ ഇതിന്റെ വിത്തുകൾ എപ്പോഴും അവിടെ ഉണ്ടാകും. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിൽ അല്ലെങ്കിൽ വളരെ സോഫ്റ്റ് ആയിട്ട് നമ്മൾ വെള്ളം നനച്ചു കൊടുക്കുമ്പോൾ കൂടുതലായി പോകുന്നു, അല്ലെങ്കിൽ മഴ സമയത്ത് കൂടുതൽ നനവ് ആ സമയത്തൊക്കെ ഇതിൽ അഴുകലുണ്ടാകാൻ ചാൻസ്. അപ്പം അത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ചെറിയ നിറത്തിൽ കറുത്ത പൊട്ടുപോലുള്ള ഒരു പൂപ്പൽ ബാധിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് കായ്കൾ വരുന്നത്.
1: കായ്കളിൽ ഇങ്ങനെ രോഗങ്ങൾ വന്നാൽ അതിനെ നിയന്ത്രിക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ അല്ലേ,
0: വരാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ വെള്ളരി വർഗ വിളകളിലുണ്ടാകുന്ന ഈ മണ്ണിൽ കിടക്കുന്നതായിട്ടുള്ള കായ്കൾ, അപ്പൊ അതില് നമുക്ക് ചെയ്യാൻ പൊതിയിട്ട് കൊടുക്കാം. അപ്പൊ ഈ കായ്കൾ വരികയാണെങ്കിൽ ഇപ്പൊ മത്തൻ അല്ലെങ്കിൽ വെള്ളരി വരുമ്പോൾ അതിന്റെ അടിയിൽ ഇലകളുടെ ഉണങ്ങിയ ഇലകൾ വെച്ചു കൊടുക്കാം. അപ്പൊ അതിന് മുകളിക്കുമ്പോൾ ഈ മണ്ണുമായിട്ട് ചേർന്നുണ്ടാകുന്ന മുറിവുകൾ ഉണ്ടാകുന്നത് കുറയ്ക്കാനായി സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടുകളുടെ ആക്രമണം കുറയ്ക്കാനുള്ള കാര്യങ്ങളും ചെയ്യും. അത് പ്രധാനമായിട്ടും മത്തൻ അതുപോലെയുള്ള വണ്ടുകളെല്ലാം മണ്ണിൽ സമാധിയാവുന്ന പലതരം, അപ്പൊ അത് ഈ മണ്ണിൽ കിടക്കുന്നതിന് ആക്രമിക്കും. ഇതിലൂടെ ഏത് ഇപ്പം രോഗം ഉണ്ടാക്കുന്ന കുമിളാവണമെന്നില്ല, അല്ലാത്തതാണെങ്കിലും വളരെ നല്ല അതിനെ ആക്രമിക്കാൻ പറ്റിയ ഒരു വസ്തു ഇവിടെ ഉണ്ട്. അപ്പൊ അതിനെ ആക്രമണം കൂടുതലാണ്. അപ്പൊ അതിന് ഈ പുതയിട്ടൊക്കെ സൂക്ഷിക്കുക തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ കേടാകാതെ ഒരിക്കലും അവിടെ ഉപേക്ഷിക്കാതിരിക്കുക. കേടായ പൊതുവെ നമ്മൾ കർഷകർ നല്ലതിനെല്ലാം പറിച്ച് എടുക്കും, മറ്റത് അവിടെ ഉപേക്ഷിച്ചിരിക്കും. പക്ഷെ അതൊരിക്കലും ചെയ്യരുത്. കേടായതുണ്ടെങ്കിൽ പറിച്ച് മാറ്റി കൊടുക്കുക.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് ചീയൽ രോഗത്തിനെ കുറിച്ച് പറഞ്ഞായിരുന്നല്ലോ, ഇത് ഏതൊക്കെയാണ്?
0: വേരിലുണ്ടാകാറുണ്ട്. വേരില് പ്രധാനമായിട്ടുണ്ട് വാട്ടരോഗം. വാട്ടരോഗം ഫ്യൂസേറിയം എന്ന് പറയുന്നൊരു കുമിള്, അപ്പൊ അത് താരതമ്യം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു തന്നെയാണ്. കാര്യം അതൊരു ചൂട് കൂടുതൽ, നമ്മുടെ ഈ ഒരു 22 മുതൽ 30 ഡിഗ്രി എന്ന് പറയുന്ന ഒരു ചൂട് അതിന് ഏറ്റവും നല്ലതാണ് മനുഷ്യർത്തന്നെ. അപ്പൊ ഇത് മണ്ണിൽ തന്നെ ഉണ്ടാവും. അതുണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വേരിലൂടെയാണ് ആക്രമിക്കുന്നത്. അപ്പൊ അത് വേരിലൂടെയുള്ള ആക്രമണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇനിമാവിരകൾ പോലുള്ളത് അല്ലെങ്കിൽ മറ്റ് പ്രാണികളുടെ ആക്രമണം ഉണ്ടായി വേരിന് മുറിവ് പറ്റിക്കഴിഞ്ഞാൽ ഇതിന്റെ ആക്രമണം കുറച്ചുകൂടെ പെട്ടെന്നാവും, രൂക്ഷമാവും. അപ്പൊ രോഗലക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വേര് നശിച്ചു കഴിയുമ്പോൾ പൊതുവെ അത് ഉണങ്ങുന്നത്, മഞ്ഞിച്ച് ഉണങ്ങിപ്പോകാം.
1: വൈറസ് വരുന്ന രോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നിയന്ത്രിക്കാൻ എന്തായാലും നമ്മളെ കൊണ്ട്
0: ബുദ്ധിമുട്ടില്ല,
1: ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്.
0: സാർ പറഞ്ഞതുപോലെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റുന്നതല്ല. അപ്പൊ അതിന് നേരത്തെ തന്നെ നമ്മൾ അത് വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ രോഗമില്ലാത്ത സ്ഥലങ്ങളിൽ നല്ല വിത്തുകൾ, അപ്പൊ അതിലൊന്നുണ്ടാകുന്ന ചെടികൾ നല്ല ശക്തിയോട് വളരുന്നതായിരിക്കും, അങ്ങനെയുള്ള വിത്ത് എടുക്കാനായിട്ട് ചെയ്യാം. പിന്നെ അതിന് നമുക്ക് മുഞ്ഞ, വെള്ളീച്ച തുടങ്ങിയ പ്രാണികളിലൂടെയാണ് പരത്തുന്നത്. അപ്പൊ അതിന് നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക. രോഗം വരുന്നത് നോക്കിയിരിക്കാതെ തന്നെ നമുക്ക് വെള്ളീച്ച ആക്രമണം നിയന്ത്രിക്കുന്നതിനുള്ള വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം ഉപയോഗിക്കാം, വേപ്പെണ്ണ ഇമൾഷൻ ഉപയോഗിക്കാം. അല്ല കൂടുതൽ ആക്രമണം ഉള്ളതാണെങ്കിൽ രാസകീടനാശിനി, ഡൈമത്തേറ്റ് പോലുള്ള കീടനാശിനികൾ ഉപയോഗിക്കാം. എങ്ങനെയാണെങ്കിലും അവിടെ കീടാക്രമണം, രോഗം വരുന്ന അപ്പോൾ വിത്ത് നമ്മൾ നല്ലതെടുക്കുന്നു, നല്ല തൈ വന്നു കഴിഞ്ഞാൽ ഇനി ഒരേ ഒരു സാധ്യതയുള്ളൂ, വെക്ടർ അഥവാ പരത്തുന്ന പ്രാണിയിലൂടെ. അപ്പം പരത്തുന്ന പ്രാണികളെ കൂടെ നിയന്ത്രിക്കാമെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ തന്നെ
1: മുന്നോട്ട്
0: പോകാം.
1: പിന്നെ നല്ല ഇനങ്ങളും വേണമെങ്കിൽ
0: തീർച്ചയായും നല്ല അനേക ഇനങ്ങള് കാർഷിക സർവകലാശാല വികസിപ്പിച്ചതുണ്ട്. മറ്റ് സ്റ്റേഷനുകളിൽ വികസിപ്പിച്ച വിത്തുകളെല്ലാം ഇപ്പൊ നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ കടകളിൽ തന്നെ പുറത്തുനിന്നുള്ള വിത്തുകൾ,
1: പ്രതിരോധ
0: ശേഷിയുള്ള വിത്തുകളാണ്. അപ്പൊ അത് തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നത് നല്ലത് തന്നെയാണ്.
1: ഡോക്ടർ സുഷ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും നല്ലൊരു ചർച്ച നമുക്ക് ചെയ്യാൻ സാധിച്ച് വളരെ നന്ദി.
2: കുമ്പളവർഗ വിളകളിലെ രോഗനിയന്ത്രണം, ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ പ്ലാന്റ് പത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുഷ എസ് താരയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഡോക്ടർ സുഷ എസ് താരയുടെ ഫോൺ നമ്പർ പറയാം: 9387813940.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: തികയാത്ത എണ്ണധാര. ചെറുപ്പത്തിൽ ദേഹത്തിൽ എണ്ണ പുരട്ടാൻ മടി കാണിക്കുന്ന കുട്ടികളോടുള്ള ഉപദേശമാണിത്. അത് ചെയ്തില്ല എങ്കിൽ പിന്നീട് പ്രായമാകുമ്പോൾ രോഗം വന്ന് അതിന് പ്രതിവിധിയായി എണ്ണ ധാര കോരേണ്ടി വരും. തക്ക സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാത്ത പക്ഷം പിൽക്കാലത്ത് പലിശ സഹിതം ചെയ്യേണ്ടി വരും. അതായത് കൂടുതൽ ബുദ്ധിമുട്ടണം എന്ന് സാരം. പണ്ടൊക്കെ എണ്ണ തേച്ച് കുളി മലയാളികളുടെ ഒരു ശീലമായിരുന്നു. പക്ഷേ ഇപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് അതിനെ തീരെ ഉപേക്ഷിച്ച മട്ടാണ്. ദിവസവുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു അരമണിക്കൂർ നമ്മുടെ ശരീരത്തിന്റെ സർവീസിംഗിന് വേണ്ടി തീർച്ചയായിട്ടും

0: മാറ്റിവെക്കണം. തലയിൽ, പാദത്തിൽ, ചെവിയിൽ ഇവിടൊക്കെ വിശേഷിച്ചും എണ്ണ തേക്കണം. ശിരസിലാണ് എല്ലാ ഇന്ദ്രിയങ്ങളും ഇരിക്കുന്നത്. എണ്ണയിട്ട് തലയ്ക്ക് സ്വല്പം മസാജ് ചെയ്താൽ മുടി കൊഴിച്ചിൽ, മുടി മുറിഞ്ഞു പോകൽ, മുടി നരയ്ക്കൽ ഇവയൊക്കെ ഒരു പരിധിവരെ തടയാൻ സാധിക്കും. അടുത്തതായി നമ്മുടെ ശരീരത്തിനെ എപ്പോഴും വഹിക്കുന്ന പാദങ്ങൾക്കും മുട്ടുകൾക്കും എണ്ണയിട്ടൊരു ശുശ്രൂഷ. തീർച്ചയായും അത് നിങ്ങളുടെ പാദങ്ങളുടെ ക്ഷീണം തീർക്കുകയും വിണ്ടുകീറൽ മാറ്റുകയും ബലം കൊടുക്കുകയും ഇതിനെല്ലാം ഉപരി നല്ല ഉറക്കത്തെ തരികയും ചെയ്യും. അല്ലെങ്കിൽ വാണിയൻ അഥവാ കച്ചവടക്കാരന് കൊടുക്കാത്തത് വൈദ്യന് കൊടുക്കേണ്ടി വരും എന്ന് ചൊല്ല് അന്വർത്ഥമാകും. കച്ചവടക്കാരന് പണം കൊടുത്ത് എണ്ണ വാങ്ങി ദിവസേന തേച്ചു കുളിച്ചില്ല എങ്കിൽ പിൽക്കാലത്ത് രോഗം പിടിപെട്ട് വൈദ്യന് കാശ് കൊടുത്ത് മരുന്ന് വാങ്ങേണ്ടി വരും.
1: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന. കൃഷി പ്രകൃതിയോട് ചേർന്നുള്ള ഒരു ജീവിത മാർഗമാണ്. മഴയുടെ അനിശ്ചിതത്വം, വരൾച്ച, വെള്ളപ്പൊക്കം, കാറ്റടികൾ, കീടബാധ, രോഗങ്ങൾ ഇവയെല്ലാം കർഷകന്റെ വിളയെ അപകടത്തിലാക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ കർഷകനെ സംരക്ഷിക്കാനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന ഇൻഷുറൻസ് പദ്ധതിയാണ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, ചുരുക്കത്തിൽ PMFBY. ഈ പദ്ധതി ഒരു വിള ഇൻഷുറൻസ് പദ്ധതിയാണ്. പ്രകൃതിക്ഷോഭങ്ങൾ, കീടബാധ, രോഗങ്ങൾ തുടങ്ങിയ കാരണങ്ങളാൽ വിളനാശം സംഭവിച്ചാൽ കർഷകർക്ക് സാമ്പത്തിക നഷ്ടപരിഹാരം ലഭ്യമാക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. ഈ പദ്ധതിയിൽ ചേരാൻ കർഷകർ വളരെ കുറഞ്ഞ പ്രീമിയം മാത്രമാണ് അടയ്ക്കേണ്ടത്. ഖാരിഫ് വിളകൾക്ക് 2%, റാബി വിളകൾക്ക് 1.5%, വാണിജ്യവും തോട്ടവിളകളും ഉൾപ്പെടുന്ന വിളകൾക്ക് 5% എന്നതാണ് കർഷകർ അടയ്ക്കേണ്ട പ്രീമിയം. ബാക്കിയുള്ള പ്രീമിയം തുക സർക്കാർ വഹിക്കുന്നു. PMFBY മറ്റൊരു പ്രധാന പ്രത്യേകത സമഗ്രമായ കവറേജാണ്. വിത്ത് നട്ടതിനു ശേഷം വിളവെടുപ്പ് വരെ വിളയെ ബാധിക്കുന്ന വിവിധ അപകടങ്ങൾ ഈ ഇൻഷുറൻസിൽ ഉൾപ്പെടുന്നു. ചില സാഹചര്യങ്ങളിൽ വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങളും ഈ പദ്ധതിയിൽ പരിഗണിക്കുന്നു. വിളനാശം സംഭവിച്ചാൽ സർവേ നടത്തി നിശ്ചിത സമയത്തിനുള്ളിൽ നഷ്ടപരിഹാരം നൽകുന്നതാണ് പദ്ധതി. ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ കർഷകർ ബാങ്കുകൾ, സഹകരണ സംഘങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ പോർട്ടലുകൾ വഴി രജിസ്റ്റർ ചെയ്യണം. വിള വിവരങ്ങളും ഭൂമി സംബന്ധമായ രേഖകളും ശരിയായി നൽകുന്നത് അത്യന്താപേക്ഷിതമാണ്. സമയബന്ധിതമായ രജിസ്ട്രേഷനും പ്രീമിയം അടയ്ക്കലും നഷ്ടപരിഹാരം ലഭിക്കാൻ നിർണായകമാണ്. ചുരുക്കത്തിൽ പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന കർഷകന്റെ വിളയെയും വരുമാനത്തെയും സംരക്ഷിക്കുന്ന ഒരു സുരക്ഷാ വലയമാണ്. പ്രകൃതിക്ഷോഭങ്ങളുടെ അനിശ്ചിതത്വം നിറഞ്ഞ ഈ കാലത്ത് കർഷകർക്ക് ആത്മവിശ്വാസത്തോടെ കൃഷി തുടരാൻ ഈ പദ്ധതി സഹായിക്കുന്നു. യോഗ്യതയുള്ള എല്ലാ കർഷകരും ഈ പദ്ധതിയിൽ ചേരുകയും അതിന്റെ പ്രയോജനം ഉറപ്പാക്കുകയും ചെയ്യേണ്ടതാണ്.
0: വയലുംവീടും പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, തെങ്ങിൽ നിന്ന് തേങ്ങ പൊഴിയുന്നത് പ്രധാനമായും ഏത് പോഷകത്തിന്റെ കുറവുകൊണ്ടാണ്? ഉത്തരം, പൊട്ടാസ്യം. ഇന്നത്തെ വയലും വീടും ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ. വയലും വീടും

ആകാശവാണി. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമതാ വർദ്ധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. സംസ്ഥാനത്ത് നാളികേര കൃഷിയുടെ ഉൽപാദനവും ഉൽപാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിനോടൊപ്പം കേര കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും സുസ്ഥിര കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുകയും

ചെയ്യുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. നിലവിലുള്ള പുതിയതായി രൂപീകരിക്കുന്ന കേര കർഷക കൂട്ടായ്മകൾക്കും ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷക ഉൽപാദക സംഘങ്ങൾക്കും ഈ പദ്ധതിയിലേക്ക് നേരിട്ട് അപേക്ഷിക്കാം. കൃഷിഭവനുകൾ, ICAR, KAU, KVK തുടങ്ങിയ കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾക്കും നാളികേര വികസന ബോർഡിൽ സജീവ രജിസ്ട്രേഷനുള്ള കർഷക ഉൽപാദക ഫെഡറേഷനുകൾക്കും നാളികേര ഉൽപാദക കമ്പനികൾക്കും നാളികേര ക്ലസ്റ്റർ തെരഞ്ഞെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള ഏജൻസികളായി അപേക്ഷ നൽകാം. കേരള വെറ്റിനറി ആന്റ് ആനിമൽ സയൻസസ് സർവകലാശാലയുടെ പൂക്കോട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വിംഗ് ഓഫീസിലേക്ക് വിവിധ പദ്ധതികളുടെ നടത്തിപ്പിലേക്കായി താഴെ പറയുന്ന തസ്തികകളിലേക്ക് സർക്കാർ നിഷ്കർഷിച്ചിട്ടുള്ള താൽക്കാലിക ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 1. അസിസ്റ്റന്റ് എഞ്ചിനീയർ സിവിൽ ഒരെണ്ണം, ബിടെക് BE അല്ലെങ്കിൽ തത്തുല്യ ബിരുദവും സർക്കാർ, അർദ്ധ സർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും തത്തുല്യ വിഭാഗത്തിൽ AE അല്ലെങ്കിൽ AEI റിട്ടയർ ചെയ്തവരെയും സ്വകാര്യ നിർമ്മാണ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ്. ഓവർസിയർ ഒരെണ്ണം, ത്രിവത്സര ഡിപ്ലോമയും നിർമ്മാണ മേഖലയിൽ പ്രവൃത്തി പരിചയം ഉള്ളവരെയും പരിഗണിക്കുന്നതാണ്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ബയോഡേറ്റയും യോഗ്യതയും പ്രവൃത്തി പരിചയവും മറ്റ് അനുബന്ധ യോഗ്യതകളും തെളിയിക്കുന്ന രേഖകൾ 17/5/2026 വൈകുന്നേരം 5 മണിക്ക് മുൻപാകെ IDW ഓഫീസ് PKT@KVASU.AC.IN എന്ന ഇമെയിലേക്ക് സ്വയം തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് ഒരു ഫാക്കൽറ്റി ട്രെയിനിയെ താൽക്കാടിസ്ഥാനത്തിൽ നിയമിക്കാൻ എഴുത്തു പരീക്ഷ അല്ലെങ്കിൽ വാക്ക് ഇൻ ഇന്റർവ്യൂ നടത്തുന്നു. അപേക്ഷകർ പോളിമർ അഥവാ റബ്ബർ ടെക്നോളജിയിൽ ബിടെക് എംടെക് ബിരുദമുള്ളവരും 2026 മെയ് 10 30 വയസ്സ് കഴിയാത്തവരും ആയിരിക്കണം. താൽപര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയ തെളിയിക്കുന്നതിനുള്ള അസ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം 2026 മെയ് 21 രാവിലെ 9:30 NARTയുടെ പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ എഴുത്തു പരീക്ഷ വാക്ക് ഇൻ ഇന്റർവ്യൂവിന് തയ്യാറായി ഹാജരാകണം. ഇനി കമ്പോള വില നിലവാരം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 25,200, കോട്ടയം 28,500, എറണാകുളം 24,800. കൊപ്ര ക്വിന്റലിന് കൊല്ലം 15,400, എറണാകുളം 14,700, വടക്കൻ പറവൂർ 14,700. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിൻകര 22,000, കായംകുളം 21,000. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് നെടമങ്ങാട് 66,000, പാല 68,000, മൂവാറ്റുപുഴ 68,000, കട്ടപ്പന 69,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400. കമ്പോള മൊത്ത വ്യാപാര വില നിലവാരമാണ് ഇതുവരെ.

0: അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭ.

0: യുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസ വോട്ട് നേടി ടിവികെ സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. ന്യൂഡൽഹിയിൽ മന്ത്രിസഭാ യോഗത്തിന് ശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ സീസണിൽ 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി.
1: खरीफ के लिए जो फैसला लिया गया उसमें जितने भी खरीफ के क्रॉप्स हैं उन सब में कॉस्ट प्लस 50% या 50 से अधिक टोटल 2,60,000 करोड़ रुपए किसानों को पे आउट जाएगा इस पूरे फैसले से. और इस साल का एनुअल खरीफ प्रोक्योरमेंट होगा 824 लाख मेट्रिक टन LMT.
0: 37,500 കോടി രൂപയുടെ സാമ്പത്തിക വിഹിതമുള്ള ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ഏകദേശം 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ ലക്ഷ്യമിടുന്ന പദ്ധതി പ്രകാരം 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്നതായും ശ്രീ വൈഷ്ണവ് അറിയിച്ചു. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച് എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല, VD സതീശൻ എന്നിവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി AINRC നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് സത്യനാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5ാം തവണയാണ് എൻ രംഗസ്വാമി പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. 30-അംഗ നിയമസഭയിൽ 18 സീറ്റ് നേടിയാണ് NDA സഖ്യം പുതുച്ചേരിയിൽ തുടർഭരണം നിലനിർത്തിയത്. പശ്ചിമബംഗാൾ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട MLA സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊൽക്കത്തയിൽ നടന്നു. മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഭവാനിപൂർ സീറ്റിൽ നിന്ന് MLA സത്യപ്രതിജ്ഞ ചെയ്തു. 5 ക്യാബിനറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തു. 2 സെഷനുകളിലായാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നടന്നത്. ഈ മാസം 21-ന് റീപോളിംഗ് നടക്കുന്ന ഫാൽറ്റ മണ്ഡലം ഒഴികെയുള്ള 157 അസംബ്ലി മണ്ഡലങ്ങളിലെ MLA ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്നുള്ള ഇന്ധന പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം ഗണ്യമായി കുറയ്ക്കാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. SPG മാനദണ്ഡപ്രകാരമുള്ള എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പുവരുത്തിക്കൊണ്ടാണ് നടപടി. പ്രതിസന്ധിയെ മറികടക്കുന്നതിനായി ഇറക്കുമതി ഇന്ധനത്തെ ആശ്രയിക്കുന്നത് കുറയ്ക്കണം എന്നതടക്കമുള്ള പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥനയ്ക്ക് അനുസൃതമായാണ് ഈ നീക്കം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വാഹനവ്യൂഹം പകുതിയായി കുറച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളുടേത് 82.13%. 17 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 15 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ വിജയിച്ചതായി CBSE പ്രസ്താവനയിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ DigiLocker ഉമാങ് ആപ്പിലും ഫലം പരിശോധിക്കാം. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിൽ നിന്നും നാസിക്കിൽ നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. നേരത്തെ പൂനെയിൽ നിന്ന് ഒരു സ്ത്രീയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. പ്രാഥമിക ചോദ്യം ചെയ്യുന്ന ശേഷം ഇവരെ CBIക്ക് കൈമാറി. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി S.ജയശങ്കറിന്റെ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് മറ്റന്നാൾ തുടക്കം. UAE, നെതർലാൻഡ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കുന്നത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അൽ സയ്ദ് നഹ്യാനുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം പാദത്തിൽ നെതർലാൻഡ്സിലെത്തുന്ന ശ്രീ മോദി വില്യം അലക്സാണ്ടർ രാജാവിനെയും പ്രധാനമന്ത്രി റോബ് എട്ടനെയും സന്ദർശിക്കും. ഞായറാഴ്ച സ്വീഡനും തുടർന്ന് നോർവേയും ഇറ്റലിയും പ്രധാനമന്ത്രി സന്ദർശിക്കും. വികസിത് വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം 2026 ദേശീയതല ക്വിസ് മത്സരത്തിന് തുടക്കമായി. ഈ മാസം 20 വരെയാണ് ഓൺലൈൻ ക്വിസ് മത്സരം. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് അടുത്ത മാസം സംഘടിപ്പിക്കുന്ന അതിർത്തി ഗ്രാമവികസന പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
2: കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലാണ് ദേശീയതല ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. മൈ ഭാരത് പോർട്ടൽ വഴി രാജ്യത്തെമ്പാടുമുള്ള യുവാക്കൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന 500 യുവ വോളണ്ടിയർമാർ ലേ, ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നിവയുൾപ്പെടെ രാജ്യത്തിന്റെ പ്രധാന അതിർത്തി പ്രദേശങ്ങളിൽ സാമൂഹിക വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകും. അതിർത്തി ഗ്രാമങ്ങളുടെ വികസന ലക്ഷ്യങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനൊപ്പം രാഷ്ട്രനിർമ്മാണത്തിലും അതിർത്തി സംരക്ഷണ പ്രവർത്തനങ്ങളിലും യുവജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതിയുടെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. എൽപിജിയിൽ നിന്ന് PNGയിലേക്കുള്ള മാറ്റം, സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാത വികസന പ്രവൃത്തികൾ എന്നിവയും യോഗം വിലയിരുത്തി. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16 കാലവർഷം എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിൽക്കുന്ന ന്യൂനമർദ്ദം ശക്തിപ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. മത്സരം മഴ മൂലം വൈകുന്നു. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീപ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈ ഹോപ്പ് കമ്പനിയുടെ BTSHE സീപ്ലെയിനാണ് അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീപ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേരിയ നേട്ടം. സെൻസെക്സ് 50 പോയിന്റ് നേട്ടത്തിൽ 74,609 നിഫ്റ്റി 33 പോയിന്റ് നേട്ടത്തിൽ 23,413 വ്യാപാരം അവസാനിപ്പിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയർന്നു. പവന് രാവിലെ 10,200 രൂപ കൂടി 1,23,120 രൂപയിലെത്തി. ഉച്ചതിരിഞ്ഞ് 1,18,800 രൂപയായി കുറഞ്ഞു. ഒരു മേഖല ഒരു ദൌത്യം എല്ലാവർക്കും പുതുക്കിയ ആധാർ പദ്ധതിയുടെ ഭാഗമായി ആധാർ എൻറോൾമെന്റ് പുതുക്കൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കായി കേരള സർക്കിളിലെ കൊച്ചി സെൻട്രൽ റീജ്യൻ ശില്പശാല സംഘടിപ്പിച്ചു. യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. 824 ലക്ഷം മെട്രിക് ടണ്ണിൽ അധികം വിളകൾ സംഭരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. തമിഴ്നാട് നിയമസഭയിൽ വിശ്വാസവോട്ട് നേടി TVK സർക്കാർ. പുതുച്ചേരിയിൽ AINRC നേതാവ് എൻ രംഗസ്വാമി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. വിജയശതമാനം 85.20. വിജയശതമാനത്തിൽ തിരുവനന്തപുരം മേഖല മുന്നിൽ. രാജ്യത്ത് തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഈ ആഴ്ച അവസാനത്തോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം മഴ മൂലം വൈകുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
3: ആകാശവാണി.
4: തൊഴിലാളി മണ്ഡലം.
3: തൊഴിലാളി മണ്ഡലത്തിൽ ഇന്ന് തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായുള്ള അഭിമുഖം.
5: തൊഴിലാളി മണ്ഡലത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. തൊഴിലാളി മണ്ഡലത്തിലെ ഇന്നത്തെ

0: നമ്മുടെ അതിഥി തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായർ ചേട്ടനാണ്. നമസ്കാരം ചേട്ടാ,
1: നമസ്കാരം.
0: പരിപാടിയിലേക്ക് സ്വാഗതം. നമുക്കറിയാം തട്ടുകട എനിക്ക് തോന്നുന്നു ഇപ്പോ ആളുകൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കൂടുതലും അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരികയാണ്, കൂടുതലായിട്ടും വീണ്ടും തട്ടുകടയിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയിലേക്ക് വരുന്നത്. ചേട്ടൻ ഏതാണ്ട് 32 വർഷത്തോളം കാലമായിട്ട് തട്ടുകട നടത്തി വരുന്ന ഒരാളാണല്ലോ, അപ്പോ ഏത് പ്രായത്തിലാണ് അല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ തട്ടുകട നടത്തുന്ന ആ ഒരു ഇതിലേക്ക് വന്നത്?
1: ഞാൻ വണ്ടി ഓടിക്കുക ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്നു. ബൈ ചാൻസിൽ എനിക്ക് പെട്ടെന്ന് സുഖമില്ലാതായി, പെട്ടെന്നൊരു ഫിക്സിയിലേക്ക് വന്നു. അപ്പൊ അതൊരു 4-5 വർഷം പിന്നെ വണ്ടി ഓടണം തുടങ്ങി. ആരോഗ്യ പ്രശ്നം വന്നതിന് അനിയനാണ് ഈ കട വേറെ മാമന്റെ മാനിച്ചതാണ്. അപ്പൊ പുള്ളി എനിക്ക് ഈ സുഖമില്ലായ്പ അനിയൻ എന്നെ അയപ്പിച്ച് ചേട്ടൻ നടത്തിക്കോ, ഞാൻ വണ്ടി ഓടാൻ തോന്നി. അനിയൻ വണ്ടി ഓടാൻ പോയിട്ട് കട എനിക്ക് വന്നു. അങ്ങനെ അന്ന് മുതൽ നമ്മൾ തുടങ്ങിയത് ഏതാണ്ട് 32 വർഷമായി. എന്റെ മുമ്മൂത്തമ്മന്റെ 3-ാമത്തെ വയസ്സിലാണ് കട തുടങ്ങുന്നത്.
0: അതിൽ തന്നെ ഇപ്പൊ പറഞ്ഞല്ലോ സുഖമില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ അസുഖമൊക്കെ കുറച്ച് കുറഞ്ഞിട്ട് അതിനുശേഷമാണ് ആരംഭിക്കുന്നത് അല്ലെ. അപ്പോ അതുവരെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പുതിയൊരു ഇതിലേക്ക് വരുമ്പോ കുറച്ച് ആശങ്ക കുറെ കാര്യങ്ങളാണല്ലോ,
1: കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
0: അതൊക്കെ എന്തായിരുന്നു ആ ഒരു ടെൻഷൻ? ഏറ്റവും
1: കൂടുതൽ നമുക്ക് എന്റെ പണിയൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മളെല്ലാം ഒന്നും അറിഞ്ഞിടാതെ ചെയ്യുന്നു തുടങ്ങിയതല്ലേ. പിന്നെ എല്ലാം ചെയ്ത് തന്നെ തന്നെ പഠിച്ചു. വൈഫിന് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. വൈഫിന്റെ കുടുംബത്തിലൊക്കെ അവരെ മുമ്പ് ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വൈഫിന് അറിയായിരുന്നു. അത് വെച്ച് നമ്മളങ്ങോട്ട്
0: മുന്നോട്ട് പോയി. ഭാര്യയായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നു. അപ്പൊ ഈ തട്ടുകട ആരംഭിക്കുന്ന ആ ഒരു സമയം, അല്ലെങ്കിൽ ഇപ്പൊ പുതിയ സംരംഭമാണ്, നമുക്ക് അറിയാത്തൊരു പണിയാണ്, അതിലേക്ക് വന്നിരിക്കുകയാണ്, എങ്ങനെയാണ് ആ ആദ്യത്തെ ദിവസം തള്ളി നീക്കിയത്, അതിനെ കുറിച്ചൊന്ന് പറയാം.
1: ആദ്യ ദിവസം രാവിലെ 5 മണിക്ക് തുറന്നു. പിന്നെ വൈഫ് കൂടെ സഹായത്തിനുണ്ട് കുറച്ച് സ്നാക്സ് ഐറ്റങ്ങൾ,
0: എന്തൊക്കെ
1: വാഴക്കപ്പം, ഉഴുന്നുവട, ബജി, ഇങ്ങനെയുള്ള കുറച്ച് ഐറ്റങ്ങളൊക്കെ ആദ്യ ദിവസം പ്രാവശ്യം തുടങ്ങിയ സമയത്തൊക്കെ കിട്ടുന്ന തുറക്കം. വൈകിട്ട് വരെ അതൊക്കെ തന്നെയാണ് തട്ടിമുട്ടിപ്പോയത്. പിന്നെ ഓരോ ദിവസം ചെറുതോടെ ഓരോ ഐറ്റങ്ങൾ മാറി മാറ്റം വന്നുകൊണ്ടിരുന്നു.
0: ഇതിൽ ഈ പറഞ്ഞ പാചകം ചേട്ടന് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു.
1: പാചകം എനിക്കറിയാം.
0: അപ്പൊ എന്തൊക്കെയാണ് ചേട്ടന് ഇഷ്ടം ഏറ്റവും കൂടുതൽ കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഉണ്ടാക്കാൻ?
1: സ്നാക്സിന്റെ എല്ലാ ഐറ്റവും അറിയാം. ഉഴുന്നുവട, പരിപ്പുവട, കാരവട, മുളകൊന്നും സൂചി എന്ന് പറയും, ഉണ്ണിയപ്പം, കേക്ക്, ബജ്ജി ഐറ്റങ്ങള്, നെയ്യപ്പം, തിരളി.
0: ഇതിലെ ഇപ്പൊ ഒരുപാട് വിഭവങ്ങളുടെ പേര് പറഞ്ഞു, ഇതിൽ ഏറ്റവും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഏതാണ്?
1: പെട്ടെന്ന് നമുക്ക് എമർജൻസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വാഴക്കപ്പാണ്.
0: വാഴക്കപ്പാണ് ഏറ്റവും സമയമെടുക്കുന്നതോ?
1: സമയമെടുക്കുന്നത് ഉള്ളിവട, പരിപ്പുവട, കാരവട, ഇതൊക്കെ ഒരുപാട് ഒത്തിരി സമയമെടുക്കും. 1.5 മണിക്കൂർ, 1 മണിക്കൂർ ഒക്കെ പ്രാവശ്യം ഇട്ടെടുക്കാനൊക്കെ
0: എടുക്കുന്നത് ഒരുപാട് സമയം. പിന്നെ ആദ്യ കാലങ്ങളിൽ ഇങ്ങനെ സ്നാക്സ് ആണല്ലോ തുടക്കത്തില് ചെയ്തുകൊണ്ടിരുന്നത്, അപ്പോ എങ്ങനെയാണ് അത് നന്നായിട്ട് വിറ്റ് പോവോ അല്ലെങ്കിൽ അങ്ങനത്തെ?
1: തുടക്കത്തിൽ നമുക്ക് 5-6 ദിവസമൊക്കെ കുറച്ച് മിച്ചമൊക്കെ വന്നു, നഷ്ടം
0: മിച്ചമൊക്കെ വന്നു
1: വന്നു വന്നു
0: അപ്പോഴും
1: നടത്തില്ല, മുന്നോട്ട് പോകണമെന്നുള്ള ആഗ്രഹം തന്നെ ചെയ്തിട്ടുണ്ട്.
0: അതെ, അതില് ഇപ്പൊ ആദ്യത്തെ ദിവസം നമ്മൾ പറയല്ലേ സാമ്പത്തികമായിട്ട്,
1: സാമ്പത്തികം നമുക്ക് കട തുടങ്ങാൻ കുറച്ച് കാശ് വരെയാണ് നമ്മൾ തുടങ്ങിയത്. അത് വെച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഡെയിലി സാധനങ്ങൾ ചില ദിവസങ്ങളിൽ മിച്ചം ഒരുപാട് വരും. പിറ്റേ ദിവസം അടുത്ത് പിറ്റേ ദിവസം സാധനം വാങ്ങാനുള്ള പൈസ ആരെയും കണ്ടെത്തണം. അങ്ങനെയാണ് മുന്നോട്ട് കുറച്ച് ദിവസം പോയത്. പിന്നെ ക്രമേണ മാറി മാറി വന്നു. ഇപ്പൊ പിന്നെ ആ ഒരു ബുദ്ധിമുട്ടില്ല,
0: സുഖമായിട്ട് പോകും.
1: ഇപ്പൊ സുഖമായിട്ട് 3 ജോലിക്കാർ നിർത്തിയിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഉണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി പോകുന്നുണ്ട്.
0: പിന്നെ ഇതില് ഇപ്പൊ പറഞ്ഞല്ലോ ആദ്യ ഘട്ടങ്ങളിൽ കുറച്ച് മിച്ചം വരുന്നത്, അപ്പൊ അതൊക്കെ
1: പുറത്ത് കൊടുക്കാൻ നോക്കില്ല, ആർക്കെങ്കിലും കൊടുത്ത് തീർക്കാൻ നോക്കില്ല. അന്നുള്ള കാര്യം അന്നൊന്നും യൂസ് ചെയ്ത് തീർക്കുക. അത് പിറ്റേ ദിവസം വെച്ച് കൊടുക്കാൻ, ഒരു സാധനം വെച്ച് കൊടുക്കാൻ പറ്റില്ല.
0: ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ കംപ്ലൈന്റ് പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഈ പഴയത് വെച്ച് കൊടുക്കുന്നത്. അന്നൊക്കെ അങ്ങനെ ഇത്രയും കഷ്ടപ്പാടിനിടയിൽ അങ്ങനെയൊക്കെ ഒരു തീരുമാനം ഭാര്യ കൂടി അങ്ങനെ
1: നമ്മളന്ന് പഴയ സാധനം ഒരു സാധനം ഇന്നുവരെയും കൊടുത്തിട്ടില്ല, കൊടുക്കത്തുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പഴും കൊടുക്കാൻ കാണാത്തത് ഇല്ല. വൈകിട്ട് 5-6 മണിയാകുമ്പോൾ കമ്പനി ഫിനിഷ്.
0: കൃത്യമായിട്ട് തന്നെ ചെയ്ത്
1: നല്ല രീതിയിൽ കൊടുക്കുന്ന വേറെ ഒരു ഫുഡ് മറ്റേ ആവശ്യമില്ലാത്ത കളർ അങ്ങനെയുള്ള ഒരു കാര്യം ചേർക്കില്ല.
0: പിന്നെ ഒരു ദിവസം കട ആരംഭിക്കുന്ന എത്ര മണിക്കാണ്?
1: രാവിലെ 5 മണിക്ക് തുറക്കും.
0: അപ്പൊ ചേട്ടനും വൈഫും കൂടി
1: ഞാൻ ആദ്യം വരും. വന്ന് എല്ലാം റെഡിയാകും, വൈഫ് സാധനങ്ങളൊക്കെ വരും. അതവിടെ തന്നെ 5-6 മണിയാകും പലഹാരമൊക്കെ തുറക്കും.
0: അതിൽ ഈ തിരക്ക് ഏറ്റവും കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത് ഏത് സമയത്താണ്?
1: തിരക്ക് നമുക്ക് പറയാം, ചില സമയം വന്ന് നല്ല തിരക്കായിരിക്കും. അത് എപ്പോഴൊക്കെ വരും, രാവിലെ എന്തായാലും കാണും. രാവിലെ വൈകുന്നേരം മസ്റ്റ് ആണ്. ഇതിനിടയ്ക്ക് പറഞ്ഞു 11-12 മണി സമയത്തൊക്കെ കുറച്ച് തിരക്ക് വരും. 1-2 മണി സമയത്ത് നമുക്ക് ചില സമയം ആളില്ലാതെ ആ സമയത്തൊക്കെ നമ്മൾ ഫുഡ് കഴിക്കും.
0: ഈ തട്ടുകട അല്ലെങ്കിൽ ഇങ്ങനെ ഹോട്ടൽ നടത്തുന്ന ആളുകളുടെ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുമ്പോഴേ ഈ പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ഒരുപാട് ആളുകൾ പെട്ടെന്ന് വരുന്നത്. അപ്പോ ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ സമയം എങ്ങനെയാണ് കണ്ടെത്തുന്നത്?
1: അത് കുറച്ച് സമയം തിരക്ക് തിരക്കുമ്പോഴത്തേക്കും കഴിക്കണം.
0: കഴിക്കാൻ പറ്റുമോ?
1: ഇല്ല ഇല്ല, ചില സമയങ്ങളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത്.
0: ഇപ്പോ ഓരോ തവണ അകത്തോട്ടും പുറത്തോട്ടും പോകുമ്പോ ഓരോന്ന് കഴിച്ച് അങ്ങനെയൊക്കെ
1: അങ്ങനെ കഴിക്കാൻ ഫുഡ് കഴിക്കാം. അപ്പൊ ആരെങ്കിലും അറേഞ്ച് ചെയ്യും. വൈഫിന്റെ വൈഫ് തന്നെ ചായ അയച്ചു കൊടുക്കും,
0: അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും
1: ഇങ്ങോട്ടും.
0: പിന്നെ തുടക്ക സമയത്തെല്ലാം ഫാമിലി ബാക്കിയുള്ളവര് കുഞ്ഞുങ്ങളൊക്കെ ആയ ശേഷം അപ്പൊ എങ്ങനെയാണ് കുട്ടികളെ വെച്ചിട്ട്?
1: കുഞ്ഞുങ്ങളൊക്കെ നമ്മൾ താമസിക്കുന്ന വീട്ടിലവരെ ഹെൽപ്പ് ചെയ്യും. അവര് അവിടെ നിന്ന് നേഴ്സറിലൊക്കെ അയക്കും. അംഗൻവാടി അടുത്ത് അംഗൻവാടി ഉണ്ടായിരുന്നു, അവിടെ അയക്കുമായിരുന്നു. ഞാൻ അന്ന് ഇവിടെ വാടകയ്ക്കാണ് താമസിച്ചിട്ടുണ്ട്. അവരെ വീട്ടിൽ അവര് നോക്കുമായിരുന്നു. രാവിലെയൊക്കെ 9 മണിയാകുമ്പോൾ നേഴ്സറിൽ അയക്കുമായിരുന്നു. വൈഫ് കടയിൽ

0: നിനക്ക് തിരക്ക് പിടിച്ച് അങ്ങ് പോവും. പക്ഷെ ചിലരാണെങ്കിൽ ഒരു വാക്ക് ഇത് നന്നായിട്ടുണ്ടെന്നൊക്കെ
1: പറയുന്നത്,
0: അങ്ങനത്തെ അനുഭവങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ വിദേശികൾ അങ്ങനെ ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞതിനെ പറ്റിയെന്ന് പറഞ്ഞു.
1: അത് അവരുടെ പേരൊന്നും നമുക്കറിയാൻ നോക്കൂല. ഇന്നിപ്പോ ഒന്ന് സാധനം വാങ്ങിച്ചു കൊള്ളാന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വീണ്ടും വരുമല്ലോ അവര്. അങ്ങനെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രാജ്കലേഷ് ആദ്യം മുതുകാല സാറിന്റെ വരുന്നത്, പുള്ളി അവിടെ മാജിക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളെ കടയിൽ വന്ന് കാപ്പ് പിടിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ നമ്മൾ പരിചയപ്പെട്ടതാണ്.
0: ഇന്നും ആ ബന്ധം
1: ഇന്നും ഉണ്ട്. ഒരു സുഹൃത്ത് ഇവിടെ ജയിലിനത്തെ അമ്പലത്തിന് പോറ്റിയുണ്ട്. പുള്ളി എന്റെ ആജീവന സുഹൃത്താണ്.
0: പിന്നെ അതുപോലെ പലപ്പോഴും നമ്മൾ തട്ടുകട നടത്തുമ്പോൾ ഉണ്ടാകുന്ന വേറൊരു സാഹചര്യം എന്ന് വെച്ചാൽ, ചിലപ്പോൾ പൈസയൊക്കെ ഇല്ലാത്ത അല്ലെങ്കിൽ സാമ്പത്തികം ഇല്ലാത്ത ആളുകളും ചിലപ്പോൾ വരത്തില്ലേ? അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ?
1: ഉണ്ട്. സാമ്പത്തികം ഒരാൾ വന്ന് ചായയും വടയും കഴിച്ചു കഴിഞ്ഞാൽ പൈസ എല്ലാം നമുക്ക് പിടിച്ചു നിർത്താക്കൂല. ഉള്ളവർ തരില്ലാത്തവര് പിന്നീട് കൊണ്ടുതരാന്ന് ഓക്കെ എന്ന് പറയും. അങ്ങനെ ഒരുപാട് ഉണ്ട്. അത്രയും വരും. നമ്മള് ഒരു സമയത്ത് ആഹാരം ഇല്ലാതെയൊക്കെ വളർന്നു വരണം. അപ്പൊ പിന്നെ പെട്ടെന്ന് ഒരാൾ ഒരു വടയും ചായയും കട കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇല്ലെങ്കിൽ തന്നെ കടയിൽ പറഞ്ഞിട്ട് കൊടുക്കേ. ഞാൻ അനാഥ മന്ദിരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്,
0: ഭക്ഷണങ്ങൾ
1: കൊടുക്കും.
0: പിന്നെ ഇതില് പലപ്പോഴും ഇങ്ങനെ കട നടത്തി വരുന്ന സാഹചര്യത്തിൽ എപ്പോഴെങ്കിലും വളരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്.
1: റോഡിലല്ലേ ഇരിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ കോർപ്പറേഷൻ വന്ന് കട എടുത്ത് മാറ്റേണ്ട സമയത്ത് മാറ്റി കൊടുക്കണം.
0: അങ്ങനെ ഒരുപാട് വട്ടം മാറ്റി,
1: ഒരുപാട് വർഷം മാറ്റിയിട്ടുണ്ട്.
0: അത് ഏത് സമയത്താന്നൊക്കെ ഓർമ്മയുണ്ട്? എങ്ങനെ
1: ഒരു 10 വർഷം കൊണ്ട് കുഴപ്പമില്ല. മുന്നേ വർഷത്തിലൊരിക്കൽ മാറ്റി കൊടുക്കണം. മാറ്റി കഴിഞ്ഞാൽ 4-5 ദിവസം കഴിഞ്ഞ് പിന്നെ എടുത്ത് വെക്കാവൊക്കത്തുള്ളൂ. പിന്നെ അവരത് വലിയ പ്രയാസപ്പെട്ടൊക്കെ എടുത്ത് വയ്ക്കും. ഇപ്പൊ പിന്നെ അവര് 10 വർഷം കൊണ്ട് ആ ഒരു ശല്യമില്ല. കാർഡ് തന്നിട്ടുണ്ട്. ആ കാർഡുള്ളതിന്റെ പേരില് ഇപ്പൊ 10 വർഷമായി.
0: കുഴപ്പമില്ല, അവിടെ തന്നെ നടത്താം. പിന്നെ നമ്മുടെ ഈ കടയൊക്കെ ആദ്യം സെറ്റ് ചെയ്ത ഒരു സമയമുണ്ടല്ലോ. എന്ന് വെച്ചാൽ തട്ടുകട എന്ന് പറയുമ്പോൾ നമ്മള് ഹോട്ടൽ പോലെ അല്ലല്ലോ കിട്ടുന്നത്. അത് സെറ്റ് ചെയ്തതിനെ കുറിച്ച് ഒന്ന് പറയാം. എങ്ങനെയാണ് നിങ്ങൾ എല്ലാരും ചേർന്നിട്ട് എങ്ങനെ ചെയ്തത്?
1: അതിൽ ആദ്യം കുറച്ച് സാധനങ്ങളിലേ കഴിക്കുള്ളൂ. അന്നൊക്കെ ഗ്യാസ് ഇല്ലല്ലോ. തുടങ്ങിയ സമയത്ത് ഗ്യാസ് സ്റ്റവ് ഒന്നും ഇല്ല.
0: അപ്പൊ എന്താണ്?
1: മണ്ണെണ്ണ സ്റ്റവ് ആണ്.
0: മണ്ണെണ്ണ സ്റ്റവ്,
1: വലിയ സ്റ്റവ്, 2 ചെറിയ സ്റ്റവ് മോച്ചാണ്. അന്ന് ചായക്ക് ബൈലറായിരുന്നു, കരിയും മണ്ണെണ്ണ സ്റ്റവ് ആണ്. ഇന്ന് കംപ്ലീറ്റും ഗ്യാസായി.
0: ഗ്യാസിലാണ് ഉപയോഗിക്കുന്നത്?
1: ഗ്യാസിൽ. അവര് വന്ന് ബൈലറിൽ കരിയിട്ട് തീർന്നു. തീർത്തൊരു 5 രൂപ വെള്ളം തിളക്കും. അതിനോടൊപ്പം തന്നെ പാലും ബൈലത്തിൽ അതിനകത്ത് കരിയെടുപ്പി തന്നെ വെക്കും. പിന്നെ എണ്ണച്ചട്ടിക്ക് മാത്രമേ അന്ന് മണ്ണെണ്ണ വാങ്ങിക്കണ്ട്. ബാക്കിയെല്ലാം തന്നെയാണ്,
0: ഇതിൽ തന്നെ പോകും,
1: കരി തന്നെ പോകും. അതെല്ലാം മാറി.
0: എണ്ണയോ എണ്ണ വെളിച്ചെണ്ണയൊക്കെ ഇപ്പൊ ഭയങ്കര വിലയല്ലേ?
1: ഫാം ഓയിലാണ് എണ്ണോ. പിന്നെ ഫാം ഓയിലാണ് അന്ന് ഒന്നും ഉപയോഗിക്കുന്നത്.
0: ഫാം ഓയിൽ തന്നെ ഉപയോഗിക്കുന്നത്.
1: നമുക്ക് അന്നുള്ള ആവശ്യമുള്ള എണ്ണ ഉപയോഗിക്കാം. വൈകിട്ടാകുമ്പോൾ തീർത്തെടുക്കും.
0: അതില് ഈ അരിയാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്തു വെക്കോ? എങ്ങനെയാണ്?
1: രാവിലെ കട്ടിയതുള്ളൂ. എല്ലാം ഇപ്പഴാണ് ജോലിക്കാറുള്ളത്. പണ്ടാണെങ്കിൽ നമ്മള് വടക്ക് കരച്ചോട് വരുന്ന സമയത്ത് അതിന് വേണ്ടുന്ന സാധനങ്ങൾ കട്ട് ചെയ്തെടുക്കും. ഇപ്പൊ പിന്നെ ജോലിക്ക് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് അവര് രാവിലെ വന്നിട്ട് കട്ട് ചെയ്തു.
0: ഇതില് മാവൊക്കെ കുഴക്കാനൊക്കെ
1: രാവിലെ രാവിലെ എല്ലാം നമ്മള് വീട്ടിൽ നിറച്ച് തരുന്നുണ്ട്. ഉഴുന്നെല്ലാം വീട്ടിൽ തന്നെ, വടക്കി ഐറ്റങ്ങൾ എല്ലാം വീട്ടിൽ തന്നെ നിറച്ച്, വീട്ടിൽ കഴിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട്. വീട്ടിൽ നിറച്ചുകൊണ്ട് വരും. ഉച്ചയ്ക്ക് ഒരു 10-15 മിനിറ്റ് ശേഷമുള്ള മെല്ലി കൊടുക്കും.
0: മെല്ലി കൊടുക്കും.
1: എനിക്ക് ഓർഡറൊക്കെ വരും, ചിലപ്പോ നല്ല ഓർഡറൊക്കെ വരും. ഓർഡറൊക്കെ ഉള്ളപ്പോ എല്ലാം വീട്ടിൽ ചെയ്യും. ചില ദിവസങ്ങളിൽ ഞാൻ രാത്രി ഫുൾ ഉറക്കം കഴിഞ്ഞാലും ചെയ്യുന്നത്. നല്ല ഓർഡർ, 2000-3000 വടക്കൊക്കെ ഓർഡർ വരും. അതൊക്കെ ചെയ്ത് ഞാൻ ഫുള്ള് ഉറക്കം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കിനെ ചെയ്യുന്നത്. രാവിലെ റെഡിയാക്കി എടുക്കും. രാവിലെ 6-5 മണിക്ക് കൊടുക്കണം.
0: ഓ, അപ്പൊ അന്ന് മൊത്തം ഉറക്കൊളച്ചിരുന്ന് എല്ലാം ചെയ്യും. പിന്നെ ഇതില് കട നടത്തിക്കൊണ്ട് വന്നോണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇത് നിർത്തണോന്ന് വല്ലതും തോന്നിയിട്ടുണ്ടോ? ബുദ്ധിമുട്ടുകാരനെ
1: അവതുള്ള കാലം വരെ ജോലിയാണ് നമ്മളെ കൊണ്ട്. ആർക്കും 5 പേര് എന്ന് വെച്ചാൽ, ഞാൻ ഒരു സമയത്ത് ഒരു നേരത്തെ ആഹാരം കഴിക്കാൻ എന്റെ കുടുംബത്തിൽ നിർത്തിയില്ലായിരുന്നു. അച്ഛന് ജോലിയില്ല. ഞങ്ങള് ദാരിദ്ര്യപ്പെട്ടൊരു കുടുംബത്തിലാണ് കഴിച്ചത്. സ്കൂളിൽ പോകാൻ നിർത്തിയില്ല.
0: സ്കൂളിൽ പോയിട്ടുണ്ടോ?
1: സ്കൂളിൽ 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. നമുക്ക് ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ് ഇല്ല, കഴിക്കാൻ ആഹാരം ഇല്ല. ചില ദിവസങ്ങളിൽ പച്ചവെള്ളം കുടിച്ചാണ് പോയിട്ടുള്ളത്. അങ്ങനെ വളരെയേറെ കഷ്ടപ്പെട്ട് ഞാൻ എന്റെ 10-ാമത്തെ വയസ്സ് ജോലി ഇറങ്ങി. ആ ഒരു ബുദ്ധിമുട്ട്. അതുകൊണ്ട് എന്റെ കൂടെ ഇന്നിപ്പം 2 മക്കളും കടയുണ്ട്. എല്ലാം ഞാൻ ഇട്ട് കൊടുത്തു തന്നെയാണ്. അവരെല്ലാം പ്രത്യേകം സെപ്പറേറ്റ് ബിസിനസ് ആക്കി. ഒരാളിന് ഹോട്ടലിൽ ഇട്ട് കൊടുത്തു, ഒരാളിന് ബേക്കറി ഇട്ട് കൊടുത്തു. അപ്പൊ അവിടെ എല്ലാവരും കൂടെ 11 ജോലിക്കാരുണ്ട്. 11 ജോലിക്കാർ നമ്മളെ കൊണ്ടാവുമെങ്കിൽ വേറെ സ്ഥാപനം തുടങ്ങാൻ ഭഗവാൻ തരണെങ്കിൽ 2 ജോലിക്കാർക്ക് ജോലി കൊടുക്കുക. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.
0: ഇതിലെ ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മൾ പല പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നിട്ടാണല്ലോ ഇന്നിപ്പൊ ഈ നിലയിൽ.
1: നല്ല കഷ്ടപ്പെട്ടു.
0: ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതുപോലെ ഇപ്പൊ ഇപ്പോഴും ചിലപ്പം പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പൊ അവരോടായിട്ട് പറഞ്ഞ ചേട്ടന്റെ ജീവിതത്തിലുണ്ടായ പ്രതിസന്ധി ഘട്ടത്തെ കുറിച്ചൊന്ന് പറയാമോ? അല്ലെങ്കിൽ അങ്ങനെ നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ട്?
1: ഒരുപാട് കഷ്ടത അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് കഷ്ടത അനുഭവിച്ചാണ് നമ്മൾ ഇതിലോട്ട് കയറിയത്. ഇതിൽ വന്നതിന് ശേഷം കുറേശ്ശെ നമ്മൾ കഷ്ടതെന്നും കയറിക്കൊണ്ടിരിക്കുന്നത്. കട നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ ആദ്യമൊക്കെ നമുക്ക് 2 പേരിലേ ഉള്ളൂ. അപ്പം സാധനം വാങ്ങിക്കാൻ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഇടയിൽ കൂടെ സാധനങ്ങൾ ചോദിക്കണം. ഇപ്പോഴും നമ്മള് കുറച്ച് പ്രത്യേകിനൊക്കെ പോകണം. ചോദിക്കാറുണ്ടെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനൊക്കെ നമ്മൾ തന്നെ പോകണം.
0: ഒരു തട്ടുകട ഇപ്പൊ നടത്താനോ അല്ലെങ്കിൽ തുടങ്ങാനോ ആഗ്രഹിക്കുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത്?
1: നല്ലതാണ് സംരംഭം, നല്ലതാണ്. നമുക്ക് കുറച്ച് പണി അറിഞ്ഞിരിക്കണം. ആരും നടത്തിയിരുന്നാലും സ്വന്തമായിട്ട് പണി കുറച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. ജോലി ഇന്നത്തെ കാലത്ത് ജോലിക്കാർ വെച്ച്

0: കൊണ്ടുപോകാൻ പാടാണ്. നമുക്ക് ജോലി അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കളച്ച് മുന്നോട്ട് പോകാൻ ഒക്കത്തുള്ളൂ. എനിക്കും എന്റെ വൈഫിനും പണിയറിയാം, ഞങ്ങൾക്ക് പണിയറിയാന്നുള്ളതാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോയത്. ഇപ്പൊ മക്കൾ തുടങ്ങിയ സ്ഥാപനത്തിലായിരുന്നിരുന്നാൽ തന്നെയും അവിടെ ആയില്ലെങ്കിൽ ഞാൻ കയറി കുക്ക് ചെയ്യും.
1: അപ്പൊ കൃത്യമായിട്ട് നമ്മളും കൂടി നമ്മുടെ ആ ഒരു സ്ഥാപനത്തിൽ പണി
0: അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോകാൻ പാടണം. ഏത് തൊഴിലായിരുന്നാലും നമുക്ക് അതിന്റെ കുറച്ച് ഭാഗങ്ങളും അറിഞ്ഞിരിക്കണം. ഒരു തൊഴിൽ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് അറിഞ്ഞിരിക്കണം. അറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ, എങ്കിൽ മാത്രമേ വിജയിക്കുള്ളൂ. രണ്ടാമത് നമ്മളെ ശീലങ്ങൾ കുറെ ഒതുക്കണം. ഏതൊരു സ്ഥാപനമായിട്ട് കടം കയറി നശിക്കുന്നത് നമ്മളെ കയ്യിരിപ്പൊണ്ടും വരാം. നമ്മൾ 100 രൂപ കിട്ടിയാൽ അവർ 80 രൂപ ചില 20 രൂപ നമ്മൾ സേവ് ചെയ്യണം. അത് ചെയ്തെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകുള്ളൂ.
1: ഡിസിപ്ലിൻ വേണം അല്ല അതിനകത്ത് കൃത്യമായിട്ട്.
0: അതാ ചിലതൊക്കെ അതില്ല, അതില്ലാതെ വരുന്നവരാണ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. നമ്മൾ കഷ്ടപ്പെടും, എന്തായാലും രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടും. ഞാൻ ഒന്ന് ഉറങ്ങുമ്പോൾ 12 മണിയാവും, ഇന്നും 12 മണിയാവും,
1: 12 മണിക്കാണ് ഉറങ്ങുന്നത്,
0: രാത്രി 12 മണിയാവും, 4 മണിക്കാണ്.
1: 12 മണിക്ക് കിടന്ന് 4 മണിക്ക്
0: രാത്രി ഞാൻ കിടക്കുള്ളൂ. അപ്പൊ 12 മണിയാവും, അത് എത്രയോ വർഷം ഉണ്ടെങ്കിൽ തന്നെയാണ്.
1: അതായത് ശീലമായി,
0: ശീലമായി, അത്രയും കഷ്ടതയുണ്ട്. ഇത് കഷ്ടപ്പെടണമെങ്കിൽ മാത്രമേ നമുക്ക് മെച്ചമുള്ളൂ.
1: പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ തട്ടുകട നടത്തിക്കൊണ്ടിരിക്കുമ്പോ ത്രൂഔട്ട് ആ കടയില് എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ ഫുൾ ടൈം, അതിന്റെ ആ ഒരു സാധാ ഇപ്പൊ നമ്മളിപ്പോ ഒരു ജോലി എന്ന് പറയുന്നത് ഈ സമയം കഴിഞ്ഞ് നമുക്ക് ഇനി റെസ്റ്റ് എടുക്കാന്നുള്ള ഒരിതുണ്ടല്ലോ. അപ്പൊ ഇതിൽ എങ്ങനെയാണ് ത്രൂഔട്ട് ശ്രദ്ധ വേണ്ട ഒരു സാധനമാണ്?
0: ശ്രദ്ധ, നമ്മളെ ശ്രദ്ധ എപ്പോഴും വേണം. പിന്നെ ആളിലേക്ക് നമുക്ക് ഒരിടത്തും പോവാം, പുറത്തോട്ട് പോകാൻ കൂര, നമ്മുടെ ശ്രദ്ധയിലേക്ക് ക്യാഷ് പോകും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധ എപ്പോഴും അവിടെ ഉണ്ടാവണം, ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. ജോലിക്കാരെ മാത്രം വെച്ച് കൊണ്ടുപോകൂല.
1: വളരെ ശ്രദ്ധാപൂർവ്വം എല്ലാ
0: കാര്യങ്ങളും. ഒന്നാമത് രണ്ടാമത് നമ്മൾ ചെയ്യുന്ന പാചകം ചെയ്യുന്ന എല്ലാം ശ്രദ്ധ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്.
1: പാചകം ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്? ആക്ച്വലി
0: നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ നോക്കി ചേർക്കണം.
1: അളവുകൾ
0: കൃത്യമായിരിക്കണം. അതിൽ എന്തെങ്കിലും കുറവ് വന്നാൽ നമുക്ക് സഹിക്കും, കൂടിപ്പോയാൽ ബുദ്ധിമുട്ടാണ്.
1: അതിൽ തന്നെ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ, തുടക്കത്തിലൊക്കെ നിങ്ങൾ ഭാര്യയും ഭർത്താവും നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു വീട്ടിലുണ്ടാക്കുന്ന പോലെ അല്ലല്ലോ ഒരു കടയിൽ ഒരുപാട് പേർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കണ്ടേ?
0: ആദ്യം കുറച്ച് വളരെ വീട്ടിൽ ചുറ്റുകൊണ്ടിരുന്നു, വൈഫ് വീട്ടിൽ നിന്ന് പിള്ളേരെ കാര്യങ്ങൾ നോക്കണം. അപ്പൊ കുറച്ചൊക്കെ അവിടെ വീട്ടിൽ ചുറ്റുകൊണ്ടിരുന്നു, ബാക്കി ഞാൻ കടയിടും. വൈഫ് പറഞ്ഞാൽ ഞാൻ രാവിലെ കുറച്ച് പിള്ളേരെ ഞാൻ അവിടെ കടയിലിടും. അത് കഴിഞ്ഞ് പിന്നെ പിള്ളേരൊക്കെ കുറച്ചുകൂടെ വലുതായപ്പോ പിന്നെ വൈഫ് കടയിൽ വന്ന് നിൽക്കും. ഇപ്പൊ പിന്നെ സ്റ്റാഫുകളായി, എന്നാലും ചിലപ്പോ സ്റ്റാഫ് കുറവാണെങ്കിൽ വൈഫ് വരും. വൈകിട്ട് 3 മണി വരെ വൈഫ് കാണും. 3 മണിക്ക് എല്ലാ ദിവസവും 3:30 വരെ വൈഫ് കൂടെ കാണും. വൈകിട്ട് 6 മണി വരെ കൂടെ കാണും. വൈകിട്ട് നമുക്ക് തിരക്കുള്ള സമയമാണ്, ആളുണ്ടെങ്കിലും വരും.
1: അപ്പൊ എല്ലാരും കൂടെ ഒരുമിച്ച് തന്നെ
0: ഞാനും കൂടെ കാണും. നമ്മള് ചിലപ്പോ 5 പേര് കാണും.
1: എല്ലാരും ഒരുമിച്ച് എല്ലാം ചെയ്ത് പോവും. പിന്നെ ഒരുപാട് സന്തോഷം തരുന്ന അനുഭവത്തിനെ പറ്റി പറഞ്ഞല്ലോ, അതുപോലെ തന്നെ എപ്പോഴും ബുദ്ധിമുട്ട് ആളുകളുടെ പെരുമാറ്റത്തിൽ നിന്ന്
0: കുറച്ച്, നമ്മളിപ്പോ 150% ആൾക്കാർ നല്ലവരായിരിക്കും, 20% പേര് അതിലേക്ക് വേണ്ടി കഴിയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് അവരുടെ നമുക്ക് റോഡ് ചെയ്യുമെന്ന് പറയാക്കൂല. റോഡിലേതാണ്ട് സ്ഥാപനമുണ്ടോ നമുക്ക് പറയാൻ പാടില്ല. അവരെന്ത് കാണിച്ചാൽ നമ്മൾ അവരെ സോൾവ് ചെയ്തെന്ന് വിടുക. അതിന്റെ കൂടെ നമ്മൾ എഴുത്തിയാടി പോയി കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാപനം മുന്നോട്ട് വരാൻ പാടാണ്.
1: അപ്പോ വർഷങ്ങളുടെ ആ ഒരു അനുഭവം കൊണ്ടായിരിക്കില്ല ചേട്ടൻ ഇത്രയും ക്ഷമയോടെ നിൽക്കാൻ സാധിക്കുന്നത്. അതേസമയം ഇപ്പോഴൊക്കെ ഉള്ള കുട്ടികൾക്ക് അങ്ങനെ ഒരു ക്ഷമയുണ്ടെന്ന് തോന്നാറുണ്ടോ?
0: ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതില്ല. എന്റെ രണ്ട് മക്കൾ നല്ല രീതിയിൽ വളർന്നു. മൂത്തയാളെ എയർനോട്ടിക് പഠിപ്പിച്ചു, ജോലി ജോലിക്ക് വേണ്ടെന്ന് പറഞ്ഞ് ബിസിനസ്സിൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെ കടയിട്ടുള്ളത്. ഇളയാളിന് ആയുർവേദ ഏവിയൻ കമ്പനിയിലെ സീനിയർ മാനേജരാണ്. പുള്ളിക്കാരൻ ചെറിയ ബേക്കറി.
1: അപ്പൊ ഈ ഒരു തട്ടുകടയിൽ നിന്ന് കിട്ടിയ വരുമാനത്തിൽ
0: മക്കളെല്ലാം പഠിപ്പിച്ച് അവരെല്ലാം മൂത്ത മാരേജ് ആയി. എന്റെ കുഞ്ഞുങ്ങളുണ്ട്, താമസമുള്ളവരും ചേർന്ന് അവരുടെ കാര്യങ്ങൾ അവർ പ്രത്യേകം നോക്കുന്നുണ്ട്. ആ കട അവരെ കിട്ടുള്ളത് അവരതുകൊണ്ട് ജീവിക്കുന്നു. ഇളയാളിന് വേറൊരു കടയിടും, അവനും ആ കട. നമ്മൾ പഴയ തട്ടുകട എന്റെയും വൈഫിനും മരിക്കുന്നവരെ കട നടത്താൻ കട നടത്തുക. അതുള്ള കാലം വരെ ജോലി ചെയ്യുക, ആരുടെയും മുമ്പ് കൈനീട്ടാൻ പാടില്ല, അങ്ങനത്തെ ആഗ്രഹമുണ്ട്.
1: ഇപ്പോ 32 വർഷത്തിന് മുൻപ് ആണ് ഈ തട്ടുകട ആരംഭിക്കുന്നത്. ആ സമയത്ത് ഉള്ള തട്ടുകട അല്ലല്ലോ ഇന്ന് നമ്മൾ.
0: ഒരുപാട് മാറ്റമുണ്ട്,
1: അതിനെ കുറിച്ചൊന്ന് പറയാം.
0: അന്നത്തെ സ്നാക്സ് അല്ലല്ല ഇന്ന്. അന്ന് നമ്മൾ തുടങ്ങുന്ന സമയത്ത് കുറച്ച് ഐറ്റങ്ങളല്ലേ ഉള്ളൂ.
1: അതൊരു തട്ടുകട രൂപത്തിലും
0: ഇന്ന് കടയെ കുറച്ചും കൂടെ മാറ്റം വരുത്തിയിട്ടുണ്ട്. പിന്നെ ഫുഡും നമ്മൾ കൊടുക്കുന്നത് കൂടുതലും നാടൻ ഫുഡാണ് ആളുകൾക്ക് ഇഷ്ടം. എനിക്കിന്നും അന്നും പോകുന്നത് നമ്മളത് പഴയ രീതിയിലുള്ള പലഹാരങ്ങളാണ്, അതിനാണ് ഇന്നും ആൾക്കാരുള്ളത്.
1: പണ്ടത്തെ പലഹാരങ്ങൾ
0: ഉണ്ണിയപ്പം, ഉഴുന്നുവട, കാരട, ഈ ഐറ്റങ്ങൾക്ക് തന്നെയാണ് അവിടെ കൂടുതലും ആളുള്ളത്. അത് തന്നെയാണ് ഉള്ളത്. പിന്നെ ബാക്കി വെറൈറ്റി ആയിട്ട് ആരെങ്കിലും ഓർഡർ ചെയ്താൽ ഇട്ട് കൊടുക്കും.
1: അങ്ങനെയാണ് ചെയ്യുന്നത്.
0: ഓർഡർ തന്നു കഴിഞ്ഞാൽ വെറൈറ്റി ഐറ്റങ്ങൾ വേണമെന്ന് ഇട്ട് കൊടുക്കും.
1: പിന്നെ ഇപ്പം പുതിയ തട്ടുകടയില് ഈ തട്ടുകളുടെ ഷേപ്പ് പോലും പല വ്യത്യാസത്തിലുള്ള
0: മിക്കവാറുള്ള കടകളിലൊക്കെ സ്നാക്സ് കാര്യങ്ങളൊക്കെ എല്ലാം ഈ മലബാർ സ്നാക്സ് ആണ്. മലബാർ സ്നാക്സ് ആണ് കൂടുതലും ചിലരൊക്കെ ഉപയോഗിക്കുന്നത്. അതെല്ലാം പുറത്തുനിന്ന് വരുന്നതാണ്, ആരും ഉണ്ടാക്കുന്നതല്ല. ഞാൻ പുറത്തുനിന്നുള്ള ഒരു സാധനം വാങ്ങി വെക്കാറില്ല, നമ്മളുണ്ടാക്കുന്ന സാധനം മാത്രമേ
1: ഉണ്ടാക്കുന്നത്. പിന്നെ അതുപോലെ പുതിയ ജനറേഷനിലുള്ള കുട്ടികളുണ്ടല്ലോ, അവർക്ക് ചിലപ്പോ നൂഡിൽസ് ആ ടൈപ്പ്
0: സാധനങ്ങളാണ്. അതെല്ലാം ഹോട്ടലിലുണ്ട്, എല്ലാ ഐറ്റവും ഉണ്ട്, ചൈനീസിന്റെ എല്ലാ ഐറ്റവും ഉണ്ട്.
1: അതെ. അപ്പൊ ആ ചൈനീസ് വിഭവങ്ങളൊക്കെ ചേട്ടന് കുക്ക് ചെയ്യാൻ അറിയാമോ?
0: അത് മോൻ ചെയ്യും, ഞാൻ മോനെ അറിയാം. ഞാൻ ചൈനീസിനൊന്നും ചെയ്യില്ല, നാടൻ ഭക്ഷണം നല്ല രീതിയിൽ എനിക്കറിയാം. ചൈനീസിനെല്ലാം മോൻ ചെയ്യും.
1: ഇപ്പോ മോന് ഹോട്ടലുണ്ടോ? അപ്പൊ മോന്റെ ഹോട്ടലിൽ ഈ പറഞ്ഞ പുതിയ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കുള്ള ഇഷ്ടമുള്ള വിഭവങ്ങൾ, അതിൽ ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്?
0: വിറ്റുപോകുന്ന ചിക്കൻ പുരട്ട് ഉണ്ട്, നമ്മുടെ നാളശേലാണ്. പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, അതൊക്കെ പറഞ്ഞാൽ. പിന്നെ ബിരിയാണി, ദം ബിരിയാണി, ഇങ്ങനെ പല ഐറ്റം ബിരിയാണി, രണ്ട് മൂന്ന് ഐറ്റം ബിരിയാണി ഉണ്ട്.
1: അതെല്ലാം
0: പോകും. അത് ഓർഡർ ചെയ്ത് നമ്മൾ ഡോക്ടർമാരെ കൊടുക്കുന്നുണ്ട്. പിന്നെ മാസം തോറും ഡോക്ടറുടെ ഒരു മീറ്റിംഗ് പരിപാടി നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ട്. പിന്നെ വൈകിട്ട് ചൈനീസിന്റെ കുറെ ഐറ്റങ്ങളുണ്ട്.
1: നമ്മുടെ തട്ടുകടയിൽ ഏറ്റവും കൂടുതൽ
0: എന്റെ കടയിൽ പോകുന്ന പോലും ഇടുന്ന കടയിൽ വായിക്കപ്പെടുന്നു. പണ്ടത്തെ കാരവട,
1: കാരവട എന്ന് പറയുമ്പോ അത്
0: അത് നമ്മൾ അരിയും ഇടുന്നതും പരിപ്പ് വേണം. അരി ഇവിടുന്ന് അരയ്ക്കുക, എന്നിട്ട് പരിപ്പ് കൂടെ മിക്സ് ചെയ്തെടുക്കും. അതായത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കരിയേപ്പില, പിന്നെ ബാക്കി മുളക് പൊടി, മസാല, പെരിഞ്ചീരകം, കായപ്പൊടി, ഇതൊക്കെയാണ് അതിൽ ചെയ്യുന്നത്. വേറെ കാരണം ഇങ്ങനെയുള്ള വെള്ളമില്ല.
1: ഇതാണ് ഏറ്റവും കൂടുതൽ
0: പരിപ്പ് കൂടെ
1: ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്നത്.
0: നമുക്ക് നാടൻ ഫുഡ് അത് തന്നെയാണ് പോകുന്നത്. നമ്മുടെ കടയിൽ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരിക എനിക്ക് വെറൈറ്റി അവർക്ക് ആവശ്യമുണ്ട്. നമ്മൾ എടുത്തു കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇട്ടുകൊടുക്കും. നമ്മൾക്ക് ഇടാനറിയാവുന്ന സാധനം ഇട്ടുകൊടുക്കും, പുറത്തു നിൽക്കുന്ന സാധനം പുറത്തെടുത്ത് കൊടുക്കും.
1: അപ്പൊ എന്താണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല ആരോഗ്യത്തോടുകൂടി ഒരുപാട് വട്ടം പറഞ്ഞതെന്ന് വെച്ചാൽ മരിക്കും വരെ ഇതുപോലെ നല്ല ആരോഗ്യം ജോലി ചെയ്ത് പോകാൻ സാധിക്കട്ടെ. അപ്പൊ ആ ആഗ്രഹം പോലെ തന്നെ നന്നായിട്ട് ജോലി ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, അതിനുള്ള ആരോഗ്യം എല്ലാം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.
2: തൊഴിലാളി മണ്ഡലത്തിൽ ഇതുവരെ കേട്ടത് തട്ടുകട നടത്തുന്ന ജി രാധാകൃഷ്ണൻ നായരുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖം. നിർവഹണ സഹായം സുനിത ആനന്ദ്.
3: തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അമേരിക്ക അമേരിക്ക എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്, രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്നലെ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയുടെ റിപ്പോർട്ട്. ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്നലെ നാദനവതി സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. കച്ചേരിക്ക് മുന്നോടിയായി നടന്ന പൊതുയോഗം ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി ഡെപ്യൂട്ടി ഡയറക്ടർ എഞ്ചിനീയറിംഗ് ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ വാക്കുകൾ:
1: ഇത് കേവലം ഒരു സംഗീത സന്ധ്യ എന്നതിലുപരി ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. ആകാശവാണി 9 ദശാബ്ദങ്ങൾ പൂർത്തീകരിക്കുന്ന ഒരു വർഷമാണിത്. ആകാശവാണി സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ബ്രിട്ടീഷുകാർ ആരംഭിച്ച് പിന്നീട് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഇവിടുത്തെ ഒരു ശബ്ദ പ്രക്ഷേപണ മാധ്യമം എന്നതിലുപരി ഇന്ത്യയുടെ കൾച്ചർ, ഇന്ത്യയുടെ എല്ലാ ചരിത്ര നിമിഷങ്ങൾ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്നൊക്കെ നമുക്ക് ഉറപ്പിച്ച് പറയാവുന്ന ഒരു സ്ഥാപനമാണ് ആകാശവാണി എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. നിങ്ങളുടെ ചെറുപ്പകാലത്തെല്ലാം ആകാശവാണി കേട്ടുകൊണ്ടായിരിക്കും നിങ്ങൾ സ്കൂളിൽ പോയതും നിങ്ങളുടെ പേരൻസ് ഓരോ കാര്യങ്ങൾ ചെയ്തതും ഒക്കെ. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതവുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒന്നാണ് ആകാശവാണി എന്നത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ ആ ആകാശവാണി ഓൾ ഇന്ത്യ റേഡിയോ എന്ന നാമം നൽകി 1936 ജൂൺ 8 അത് 90 വർഷങ്ങൾ പൂർത്തിയാകുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ട്രസ്റ്റ് ഓഫ് ഡെസ്റ്റിനി എന്നുള്ള പ്രസംഗം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്നുള്ള വിവരം, മഹാത്മാഗാന്ധിയുടെ ആഹ്വാനങ്ങൾ, ഇതെല്ലാം ആകാശവാണി വഴിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ അറിഞ്ഞത്. അത് മുതൽ ഇങ്ങോട്ട് ഇന്ത്യയിൽ ഇതുവരെ നടന്ന എല്ലാ കാര്യങ്ങൾക്കും ആകാശവാണി പാത്രമായിരുന്നു. ജനങ്ങളെ സേവിക്കുന്നതിലും ഇവിടുത്തെ കൾച്ചർ പരിപോഷിപ്പിക്കുന്നതിലും, പ്രത്യേകിച്ചും സംഗീതമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ എന്തൊക്കെ പരിപാടികളാണ്, സംഗീത ഫെസ്റ്റിവൽസ്, നാഷണൽ ഫെസ്റ്റിവൽസ് നടക്കുന്നു. പ്രത്യേകിച്ചും ഇവിടെ ശാസ്ത്രീയ സംഗീതത്തിനെ ഞങ്ങൾ ഏതൊക്കെ വിധത്തിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ, ഏതൊക്കെ തരത്തിൽ ശാസ്ത്രീയ സംഗീതം നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റുമോ അതിനുള്ള അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഈ കാലം കഴിഞ്ഞപ്പോൾ ആകാശവാണി ഒരു ഗവൺമെന്റ് മാധ്യമത്തിന് ഉപരി നിങ്ങൾ സ്വയം റവന്യൂ ജനറേറ്റ് ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശം ഞങ്ങൾക്കൊക്കെ ലഭിക്കുകയുണ്ടായി. അതിനു മുമ്പ് അങ്ങനെയല്ലായിരുന്നു. അതിനുശേഷം പോലും ഞങ്ങൾ റവന്യൂ ജനറേഷനെ കുറിച്ച് പോലും ആലോചിക്കാതെയാണ് ശാസ്ത്രീയ സംഗീതത്തിനെ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അത് നിങ്ങൾക്ക് തന്നെ ആകാശവാണി ശ്രമിച്ചാൽ മനസ്സിലാവും.
0: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ മഞ്ജീശ്വരയ്യർ:
2: നാദനവതി, ഈ പേര് തന്നെ ഒരു അർത്ഥവത്തായാണ്. നവരസങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന നാദത്തിന്റെ 9 ഭാവങ്ങൾ ഒരു തരത്തിൽ ചെമ്പൈജിയുടെ സംഗീത ജീവിതത്തിൽ ആകെ തുകയാണ് ഈ പരിപാടി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരും അന്ന് അറിയപ്പെടുന്ന ആകാശവാണി ഇന്ന് പ്രസാർഭാരതി എന്നറിയപ്പെടുന്ന സ്ഥാപനവുമായിട്ട് വളരെയധികം ആഴത്തുള്ള ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോയുടെ പരിപാടിയുടെ ഭാഗമാകുന്ന ഏറ്റവും സന്തോഷകരമാണ് ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്. എപ്പോ ഏത് സമയത്ത് വിളിച്ചാലും 24x7 സർവീസ് എന്ന് പറഞ്ഞ മാതിരിയാണ് ചെമ്പൈ മെമ്മോറിയലിന്റെ ട്രസ്റ്റി അംഗങ്ങൾ. ഇത്രയും വലിയൊരു സന്തോഷകരമായ ഒരു പരിപാടിയിൽ ബന്ധപ്പെട്ടിരുന്നത് ഒരു കലാകാരനായിരുന്നു കൂടിയായിരുന്നു ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ഈ പരിപാടിയിൽ അക്ഷീണം പ്രയത്നിച്ച ഓൾ ഇന്ത്യ റേഡിയോ, പ്രസാർ ഭാരതിയുടെ എല്ലാ അധികൃതർക്കും ട്രസ്റ്റിന്റെ ഭാരവാഹികൾക്കും കലാകാരന്മാർക്കും ഇവിടെ ഒത്തുചേർന്നിട്ട് എല്ലാ കലാ ആസ്വാദകർക്കും എന്റെ ആത്മാർത്ഥമായ നന്ദി അർപ്പിക്കുന്നു.
0: ആമുഖ പ്രഭാഷണം നടത്തിക്കൊണ്ട് ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവിയും അസിസ്റ്റന്റ് ഡയറക്ടർ പ്രോഗ്രാമുമായ പി എ ബിജു:
3: 1936 ജൂൺ 8 ഓൾ ഇന്ത്യ റേഡിയോ എന്ന ഒരു പേര് ഈ പ്രക്ഷേപണ മാധ്യമത്തിന് നൽകപ്പെട്ടത് അതിന്റെ 90 വർഷം പൂർത്തിയാകുന്ന വേളയാണ് ഇത്. ആ പേരിന് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇന്ത്യ മുഴുവനും ഉള്ള ശബ്ദ വിന്യാസങ്ങളുടെ പൊതു പ്രക്ഷേപണത്തിന്റെ ഒക്കെ ആ ഒരു പൂർണ്ണത ഉൾക്കൊള്ളുന്ന ഒരു പേരാണിത്. പിന്നീടാണ് ആകാശവാണി എന്ന പേരുകൂടി നമ്മൾ ഈ സ്ഥാപനത്തിന് നൽകുന്നത്. ഇവിടെ ഓൾ ഇന്ത്യ റേഡിയോയുടെ 90ാം വാർഷികം നാദനവതി എന്ന പേരിലാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. ഒരു റേഡിയോയും സംഗീതവും തമ്മിൽ എന്താണ് ബന്ധം? ആകാശവാണിയും സംഗീത കച്ചേരികളും തമ്മിലുള്ള ബന്ധം എന്താണ്? തിരുവനന്തപുരം ആകാശവാണിയും ചെമ്പൈ മ്യൂസിക് ട്രസ്റ്റുമായിട്ടുള്ള ബന്ധമാണ്. ചെമ്പൈയുടെ നാമത്തിലുള്ള ഒരു ഓഡിറ്റോറിയത്തിൽ ഈ പരിപാടി നടത്തുന്നതിന്റെ സാംഗത്യം എന്നാണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. റേഡിയോ ഒരു കേൾവിയുടെ മാധ്യമമാണ്, അതുപോലെ തന്നെ സംഗീതം കേൾവിയുടെ ഒരു കലയാണ്. വസുമൃതി കച്ചേരിക്കായിട്ട് നമ്മളിവിടെ എത്തുമ്പോൾ, നമ്മളിത് കാണാൻ എത്തുന്നു എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ, കച്ചേരി തുടങ്ങി കുറച്ചങ്ങോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിൽ ലയിച്ചിരിക്കുന്നവർ കണ്ണുകൾ അടയ്ക്കുകയും കേൾവിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു. റേഡിയോയിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന എല്ലാം കേൾവിയുടെ കലകളാണ് എങ്കിലും സംഗീതം കുറെ കൂടി പ്രധാനമാണ്. നമ്മൾ നേരിട്ട് കാണുമ്പോൾ പോലും അത് കേൾവിക്കായിട്ട് കാഴ്ചയെ കൂടെ കേൾവിയിലേക്ക് ചേർത്തു വെക്കുന്ന ഒരു കലയാണ്. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും ഒരേപോലെ പോകുന്നതാണ്. വാസ്തവം പറഞ്ഞാല് റേഡിയോ ലോകത്തിൽ ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിലും അതിന്റെ അലയൊലികൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിലും റേഡിയോ ക്ലബ്ബുകളൊക്കെ രൂപപ്പെട്ടു. 1923 ബോംബെ റേഡിയോ ക്ലബ്ബ് ആരംഭിച്ചു. അതിനുശേഷം കൽക്കട്ടയിലും മദ്രാസിലും ഒക്കെ ഉണ്ടായി. ആദ്യ റേഡിയോ ക്ലബിന്റെ പരിപാടി പ്രക്ഷേപണം ചെയ്യുമ്പോൾ തന്നെ അതിലെ പ്രധാനപ്പെട്ട ഇനം സംഗീത കച്ചേരിയായിരുന്നു. ഈ പറഞ്ഞ 90 വർഷമല്ല, അതിനു മുമ്പ് ഒരു നൂറ്റാണ്ടും കവിഞ്ഞുള്ള ബന്ധമാണ് ഈ മാധ്യമവും സംഗീത കച്ചേരികളും തമ്മിലുള്ളത്. അത് അരക്കിട്ടുറപ്പിക്കുവാനാണ് ഈ 90-ാം വാർഷിക വേളയിലും തിരുവനന്തപുരത്ത് മാത്രമല്ല ഇന്ത്യയിലുടനീളമുള്ള പ്രധാന ആകാശവാണി നിലയങ്ങളിലൊക്കെ ഈ നാദനവതിയുടെ ഭാഗമായിട്ട് സംഗീത കച്ചേരികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്.
0: ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി പ്രൊഫസർ വൈക്കം വേണുഗോപാൽ.
4: ആകാശവാണിയിൽ ഞങ്ങളൊക്കെ പ്രോഗ്രാമിന് പോയിട്ടുണ്ട്. ആ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറാൻ പേടിയാ. അത്ര കണ്ട് കലാകാരന്മാര് ഒരുപാട് നിറഞ്ഞിരുന്ന സന്ദർഭങ്ങളാണ്. അത് വലിയ മഹാന്മാര്. ഏത് പ്രോഗ്രാം എവിടെയായാലും കർണാടക സംഗീതം മാത്രമല്ല, എല്ലാ കലകളെയും ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിരിക്കുന്ന ആകാശവാണിയാണ്. ഇപ്പോഴല്ലേ പിന്നെ ഈ മാധ്യമങ്ങളൊക്കെ വന്നെ, അന്ന് ആകാശവാണി ഉള്ളൂ. ഞങ്ങളൊക്കെ ഓരോ പ്രോഗ്രാം നടത്തുമ്പം തൃശ്ശൂരായാലും ട്രിവാൻഡ്രത്തായാലും അന്ന് ഈ പ്രോഗ്രാം ഉത്സവ സ്ഥലത്തെ പ്രോഗ്രാം റിലേ ചെയ്യാനായിട്ട് ആകാശവാണി പോകും. അങ്ങനെ ഒരു കാലമായിരുന്നു. ഒന്നും വേണ്ട, ചെമ്പൈ സംഗീത ഉത്സവം ഈ ആകാശവാണി കൂടിയാണ് ഇത്രയും വലുതായത്. ആകാശവാണിക്കുള്ള ആ ഒരു ഇത് നമുക്ക് എന്നും നമ്മുടെ സ്മരണയിൽ നിൽക്കേണ്ട കാര്യം തന്നെയാണ്. കർണാടക സംഗീതം ട്രിവാൻഡ്രത്തിൽ ഒരുപാട് പ്രോഗ്രാം നടത്തുന്നു. അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ് കലാകാരന്മാരെ സംബന്ധിച്ച്. ഇതിന്റെ കലാകാരന്മാരുടെയും കൂടി ഒരു ആവശ്യം ഇതിനകത്ത്. ഇവിടെ ഇത്രയും പ്രോഗ്രാം നടത്തുന്നു, ഇവിടുത്തെ ഈ ആകാശവാണിയിലെ കുറെ കലാകാരന്മാർ വന്നാൽ ഇവിടെ നിറയും. ഇതിനൊക്കെ മുന്നിട്ടിറങ്ങി ഇതൊക്കെ നമ്മുടെയും കൂടി ആവശ്യമാണ് എന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ടായാൽ ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇതെല്ലാം നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കും. ഒരു കൂട്ടായ്മയാണ് ഇതെല്ലാം.
0: ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് MP സ്വാഗതവും ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് സെക്രട്ടറി

സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ഹാളിൽ ഇന്നലെ സംഘടിപ്പിച്ച നാദനവതി സംഗീത കച്ചേരിയുടെ റിപ്പോർട്ട് സമാപിക്കുന്നു. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം ഇന്ദിരാദേവി എ.

ആകാശവാണി. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ലേഡി ടീച്ചർ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്, രചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ.

രാത്രി 9:30 അഖില കേരള റേഡിയോ നാടകോത്സവം 2026 നാലാം ദിവസം തിരുവനന്തപുരം നിലയം അവതരിപ്പിക്കുന്നു ജീവിതോത്സവം. രചന ശ്രീ ജനാർദ്ദനൻ, സംവിധാനം റൂബി ബാബു, പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ, ശബ്ദം നൽകുന്നവർ പ്രേംകുമാർ, ദേവി, രഘുനാഥ് പലേരി, സോന നായർ, ജയൻ ചേർത്തല, കണ്ണൻ നായർ, ജോബി എസ്, തന്മയ സോൾ, തിരുമല രാമചന്ദ്രൻ, തമന്ന സോൾ, ബിജു കല്ലുവാദികൾ, അനീഷ് നായർ, വിനോദ് കല്ലറ, സർഗ്മ സഹായം ഭഗത് രാസ, നിർവഹണ സഹായം ബി എൻ ദീപ, എൻ സുനിത.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി നമുക്ക് ഹൃദയം പാടുന്നു എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. രചന യൂസഫലി കേച്ചേരി, സംഗീതം കെ ജെ ജോയ്.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്നീ പരിപാടിയിൽ പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ച് അറിയാം. നമ്മുടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ടവർക്ക് നൈപുണ്യ വികസനവും നേതൃത്വ പരിശീലനവും നൽകുന്ന ഒരു കേന്ദ്ര പദ്ധതിയാണ് പിഎം വികാസ് യോജന. പ്രധാനമന്ത്രി വിരാസത് കാ സമർദ്ധൻ എന്നതിന്റെ ചുരുക്കപ്പേരാണ് പിഎം വികാസ് പദ്ധതി. ഇന്ത്യയിലുടനീളമുള്ള കരകൌശല സമൂഹങ്ങൾക്ക് നൈപുണ്യ പരിശീലനം, സംരംഭകത്വം, നേതൃത്വ പരിശീലനം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ സംരംഭം ആരംഭിച്ചത്. ചെറുകിട സമൂഹങ്ങളുടെ വളർച്ചയ്ക്കും വികസനത്തിനും പിന്തുണ നൽകുന്നതിനൊപ്പം പരമ്പരാഗത കലകളുടെയും കരകൌശല വസ്തുക്കളുടെയും സംരക്ഷണവും ഈ പദ്ധതി ഊന്നൽ നൽകുന്നു.

0: അഞ്ച് പദ്ധതികളെ കൂടി പിഎം വികാസ് പദ്ധതി സംയോജിപ്പിക്കുന്നു. സീഖോ ഓർ കമാവോ, ഉസ്താദ്, ഹമാരി ധരോഹർ, നയി രോഷ്നി, നയി മൻസിൽ എന്നീ പദ്ധതികളെയാണ് പിഎം വികാസ് യോജനയിലൂടെ സംയോജിപ്പിക്കുന്നത്. ന്യൂനപക്ഷ കേന്ദ്രീകൃത പ്രദേശങ്ങളിലെ സമഗ്ര വികസനത്തിനായി സ്കിൽ ഇന്ത്യ മിഷനെ സംയോജിപ്പിക്കുന്നതിനൊപ്പം വനിതാ ശിശു വികസനം, പഞ്ചായത്തീരാജ്, ടൂറിസം, വിദ്യാഭ്യാസം തുടങ്ങിയ മന്ത്രാലയങ്ങളുമായി സഹകരിച്ച് ന്യൂനപക്ഷങ്ങൾക്കും കരകൌശല വിദഗ്ധർക്കും സാമ്പത്തിക സഹായം നൽകുന്നതാണ് പദ്ധതി. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ്: ന്യൂനപക്ഷ കരകൌശല സമൂഹങ്ങളുടെ തൊഴിലവസരങ്ങളും ഉപജീവനാവസരങ്ങളും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യാനുസരണം കോഴ്സുകളിൽ ലക്ഷ്യമിട്ടുള്ള നൈപുണ്യ പരിശീലനം നൽകുക, 8, 10, 12 ക്ലാസുകളിൽ പഠനം അവസാനിപ്പിച്ചവർക്ക് ഓപ്പൺ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ ഔപചാരിക വിദ്യാഭ്യാസവും സർട്ടിഫിക്കേഷനും നൽകുക, അതുവഴി ഈ സമൂഹങ്ങളിലെ സാക്ഷരതാ നിരക്ക് മെച്ചപ്പെടുത്തുക, 10,000 ബിസിനസ് മെന്റർമാരുടെ വികസനമുൾപ്പെടെ 2,00,000 സ്ത്രീകൾക്ക് പരിശീലനം നൽകി ന്യൂനപക്ഷ കരകൌശല പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ ശാക്തീകരിക്കുക, പരമ്പരാഗത കലകൾ, കരകൌശല വസ്തുക്കൾ, സാഹിത്യം, രേഖകൾ, കൈയെഴുത്തു പ്രതികൾ എന്നിവയുടെ ആധുനിക വിപണികളിൽ അവയുടെ പ്രസക്തി ഉറപ്പാക്കുന്നതിന് അവയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, കലകളെ വിനോദസഞ്ചാരവും വാണിജ്യവുമായി സമന്വയിപ്പിച്ച് ഉപജീവനമാർഗം, തൊഴിൽ, സംരംഭകാവസരങ്ങൾ എന്നിവ വളർത്തിയെടുക്കുന്ന സുസ്ഥിര മാതൃക കലാകരകൌശല ഗ്രാമങ്ങൾ സ്ഥാപിക്കുക എന്നിവയാണ്. പിഎം വികാസ് പദ്ധതിയുടെ പ്രധാനപ്പെട്ട സവിശേഷതകൾ ഇവയാണ്: വിപണി ആവശ്യകതകളെ അടിസ്ഥാനമാക്കിയുള്ള പരമ്പരാഗതവും പാരമ്പര്യേതരവുമായ നൈപുണ്യ പരിശീലനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. സമുദായങ്ങൾക്ക് ധനസഹായം നൽകുന്നതിനുള്ള ഉത്തരവാദിത്വം ദേശീയ ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷനാണ്. സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിക്കുന്നവർക്ക് ഔപചാരിക വിദ്യാഭ്യാസത്തോടൊപ്പം സർട്ടിഫിക്കറ്റും നൽകുന്നു. ഗുണഭോക്താക്കൾക്ക് ഉപജീവനാവസരങ്ങൾ നൽകുന്നതിനായി കരകൌശല വസ്തുക്കൾക്കായുള്ള കയറ്റുമതി പ്രൊമോഷൻ കൌൺസിൽ പ്രവർത്തിക്കുന്നു. കരകൌശല വിദഗ്ധരെയും അവരുടെ കരകൌശല വസ്തുക്കളെയും പിന്തുണയ്ക്കുന്നതിനായി വിശ്വകർമ്മ ഗ്രാമങ്ങൾ സ്ഥാപിക്കുന്നതിന് ഹബ് ആൻഡ് സ്പോക്ക് മാതൃക ഉപയോഗിക്കുന്നു. ന്യൂനപക്ഷ കരകൌശല വിദഗ്ധരുടെ സാമൂഹിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം സുസ്ഥിര വികസനത്തിനും സാംസ്കാരിക സംരക്ഷണത്തിനും അടിത്തറയിടുന്നതാണ് പിഎം വികാസ് പദ്ധതി.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പ്രധാനമന്ത്രി വികാസ് യോജനയെക്കുറിച്ചാണ്.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇനി അല്പസമയത്തിനുള്ളിൽ സ്പെഷ്യൽ ന്യൂസ് ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം. ഇത് സംബന്ധിച്ച എല്ലാ ചർച്ചകളും പൂർത്തിയായതായി AICC മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളെ അറിയിച്ചു. മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് ഇന്ന് ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തമിഴ്നാട് നിയമസഭയിൽ നടന്ന വിശ്വാസ വോട്ടെടുപ്പിൽ വിജയം നേടി ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ. വോട്ടെടുപ്പിൽ 144 MLA വിജയിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു. 22 പേർ എതിർത്ത് വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ 5 പേർ വിശ്വാസ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു. DMK അംഗങ്ങൾ സഭയിൽ നിന്നും വാക്കൌട്ട് ചെയ്തു. പുതുച്ചേരി മുഖ്യമന്ത്രിയായി ഓൾ ഇന്ത്യ NR കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി സത്യപ്രതിജ്ഞ ചെയ്തു. ലോക് നിവാസിൽ നടന്ന ചടങ്ങിൽ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. 5 തവണയാണ് എൻ രംഗസ്വാമി

0: പുതുച്ചേരി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്നത്. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 85.20% വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിന് അർഹത നേടി. പെൺകുട്ടികളുടെ വിജയശതമാനം 88.86%, ആൺകുട്ടികളുടേത് 82.13%. തിരുവനന്തപുരം മേഖലയാണ് വിജയശതമാനത്തിൽ മുന്നിൽ നിൽക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഡിജി ലോക്കറിലും ഉമാങ് ആപ്പിലും ഫലം പരിശോധിക്കാം. സംസ്ഥാനത്തെ SSLC പരീക്ഷാഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. വൈകുന്നേരം 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയും DG ചേർന്നായിരിക്കും ഫലം പ്രഖ്യാപിക്കുന്നത്. പരീക്ഷാഫലം സംസ്ഥാന സർക്കാരിന്റെ ഏകീകൃത സേവന പ്ലാറ്റ്ഫോമായ നമ്മുടെ കേരളം ആപ്പിലൂടെയും ലഭ്യമാകും. നീറ്റ് UG പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് 5 പേരെ CBI അറസ്റ്റ് ചെയ്തു. 3 പേരെ ജയ്പൂരിൽ നിന്നും മറ്റ് 2 പേരെ ഗുരുഗ്രാമിലും നാസിക്കിലും നിന്നുമാണ് അറസ്റ്റ് ചെയ്തത്. ബ്രിക്സ് വിദേശകാര്യമന്ത്രിമാരുടെ 2 ദിവസത്തെ യോഗത്തിന് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വിദേശകാര്യമന്ത്രി SJ അധ്യക്ഷതയിലാണ് യോഗം. യോഗത്തിൽ പങ്കെടുക്കാൻ ഇറാൻ, കസാഖിസ്ഥാൻ, നൈജീരിയ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ ന്യൂഡൽഹിയിലെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ബ്രിക്സ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. 14 ഖാരിഫ് വിളകളുടെ താങ്ങുവില വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്രമന്ത്രിസഭാ യോഗം. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പുവരുത്താൻ തീരുമാനം സഹായിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനുശേഷം കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ അറിയിച്ചു. 37,500 കോടി രൂപ ചെലവിൽ ഉപരിതല കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷൻ പ്രോത്സാഹന പദ്ധതിക്കും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. 75 ദശലക്ഷം ടൺ കൽക്കരി ലിഗ്നൈറ്റ് ഗ്യാസിഫിക്കേഷനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നാഗ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നവീകരണത്തിനും കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. സംസ്ഥാനത്തെ വിവിധ ഭരണ അടിസ്ഥാന സൌകര്യ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഉന്നതതല യോഗം ചേർന്നു. വിവിധ വകുപ്പ് സെക്രട്ടറിമാർ, മേധാവികൾ, ജില്ലാ കളക്ടർമാർ, മറ്റ് ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. സ്കൂൾ തുറക്കലിനുള്ള ഒരുക്കങ്ങൾ, സെൻസസ് പ്രവർത്തനങ്ങൾ, പാമ്പുകടി പ്രതിരോധം, കാലവർഷ മുന്നൊരുക്കങ്ങൾ, ദേശീയപാതാ വികസന പ്രവൃത്തികൾ എന്നിവ യോഗം വിലയിരുത്തി. ലക്ഷദ്വീപിന്റെ വ്യോമഗതാഗത ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസിന്റെ പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയായി. സ്കൈഹോപ്പ് കമ്പനിയുടെ VTS-HE സീ പ്ലെയിനാണ് അഗത്തിദ്വീപിലെ ലഗൂണിൽ വിജയകരമായി പറന്നിറങ്ങിയത്. ദ്വീപുകൾക്കിടയിലെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിന് സീ പ്ലെയിൻ സർവീസുകൾ ഏറെ പ്രയോജനപ്പെടുമെന്നാണ് വിലയിരുത്തൽ. ഇടവമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട നാളെ തുറക്കും. വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് ഈഡി നട തുറന്ന് ദീപം തെളിയിക്കും. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 19-ന് നട അടയ്ക്കുക. തെക്കൻ ബംഗാൾ ഉൾക്കടൽ, ആൻഡമാൻ കടൽ, ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ എന്നിവിടങ്ങളിൽ ഈ മാസം 16-ഓടെ കാലവർഷമെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച സാഹചര്യത്തിൽ കേരളത്തിലും മാഹിയിലും അടുത്ത 5 ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു, കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പോരാട്ടം. ടോസ് നേടിയ ബംഗളൂരു ബൌളിംഗ് തെരഞ്ഞെടുത്തു. മഴ മൂലം മത്സരം വൈകിയാണ് ആരംഭിച്ചത്. ഇടുക്കി കുമാരമംഗലം പീഡന പരമ്പരയിലെ 28 കേസുകളിൽ വിചാരണ പൂർത്തിയായ 2-ാമത്തെ കേസിൽ പ്രതി വിനീഷിന് 12 വർഷം കഠിന തടവും പിഴയും ശിക്ഷ വിധിച്ചു. തൊടുപുഴ 1-ാം അഡീഷണൽ സെഷൻസ് പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 12 വർഷം തടവിന് പുറമെ 75,000 രൂപ പിഴയും പിഴയടച്ചില്ലെങ്കിൽ 1 വർഷം അധിക തടവും അനുഭവിക്കണം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ഇനിയൊരു ചലച്ചിത്ര ഗാനം കേൾക്കാം. മഹാനഗരം എന്ന ചിത്രത്തിനുവേണ്ടി ചിത്ര പാടിയത്.

0: today. Gyaneshwari won a silver in the snatch section in the 53 kilogram category and then an overall bronze medal in the event with a combined lift of 194 kilograms. In Thailand Open Badminton, star shuttlers PV Sindhu, Lakshya Sen and Kidambi Srikanth progressed to the pre-quarterfinals of singles events in Bangkok. In women's singles, a two-time Olympic medalist PV Sindhu defeated Tung Siu Tong of Chinese Taipei 21-9, 21-12. She will take on Amalie Schultz of Denmark in the round of 16 tomorrow. Young Devika Sehag outclassed world number 26, Natsuki Nadera of Japan. She will meet Thai player Pichamon Opatniput. In another match, Malvika Bansod beat Wen Yu Tsang of Canada. She will meet Chan Yufei of China. The India Meteorological Department, IMD, has forecast heat wave to severe heat wave conditions over West Madhya Pradesh and West Rajasthan for the next 2 days. East Rajasthan, Gujarat and Maharashtra are expected to reel under heat wave conditions tomorrow. The weather agency also predicted heavy to very heavy rainfall over Arunachal Pradesh, Assam and Meghalaya tomorrow. And now before we end the bulletin, the headlines once again. Union Cabinet increases minimum support prices, MSP of 14 kharif crops for marketing season 2026-27. Cabinet also gives nod for promotion of surface coal and lignite gasification projects worth 37,500 crore rupees. CBI arrests 5 persons in connection with NEET UG 2026 paper leak case. Raids continue in several states. Prime Minister Narendra Modi reduces his convoy size, prompting BJP chief ministers and other leaders to adopt austerity measures. West Bengal government decides to hand over recruitment scam probes to CBI, lifts all interstate restrictions on movement of essential products. And in weightlifting, India's Gyaneshwari Yadav bagged silver and bronze at Asian Senior Championships in Gandhinagar. That is all in the news at 9 at night.
1: Agashavani. Akashavani. Vidyabhyasa Rangam. Interval. Inganeyum Padikkam.
2: ശിവൻ സാറേ, ഈ 10-ാം ക്ലാസ്സിലെ കുട്ടികളുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് വല്ലാതെ പേടി തോന്നുന്നു. സയൻസും കണക്കും ഒക്കെ പഠിപ്പിച്ചു തീർത്തു, പക്ഷേ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നു എല്ലാം മറന്നു പോകുന്നുവെന്ന്. എന്തോ ബ്രെയിൻ ഫോഗോ എന്നൊക്കെ പറയുന്നു. സാറ് കേട്ടിട്ടുണ്ടോ? കുട്ടികൾക്കൊന്ന് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല അത്രേ.
3: പിന്നെ കേട്ടിട്ടുണ്ട് സാറേ, ഇപ്പോൾ കുട്ടികൾക്ക് ശ്രദ്ധിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു 30 സെക്കൻഡ് റീൽസ് കാണുന്ന സ്പീഡിലാണ് അവരുടെ മനസ്സ് ഓടുന്നത്. ആ സ്പീഡിൽ നമുക്ക് പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. സാങ്കേതികമായി പറഞ്ഞാൽ അവരുടെ സിസ്റ്റം ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരും.
4: എന്റെ പൊന്നു സാറന്മാരെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, പക്ഷേ നമ്മൾ കുട്ടികളെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. അവരുടെ തലച്ചോറിന്റെ പ്രവർത്തനം ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ പ്രശ്നം ലളിതമായിട്ട് പരിഹരിക്കാം. ഇതിനെയാണ് ന്യൂറോ ഹാക്കിംഗ് എന്ന് വിളിക്കുന്നത്.
2: ഹാക്കിംഗോ? ടീച്ചറെ ഇതെന്താ വല്ല സൈബർ ക്രൈമാണോ? പിള്ളേരുടെ തലച്ചോറിന് ആരെങ്കിലും നുഴഞ്ഞു കയറുമോ?
4: അതല്ല സാറേ, നമ്മുടെ തലച്ചോറിനെ നമുക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ചില ശാസ്ത്രീയ വിദ്യകളാണത്.
2: ഓഹോ.
4: പുതിയ പഠനങ്ങൾ പറയുന്നത് നമ്മുടെ തലച്ചോറിന് മാറാനുള്ള ഒരു കഴിവുണ്ട്. അതിനെയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ?
3: ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കേട്ടിട്ടുണ്ട്. ഇതെന്തോ നമ്മുടെ സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന പോലെ നമുക്ക് നേരത്തെ ഉണ്ടായിരിക്കുന്ന ബ്രെയിൻ സർക്യൂട്ടുകളെ റീവയർ ചെയ്യാമെന്നോ മറ്റോ അല്ലേ ടീച്ചറെ?
4: കറക്റ്റ്. നമ്മളൊരു കാര്യം ആവർത്തിച്ച് ചെയ്യുമ്പോൾ തലച്ചോറിലെ നാഡീകോശങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ന്യൂറോൺസ് തമ്മിൽ പുതിയ പാതകൾ രൂപപ്പെടും. നമ്മൾ ഈ കാട്ടിലൂടെ സ്ഥിരമായിട്ട് നടന്നാൽ അവിടെ ഒരു വഴിയുണ്ടാകില്ലേ? അതുപോലെ. പക്ഷെ കുട്ടികൾക്ക് പ്രശ്നം തുടങ്ങുന്നത് അമിഗ്ഡാല എന്ന ഭാഗത്ത് നിന്നാണ്.
2: അമിഗ്ഡാലയോ? അതൊരു വല്ലാത്ത പേരാണല്ലോ. ഇതാണോ ഈ കുട്ടികളെ മടിയന്മാരാക്കുന്നത്?
4: മടിയന്മാരാക്കുന്നതല്ല സാറേ, പേടിപ്പിക്കുന്നതാണ്. നമ്മുടെ തലച്ചോറിലെ ഒരു ഇമോഷണൽ സെക്യൂരി

0: സെക്യൂരിറ്റി ഗാർഡാണ് അമിഗ്ഡല. വലിയൊരു പുസ്തകമോ കഠിനമായ ടാസ്കോ കാണുമ്പോ അമിഗ്ഡല വിചാരിക്കും ഇതൊരു വലിയ അപകടമാണെന്ന്.
1: ആണോ?
0: ആ, ഉടനെ അത് തലച്ചോറിനെ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലേക്ക് മാറ്റും. അപ്പൊ കുട്ടികൾക്ക് സ്ട്രെസ് കൂടും. ആ സ്ട്രെസ്സിൽ നിന്ന് രക്ഷപ്പെടാൻ അവരെന്താ ചെയ്യുക? അവർ ഫോൺ എടുക്കും, അല്ലെങ്കിൽ ഉറങ്ങും. ഇതിനെയാണ് നമ്മൾ മടി എന്ന് തെറ്റിദ്ധരിക്കുന്നത്.
2: കൊള്ളാമല്ലോ. അപ്പോൾ ഈ സെക്യൂരിറ്റി ഗാർഡിനെ പറ്റിക്കാൻ വല്ല എളുപ്പ വഴിയുണ്ടോ? ഈ ഐടിയിലേക്ക് നമ്മൾ ഫയർവോൾ ബൈപാസ് ചെയ്യുന്നത് പോലെ.
0: ഉണ്ട്, അതിനാണ് 2 മിനിറ്റ് റൂൾ. കുട്ടികളോട് പറയുക, നീ വെറും 2 മിനിറ്റ് മാത്രം പഠിച്ചാ മതിയെന്ന്. ആ 2 മിനിറ്റ് എന്നത് അമിഗ്ഡലയെ സംബന്ധിച്ചൊരു ഭീഷണിയല്ല. നമ്മൾ പഠിക്കാനിരുന്നു കഴിഞ്ഞാൽ തലച്ചോറിലെ ബേസൽ ഗാംഗ്ലിയ എന്ന ഭാഗം ആ പ്രവർത്തനം ഏറ്റെടുക്കും. ശീലങ്ങൾ ഓട്ടോമാറ്റിക്കായി മാറുന്നത് അവിടെ വെച്ചാണ്.
3: പക്ഷേ ആന ടീച്ചറെ, പല കുട്ടികളും 5 മിനിറ്റ് പഠിക്കുമ്പോഴേക്കും ഫോൺ എടുക്കും. ഈ ഇൻസ്റ്റന്റ് മെസ്സേജുകളും വീഡിയോകളും ഒക്കെ അവരെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. അതിനെ എങ്ങനെ തടയും?
0: അതിനെയാണ് ഡോപ്പമിൻ ഹൈജാക്കിംഗ് എന്ന് വിളിക്കുന്നത്. സന്തോഷം നൽകുന്ന രാസവസ്തുവായ ഡോപ്പമിൻ ഫോൺ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് ധാരാളമായി ലഭിക്കും. ഇത് തടയാൻ ഫ്രിക്ഷൻ എന്ന വിദ്യ ഉപയോഗിക്കണം.
3: അതെന്നതാ?
0: പഠിക്കുമ്പോ ഫോൺ മറ്റൊരു മുറിയിൽ കൊണ്ടുപോയി വെക്കണം, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കണം. ഫോൺ എടുക്കാൻ എഴുന്നേറ്റ് പോകണമെന്ന മടി വന്നാ തലച്ചോറ് ആ പണി വേണ്ടെന്ന് വെക്കും. പിന്നെ ഫോണിലേക്കുള്ള ദൂരം കൂടുമ്പോ പഠനത്തോടുള്ള ശ്രദ്ധ കൂടും.
2: ഫ്രിക്ഷൻ, അതായത് ചെറിയൊരു തടസ്സം ഉണ്ടാക്കുക, അത് ശരിയാണ്. ഐടിയിലേക്ക് നമ്മൾ ഒരു പ്രോസസ് സ്ലോ ആക്കാൻ ലേറ്റൻസി കൂട്ടുന്നത് പോലുള്ള ഒരു പരിപാടി. പിന്നെ അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ ടീച്ചറെ, ഈ ശീലങ്ങളൊക്കെ സ്ഥിരമാക്കണ്ടേ?
0: അതിനാണ് ഹാബിറ്റ് സ്റ്റാക്കിംഗ്. നിലവിലുള്ള ഒരു ശീലത്തിന്റെ കൂടെ പുതിയൊരു പഠനശീലം ചേർക്കുക. ഞാൻ ഒരു ഉദാഹരണം പറയാം. രാത്രി ഭക്ഷണം കഴിഞ്ഞ് കൈ കഴുകിയാലുടൻ ഞാൻ 10 മിനിറ്റ് മാത്തമാറ്റിക്സ് ഫോർമുലകൾ ഓർത്തു നോക്കും എന്ന് തീരുമാനിക്കുന്നു. കൈ കഴുകുക എന്നത് തലച്ചോറിന് അറിയാവുന്ന ഒരു ശീലമാണ്. അതിന്റെ കൂടെയുള്ള പുതിയ കാര്യത്തെ തലച്ചോറ് പെട്ടെന്ന് സ്വീകരിക്കും.
3: ഇതൊക്കെ കൊള്ളാം. പക്ഷേ ടീച്ചറെ, ഈ കുട്ടികൾ രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കുന്നത് നല്ലതാണോ? പലരും ഉറക്കം ഒഴിച്ചാണ് പഠിക്കുന്നത്.
0: ഒരിക്കലും അല്ല സാറേ, അതൊരു വലിയ അബദ്ധമാണ്. നമ്മുടെ തലച്ചോറിൽ സിനാപ്റ്റിക് പ്രൂണിംഗ് നടക്കുന്നത് നമ്മൾ ഉറങ്ങുമ്പോഴാണ്. പകല് പഠിച്ച കാര്യങ്ങളിൽ ആവശ്യമില്ലാത്തവ കളഞ്ഞ് പ്രധാനപ്പെട്ടവ മാത്രം സേവ് ചെയ്യുന്ന സമയമാണത്. 8 മണിക്കൂറെങ്കിലും ഉറക്കം ലഭിച്ചില്ലെങ്കിൽ തലച്ചോറിലെ ഈ ഡേറ്റ മാനേജ്മെന്റ് നടക്കില്ല. അപ്പൊ പഠിക്കുന്നതൊന്നും തലേ നിൽക്കില്ല.
2: ചുരുക്കത്തിൽ, രാത്രി ഉറക്കം എന്നത് കമ്പ്യൂട്ടറിൽ ഡാറ്റ ബാക്കപ്പ് എടുക്കുന്നത് പോലെയാണല്ലേ? ബാക്കപ്പ് ചെയ്തില്ലെങ്കിൽ ഡാറ്റ പോവും.
0: കറക്റ്റ്. അതുപോലെ തന്നെ പ്രധാനമാണ് ഇടവേളകൾ എടുക്കുന്നത്. 25 മിനിറ്റ് പഠനം, 5 മിനിറ്റ് വിശ്രമം എന്ന പൊമോഡോറോ ടെക്നിക് തലച്ചോറിലെ ഡോപ്പമിൻ അളവ് നിലനിർത്താൻ സഹായിക്കും. പഠനം ഒരു ഭാരമായി കുട്ടികൾക്ക് തോന്നുകയില്ല.
3: ആന ടീച്ചറെ, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോ എനിക്ക് തന്നെ വലിയ ആശ്വാസം തോന്നുന്നു. നമ്മൾ ഈ കുട്ടികളെ വെറുതെ വഴക്കൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിന് പകരം ഇങ്ങനൊക്കെ കുറച്ച് ശാസ്ത്രീയ വിദ്യകളൊക്കെ പറഞ്ഞു കൊടുത്താ എത്ര നന്നായിരിക്കും.
2: അതെ സാറേ, നമ്മൾ ഈ 21-ാം നൂറ്റാണ്ടില് പഴയ അധ്യാപന രീതികളൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു. കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, ഐടി അറിയാം, സാങ്കേതിക വിദ്യ അറിയാം. ഇനി അവർക്ക് അവരുടെ ബ്രെയിൻ സർക്യൂട്ടുകളെ കുറിച്ചൊക്കെ അറിയണം. നമുക്ക് ഉടനെ തന്നെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാം.
0: തീർച്ചയായിട്ടും സാറേ, നമുക്ക് ഉടനെ തന്നെ ഒരു വർക്ക്ഷോപ്പ് സംഘടിപ്പിക്കാം. ഇതൊക്കെ പിള്ളേർ അറിഞ്ഞിരിക്കേണ്ട കാര്യമല്ലേ?
3: പിന്നെന്താ, അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ എച്ച്എമ്മിനെ പോയി കണ്ട് കാര്യം ഇങ്ങോട്ട് അവതരിപ്പിക്കാം.
0: ഓക്കെ സാർ.
4: ശബ്ദസാന്നിധ്യം സന്ദീപ് സുരേഷ്, മൃദുൽ ജേക്കബ്, ഐശ്വര്യ. നിർവഹണ സഹായം ജയലക്ഷ്മി എൽ. ആശയം ആവിഷ്കാരം എം കെ ദിലീപ്.

നവതയുടെ നിറവിൽ ആകാശവാണി. June 8 ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടത്. രാജ്യത്തിന്റെ സാംസ്കാരിക വിവരവിനിമയ പ്രക്ഷേപണ ചരിത്രത്തിൽ തലമുറകളിലൂടെ അലയടിക്കുന്ന ഒരു ശബ്ദം പിറവിയെടുത്ത സുവർണ നിമിഷമാണ് ഈ ദിനം അടയാളപ്പെടുത്തുന്നത്. അക്കാലത്തെ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഔദ്യോഗിക മാസികയായിരുന്ന ദ ഇന്ത്യൻ ലിസ്ണർ 1936 June 7 അതിന്റെ മുൻപേജിലൂടെ ഈ വലിയ മാറ്റത്തെ ലോകത്തിനു മുന്നിൽ പ്രഖ്യാപിച്ചു. ആകാശം തൊടുന്ന ആ മാന്ത്രികത തുടങ്ങുന്നതിന് തലേ ദിവസം കുറിക്കപ്പെട്ട ആ നിമിഷം ചരിത്രത്തിന്റെ ഭാഗമായി മാറി. ആകാശവാണിയുടെ ഡൽഹി സ്റ്റേഷൻ ശബ്ദങ്ങൾക്ക് ചിറകുകൾ നൽകി. ആ ശാന്തമായ ചുവരുകൾക്കുള്ളിൽ നിന്നുയർന്ന ശബ്ദ തരംഗങ്ങൾ പിന്നീട് ഒരു രാഷ്ട്രത്തെ രൂപപ്പെടുത്തുന്നതിൽ വലിയ പങ്കുവഹിച്ചു. സ്വാതന്ത്ര്യാനന്തരം ആകാശവാണി അതിവേഗം വളരുകയും 1956 ആകാശവാണി എന്ന പേര് ഔദ്യോഗികമായി സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് ഇന്ത്യയിലെ ജനസംഖ്യയുടെ 98% എത്തിച്ചേരുന്ന ആകാശവാണിക്ക് 591 സ്റ്റേഷനുകളുണ്ട്. 25 ഭാഷകളിലും 146 പ്രാദേശിക ഭാഷകളിലുമായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നു. ആകാശവാണിയുടെ എക്സ്റ്റേണൽ സർവീസ് ഡിവിഷൻ 100+ രാജ്യങ്ങളിലേക്ക് പ്രക്ഷേപണം നടത്തിക്കൊണ്ട് ഇന്ത്യയുടെ ശബ്ദം ആഗോളതലത്തിൽ എത്തിക്കുകയും പ്രവാസികളുമായുള്ള ബന്ധം നിലനിർത്തുകയും ചെയ്തു. ബഹുജനഹിതായ ബഹുജന സുഖായ എന്ന ഉദാത്തമായ ലക്ഷ്യം മുൻനിർത്തി ആകാശവാണിയുടെ ന്യൂസ് സർവീസസ് ഡിവിഷൻ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലേക്കുമുള്ള ജനങ്ങൾക്ക് 24 മണിക്കൂറും വാർത്തകളും വിശകലനങ്ങളും എത്തിക്കുന്നു. വിദ്യാഭ്യാസത്തിന് വളരെ സൌകര്യപ്രദവും ഉപയോഗപ്രദവുമായ ഒരു മാധ്യമമാണ് റേഡിയോ. ശ്രോതാക്കളുടെ ബൌദ്ധിക ചക്രവാളത്തെ വികസിപ്പിക്കുക എന്നതാണ് റേഡിയോയിലൂടെ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത്. കുട്ടികളെ തങ്ങളുടെ പ്രധാന ശ്രോതാക്കളായി തിരിച്ചറിയാൻ ആകാശവാണിക്ക് കുറച്ച് സമയമെടുത്തു. ഓൾ ഇന്ത്യ റേഡിയോയിലെ ആദ്യത്തെ കുട്ടികളുടെ പരിപാടി 1930 April 1 മദ്രാസിൽ നിന്നാണ് പ്രക്ഷേപണം ചെയ്തത്. അത് തമിഴിലുള്ള പ്രൈമറി ക്ലാസ് പാഠങ്ങളായിരുന്നു. കൊൽക്കത്ത സ്റ്റേഷനിലെ ശിശുമഹൽ, ഗൽപാദാദൂർ അസർ എന്നിവ കുട്ടികൾക്കിടയിൽ വലിയ തരംഗമുണ്ടാക്കി. തുടക്കകാലത്ത് തത്സമയ പരിപാടികളിൽ കുട്ടികളുടെ പെരുമാറ്റം നിയന്ത്രിക്കാൻ പ്രയാസമായിരുന്നതിനാൽ പിന്നീട് പരിപാടികൾ മുൻകൂട്ടി റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും തുടങ്ങി. സംഗീതവും കഥകളും മാത്രമല്ല പഞ്ചതന്ത്രം, ഹിതോപദേശം തുടങ്ങിയ ധാർമ്മിക കഥകളും കുട്ടികൾ ആകാശവാണിയിലൂടെ ഇന്നും താൽപര്യത്തോടെ കേൾക്കുന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പണ്ട് പണ്ട് പണ്ട് എന്ന ജനപ്രിയ പരിപാടി ഇതിന് ഉദാഹരണമാണ്.

അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ താൽപര്യപ്രകാരം 1967 ജൂലൈ 21 ഡൽഹി സ്റ്റേഷനിൽ നിന്ന് യുവവാണി പ്രക്ഷേപണം ആരംഭിച്ചു. യുവാക്കൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ സ്പോർട്സ്, സംഗീതം, വാർത്തകൾ തുടങ്ങിയ പരിപാടികൾ യുവവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്തുവരുന്നു. കൂടാതെ തൊഴിലവസരങ്ങൾക്കും

0: കരിയറിനും കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നു. സ്കൂളുകളിലോ കോളേജിലോ നേരിട്ട് പോകാതെ ഏത് പ്രായത്തിലും പഠിക്കാൻ കഴിയുന്ന രീതിയാണ് ഓപ്പൺ ലേണിംഗ്. 1966 സെപ്റ്റംബർ 7 ഡൽഹി ആകാശവാണി ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകളെ സഹായിക്കാനായി യൂണിവേഴ്സിറ്റി ഓഫ് ദി AIR ആരംഭിച്ചു. ഇന്നത്തെ കാലത്ത് ഡോക്ടർ BR അംബേദ്കർ ഓപ്പൺ യൂണിവേഴ്സിറ്റി, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്നിവ പഠിതാക്കളുടെ അധ്യയനം മെച്ചപ്പെടുത്തുന്നതിനായി റേഡിയോ ഉപയോഗിക്കുന്നു. അച്ചടിച്ച പാഠപുസ്തകങ്ങളെക്കാൾ വേഗത്തിൽ കേൾവിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് റേഡിയോയുടെ പ്രത്യേകത. ഗാന്ധിജി റേഡിയോയെ ഒരു അത്ഭുത ശക്തി എന്നാണ് വിശേഷിപ്പിച്ചത്. സാധാരണക്കാരെ അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നതിലും അവരെ ബോധവൽക്കരിക്കുന്നതിലും റേഡിയോയ്ക്ക് വലിയ പങ്കുണ്ട്. കേരളത്തിലെ എറണാകുളം ജില്ല ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയതിലും തുടർന്ന് കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതിലും ആകാശവാണി വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ജയ്പൂർ, നാഗ്പൂർ, ഷിംല, ശ്രീനഗർ, തിരുച്ചിറപ്പള്ളി എന്നീ സ്റ്റേഷനുകൾ യുവാക്കൾക്കായി അനൌപചാരിക വിദ്യാഭ്യാസ പരിപാടികൾ ഇപ്പോഴും സംപ്രേഷണം ചെയ്തു വരുന്നു. ചുരുക്കത്തിൽ, ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90 പിന്നിടുമ്പോഴും ആകാശവാണി വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ട് മുന്നേറുകയാണ്.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
2: ആകാശവാണി കവരത്തി. ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള സായാഹ്ന പ്രക്ഷേപണം അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 260.4 മീറ്റർ, അതായത് 1152 kHz, നാളെ രാവിലെ 6:20 ആരംഭിക്കും. ജയ് ഹിന്ദ്.